ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 19 സെക്കൻഡ്. ഇന്ന് ശകവർഷം 1948 ആഷാഢം 23, കൊല്ലവർഷം 1201 മിഥുനം 30, 2026 ജൂലൈ 14 ചൊവ്വാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് ഇന്നത്തെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ ജോയ്സി.
2: എവിടെയെങ്കിലും തന്റെ അടയാളം പതിയണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. നാളെ നിന്നെ എങ്ങനെ അടയാളപ്പെടുത്തണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ഇന്ന് ജീവിക്കുക. അതുമാത്രമാണ് അതിനുള്ള മാർഗം. ഒരാളുടെ പോലും ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ അടയാളം തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം ഒക്കെ എത്ര വർഷം ജീവിച്ചിരുന്നുവെന്ന് പറഞ്ഞിട്ട് എന്ത് വിശേഷമാണുള്ളത്? ഹൃദയത്തിലാണ് അടയാളങ്ങൾ പതിപ്പിക്കേണ്ടത്. ഹൃദയത്തിൽ ഇല്ലാത്ത അടയാളങ്ങൾ സ്നാനഘട്ടങ്ങളിലെ പുഴകളിൽ ഒലിച്ചു പോകും. അഭിജ്ഞാന ശാകുന്തളത്തിലെ ശകുന്തളയ്ക്ക് സംഭവിച്ചതുപോലെ ശരീരത്തിൻ്റെ ആസക്തികളിൽ മാത്രം അഭിരമിച്ചു പോയവർക്ക് സംഭവിക്കാവുന്ന ദുരന്തമാണത്. കണ്ട മാത്രയിൽ പ്രണയം, പ്രണയം കൊണ്ട മാത്രയിൽ ശാരീരിക സമർപ്പണം. ബാഹ്യമായ അടയാളങ്ങൾ കൊണ്ട് സ്നേഹബന്ധങ്ങളെ നിർവചിക്കാൻ ശ്രമിക്കുന്നവർ ശകുന്തളയ്ക്ക് സംഭവിച്ച ദുരന്തത്തിൽ കലാശിക്കുന്നു. അടയാളങ്ങൾ വഴികാട്ടികളാണ്. ഒരു യാത്രയ്ക്കിടയിൽ നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് ഈ അടയാളങ്ങളാണ്. വഴികാട്ടികളായി നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്ന പലരും അനുയായികളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ദുരന്തമുഖത്ത് ആണ് ഇന്ന് നാം നിൽക്കുന്നത്. ബൈബിളിൽ ഉണ്ണിയേശു ജന്മമെടുത്ത പുൽക്കൂട്ടിലേക്ക് പൂജ രാജാക്കന്മാരെ നയിച്ചുകൊണ്ടുപോയത് അടയാളമായി പ്രത്യക്ഷപ്പെട്ട ഒരു നക്ഷത്രം ആയിരുന്നു. ആരെയും വഴിതെറ്റിക്കുന്ന അടയാളമായി നാം മാറരുത്. കാരണം ഒരാളെയും ചിലപ്പോൾ നന്മയിലേക്ക് തിരിക്കാൻ കഴിയുന്ന അടയാളമായി മാറാൻ നമുക്ക് കഴിയണമെന്നില്ല. വഴി വെട്ടുന്നതിനേക്കാൾ എളുപ്പമാണ് വഴി തിരിച്ചുവിടുന്നത്. വഴിയിൽ കാവൽ നിൽക്കുന്ന അടയാളങ്ങളായി മാറാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഓരോരുത്തരിലും ഈശ്വരൻ മഹത്വം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. അത് കണ്ടെത്താൻ സാധിക്കണം. നമുക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും അത് അനുഗ്രഹമായി ഭവിക്കും. മാതാപിതാക്കളോ അധ്യാപകരോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ല,

0: നമ്മുടെ ഭാവി ജീവിതത്തിൻ്റെ ഔന്നിത്യം തീരുമാനിക്കുന്നത് നമ്മളാണ്. പ്രസിദ്ധ സംഗീതജ്ഞനായ ബീഥോവൻ സ്കൂൾ ജീവിതകാലത്ത് പഠനത്തിൽ വളരെ മോശമായിരുന്നു. പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ ഒരിക്കൽ പറഞ്ഞു, ഇവനെ പഠിപ്പിക്കുവാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല, ഇവൻ ജീവിതത്തിൽ ഒന്നും നേടുകയുമില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ പഠനത്തിൽ പിന്നാക്കം ആയിരുന്നു. ഇരുവരും ചെറുപ്പകാലത്ത് മറ്റുള്ളവരിൽ നിന്ന് പരിഹാസം കേട്ടവരാണ്. പക്ഷേ അത് അവരുടെ ജീവിതത്തെയോ സ്വപ്നങ്ങളെയോ ബാധിക്കാൻ അവർ അനുവദിച്ചില്ല. ഞാൻ ജനിച്ചതും വളർന്നതും പ്രതികൂല സാഹചര്യങ്ങളിലാണ് എന്നത് വളരാതിരിക്കാനുള്ള ഒഴികഴിവല്ല. കെ ആർ നാരായണൻ, APJ അബ്ദുൾ കലാം, ധീരുഭായ് അംബാനി തുടങ്ങി എത്രയോ വീരാത്മാക്കൾ പ്രതിസന്ധികളോട് പടവെട്ടി വിജയിച്ച് ഇന്നും നമുക്ക് മുൻപിൽ അടയാളങ്ങളായി നിൽക്കുന്നു. ഓരോ വിത്തിലും ഓരോ വൃക്ഷം ഉറങ്ങുന്നു. ഓരോ മനുഷ്യനിലും ഓരോ മഹാത്മാവും. ജീവിതം എന്താണ് എന്ന ചോദ്യത്തിന് ഡോക്ടർ APJ അബ്ദുൾ കലാം നൽകുന്ന ഉത്തരം ശക്തിയുടെ, അനന്ത സാധ്യതകളുടെ ചുരുൾ നിവരലാണ് എന്നത്രേ. പലരിലും ദൈവത്തിൻ്റെ ഈ ശക്തി, സാധ്യതകൾ ചുരുൾ നിവരുന്നില്ല, അവ മുരടിച്ചും ക്ഷയിച്ചു വളരാതെയും ഇരിക്കുന്നു. നമ്മുടെ ആത്മാവിൽ നിന്ന് നേരിട്ട് വരുന്ന ആനന്ദം, സമാധാനം, കരുണ, സൗമ്യത, ആത്മസംയമനം, നന്മ, വിശ്വാസം എന്നിവ നാം തിരിച്ചറിയുകയോ ഉപയോഗപ്പെടുത്തുകയോ ചെയ്യുന്നില്ല എന്നതാണ് ഇന്നിൻ്റെ ദുരന്തം. അടയാളങ്ങൾ നാളേക്കുള്ള സ്മാരകങ്ങളാണ്, ഭൂതകാലത്തിൻ്റെ തിരിശേഷിപ്പുകളാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള സ്നേഹത്തിന് എനിക്കൊരു അടയാളം വേണം. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തിലേക്കുള്ള സ്നേഹത്തിന് നിങ്ങൾക്കും ഒരടയാളം വേണം. APJ അബ്ദുൾ കലാമിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, നിങ്ങളുടെ കാൽപ്പാടുകൾ കാലമാകുന്ന മണൽപ്പരപ്പിൽ അവശേഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാല് വലിച്ചിഴയ്ക്കാതിരിക്കുക.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് സിസ്റ്റർ ജോയ്സി.
2: ആകാശവാണി കോഴിക്കോട്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ടെലിഹിറിലെ

ആകാശവാണി കോഴിക്കോട്. ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അല്പസമയത്തിനകം കാവ്യാഞ്ജലി. ഇന്നീ പരിപാടിയിൽ എൻ എൻ കക്കാടിന്റെ സ്വക്ഷേത്രം എന്ന കവിത. ആലാപനം ഡോക്ടർ സി വി ജിഷാമേരി. തുടർന്ന് പ്രഭാതഗീതം. ശ്രദ്ധ പ്രായോജികർ മുബാറക് ജ്വല്ലറി. ചുറ്റുവട്ടം ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, ഒരു തെരുവിന്റെ കഥ. തുടർന്ന് ആരോഗ്യം അമൂല്യം. ഈ പരിപാടിയിൽ ഡോക്ടർ ബബിതകുമാരി വി സംസാരിക്കുന്നു. ശേഷം മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ്, സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം. പട്ടുനൂൽ പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയനില. 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 കയ്യൊപ്പ്. ഈ പരിപാടിയിൽ മനോഹരൻ വി കെ പങ്കെടുക്കുന്നു. 9:30 സുവർണ മലരുകൾ. 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡുവെറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. 5:00 അയ്യപ്പൻ പാട്ട്. മംഗലം മണികണ്ഠനും സംഘവും അവതരിപ്പിക്കുന്നു. തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഐക്യഭാരതി. 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ.

6:50 വയലും വീടും, 7:20 കമ്പോള വില നിലവാരം കാലാവസ്ഥ, 7:35 യുവവാണി, 8:00 സാഹിത്യരംഗം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഓട്ടൻതുള്ളൽ, പ്രഭാകരൻ പുന്നശ്ശേരിയും സംഘവും അവതരിപ്പിക്കുന്നു, 10:00 നിശാസുരഭി, 11:00 ലളിതഗാനം. ഇന്നലെയും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: കാവ്യാഞ്ജലി.
1: എൻ എൻ കക്കാടിന്റെ സ്വക്ഷേത്രം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം ആലപിക്കുന്നത് ഡോക്ടർ സി വി ജിഷാമി.

0: എൻ എൻ കക്കാടിന്റെ സ്വക്ഷേത്രം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് ഡോക്ടർ സി വി ജിഷ മേരി.
1: കാവ്യാഞ്ജലി.
2: പ്രഭാത ഗീതം ആദ്യം കേൾക്കാം. പാലാ സി കെ രാമചന്ദ്രനും സംഘവും പാടിയ ഭഗവതി സ്തോത്രം.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: കേരള PSC പരീക്ഷകളിലെ സുതാര്യത വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ടാക്സ് ഓഫീസർ നിയമനത്തിലെ അട്ടിമറി സംശയങ്ങളെ തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കിയ പശ്ചാത്തലത്തിൽ നിർണായക നീക്കങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് PSC അധികൃതർ. അട്ടിമറി ആരോപണങ്ങൾ ഓരോന്നായി പുറത്തുവരുമ്പോൾ തകരുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത കൂടിയാണ്. ക്രമക്കേടുകൾ ആവർത്തിക്കാതിരിക്കാൻ പരീക്ഷാരീതികളിൽ അടിമുടി പരിഷ്കരണത്തിന് PSC തയ്യാറാകുമോ എന്നാണ് ഉദ്യോഗാർത്ഥികൾ ഉറ്റുനോക്കുന്നത്. വർഷങ്ങളോളം ഉറക്കമൊഴിച്ച് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ പ്രതീക്ഷകൾക്ക് മേലാണ് ഈ അഴിമതികൾ കരിനിയേൽ വീഴ്ത്തുന്നത്. PSCയുടെ പുതിയ തീരുമാനങ്ങൾ അവരുടെ ആശങ്ക അകറ്റാൻ പര്യാപ്തമാണോ? ഈ വിഷയമാണ് ഇന്നത്തെ ശ്രദ്ധ ചർച്ച ചെയ്യുന്നത്. പ്രൊഫസർ MN കാരശ്ശേരി.
4: കേരളത്തിലെ പാവപ്പെട്ട കുടുംബാംഗങ്ങളും ഉന്നത ബിരുദധാരികളും പലതരം യോഗ്യതകൾ ഉള്ളവരും ആയ ചെറുപ്പക്കാരുടെ ഒരേ ഒരു ആശാ കേന്ദ്രമാണ് PSC, പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇപ്പോ ഇവിടെ ഇപ്പോ വലിയ ജോലിയാണ് കോളേജ് അധ്യാപകന്റെ, അല്ല ഹൈസ്കൂൾ അധ്യാപകന്റെ, അല്ല ഹയർ സെക്കൻഡറി അധ്യാപകന്റെ. അതൊക്കെ പ്രൈവറ്റിൽ കിട്ടണമെങ്കിൽ ലക്ഷങ്ങൾ കൈക്കൂലി കൊടുക്കണം. ഈ അവസ്ഥയിൽ പാവപ്പെട്ട ആളുകളുടെ ഒരേ ഒരു ആശാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ PSC ആണ്. അവിടെ ഇപ്പൊ വരുന്ന വാർത്ത, ടാക്സ് ഓഫീസർമാരുടെ നിയമനത്തിന് വേണ്ടി നടത്തിയ പരീക്ഷ, അതിനുവേണ്ടി നടത്തിയ അഭിമുഖ സംഭാഷണം തുടങ്ങിയുള്ള കാര്യങ്ങളുടെ മാർക്ക് ലിസ്റ്റിലെ ഭയങ്കരമായ അട്ടിമറി നടന്നു എന്നാണ് വാർത്ത വരുന്നത്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒന്നാണത്. ഗവൺമെന്റ് എത്രയും വേഗത്തിൽ അത് അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണം. ഇവിടിപ്പോ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ നമ്മളോട് പറഞ്ഞത്, പഠിപ്പിന്റെയും ജോലിയുടെയും ആവശ്യത്തിന് നമ്മുടെ യുവാക്കൾക്ക് കേരളം വിട്ടോ ഇന്ത്യ വിട്ടോ പോകേണ്ട അവസ്ഥ ഇല്ലാതെയാക്കും എന്നാണ്. അദ്ദേഹം അധികാരത്തിൽ വന്നിട്ട് ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ, ഞാനത് മറന്നിട്ടല്ല സംസാരിക്കുന്നത്.

0: പക്ഷേ ഈ തരത്തിലുള്ള ആരോപണം, ഇപ്പൊ ഇത് ആദ്യമായിട്ടല്ല, പഴയ കഥ പറഞ്ഞ് ഞാൻ നേരം കളയുന്നില്ല, അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതായത് പാർട്ടി നോക്കി, മറ്റ് ക്ലിക്കുകൾ നോക്കി, പ്രദേശം നോക്കി, ജാതി നോക്കി, മതം നോക്കി, ഒക്കെ പലതരത്തില് പക്ഷപാതങ്ങൾ കാണിച്ചതിനെ പറ്റി പരാതി കേട്ടിട്ടുണ്ട്. അത് ചിലതൊക്കെ ഉള്ളതാവാം, ചിലത് വെറും പരാതിയാവാം. ഏതായാലും ഇപ്പോ വന്ന ഈ PSC ടാക്സ് ഓഫീസർ നിയമനത്തിലെ അട്ടിമറി എന്നുള്ളത് വാർത്തകൾ കണ്ടെടുത്തോളം അത് സത്യമാവാനാണ് സാധ്യത. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ആ ആകാംക്ഷ തീർക്കണം. അതിലെ കുറ്റവാളികളെ കഴിയും വേഗം കണ്ടെത്തി സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കണം. അവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം. അങ്ങനെ മാത്രമേ നമ്മുടെ വിദ്യാർത്ഥികളുടെയും തൊഴിലില്ലാത്ത യുവാക്കളുടെയും മനോവീര്യം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.
1: വർഷങ്ങളുടെ കാത്തിരിപ്പ്, കഠിനാധ്വാനം, ഉറക്കമില്ലാത്ത രാത്രികൾ, ഒടുവിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ് 22-ാം റാങ്ക്കാരിയായ പാലക്കാട് സ്വദേശിനി ജെന്നിഫർ ഹാറൂണിന് ഇതുവരെയും നിയമനം ലഭിച്ചിട്ടില്ല. തന്റെ സങ്കടങ്ങൾ ശ്രദ്ധയിലൂടെ പങ്കുവയ്ക്കുന്നു.
2: ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് 2023. റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇന്നേക്ക് 2.5 കൊല്ലമായി. 2.5 കൊല്ലമായിട്ടും ഇനി 65 ദിവസങ്ങൾ മാത്രമേ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാനുള്ളൂ. ഇതുവരെ ആകെ നടന്നിരിക്കുന്നത് 11 നിയമനങ്ങളാണ്. ഈ റാങ്ക് ലിസ്റ്റ് 65 ദിവസം ഉള്ള സ്ഥിതിക്ക് ഇതിലിനി വലിയൊരു നിയമനങ്ങൾ നടക്കാനുള്ള സാധ്യതകളും ഇല്ല. കാരണം ഇപ്പൊ സർക്കാരിനോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ നിയമനം എന്തായി സർ ഞങ്ങൾക്ക് തരുമെന്ന് ചോദിക്കുമ്പോൾ സർക്കാർ നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യപ്പെടും, അത് നിങ്ങൾക്ക് ജോലി തരുന്നൊക്കെയാ പറയുന്നത്. പക്ഷെ കഴിഞ്ഞ സർക്കാർ 61 വേക്കൻസികൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ 61 വേക്കൻസികളിലെ 55 വേക്കൻസിയും അധിക തസ്തിക എന്ന് വെട്ടി 6 നിയമനങ്ങൾ നടത്തിയിട്ടാ പോയിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ വേക്കൻസികളെല്ലാം കഴിഞ്ഞ സർക്കാരിന്റെ 2 ഓർഡർ, അതായത് PG weightage റിമൂവൽ എന്ന് പറഞ്ഞിട്ടൊരു ഓർഡറും 16 മണിക്കൂർ ഒരു തസ്തികയ്ക്ക് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിന് 16 മണിക്കൂർ വേണം എന്നുള്ളൊരു ഓർഡറും കൊണ്ട് ഞങ്ങളുടെ 55 പോസ്റ്റ് ആണ് അധിക തസ്തിക എന്ന് പറഞ്ഞ് കഴിഞ്ഞ സർക്കാർ വെട്ടിയത്. 144 പേര് അടങ്ങുന്ന റാങ്ക് ലിസ്റ്റ് ആണ് ഞങ്ങളുടേത്. അതും ഈ സപ്ലിമെന്ററി റാങ്കും എല്ലാം ചേർത്ത് സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റ് എല്ലാം കൂടെ ഒരു 200-ലധികം പേരടങ്ങുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണിത്. ഇതിലാണ് കേവലം 11 നിയമനങ്ങൾ നടത്തിയിരിക്കുന്നത്. അതും 10% താഴെയാണ് ഈ നിയമനങ്ങൾ എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ തന്നത് എന്തായിരുന്നു എന്ന് വെച്ചാല് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ 118 നിയമനങ്ങൾ നടന്നതാണ്. അതിനു മുമ്പ് 270 പേരെ നിയമിച്ചതാണ്. അപ്പൊ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഹൈലി ഡിമാൻഡ് ആയിട്ട് ഒരു കോഴ്സ് ആണ്. അപ്പോൾ സാധാരണ ഇത്ര നിയമനങ്ങൾ നടക്കുന്നതാണ്. അപ്പൊ ഞാൻ 22nd റാങ്ക് ഹോൾഡർ ആണ്. അപ്പൊ എന്റെ ഒരു പ്രതീക്ഷ ഈ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ മാസങ്ങൾക്കുള്ളിൽ ഞാൻ കേറും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ സന്തോഷിക്കുന്നത്. പക്ഷെ ഇനി ഒരു 65 ദിവസം മാത്രം ഞങ്ങളുടെ മുമ്പിൽ ബാക്കി നിൽക്കെ എനിക്ക് ഒരു ഉറപ്പുമില്ല എനിക്ക് ഈ ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. കാരണം വർഷങ്ങളുടെ ഭാരം മുഴുവൻ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ കെട്ടിവെച്ചു എന്നുള്ള ഒരു ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഈ ഒരു കുറച്ച് ദിവസങ്ങളെ ഞങ്ങൾക്ക് ഇനി ബാക്കിയുള്ളൂ. എങ്ങനെയെങ്കിലും സർക്കാർ ഇടപെട്ടു, ഇതിന് മേലധികാരികൾ ഇടപെട്ടിട്ട് ഞങ്ങൾക്ക് നിയമനം തരണം എന്ന് അപേക്ഷിക്കുകയാണ് ഞങ്ങൾ.
1: ഇത് വെറുമൊരു ക്രമക്കേടല്ല, ഉദ്യോഗാർത്ഥികളുടെ ഭരണഘടനാപരമായ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് അഭിപ്രായപ്പെടുന്നു സാമൂഹിക പ്രവർത്തകനായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ.
3: സർക്കാർ ജോലിയിലേക്കും പൊതു അധികാരി ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കുമെല്ലാം സുതാര്യവും സത്യസന്ധവുമായി നിയമനം നടത്തുന്നതിന് വേണ്ടി ഭരണഘടന തന്നെ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് PSC എന്ന് പറയുന്നത്. ദേശീയ തലത്തിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും സംസ്ഥാന തലങ്ങളിൽ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനും നിലവിലുണ്ട്. ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന സർക്കാരിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് ഓരോ നിയമനത്തിനും സത്യസന്ധവും സുതാര്യവുമായിട്ടുള്ള നിയമന പ്രക്രിയകൾ തുടരേണ്ടതുണ്ട്. അങ്ങനെ നിയമനം സത്യസന്ധമായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അവകാശമുള്ള ആളുകൾ ആ പോസ്റ്റുകളിലേക്ക് എത്തുന്നതും ഒപ്പം അതിന് അവകാശമില്ലാത്ത ആളുകൾ ആ പോസ്റ്റിൽ എത്താതിരിക്കുന്നത് അങ്ങനെ ഉറപ്പുവരുത്തുന്നതും. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു അധികാര സ്ഥാപനമായതുകൊണ്ടാണ് PSC ഭരണഘടന പ്രത്യേകമായ അവകാശങ്ങൾ കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങളോ സ്വജനപക്ഷപാതമോ ഒരു കാരണവശാലും PSC മെമ്പർമാർക്കോ ചെയർമാനോ വരാൻ പാടില്ലാത്തതാണ്. നിയമന പ്രക്രിയയിൽ ഇത് മാത്രമല്ല, അങ്ങേയറ്റം സത്യസന്ധവും നീതിയുക്തവുമായിട്ട് ആ നിയമന പ്രക്രിയ നടത്തേണ്ട ഉത്തരവാദിത്വവും PSCക്കുണ്ട്. ഏതെങ്കിലും സംശയമുണ്ടാകുന്ന പക്ഷം ബന്ധപ്പെട്ട നിയമന പ്രക്രിയയെ പറ്റിയുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ അതൊക്കെ ദൂരീകരിക്കും വിധമായിരിക്കണം PSCയുടെ പ്രവർത്തനം. അപ്പോൾ മാത്രമാണ് PSCക്ക് വിശ്വാസ്യത ഉണ്ടാകുന്നത്. ആ വിശ്വാസ്യതയാണ് PSCയുടെ നിയമന പ്രക്രിയയുടെ ഒരു ആണിക്കല്ല് എന്ന് പറയുന്നത്.

0: എന്നാൽ നമുക്കറിയാം കേരള പി എസ് സിയെ പറ്റി ഈ അടുത്ത കാലത്ത് വരുന്ന വാർത്തകൾ. അതിൽ പലതും വസ്തുതാപരമായി പലരും കോടതിയിൽ തെളിയിക്കുകയും കോടതി ഇടപെടലോടുകൂടി പി എസ് സിക്ക് തിരിച്ചടി നേരിടുകയും ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പി എസ് സിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ വിവരാവകാശ നിയമപ്രകാരം മാസങ്ങളോ വർഷങ്ങളോ ആളുകൾക്ക് കോടതി കയറി ഇറങ്ങിയാൽ മാത്രമാണ് പലപ്പോഴും ഇതിന്റെ ആധികാരികമായ രേഖകൾ പി എസ് സി നൽകുന്നത്. ഇക്കാര്യത്തിൽ വിവരാവകാശ കമ്മീഷന്റെ പോലും ശക്തമായ വിമർശനത്തിന് പി എസ് സി വിധേയമായിട്ടുണ്ട്. ഒരു വിവാദമുണ്ടാവുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ ഏറ്റവും അവസാനത്തെ ആശ്രയം എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, ഒരു ഭരണഘടനാ സ്ഥാപനം, എല്ലാവിധ അവകാശങ്ങളോടും കൂടി ഏറ്റവും ഉയർന്ന ശമ്പളവും ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പെൻഷനുമൊക്കെ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം, അങ്ങനെ അംഗങ്ങൾക്ക് എല്ലാവിധ അവകാശങ്ങളും നൽകി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങൾക്ക് ഒരു മറയിടാനല്ല, അതിനെ പൂഴ്ത്തിവെക്കാനല്ല, അത് വെളിച്ചത്ത് കൊണ്ടുവരാനും സത്യം തെളിയിക്കാനുമാണ് ആ സ്ഥാപനം ശ്രമിക്കേണ്ടത്. എന്നാൽ പി എസ് സി പലപ്പോഴും എടുക്കുന്ന നിലപാട് അത്തരം പരാതികൾ, അത്തരം ആരോപണങ്ങളെല്ലാം പൂഴ്ത്തിവെക്കാനും മൂടിവെക്കാനും ശരിയാം വിധമുള്ള അന്വേഷണങ്ങൾക്ക് തടസ്സം നിൽക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. പി എസ് സിയുടെ ഓരോ പരീക്ഷയും ഏറ്റവും സത്യസന്ധവും സുതാര്യവുമായിട്ട് ചെയ്യേണ്ടതാണ്. അത് ചെയ്യാത്ത ആളുകളെ ഒരു കാരണവശാലും പി എസ് സിയുടെ ഉദ്യോഗസ്ഥരായിട്ട് വെക്കാൻ പാടില്ലാത്തതാണ്. അകത്തുള്ള ചില വിജിലൻസ് അന്വേഷണങ്ങൾ കൂടാതെ ക്രൈംബ്രാഞ്ച് തന്നെ ഇപ്പോൾ നേരിട്ട് ഈ വിഷയം അന്വേഷിക്കാൻ തീരുമാനിച്ചത് സ്വാഗതാർഹമാണ്. ഇനിയെങ്കിലും പി എസ് സി നിയമന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് കള്ളക്കളികൾ അവസാനിപ്പിച്ചുകൊണ്ട് സുതാര്യവും സത്യസന്ധവുമായിട്ടുള്ള അങ്ങനെ ഒരു പഴയ പി എസ് സിയുടെ സൽപ്പേര് ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ചെയ്യേണ്ടത്.
1: കേരളത്തിലെ ലക്ഷക്കണക്കിന് തൊഴിൽ അന്വേഷകരുടെ പ്രതീക്ഷയായ പി എസ് സിയുടെ വിശ്വാസ്യതയെ തിരിച്ചുപിടിക്കേണ്ടത് അനിവാര്യമാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും പുതിയ പരിഷ്കാരങ്ങൾ പരീക്ഷകളുടെ സുതാര്യത ഉറപ്പാക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. എങ്കിൽ മാത്രമേ കഠിനാധ്വാനം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ സംവിധാനത്തിലുള്ള വിശ്വാസം നിലനിർത്താനാകൂ. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്. ചുറ്റുവട്ടം.
5: മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ രാവിലെ 10 മണിക്ക് ഗോൾ ഫുട്ബോളിന്റെ ശാസ്ത്രവും സംസ്കാരവും എക്സിബിഷൻ. താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ഏഞ്ചൽസ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ദുരന്ത നിവാരണ സേന ഉദ്ഘാടനം കളക്ടർ MS മാധവിക്കുട്ടി നിർവഹിക്കുന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗ് രാവിലെ 10:30. എരഞ്ഞിപ്പാലം ശ്രീ വാഗ്ഭടാനന്ദ ഗുരുദേവൻ സ്മാരക വായനശാല ഹാളിൽ വയോജനവേദിയുടെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങളും നിയമപരിരക്ഷയും എന്ന വിഷയത്തിൽ റിട്ടയർഡ് ജില്ലാ ജഡ്ജി KK കൃഷ്ണൻകുട്ടിയുടെ ബോധവൽക്കരണ ക്ലാസ്. MSS ഓഡിറ്റോറിയത്തിൽ മൊയ്തു കണ്ണങ്കണ്ടി അനുസ്മരണം വൈകിട്ട് 4:30.

0: ചുറ്റുവട്ടം.
1: ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്നും. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും.
2: ജനങ്ങളുടെ വിവിധ
1: സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരണം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. 2027 വേവ്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2 സംഘടിപ്പിക്കുന്നു. മാധ്യമ വിനോദ മേഖലയിൽ പ്രതിഭകളെ തിരിച്ചറിയുക, പരിപോഷിപ്പിക്കുക, നൈപുണ്യം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. മികച്ച പ്രപ്പോസലുകൾക്ക് 1 കോടി രൂപ വരെ ഒറ്റത്തവണ ഗ്രാന്റായി ലഭിക്കും. നിർമ്മിത ബുദ്ധി, അനിമേഷൻ, VFX, ഓൺലൈൻ ഗെയിമിംഗ്, ഇ-സ്പോർട്സ്, ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ തുടങ്ങി 50-ലധികം ചലഞ്ചുകളാണ് ഇത്തവണ സീസണിലുള്ളത്. wavesbazaar.com എന്ന ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 31-നകം അപേക്ഷകൾ സമർപ്പിക്കണം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്നു.

0: ആദ്യ മലയാളിയാകാൻ യു എസ് സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽകുമാർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം 8:17 കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്ട്രോമയിൽ നിന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. സോയൂസ് 2.A റോക്കറ്റിലാണ് പേടകം വിക്ഷേപിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3rd പതിപ്പാണിത്. വസ്ത്രധാരണം, സുസ്ഥിരത, സാങ്കേതിക വിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വിളിച്ചോതുന്നതാണ് ഭാരത് ടെക്സ് രാജ്യാന്തര മേള. 4 ദിവസത്തെ മേളയിൽ 20,000-ത്തിലധികം വസ്ത്ര ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കുമെന്ന് ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷൻ ചെയർമാൻ നരേൻ ഗോയങ്ക പറഞ്ഞു. നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങിയെത്തുന്നവരുടെ പാർപ്പിട പുനരധിവാസ ആവശ്യങ്ങൾക്കായി കൂടാരങ്ങൾ ഇന്ത്യ അഫ്ഗാൻ അഭയാർത്ഥി പുനരധിവാസ മന്ത്രാലയത്തിന് കൈമാറി. അഫ്ഗാൻ ജനതയ്ക്ക് ഇന്ത്യ നൽകിവരുന്ന മാനുഷിക സഹായത്തിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. റവന്യൂ വകുപ്പിന്റെ ആദ്യ ജില്ലാതല അവലോകന യോഗത്തിൽ കാസർകോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: വേഗത്തിലും സുതാര്യമായും പരിഹരിക്കണമെന്നും പരാതി തീർപ്പാക്കുന്നതിലുപരിയായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ ഇതിനകം തന്നെ നിരവധി പരാതികൾക്ക് നടപടികളുണ്ടായിട്ടുണ്ട്. ഭൂമി തരംമാറ്റം, പട്ടയ പ്രശ്നം, മറ്റ് ഭൂപ്രശ്നങ്ങൾ എന്നിവ ജില്ലയിൽ കുറേയേറെ പരിഹരിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ മുഖമായി കാണുന്ന വില്ലേജ് ഓഫീസുകൾ ജനസൌഹൃദമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മാതൃകാ പോലീസ് സ്റ്റേഷൻ പോലെ പ്രാധാന്യമുള്ളതാണ് വില്ലേജ് ഓഫീസുകളും. അതിനാൽ വില്ലേജ് ഓഫീസ് ജനസൌഹൃദമാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിയമത്തിന്റെയും മാർഗനിർദ്ദേശങ്ങളുടെയും പരിമിതിക്കുള്ളിൽ ജനങ്ങളെ കേൾക്കുന്നതിനും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി വേഗത്തിൽ സുതാര്യമായി ചെയ്തു കൊടുക്കാൻ നടപടി ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതിൽ 25,000 അപേക്ഷകൾ 100-ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി തീർപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
0: കാസർകോട് ജില്ലയിലെ ഗ്രൂപ്പ് വില്ലേജുകൾ വിഭജിക്കണമെന്ന ആവശ്യം ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ടെന്നും എന്നാൽ സെൻസസ് നടക്കുന്ന സാഹചര്യത്തിൽ വില്ലേജുകളുടെ വിഭജനം പ്രായോഗികമല്ലെന്നും മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ചെങ്കള സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരങ്ങൾക്ക് ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. ഹയർ സെക്കൻഡറിയിൽ നോൺ ടീച്ചിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നത് ഗൌരവകരമായ പരിഗണനയിലാണെന്നും സംസ്ഥാനം മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ബലികഴിക്കുന്ന തരത്തിൽ ഒരു നിലപാടും വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രമുഖ ബാങ്കിന്റെ വ്യാജ മാരത്തോൺ പരസ്യങ്ങൾ വിവിധ വെബ്സൈറ്റുകൾ, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി പ്രചരിപ്പിച്ച് പൊതുജനങ്ങളിൽ നിന്നും രജിസ്ട്രേഷന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. മറൈൻ ഡ്രൈവ്, മാരത്തോൺ കൊച്ചി 2026 എന്ന പേരിൽ പ്രചരിക്കുന്ന പരസ്യങ്ങളിലൂടെ വലിയ സമ്മാനത്തുക വാഗ്ദാനം ചെയ്ത് ആളുകളെ ആകർഷിക്കുന്നതാണ് തട്ടിപ്പിന്റെ തുടക്കം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. 6 പേരെ ഇനിയും കണ്ടെത്താനായില്ല. പശ്ചിമബംഗാൾ തീരത്ത് നിന്ന് ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. തീരരക്ഷാസേനയും ഇന്ത്യൻ നാവികസേനയും സംസ്ഥാന ഏജൻസികളും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ബോട്ടിന്റെ ക്യാബിനിൽ നിന്ന് 9 മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
2: ഈ മാസം 2 ശങ്കർപൂർ തുറമുഖത്ത് നിന്ന് 15 മത്സ്യത്തൊഴിലാളികളുമായി ബോട്ട് യാത്ര തിരിച്ചത്. 3 ദിവസങ്ങൾക്ക് ശേഷം ബോട്ടുമായി ആശയവിനിമയം നഷ്ടപ്പെട്ടതോടെ തിരച്ചിൽ തുടങ്ങുകയായിരുന്നു. കാണാതായി 10 ദിവസങ്ങൾക്ക് ശേഷം ബംഗാൾ ഉൾക്കടലിൽ ബോട്ട് മറിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബോട്ടിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയലിനായി സൌത്ത് 24 പരഗനാസ് ജില്ലയിലെ സീതാറാംപൂരിലെ ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചു. DNA പരിശോധനയ്ക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് തന്റെ ചിന്തകളും പ്രാർത്ഥനകളുമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ.

0: പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു.
1: വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസിന്റെയും ഭാര്യ ലോവെനി തോമസിന്റെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരത്തെത്തിക്കും. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ 8:50 മൃതദേഹങ്ങൾ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ നാളെ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 100 പോരാട്ടങ്ങൾ പൂർത്തിയായി. ഇനി പുതുചരിതം എഴുതാൻ അവശേഷിക്കുന്നത് വെറും 3 മത്സരങ്ങൾ മാത്രം. അവസാന 4 നിന്ന് കലാശപ്പോരിലേക്ക് എത്തുന്ന 2 ടീമുകളെ നിശ്ചയിക്കാൻ 2 കാൽപന്ത് യുദ്ധങ്ങൾ. പോരിനിറങ്ങുന്നത് മുൻ ചാമ്പ്യന്മാരും നിലവിലെ ജേതാവും. ആദ്യ സെമി ഫൈനൽ ഖത്തറിലെ റണ്ണറപ്പുകളായ ഫ്രാൻസും സ്പെയിനും തമ്മിലാണ്. ഈ ലോകകപ്പിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചവരാണ് ഇരു ടീമുകളും. ക്വാർട്ടറിൽ മൊറോക്കയെ വീഴ്ത്തിയാണ് ഫ്രഞ്ച് പടയുടെ വരവ്. സ്പാനിഷ് കുതിപ്പിൽ ഒടുവിൽ അടിതെറ്റിയത് ബെൽജിയത്തിന്. 2nd ക്വാർട്ടറിൽ നിലവിലെ ചാമ്പ്യന്മാരായ മെസ്സി നയിക്കുന്ന അർജന്റീന ഹാരി കെയ്ന്റെ ഇംഗ്ലണ്ടുമായി കൊമ്പുകോർക്കുമ്പോൾ അത് ഇരുവർക്കും ചില കണക്കുകളിൽ തീർപ്പ് കൽപ്പിക്കാൻ കൂടിയുള്ളതാണ്. നോർവേയെ പിന്തള്ളി ഇംഗ്ലണ്ട് മുന്നേറിയപ്പോൾ പൊരുതി കളിച്ച സ്വിറ്റ്സർലൻഡിനെ മറികടന്നാണ് അർജന്റീന എത്തുന്നത്. ഇനി കണക്കുകൾക്ക് പ്രസക്തിയില്ല, മുൻ വിജയങ്ങൾക്ക് വിലയുമില്ല. അർജന്റീനയുടെ പാരമ്പര്യമോ ഇംഗ്ലണ്ടിന്റെ കാത്തിരിപ്പോ ഫ്രാൻസിന്റെ പ്രൊഫഷണലിസമോ സ്പെയിന്റെ സൗന്ദര്യമോ ആരായിരിക്കും അതിജീവിക്കുക? കാൽപന്ത് ലോകം കാത്തിരിക്കുന്നു.
1: തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ ആർ സുഗതൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയൂർ ജയിലിൽ രാവിലെ 11:00 സത്യപ്രതിജ്ഞ. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ എൻ എസ് ഐസക് അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 79-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിമരിച്ചത്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2:30 തിരുവനന്തപുരം പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടത്തും. കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്ത വടകര ഇരിങ്ങൽ പറമ്പത്ത് മുകുന്ദൻ അന്തരിച്ചു. 85 വയസ്സായി. സംസ്കാരം രാവിലെ 9:00 ഇരിങ്ങലിലെ വീട്ടുവളപ്പിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരണം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7.
3: അഥ വാർത്താഃ. വിയറ്റ്നാം ദേശസ്യ ഫുക്വോക് ദ്വീപസ്യ സമീപേ ജാതായാം സ്പീഡ് ബോട്ട് ഇത്യതസ്യാം ദുർഘടനായാം ദിവംഗതാനാം 15 ഭാരതീയ പര്യടകാനാം പാർത്ഥിവാവശേഷാഃ സ്വദേശം പ്രത്യാനീതാഃ. വിയറ്റ്നാമസ്ഥേന ഭാരതീയ ദൂതാവാസേന സാമാജിക സഞ്ചാരപട്ടലെ പ്രകാശിതേ ഏകസ്മിൻ സന്ദേശെ ഉക്തം യത് ഏതേ പാർത്ഥിവാവശേഷാഃ ഹോചിമിൻ നഗരാത് വിയറ്റ്നാം വിമാനയാനസേവയാ മുംബൈ നഗരം അഭ്യുപഗതാഃ. ഗത ശുക്രവാസരെ ഫുക്വോക് ദ്വീപസ്യ സമീപേ 32 ഭാരതീയ പര്യടകാൻ 4 സ്ഥാനീയ നൌകാ കർമ്മചാരിണശ്ച വഹന്തി സ്പീഡ് ബോട്ട് ഇതി ദ്രുത നൌകാ ജലെ നിമഗ്ന ജാത. അസ്യാം ദുർഘടനായാം 15 പര്യടകാഃ ദിവംഗതാഃ. ദുർഘടനായാം ജീവിതാഃ 16 ജനാഃ അപി ഭാരതം പ്രത്യാഗതാഃ. ഏകഃ പര്യടകഃ അധുനാപി വിയറ്റ്നാം ദേശെ ചികിത്സാലയേ ചികിത്സാം അധിഗച്ഛതി. അസ്മിൻ മാസസ്യ ആരംഭേ പശ്ചിമബംഗാളസ്യ തടാത് ലുപ്താ മത്സ്യജീവിനാം നൌകാ ബംഗാളഖാത്യാം നിമഗ്നാവസ്ഥായാം പ്രാപ്താ. അസ്യാം ദുർഘടനായാം 9 മത്സ്യജീവിനാം നിധനം സുനിശ്ചിതമസ്തി. 6 ജനാശ്ച അദ്യാപി അന്വിഷ്യന്തേ. നൌകായാം ആഹത്യ 15 മത്സ്യജീവിനഃ ആസന്. രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുഃ, ഉപരാഷ്ട്രപതിഃ CP രാധാകൃഷ്ണനവര്യഃ, പ്രധാനമന്ത്രീ നരേന്ദ്രമോദി ച ദുർഘടനാം ആലക്ഷ്യ ഗഹനം ശോകം പ്രകടിതവന്തഃ. തൈഃ ദിവംഗതാനാം പരിജനേഭ്യഃ ശോകസംവേദനാഃ പ്രകടിതാഃ. വ്രണിതാനാം ശീഘ്ര സ്വാസ്ഥ്യലാഭായ

0: ഒരു തെരുവിന്റെ കഥ.
1: ആംഗ്ലോ ഇന്ത്യൻ സമൂഹം ഒരു കാലത്ത് കോഴിക്കോടിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഭാഗമെന്നോണം ഈ നഗരത്തിൽ സജീവമായിരുന്നു. മൂന്നാലിങ്കൽ ഭാഗത്താണ് അവർ കൂടുതലായി താമസിച്ചിരുന്നത്. 1946 മുതൽ മൂന്നാലിങ്കൽ പ്രവർത്തിക്കുന്ന ലക്കി സ്റ്റാർ ബേക്കറി പ്രധാനമായും ഉണ്ടാക്കിയിരുന്ന പലഹാരങ്ങൾ ഈ സമൂഹത്തിന്റെ പ്രിയ വിഭവങ്ങൾ കൂടിയായിരുന്നു. കാലം മാറി സമൂഹ ചിത്രം മറ്റൊന്നായപ്പോഴും ലക്കി സ്റ്റാറിന്റെ തനിമ ഇന്നും ചോരാതെ നിൽക്കുന്നു. അതിന്റെ ഉടമ ധനേഷിന്റെ തൊഴിൽ സമർപ്പണവും. ഇന്നീ പരിപാടിയിൽ അദ്ദേഹം തന്റെ ഓർമ്മകളിലൂടെ ഒരു മടക്കയാത്ര നടത്തുകയാണ്.
2: കണ്ണൂരിലൊരു ബേക്കറിയിൽ ജോലിയായിരുന്നു. അവിടുന്ന് അച്ഛൻ്റെ 13-ാമത്തെ വയസ്സിലാണ് ലക്കി സ്റ്റാർ തുടങ്ങി. 46 ഒരു ഡിസംബർ മാസമായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. മൂന്നാലിങ്കിൽ ബേക്കറി ഇല്ല, ശങ്കേഴ്സ് ബേക്കറി മറ്റേ സെൻറ് ജോസഫ് സ്കൂളിൻ്റെ തൊട്ടടുത്തൊന്നുണ്ടായിരുന്നു. പിന്നെ ഒന്ന് നമ്മളെ ബാംഗ്ലൂരിലുള്ള ഡിലക്ട, പിന്നെ കുറച്ചപ്പുറത്തേക്ക് കണ്ടിരുന്നു പൂർണിമ ബേക്കറി. അങ്ങനെ രണ്ടെണ്ണം അവിടെ കണ്ടിട്ടുള്ളൂ. അച്ഛൻ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷോപ്പ് ഷോ ഒക്കെ അല്ല വേണ്ടത്, സാധനം നല്ല കൊടുക്കുക. അപ്പം ലൈറ്റും വെളിച്ചും ഒന്നും വേണ്ട, അന്നതരം ആൾക്കാർ വരും. അതാണ് അച്ഛൻ്റെ ഒരു വാക്ക്. അപ്പോൾ അത് അതേപോലെ തന്നെ കൊണ്ടടക്ക്. കേക്കാണ് കാര്യമായിട്ടുള്ള, പ്ലം കേക്ക് പണ്ടേ ഉണ്ടാക്കുന്ന സാധനമാണ്. ആ റെസിപ്പി ഇപ്പോഴും ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല, അതത് തന്നെ. ഞാൻ സ്കൂൾ വിടുമ്പോഴൊക്കെ ഒന്ന് വരും, അച്ഛനെ സഹായിക്കും. പിന്നെ സ്ഥിരമായത് 80 ശേഷമാണ്. ഇത് പട്ടേൽ ബി ഡി ലീവ്സിൻ്റെ ഗുജറാത്തുകാരാണ്. ആ സ്ഥലമൊക്കെ ഒരാളാണ്. ഉടമസ്ഥൻ മെച്ചുണ്ട്. ബാക്കിയുള്ള അവരുടെ ഫാമിലി കംപ്ലീറ്റ് യുഎസിലാണ്. അപ്പോൾ വല്ലപ്പോഴും വരുമ്പോൾ ഞാൻ പൈസ ഇങ്ങനെ അയച്ചു കൊടുക്കും. രണ്ടു കൊല്ലം കുടുംബമൊക്കെ അയച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓർക്കൊരു ഓർമ്മയില്ലാത്ത സംഭവമാണ്. അപ്പോൾ നാലാം ഗേറ്റിൻ്റെ അവിടുന്ന് മുതൽ ഇങ്ങോട്ട് നമ്മൾ മൂന്നാലിങ്കിൽ എന്ന് പറഞ്ഞ സ്ഥലം, അവിടുന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ സിൽക്ക് സ്ട്രീറ്റായി. പിന്നെ വെള്ളയിൽ ആ ടേണിങ് വരെ ഉള്ളൂ. അവിടെയൊക്കെ ഇവരാണ് അധികം ഉണ്ടാകുക, ബാംഗ്ലൂർ ഇന്ത്യൻ ഫുള്ളായിട്ട്. ലൈൻ വീടുകൾ പറയേണ്ടത്, നമ്മൾ വീടിൻ്റെ ഷോപ്പിന് നേരെ മുമ്പിൽ ഫ്ലാറ്റില്ലപ്പോൾ അതൊരു വീടായിരുന്നു. അവിടെയാണ് ക്രിസ്മസിൻ്റെ കാര്യമായിട്ടുള്ള പരിപാടിയൊക്കെ നടക്കുക. ഇവരെ ബന്ധങ്ങളൊക്കെ അവിടെ വരും. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ

ഇങ്ങനെ കാണാം. ഇവരെ ക്രിസ്മസ് ആകുമ്പോഴുള്ള പാർട്ടി, പോസ്റ്റ് ഓഫീസിൽ ഇങ്ങനെ ടീച്ചേഴ്സ്, ഈ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സ് അധികം ഇവർ തന്നെയാണ്. ഒക്കെ അന്ന് അക്കൗണ്ടാണ്, ടീച്ചേഴ്സിൻ്റെ ഒക്കെ മാസത്തിൽ ഇവരെല്ലാം അക്കൗണ്ട് തന്നെയാണ്. 30-ാം തീയതി 1-ാം തീയതി ആകുമ്പോൾ ക്ലിയർ ആകും. അത് കോയിൻസ് വരെ തരും, അത്രയും കറക്റ്റാണ്. ബുക്കിൽ ഓരോ ചെയ്ത് അച്ഛൻ്റെ ഡ്രൈവർ കൊണ്ട് തന്നെ ഇരിക്കണമെന്ന്, സംശയം ഉണ്ടാവില്ലല്ലോ പിന്നീട്. അങ്ങനെ കുറച്ച് ആളെപ്പുള്ളൂ, അധികം ബാംഗ്ലൂർ, ഓസ്ട്രേലിയ, അവിടെയാണ് ഇപ്പോഴത്തെ കുട്ടികളെ വർക്കും താമസമൊക്കെ. ഇവിടെ ഇപ്പോൾ കുറച്ച് ആൾക്കാരുള്ളൂ. ആ ജയന്തിനാറിൽ കുറച്ച് നമ്മൾ പോസ്റ്റ് ഓഫീസിൻ്റെ ബാക്കിൽ അങ്ങനെ കുറഞ്ഞ സ്ഥലത്ത് ഒക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ നമ്മളെ പീടിക കയറാൻ തെറ്റൊന്നും ഉണ്ടാവില്ല. ഉള്ള ഞങ്ങൾ ഈ നവംബറും കൂടെ ആയിക്കഴിഞ്ഞാൽ അവരുടെ ക്രിസ്മസ് പൂരായി. പിന്നെ ഇവരെല്ലാം കേക്ക് ബേക്കിങ്ങിന് കൊണ്ടുവരിക, അന്ന് ഇവർ വാങ്ങൂല, ഇവരുണ്ടാക്കിയിട്ട് ബേക്കിങ്ങിന് കൊണ്ടുവരിക. ഞങ്ങളടുത്ത് ഒരുപാട് കേക്ക് ബേക്ക് ചെയ്യാണ്ടോ ആ സമയത്തൊക്കെ, ഈ നവംബർ പകുതി ആകുമ്പോഴത്തേക്ക് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങും. അതാണ് മെയിനായിട്ടുള്ള ക്രിസ്മസിൻ്റെ വർക്ക്. ഇപ്പോൾ മോൾഡ് പിന്നെ ഞങ്ങൾ ചിലപ്പോൾ എടുക്കും, ഇപ്പോൾ ഓരെന്നെ മോൾഡ് വാങ്ങിക്കുന്നു, അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായിരുന്നു അന്നത്തെ കാര്യപ്പെട്ട ഒരു വർക്ക്. സാധാരണ ബേക്കറിയിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ബാർലി ബിസ്ക്കറ്റ് ഇപ്പം ചില സ്ഥലത്തൊക്കെ ഉണ്ട്, സൂപ്പ് സ്റ്റിക്ക്, കുള്ളി ബിസ്ക്കറ്റ് പണ്ടത്തെ, പിന്നെ തേങ്ങേൻ്റെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, ചക്കറബോൾ എന്ന് പറയുന്ന ഒരു സാധനം, പിന്നെ പ്ലം കേക്ക്, പണ്ടത്തെ സ്പോഞ്ച് കേക്ക് പൂവുള്ള, അതൊക്കെയാണ് ഇവിടെ തിരഞ്ഞു വരുന്ന സാധനങ്ങൾ. ബാക്കിയുള്ള ഇടത്തിലൊന്നും ഇത് കിട്ടില്ല. ആ സൂപ്പ് സ്റ്റിക്കൊന്നും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. കാരി ബിസ്ക്കറ്റ് എന്നൊരു സാധനമുണ്ട്, പഫ്സിൻ്റെ അതേമത്തിൽ ലെയറുള്ള സോൾട്ടി ബിസ്ക്കറ്റ് കാരി എന്നതിന് പറയും, അതും ഉണ്ടാക്കുന്നുണ്ട്. പാവ മെയിനായിട്ട് ഇപ്പോൾ കാര്യമായിട്ടുള്ളത് പാവാ. ഇവിടെ ഒരുവിധം ഹോട്ടലുകാരും ഉണ്ട്, പിന്നെ ഗുജറാത്തികൾ, പിന്നെ നമ്മുടെ സാധാരണ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ല, കാണുമ്പോൾ എന്താണെന്ന് വയ്ക്കുകയെന്നല്ലാതെ. പാവ് ഭാജി ഉണ്ടാക്കും, വടാപ്പാവ് ഉണ്ടാക്കും. വടാപ്പാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു പോണ്ട, ഇവരെ ചട്നിയാണ് അതിൻ്റെ ടേസ്റ്റ്. രണ്ട് വിധം ചട്നിയിട്ട് ഉണ്ടാവും ഇതിൻ്റെ കൂടെ, അപ്പോൾ അത് കൂട്ടി കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് വ്യത്യസ്തമാണ്. പാവ് ഭാജിയാണെങ്കിൽ ഭാജിയും പാവ് മാത്രം, ഈ വടാപ്പാവിനാണ് ഇത്തരം സാധനങ്ങളൊക്കെ വരുന്നത്. ഞാൻ ചിലപ്പോൾ പ്ലേറ്റിലാരും കൊണ്ടുപോകുമ്പോൾ ഒരു ഉണ്ടാക്കി കൊണ്ടുത്തരും ഒരു പാവ്. അന്ന് ഇവിടെ നമ്മൾ ഇവിടെ ബ്രെഡ് മാത്രം ഉണ്ടാക്കുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ, അന്ന് കമ്പനി ബ്രെഡൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അങ്ങനൊരു സമയം ഉണ്ടായിരുന്നു, ഞാനൊന്നുമില്ലെന്ന് അച്ഛൻ പറയുന്ന കേൾക്കുന്നതാണ്. നോടൻ ബ്രെഡും കിഡ്സൺ ബ്രെഡൊന്നും ഇല്ലാത്ത സമയത്ത് ബ്രെഡ് ഉണ്ടാക്കിയ സലാദ്, അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ അന്ന് ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകൽ. പിന്നെ ബോർഡിങ്ങുള്ള സ്കൂളിലേക്ക് ഇവിടെ ഒരുവിധം സ്കൂളിലൊക്കെ ബ്രെഡ് കൊടുത്തു ഞങ്ങൾ. എസ് ജിയിൽ സെൻറ്റ് മൈക്കിൾസ് ഇല്ലേ, അത് വരെ കൊണ്ടുപോയിട്ടുണ്ട് സൈക്കിൾ മേലെ പോവുക. ആദ്യം 25-ാം തീയതി 30-ാം തീയതി ഉണ്ടാവും, ഒരു ദിവസം വിട്ടിട്ട് ഒരു ദിവസം അങ്ങനെ. അപ്പോൾ ആ വർക്ക് മാത്രം മതി ഞങ്ങൾക്ക്, അന്ന് കൗണ്ടർ സൈഡിൽ നോക്കലില്ല, അതിനുണ്ടാവും സംഖ്യ ഉണ്ടാവും. 4 സ്കൂളിലെ ഇവിടെ അത് അച്ഛൻ്റെ ഏട്ടനുണ്ട് കുറ്റിച്ചറ, കൃഷ്ണ ബേക്കർ, അത് അച്ഛൻ്റെ ഏട്ടൻ്റെ. ഇതാണ് ഫസ്റ്റ് തുടങ്ങി ലക്കി സ്റ്റാർ, അതിൻ്റെ ശേഷമാണ് അവിടെ തുടങ്ങുന്നത്. ഒരു ദിവസം തുടങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ 8:30 ആകുമ്പോൾ ഷോപ്പ് തുടങ്ങി, ഞാൻ തന്നെയാണ് തുടങ്ങുക. ഇപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പാവിൻ്റെ മെഷീൻ ഷർട്ടാക്കുക, അതൊരു 20 മിനിറ്റ്, ഒരു 20-25 കിലോ മൈദ, 20 മിനിറ്റ് കൊണ്ട് അതിൻ്റെ മിക്സിങ് കഴിഞ്ഞ്, പിന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് അതിന് നിൽക്കല്ല മാവിന്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്രെഡ്, പാവ്, ക്രീം ബണ്ണ്, അത്ര സാധനങ്ങളൊക്കെ ചെയ്തു തുടങ്ങും. ഒരു 2 മണിക്കൂർ ആകുമ്പോഴേക്കും അതിൻ്റെ ലെവലിൽ അത് വരും. പിന്നെ ബേക്കിങ്, അപ്പോൾ കൂടുതൽ ഓർമ്മ എന്ന് പറയും, കൂടുന്നാണ് അതിന് അധികം, അപ്പോൾ കൂടുന്നാണ് പറയാം. ഇപ്പം ഓർമ്മയൊക്കെ പോയല്ലോ, ഇപ്പം ഗ്യാസല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു 9 മിനിറ്റ് മുമ്പേ ഓൺ ചെയ്താൽ മതി. മറ്റേതാകുമ്പം ചേർത്ത കത്തി തീർന്ന് എല്ലാ സ്ഥലത്തും ഒരേ മറ്റേ ചൂടൊക്കെ നമ്മൾ കൈകൊണ്ട് ചെയ്ത് തരണം. ഇപ്പം അപ്പണിക്ക് കുറവുണ്ട്, പക്ഷേ ആ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. അത് കാണൽ ചൂടാക്കി വരുന്നതല്ലേ, ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അതറിയുന്നില്ല ടേസ്റ്റ്. അന്ന് ഇത് സാധനമൊക്കെ ആകുമ്പോൾ തന്നെ എന്തൊരു സ്മെല്ലുണ്ടാവും എന്നറിയും ഈ ബേക്കിങ് അറിയുമ്പോൾ. പിന്നെ ഈ ചൂടിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ബാക്കിൽ ചൂട് കുറഞ്ഞ സാധനങ്ങളുണ്ടാവും, ചൂട് കൂടുതൽ. കപ്പ് കേക്കിനൊക്കെ നല്ല ചൂട് വേണം, ബ്രെഡിനെക്കാട്ടും കൂടുതൽ ചൂട് വേണം. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ചെയ്തു. പിന്നീടാണ് ലൈറ്റായിട്ടുള്ള ചൂട് വേണ്ടത്, ടീ ബിസ്ക്കറ്റ് പറഞ്ഞതാണില്ലേ, അതൊക്കെ ചെറിയ ചൂടാണ്. അപ്പോൾ ലാസ്റ്റൊക്കെ അതിലേക്ക് പോകും. അങ്ങനെ ഒരു 4-5 മണി വരെ വർക്കുണ്ടാവും. പിന്നെ എനിക്ക് 9 മണി വരെ ഉണ്ടാവും. സാധനത്തിൻ്റെ ക്വാളിറ്റി, നമ്മളുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് പല വിധമുണ്ട്, അത് നോക്കി വാങ്ങുക. നമ്മളുണ്ടാക്കണ എന്തായാലും മാറില്ല, അതിൽ വ്യത്യാസം വന്നെങ്കിലേ ഉള്ളൂ ഇത് മാറുക. വില കുറവുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ഹോൾസെയിൽ കൊടുക്കുന്ന പാർട്ടി ഉണ്ടല്ലോ, ഓരോക്കെ വാങ്ങുന്ന സാധനം വേറെ തന്നെയാണ്. അപ്പം നമുക്ക് ആ വിലക്കിട്ട് കൊടുക്കാനും പറ്റില്ല. ഈ ഇതുകൊണ്ട് ഉണ്ടാക്കിയാൽ കുറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അതാണ് വിലയാകുമ്പോൾ പ്രശ്നം വരുന്നത്. അതറിയുന്നവർക്കറി. അങ്ങനെ മുക്കത്തുനിന്ന് ഒരാൾ പ്ലം കേക്കിന് ഒരുണ്ട്, ഇനി ഏതോ കോളേജിലെ പ്രിൻസിപ്പൽ ആളാണ്, അച്ഛനോടൊപ്പം വരുന്നെയാണ്. അങ്ങനെ ഇയാൾ മക്കളെ പറഞ്ഞയച്ചിൻ്റെ ഒരു ദിവസം പിന്നെ ഒരു കറിയില്ല ഇയാളെ ഷോപ്പ് നിന്ന്. 3-4 കേക്ക് ഉണ്ടാക്കുന്ന സ്ഥലം ഞാൻ പറയും, 3-4 ഒരു കേക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. വാങ്ങിയപ്പം തന്നെ പറഞ്ഞു ഇത് തന്നെയാണ്. പീസ് ഒന്ന് കഴിച്ചപ്പം ആ കേക്ക് എന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു റെസിപ്പിയാണ്, ചിലപ്പോൾ എനിക്കെന്നെ ടേസ്റ്റ് വന്നിട്ടുണ്ട്. അത് ശരിക്കും പ്ലം കേക്കിൻ്റെ കാര്യം പറയാൻ വെച്ചാൽ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് അത് ശരിക്കും നമ്മൾ കഴിക്കേണ്ടത്.

0: അപ്പോഴേ ശരിക്കുള്ള കേക്കിന് ടേസ്റ്റ് വരുന്നുള്ളൂ. ഇപ്പോഴത്തെ ചൂടുള്ള ഉണ്ടോ എന്ന് വെച്ചിട്ടാണ് വരിക. ഉണ്ടെങ്കിലും കൊടുക്കില്ല, എൻ്റെ കഴിഞ്ഞിട്ട് കൊടുക്കുള്ളൂ. ഒന്നില്ല, നാളെ നേരം നാളെ വരും. അങ്ങനത്തെ കുറച്ച് കസ്റ്റംസ് ഉണ്ട് നമുക്ക്. അടുത്ത ഷോപ്പുകളൊക്കെ പൊളിക്കുക. നമ്മളെ അടുത്ത ഷോപ്പ് മുതൽ അസുന്ദർ ഫാർമസി വരെ പഴയ ഷോപ്പുകളൊക്കെ പോവുക. പിന്നെ ഇനിയിപ്പോൾ പുതിയ വന്ന നേരെ മുമ്പിലതാ ഹോട്ടല് ഹണി കേക്ക് അങ്ങനെ ഒന്ന് പുതിയ പുതിയ വരുന്നുണ്ട്. ഇനിയിപ്പോൾ റോഡ് വൈൻഡിങ് വന്നാലും ഞങ്ങളെ ഫ്രണ്ടും പോവും, അതുവരെ അങ്ങനെ നിൽക്കും. ഇനിയിപ്പോൾ ഷോപ്പുകളില്ലല്ലോ അവിടെ ഏരിയയിൽ, കുറവാ. ഇപ്പോൾ 14 മുറിയപ്പോൾ പോകണത്. തിരക്കുള്ളൊരു സമയം ഉണ്ടായിരുന്നു ഒരു 10-25 കൊല്ലം മുമ്പേ, ഈ പറഞ്ഞ മതി ആംഗ്ലോ ടീമുള്ളപ്പോൾ നല്ല ബിസിനസ്സും തിരക്കായിരുന്നു. റോട്ടുമിലൊക്കെ പറഞ്ഞ പോലെ എസ് എം സൈറ്റ് പോലെ ഉണ്ടായിരുന്നു അന്ന്. ആദ്യമൊക്കെ ഞാൻ അച്ഛനൊക്കെ കൂട്ടുമ്പോൾ 12 മണി 1 മണിയാവും. മോൻ പഠിക്കുകയാണ്, പക്ഷെ അവന് ഒന്ന് വന്ന് നോക്കാൻ വരെ ഇൻട്രസ്റ്റ് ഇല്ല. ഞാനങ്ങനെ നിർബന്ധിക്കില്ല, കാരണം രാവിലെ മുതൽ 8:30 മുതൽ അത്ര 9 മണി വരെ എട്ടിട്ടമായതിരി നിൽക്കണം. അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾ കിട്ടില്ല. പിന്നെ അവർക്ക് താല്പര്യമില്ല, എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇങ്ങോട്ടാക്കാൻ. അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛനെ സഹായിച്ച് സഹായിച്ച് സഹായിച്ച് പിന്നെ അങ്ങനെയായി. അതൊരു തെറ്റായിട്ടൊന്നും തോന്നില്ല കേട്ടോ, പക്ഷെ നമ്മൾ ഇത്രയും കാലം ജീവിച്ചില്ലേ, ഒരു ബുദ്ധിമുട്ടില്ലാതെ.
1: ലക്കി സ്റ്റാർ ബേക്കറി ഉടമ ധനേഷാണ് ഇന്ന് ഈ പരിപാടിയിൽ ഇതുവരെ സംസാരിച്ചത്. നിർവഹണ സഹായം ആദിത്യൻ SS.
2: ഒരു തെരുവിന്റെ കഥ.

0: ആരോഗ്യം അമൂല്യം.
1: വർഷകാല രസായന ചികിത്സയുടെ പ്രാധാന്യം വിശദീകരിക്കുന്നു കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ കല്ലായി റോഡ് ബ്രാഞ്ച് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബബിതകുമാരി വി.
2: ആയുർവേദത്തിലെ അഷ്ടാംഗങ്ങളിൽപ്പെട്ട ഒരു പ്രധാന വിഭാഗമാണ് രസായന ചികിത്സ. ആരോഗ്യം സംരക്ഷിക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, വാർദ്ധക്യം വളരെ സാവധാനമാക്കുക, ദീർഘായുസ് നൽകുക എന്നിവയാണ് രസായന ചികിത്സയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. മഴക്കാലത്ത് ജലദോഷം, പനി മുതലായ പകർച്ചവ്യാധികൾ, ദഹന സംബന്ധമായ രോഗങ്ങൾ എന്നിവ കൂടുതലായി കാണുന്നു. ഇത്തരം സന്ദർഭങ്ങളിലാണ് രസായന ചികിത്സയുടെ ഗുണം നമുക്ക് ലഭിക്കാറുള്ളത്. അഗ്നിമാന്ദ്യം അഥവാ ദഹനക്കുറവുള്ള അവസരത്തിൽ രസായന ഔഷധങ്ങൾ ധാതുപോഷണവും ദഹനശക്തി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. വർഷകാലത്തുള്ള വാതകോപാവസ്ഥയിൽ രസായന ചികിത്സ വാദത്തെ സമനിലയിൽ നിർത്തുന്നു. രസായന ചികിത്സ ഓജസ് വർദ്ധിപ്പിക്കുന്നു. ഓജസ് ശരീരത്തിന്റെ ജീവശക്തിയും പ്രതിരോധശേഷിയുടെ അടിസ്ഥാനവുമാണ്. രസായന ചികിത്സ രണ്ടു വിധമുണ്ട്. ഒന്നാമത്തേത് ജീവിതചര്യയും രണ്ടാമത്തേത് ഔഷധസേവയുമാണ്. ജീവിതചര്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിട്ടയായ ജീവിതം. അതിൽ ആഹാരക്രമം, വിശ്രമം, വ്യായാമം, മാനസികാരോഗ്യം, ശുചിത്വം എന്നിവ ഉൾപ്പെടുന്നതാണ്. ഇതിൽ ആഹാരം വളരെ പ്രധാനമാണ്. വർഷകാലത്ത് എളുപ്പം ദഹിക്കാവുന്നതും ലഘുവായതുമായ ആഹാരം വേണം കഴിക്കാൻ. പഴക്കം ചെന്ന ഗോതമ്പ്, നുറുക്കരി ഇവ കൊണ്ടുണ്ടാക്കിയതും സംസ്കരിച്ച് പാകം ചെയ്ത മാംസരസം, ചെറുപയറ്, മുതിര ഇവ കൊണ്ടുണ്ടാക്കിയ സൂപ്പ്, ഉലുവക്കഞ്ഞി, ഔഷധക്കഞ്ഞി എന്നിവയും ഉറുമാമ്പഴത്തോട് മഞ്ഞൾപ്പൊടി, മോര് ഇവ ചേർത്തുണ്ടാക്കിയ കഞ്ഞി എന്നിവയും ദഹനം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഇഞ്ചി, കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു ഇവ ചേർത്ത് സംസ്കരിച്ച ആഹാരവും ചൂടോടുകൂടിയും പുതുതായി പാകം ചെയ്തു വേണം ഉപയോഗിക്കാൻ. വിശപ്പിനനുസരിച്ച് കൃത്യസമയത്ത് വേണം ഭക്ഷണം കഴിക്കാൻ. രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കണം. പച്ചക്കറികൾ, കാലാനുസൃതമായ പഴങ്ങൾ എന്നിവ ഉൾപ്പെടുത്തണം. പഴകിയ ഭക്ഷണം, തണുത്തവ, എണ്ണപ്പലഹാരങ്ങൾ, ജങ്ക് ഫുഡ് എന്നിവ ഒഴിവാക്കുക. ചുക്കോ ജീരകമോ ചേർത്ത് കാച്ചിയ വെള്ളമോ, തുളസി, കുരുമുളക്, ചുക്ക്, പട്ട എന്നിവയിട്ട് കാച്ചിയ വെള്ളം കുടിക്കുന്നതും ദഹനശക്തി വർദ്ധിപ്പിക്കാനും പനി, ജലദോഷം, ചുമ എന്നീ അസുഖശമനമായും കാണുന്നു. കൂടാതെ ചുക്കുകാപ്പി, ദ്രാക്ഷാദി പാനകം എന്നിവയും ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. വിശ്രമം ജീവിതചര്യയായ രസായന ചികിത്സയിൽ ഉൾപ്പെട്ട മറ്റൊരു ഘടകമാണ്. വർഷകാലത്ത് പകലുറക്കം നല്ലതല്ല. എന്നാൽ പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും അസുഖബാധിതർക്കും പകലുറക്കം ആവാം. നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം വേണം. വർഷകാലത്ത് ലഘുവ്യായാമങ്ങളാണ് ചെയ്യേണ്ടത്. യോഗാസനങ്ങൾ, പ്രാണായാമം,

0: എന്നിവ ശാരീരികക്ഷമത കൂട്ടാനും മാനസികോന്മേഷം കൂട്ടാനും സഹായിക്കും. രസായന ചികിത്സയിലെ മറ്റൊരു പ്രധാന പങ്ക് ശുചിത്വത്തിനുണ്ട്. ശരീരശുദ്ധി വർഷകാലത്ത് നിർബന്ധമായ കാര്യമാണ്. ത്വക്ക് രോഗങ്ങൾ വരാതിരിക്കാനും വാദസംബന്ധമായ മറ്റു അസുഖങ്ങൾക്കും തലയിലും ദേഹത്തും എണ്ണ തേച്ച് ചെറു ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. ദാനന്തര തൈലം, പിണ്ടതൈലം, ഏലാതി തൈലം എന്നിവ പൊതുവായി ഉപയോഗിക്കാവുന്നതാണ്. ശരീരശുദ്ധിക്ക് വേണ്ട മറ്റൊരു പ്രധാന ഘടകമാണ് വിരേചനം അഥവാ വയറിളക്കൽ. വർഷകാലം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് തന്നെ അനുയോജ്യമായ മരുന്നുകൾ വൈദ്യനിർദ്ദേശപ്രകാരം സേവിക്കുന്നത് ഗുണപ്രദമാണ്. ഇവ ദോഷകോപശമനവും കൃമിനാശകവുമാണ്. വസ്ത്രധാരണത്തിൽ തണുപ്പ് അധികം ഏൽക്കാത്ത രീതിയിലുള്ള കോട്ടൺ വസ്ത്രങ്ങളാണ് നല്ലത്. ഇതുപോലെ തന്നെ പരിസര ശുചിത്വം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുക, കാട് പിടിച്ചു നിൽക്കുന്ന ചുറ്റുപാടുകൾ വൃത്തിയാക്കുക, കിണറുകൾ, ജലാശയങ്ങൾ എന്നിവയിൽ അണുനശീകരണം നടത്തുക, ക്ലോറിൻ, ആലം, അട്ടക്കറി, തേറ്റാമ്പരൽ എന്നിവ ഉപയോഗിച്ച് ജലശുദ്ധീകരണം നടത്താവുന്നതാണ്. വീടിനകത്തും ചുറ്റുപാടും മരുന്നുകളിട്ട് പുകയ്ക്കുക. അപരാചിത, ധൂപചൂർണം, സാമ്പ്രാണി, ഗുഗ്ഗുലു, കുന്തിരിക്കം എന്നിവ പുകയ്ക്കാൻ ഉപയോഗിക്കാം. ഔഷധങ്ങൾ തന്നെ ആഹാരമായി വർത്തിക്കുന്ന ചില രസായന ദ്രവ്യങ്ങളുണ്ട്. അതിൽ ഉൾപ്പെട്ടവയാണ് നെല്ലിക്ക, തേൻ, നെയ്യ്, പാൽ, വെളുത്തുള്ളി മുതലായവ. ഇവ നിത്യം ഉപയോഗിച്ചാൽ രസായനമായി വർത്തിക്കുന്നു. അതുപോലെ തന്നെ ഔഷധങ്ങളായ ചവനപ്രാശം, ബ്രാഹ്മരസായനം, കുഷ്മാണ്ഡരസായനം, അഗസ്ത്യരസായനം, സ്വർണം അടങ്ങിയ ചില മരുന്നുകൾ വൈദ്യനിർദ്ദേശപ്രകാരം തുടർച്ചയായി കഴിച്ചാൽ രസായനമായി വർത്തിക്കുന്നു. ആരോഗ്യം വീണ്ടെടുക്കാനും അസുഖം വരാതിരിക്കാനും ഇത്തരം രസായന ചികിത്സകൾ ഉപകാരപ്രദമായിരിക്കും. വർഷകാലത്തെ അഗ്നിമാന്ദ്യവും വാദപ്രകോപവും മൂലം രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ രസായന ചികിത്സ ശരീരത്തിന്റെ പ്രതിരോധശേഷി, ധാതുപോഷണം, ഓജസ്, ദഹനശക്തി എന്നിവ വർദ്ധിപ്പിച്ച് ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. അതിനാൽ വർഷകാലത്ത് രസായന ചികിത്സയ്ക്ക് ആയുർവേദത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്.
1: വർഷകാല രസായന ചികിത്സയുടെ പ്രാധാന്യം വിശദീകരിച്ചത് ഡോക്ടർ ബബിത കുമാരി വി.

0: ആകാശവാണി കോഴിക്കോട്.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
2: അതേ, മാതൃഭൂമി തൊഴിൽ വാർത്തയാ. ഒറ്റയ്ക്കല്ല, മൂന്ന് സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
3: മൂന്ന് സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
4: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
3: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
0: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ആരോഗ്യ കേരളം 75 ഒഴിവ്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ ആരോഗ്യ കേരളം ആലപ്പുഴ, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റുകളിൽ വിവിധ തസ്തികകളിലേക്ക് അവസരം. 75 ഒഴിവുകളുണ്ട്. കരാർ വ്യവസ്ഥയിലാണ് നിയമനം. മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ഒഴിവ് 17, മെഡിക്കൽ ഓഫീസർ 10, സ്റ്റാഫ് നഴ്സ് 12, RBSK നഴ്സ്, JPHN ഒഴിവ് 3, പാലിയേറ്റീവ് നഴ്സ് 2, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് 2, ഓഡിയോളജിസ്റ്റ് 2, ഫാർമസിസ്റ്റ് 3, ആയുഷ് മെഡിക്കൽ ഓഫീസർ ഹോമിയോ 2 എന്നിങ്ങനെ വിവിധ തസ്തികകളിലായി 75 ഒഴിവുകളുണ്ട്. തിരഞ്ഞെടുപ്പ്, എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിവ നടത്തിയാവും തിരഞ്ഞെടുക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ www.arogyakeralam.gov.in എന്ന വെബ്സൈറ്റ് കാണുക. ഗുരുവായൂർ ദേവസ്വത്തിൽ അവസരം. ഗുരുവായൂർ ദേവസ്വത്തിൽ ഒഴിവുള്ള ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ്, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്, ഫാർമസിസ്റ്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. താൽക്കാലിക നിയമനമാണ്. വാക്ക് ഇൻ ഇന്റർവ്യൂ മുഖേനയാണ് തിരഞ്ഞെടുപ്പ്. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. അവസാന തീയതി ജൂലൈ 15. വിശദ വിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും www.iiitmk.ac.in എന്ന വെബ്സൈറ്റ് കാണുക. SC ST വിഭാഗക്കാർക്ക് സൗജന്യ പ്ലേസ്മെന്റ് ഡ്രൈവ്, 40 അവസരം. കേന്ദ്ര തൊഴിൽ ഉദ്യോഗ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയ തൊഴിൽ സേവന കേന്ദ്രം സ്വകാര്യ സ്ഥാപനങ്ങളുമായി സംയോജിച്ച് പട്ടികജാതി, പട്ടികവർഗത്തിൽപ്പെട്ട യുവതീ യുവാക്കൾക്കായി സൗജന്യ പ്ലേസ്മെന്റ്

0: ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. 40 ഒഴിവുകളുണ്ട്. പ്രമുഖ സ്ഥാപനങ്ങളിലായാണ് ഒഴിവ്. തിരുവനന്തപുരത്താണ് നിയമനം. വാക്ക് ഇൻ ഇന്റർവ്യൂ മുഖേനയാണ് തിരഞ്ഞെടുപ്പ്. ഏജൻസി ബിസിനസ് മാനേജർ ഒഴിവ് 15, സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവ്, ഓട്ടോകാഡ് ഡിസൈനർ സിവിൽ, HR റിക്രൂട്ട് ട്രെയിനി എന്നിങ്ങനെ വിവിധ തസ്തികകളിലായാണ് ഒഴിവ്. രജിസ്ട്രേഷൻ ലിങ്ക് മുഖേന നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം. വാക്ക് ഇൻ ഇന്റർവ്യൂ, വിശദമായ ബയോഡാറ്റയും വിദ്യാഭ്യാസ യോഗ്യതയും ജാതി, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ജൂലൈ 22 രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂവിന് ഹാജരാകണം. സ്ഥലം: നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ SC/ST ബിഹൈൻഡ് ഗവൺമെന്റ് മ്യൂസിക് കോളേജ്, തൈക്കാട്, തിരുവനന്തപുരം. കൊച്ചിൻ പോർട്ടിൽ 12 എക്സിക്യൂട്ടീവ് ഒഴിവ്. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ എഞ്ചിനീയർ, അക്കൗണ്ട്സ് ഓഫീസർ, പ്രോഗ്രാമർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 12 ഒഴിവുകളുണ്ട്. തിരഞ്ഞെടുപ്പ്, കമ്പ്യൂട്ടർ അധിഷ്ഠിത ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ, അഭിമുഖം എന്നിവ നടത്തിയാവും തിരഞ്ഞെടുക്കുക. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒഴിവ് 5, അക്കൗണ്ട്സ് ഓഫീസർ ഒഴിവ് 2, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒഴിവ് 4, സിവിൽ 3, ഇലക്ട്രിക്കൽ 1, പ്രോഗ്രാമർ ഒഴിവ് 1. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. അവസാന തീയതി August 10. വിശദവിവരങ്ങൾക്ക് www.cochinport.gov.in എന്ന വെബ്സൈറ്റ് കാണുക. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ് ഇനി നാളെ കാലത്ത് 7:05.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.

0: കൃഷിദീപം.
1: തെങ്ങിൻ തടങ്ങളിൽ പച്ചില വളച്ചെടികളായ പയർ, ഡേഞ്ച എന്നിവയുടെ വിത്തുകൾ ഇപ്പോൾ വിതയ്ക്കാം. 1.5 മുതൽ 2 മീറ്റർ ചുറ്റളവുള്ള ഒരു തെങ്ങിൻ തടത്തിൽ 50 ഗ്രാം വിത്ത് എന്ന രീതിയിൽ വേണം പാകാൻ. 2.5 മുതൽ 3 മാസങ്ങൾക്ക് ശേഷം ഇവ തടത്തിൽ മണ്ണിനൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുടർച്ചയായ മഴയും വെള്ളക്കെട്ട് മൂലവും തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിനെതിരെ മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോ സെബ്സാഷെ 5 ഗ്രാം വീതം, 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും വയ്ക്കണം. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം. നെല്ല്, തെങ്ങ്, വാഴ, കമുക്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ഏലം, റബ്ബർ, പച്ചക്കറികൾ എന്നിവ ഉൾപ്പെടെ 27 ഇനം വിളകൾക്ക് സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. വരൾച്ച, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ചുഴലിക്കാറ്റ്, വന്യജീവി ആക്രമണം തുടങ്ങി 11 തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്കെതിരെയാണ് സംരക്ഷണം. ഓൺലൈനായി എളുപ്പത്തിൽ എയിംസ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. നഷ്ടം സംഭവിച്ചാൽ ഉടൻ കൃഷിഭവനെ അറിയിക്കുകയും ചെയ്യണം. 15 ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് കൃഷിഭവനുമായോ കാർഷിക വിവര സങ്കേതം 1800425161661 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ്.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ദേശീയ ആരോഗ്യ ദൌത്യം മലപ്പുറം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയിലേക്ക് ഓൺലൈൻ

ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ജൂലൈ 18 വൈകുന്നേരം 5 അപേക്ഷിക്കണം. വെബ്സൈറ്റ് www.arogyakeralam.gov.in. ഫോൺ 0483273313. മലപ്പുറം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിലേക്ക് സൈറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 25. അപേക്ഷ അയക്കേണ്ട വിലാസം: പ്രൊജക്ട് മാനേജർ ആൻഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ജില്ലാ നിർമ്മിതി കേന്ദ്രം, സിവിൽ സ്റ്റേഷൻ, മലപ്പുറം, 67650505. കൂടുതൽ വിവരങ്ങൾക്ക് 0483273559 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
2: Regal Jewelers, Mavur Road, Kozhikode. Sevana Varthakal.
1: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
3: Mubarak Jewelry, Shraddha. സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗതാഗതം, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ സ്പെയിൻ സഹകരണം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മുംബൈയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. വാർത്തകൾ വിശദമായി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ സ്പെയിൻ സന്ദർശനം പുരോഗമിക്കുന്നു. സ്പെയിൻ വൈസ് പ്രസിഡന്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ചകൾ നടത്തി. ഇന്ത്യ സ്പെയിൻ ബിസിനസ് ഫോറത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഗതാഗതം, സുസ്ഥിര വികസനം, കലാശാസ്ത്രം, സംസ്കാരം എന്നിവയിൽ ഇന്ത്യയും സ്പെയിനും തമ്മിൽ സഹകരണം ശക്തമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
2: In a seamless and much larger engagement between our two countries. Huge opportunities, whether in advanced manufacturing, mobility, sustainability, railways, as the secretary just mentioned, advanced technologies, infrastructure, innovation, the digital technology world, art, science, culture, education, tourism, the sky is the limit, my friends.
1: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്നലെ മുംബൈയിലെത്തിച്ചു. കൊട്ടാരക്കര സ്വദേശികൾ

0: ായ എ സി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് ഇന്ന് രാവിലെ എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തുടർന്ന് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾക്ക് 53 ലക്ഷം ഗുണഭോക്താക്കൾ പ്രയോജനപ്പെടുത്തും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ്റ്റ് 2026 ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം കുറിക്കും. മേളയുടെ 3-ാം പതിപ്പാണിത്. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ത്തിലധികം ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കും. നീറ്റ് UG 2026 പുനഃപരീക്ഷയുടെ OMR ഷീറ്റുകളും ഉത്തരക്കടലാസുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷയുടെ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒത്തുനോക്കാമെന്ന് ഏജൻസി അറിയിച്ചു. OMR സംബന്ധിച്ച പരാതികളും ആശങ്കകളും അറിയിക്കാനുള്ള സൗകര്യം ഈ മാസം 15-ാം തീയതി വരെ ലഭ്യമായിരിക്കും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. ഖസക്സ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്തർ ഡ്രുബോബ്, അന്ന കിക്കിന എന്നിവർക്ക് ഒപ്പമാണ് യാത്ര. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. മുൻ IAS ഉദ്യോഗസ്ഥയായ സുധാ പിള്ള അധ്യക്ഷയായ 5-അംഗ സമിതിയെയാണ് നിയോഗിച്ചത്. കിഫ്ബിയെ സംബന്ധിച്ച് വിശദമായി പഠനം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലായിരിക്കെ ഇന്നലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിരമിച്ചത്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടക്കും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ താൽക്കാലിക അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. 2028-29 കാലയളവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി S ജയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
2: ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞു. ആഗോള സമാധാനവും സുരക്ഷയും തുല്യവികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ സമീപനമായി ശാന്തി ദർശനം അദ്ദേഹം അവതരിപ്പിച്ചു. UN രൂപീകൃതമായതുമുതൽ ഇതുവരെ ഏകദേശം 50 സമാധാന ദൌത്യങ്ങളിലായി 3 ലക്ഷത്തോളം സേനാംഗങ്ങളെ ഇന്ത്യ സംഭാവന ചെയ്തിട്ടുണ്ടെന്നും നിലവിൽ 10 UN സമാധാന ദൌത്യങ്ങളിലായി 4,300-ലധികം ഇന്ത്യൻ സേനാംഗങ്ങൾ സേവനമനുഷ്ഠിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 8 തവണ ഇന്ത്യ സുരക്ഷാ കൌൺസിലിൽ താൽക്കാലിക അംഗമായിരുന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2021-22 കാലയളവിലായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമോസ് കടലിടുക്കിൽ UAE 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 1 ഇന്ത്യക്കാരൻ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ UAE പ്രതിരോധ മന്ത്രാലയം അപലപിച്ചു. ഒമാൻ തീരത്തിന് സമീപത്തു വെച്ചാണ് ആക്രമണം നടന്നത്. ഇതിനെ തുടർന്ന് ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. എന്നാൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് അമേരിക്ക വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം പശ്ചിമബംഗാൾ തീരത്ത് നിന്ന് കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ കണ്ടെത്തി. അപകടത്തിൽ 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. കാണാതായ മറ്റ് 6 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്.

0: ദുരന്തത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. മറ്റന്നാൾ നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20-ന് ഫൈനൽ. വേവ്സ് 2027 ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2 കീഴിൽ വ്യവസായ അധിഷ്ഠിത മത്സരങ്ങൾ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. മീഡിയ എന്റർടൈൻമെന്റ് മേഖലയിലെ ക്രിയേറ്റർമാരെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത്. മികച്ച സൃഷ്ടികൾ വേവ്സ് 2027 ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്ന ക്രിയേറ്റോസ്ഫിയറിൽ പ്രദർശിപ്പിക്കും. ഈ മാസം 31-നകം വേവ്സ് ബസാർ .com എന്ന വെബ് ഓൺലൈൻ പോർട്ടൽ വഴി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ചലഞ്ചറേയും വിജയകരമായ നടത്തിപ്പിനായി 1 കോടി രൂപ വരെയുള്ള ഒറ്റത്തവണ ഗ്രാന്റ് അനുവദിക്കും. അസമിൽ പ്രളയം രൂക്ഷം. 6 ജില്ലകളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പല ജില്ലകളിലും ഇന്നും നാളെയും കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗതാഗതം, സുസ്ഥിര വികസനം തുടങ്ങിയ നിരവധി മേഖലകളിൽ ഇന്ത്യ സ്പെയിൻ സഹകരണം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മുംബൈയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 1 ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: എന്തുകൊണ്ട് ഏതിനും ഒരു കാരണമുണ്ടാവും. അതറിഞ്ഞതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഓൾ തിങ്സ് ദറ്റ് ഹാപ്പൻ അറൌണ്ട് അസ് ഹാവ് എ റീസൺ. ഓൾവേസ് നോ ദ റീസൺ ബിഫോർ വി ഡിസൈഡ്. കാരണം ആരായാൻ ഉപയോഗിക്കുന്ന ചോദ്യപദമാണ് വൈ. ടു നോ ദ റീസൺ വി യൂസ് ദ ക്വസ്റ്റ്യൻ വേർഡ് വൈ. WHY. എന്തുകൊണ്ട്, എന്തിന്? കാരണം ആരായുകയാണ് ഇവിടെ. Questions beginning with why are intended to find the reason. Why are you late to class? താങ്കൾ എന്തുകൊണ്ടാണ് ക്ലാസ്സിന് വൈകിയത്? Why are you late to class? Why can't you tell me the truth? എന്തുകൊണ്ട് നിനക്ക് എന്നോട് സത്യം പറഞ്ഞുകൂടാ? Why can't you tell me the truth? Why did Minu resign from her job? Minu എന്തിനാണ് അവളുടെ ജോലിയിൽ നിന്നും രാജിവെച്ചത്? Why did Minu resign from her job? Why are they always quarreling? അവർ എന്തുകൊണ്ടാണ് എപ്പോഴും കലഹിക്കുന്നത്? Why are they always quarreling? ഇന്റർവ്യൂവിന് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വൈ ഡു യു തിങ്ക് യു ആർ സൂട്ടബിൾ ഫോർ ദിസ് ജോബ്. ഈ ജോലിക്ക് താങ്കൾ അനുയോജ്യ അഥവാ അനുയോജ്യൻ ആണ് എന്ന് എന്തുകൊണ്ടാണ് താങ്കൾ ചിന്തിക്കുന്നത്? വൈ ഡു യു തിങ്ക് യു ആർ സൂട്ടബിൾ ഫോർ ദിസ് ജോബ്? വൈ ഡു യു ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്? തുളുമ്പിപ്പോയ പാലിനെ ഓർത്ത് എന്തിനാണ് കരയുന്നത്? വൈ ഡു യു ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്? ദിസ് കൻ ഓൾസോ ബി സെഡ് ആസ് Why cry over spilt milk? ഇത് ചോദ്യം എന്നതിനേക്കാൾ ഉപദേശം

0: ഉദ്ദേശ രൂപേണയുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിക്കുന്നതിലെ അർത്ഥശൂന്യത തിരിച്ചറിയുന്നതിന് ഉതകുന്നതാണ് ഇങ്ങനെയുള്ള വാക്യങ്ങൾ. ദിസ് ക്വസ്റ്റ്യൻ ഡസ് നോട്ട് എക്സ്പെക്ട് എൻ ആൻസർ. ദി ഒബ്ജക്റ്റീവ് ഇസ് ടു മേക്ക് ദി ലിസ്ണർ അവെയർ ഓഫ് ദി ഫ്യൂട്ടിലിറ്റി ഓഫ് ക്രൈയിങ് ഓവർ പാസ്റ്റ് ഫുളിഷ്നെസ്, ലോസസ് ഓർ ആക്ഷൻസ്. ഫ്രണ്ട്സ്, ഡു നോട്ട് വേസ്റ്റ് ടൈം ക്രൈയിങ് ഓവർ ദ പാസ്റ്റ്. ലെറ്റ്സ് മൂവ് ഓൺ. തിങ്ക് പോസിറ്റീവ് ആൻഡ് സക്സസ് ഇസ് ഷുവർ ടു ഫോളോ.
1: English Matters, presented by Smita Manikot.
2: നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്.
3: രണ്ടാമത്തെ പ്രധാനി പൊന്നൻ മാനേജരാണ്. കുറച്ചധികം ബിസിനസ് നടക്കുന്ന ഒരു സ്വകാര്യ ബാങ്കും അടുത്ത ടൗണിൽ രണ്ട് ഹോട്ടലുകളും സ്വന്തമായുള്ള മുതലാളിയാണ് അദ്ദേഹം. ഇപ്പോൾ 70 കൂടുതൽ പ്രായമായി. ഉദ്ദേശം, 20 മുൻപ് ഞെട്ടിക്കുന്ന ഒരു അനുഭവത്തിലൂടെ അദ്ദേഹം കടന്നുപോയി. മാനേജരുടെ രണ്ടാമത്തെ മകൾ കാമുകനിൽ നിന്ന് ഗർഭിണിയായി. ക്ഷിപ്രകോപിയായ അദ്ദേഹത്തിന്റെ ഒറ്റ തൊഴിയിൽ ആ പാവത്തിന്റെ ജീവൻ ഒഴിഞ്ഞുപോയതായാണ് പറച്ചിൽ. പേടിച്ചുപോയ മാനേജർ സ്വയരക്ഷയ്ക്കായി മകളുടെ ജഡം മുറ്റത്തെ കിണറിന്റെ കപ്പിയുറപ്പിച്ച തടിയിൽ കെട്ടിത്തൂക്കി. അത് കഴിഞ്ഞപ്പോൾ കൂടുതൽ പരിഭ്രാന്തനായി. തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് ആരെങ്കിലും പറഞ്ഞാലോ? മരണവെപ്രാളത്തിൽ ആളുകൾ വിസർജിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. തെളിവുറപ്പിക്കാനായി മാനേജർ കിണറിന്റെ കെട്ടിന്മേൽ കയറിയിരുന്ന് അങ്ങനെ ചെയ്തു. ആ പ്രവൃത്തിക്കിടെയാണ് അദ്ദേഹത്തിന്റെ സമനില തെറ്റിയത്. പോലീസ് പൊന്നൻ മാനേജരെ പിടിച്ചില്ല. എന്നാൽ അദ്ദേഹം അതിൽ പിന്നീട് മുഷിഞ്ഞ മുണ്ടും ജൂബയും ഉടുത്ത് വായനശാലയിലോ അമ്പലപ്പറമ്പിലോ കറങ്ങി നിന്നു. ലൈബ്രറിയിൽ ചെസ് കളിക്കുന്നവരുടെ പിന്നിൽ നിന്ന് ആവേശത്തോടെ കളി പറഞ്ഞുകൊടുക്കാൻ നോക്കി. കാലാൽ നീക്ക്, കുതിരെ ചാടിക്ക്, അദ്ദേഹം അവർക്ക് ചുറ്റും ഓടി നടന്നുകൊണ്ട് പറഞ്ഞു. അമ്പലപ്പറമ്പിൽ കബഡി കളിക്കുന്ന സംഘത്തിന്റെ അടുത്തും മാനേജർ ചെന്നു. കുതികാല് വെട്ടടാ, കാലേ വാരി അലക്കടാ, അവർക്ക് ചുറ്റും അദ്ദേഹം പാഞ്ഞു നടന്നു. മൂന്നാമതായി പറയേണ്ട ധാരാളം പേരുണ്ടെങ്കിലും സാംസയ്ക്ക് അടുപ്പമുള്ളത് സ്റ്റീഫനുമായിട്ടായിരുന്നു. ഇപ്പോൾ ഉദ്ദേശം 30 കാണും സ്റ്റീഫന്. ചിലതരം ഭ്രാന്തുണ്ടാകാൻ പ്രത്യേക കാരണമൊന്നും വേണ്ടതില്ല. ജന്മനാൽ ചിത്തഭ്രമമുള്ളയാളായിരുന്നു അവൻ. കാഴ്ചയിലോ പെരുമാറ്റത്തിലോ സംസാരത്തിലോ യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ വർഷത്തിലൊരിക്കൽ സ്റ്റീഫന് ഭ്രാന്തിളകും, അക്രമാസക്തനാകും. അപ്പോൾ കരുത്തരായ സഹോദരന്മാരും അയൽവാസികളും ചേർന്ന് സ്റ്റീഫനെ പിടിക്കാനായി ഓടിക്കും. അതൊരു കാഴ്ചയാണ്. പറമ്പുകളിലൂടെയും കണ്ടത്തിലൂടെയും സ്റ്റീഫൻ ഓടും. പിന്നാലെ ആളുകളും. പിരിച്ചുവെക്കാത്ത വാഴക്കൂട്ടങ്ങൾക്കിടയിലും ടൗൺ മാർക്കറ്റിലെ കടകളുടെ പിന്നിലും പണിതീരാത്ത വീടുകൾക്കുള്ളിലും എവിടെ വേണമെങ്കിലും അവൻ ഒളിക്കും. പ്രാന്താണെങ്കിലും കൊടും ബുദ്ധിയാണ്. ഒടുക്കത്തെ ഊരും, ഓടിക്കുന്നവർ അണച്ചുകൊണ്ട് പറയും. എങ്കിലും അവർ അവസാനം കൊഴിവെട്ടി വീശിയോ കല്ലെറിഞ്ഞോ സ്റ്റീഫനെ വീഴിക്കും. കൂച്ചിക്കൂട്ടും, കാലിൽ ചങ്ങലയിട്ട് വീടിനു പിന്നിലെ ഈന്തുമരത്തിൽ പൂട്ടും. ആ മരത്തിൽ സ്റ്റീഫന്റെ ചങ്ങല കൊളുത്തിയിടാനായി തന്നെ ഒരു ദ്വാരമുണ്ടാക്കിയിട്ടുണ്ട്. ഈന്ത് ഒരു പ്രത്യേകതരം മരമാണ്. തടിക്കും കായ്കൾക്കും നല്ല കട്ടുണ്ട്. കൂടാതെ അത് ചങ്ങലയിൽ കൂടി ഭ്രാന്തന്മാരുടെ ചിത്തഭ്രമം പതിയെ വലിച്ചെടുക്കും. മതം പൊട്ടിയ മൃഗത്തെപ്പോലെ ഈന്തിനു ചുറ്റും ചങ്ങലയും വലിച്ചാണ് സ്റ്റീഫന്റെ പിന്നെയുള്ള നടപ്പ്. അവിടെ നിന്ന് അവൻ ഉച്ചത്തിൽ കൂവുകയും തെറിവിളിക്കുകയും ചെയ്യും. കാഴ്ചക്കാരായി നിൽക്കുന്നവരെ കല്ലെടുത്തെറിയും. നാട്ടുകാരെ പറ്റിയുള്ള രഹസ്യങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറയും. അവിടെ തന്നെ വിസർജിക്കും. രാത്രിയിലും അല്പം പോലും ഉറങ്ങില്ല. അസമയത്ത് മൂത്രമൊഴിക്കാൻ വീടുകൾക്ക് പുറത്തിറങ്ങുന്നവർ അങ്ങകലെ അവന്റെ കണ്ണുകളുടെ തിളക്കം കാണും. കുട്ടികളെ കണ്ടാൽ സ്റ്റീഫൻ ചങ്ങലയിൽ കിടന്ന് സ്നേഹത്തോടെ കൈകാണിച്ചു വിളിക്കും. ആരും അടുത്തേക്ക് പോകില്ല. ബന്ധനസ്ഥനായ സ്റ്റീഫന് ദിവസം ഒരു നേരമേ ഭക്ഷണവും വെള്ളവും കൊടുക്കൂ. ശരീരം തളർന്ന് ഭ്രാന്ത് ഇറങ്ങിപ്പോകാൻ വേണ്ടിയാണങ്ങനെ ചെയ്യുന്നത്. പൊരിവെയിലിൽ കരിഞ്ഞ്, മഴയാണെങ്കിൽ നനഞ്ഞ്, മഞ്ഞാണെങ്കിൽ വിറച്ച് സ്റ്റീഫൻ അങ്ങനെ നിൽക്കും. ക്രമേണ ദിവസങ്ങൾ കഴിയുംതോറും ആ ഭാഗത്തു നിന്നുള്ള ശബ്ദകോലാഹലങ്ങൾ നേർത്തുവരും. ആളുകളുടെ കൗതുകങ്ങൾ അവസാനിക്കുന്ന സമയത്ത് സാംസ അതുവഴി നടന്നുപോയി അകലെ നിന്ന് ഈന്തുമരത്തെ നോക്കാറുണ്ട്. മുഴുത്ത തടിയും മുകൾ ഭാഗത്ത് ആ ദിവസങ്ങളിൽ തളിർത്ത ഇലകളുമായി അതങ്ങനെ കുലുക്കമില്ലാതെ നിൽക്കുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ ശരീരം കരുവാളിച്ചും വെള്ളം വറ്റിയും പോയ സ്റ്റീഫൻ അനക്കമില്ലാതെ ചുവട്ടിൽ കിടക്കുന്നത് കാണാം. 2 ശേഷം ചങ്ങലയെ അഴിച്ച് അവനെ സാംസയുടെ വീടിന് മുന്നിലെ കുളത്തിലേക്ക് നടത്തിക്കൊണ്ടുവരും. സാംസ ശ്രദ്ധിച്ചു, സ്റ്റീഫന്റെ കാലിൽ പഴുത്ത ഒരു വ്രണമുണ്ട്. എല്ലാവരും ചേർന്ന് അവനെ തേച്ചു.

0: വരച്ച് കുളിപ്പിച്ചെടുക്കുന്നത് സാംസ കണ്ടു. സ്റ്റീഫൻ പഴയ സ്റ്റീഫനായി ചെളിയും പഴുപ്പും കുളത്തിൽ ഉപേക്ഷിച്ച് കവലയ്ക്ക് നടന്നുപോയി. ഉറക്കം കഴിഞ്ഞവനെപ്പോലെ ഉന്മേഷത്തോടെ പെരുമാറി.
1: നോവൽ ടൈം, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്, അവതരണം ബോബി സി മാത്യു.

0: ഇന്നത്തെ ഗാനം.
1: ഇന്ന് ജൂലൈ 14 നടൻ ശങ്കരാടിയുടെ ജന്മദിനം. മലയാള സിനിമയിൽ നിന്ന് ശങ്കരാടി എന്ന നടൻ കടന്നുപോയിട്ട് കാൽ നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു.
2: മനുഷ്യരാജിനും ജവുമാർ ഇങ്ങനെ ചെയ്യുവോ? ആ മൂസാ സേട്ടന്റെ സ്ഥലത്ത് വാടകയും കൊടുക്കാതെ ഒഴിഞ്ഞും കൊടുക്കാതെ അക്രമവും കാണിച്ച് ഇവരിങ്ങനെ കിടക്കുവോ?
3: സ്വാമി, നമ്മൾ കുറച്ച് ആളുടെ അടുത്ത് വന്നപ്പോഴത്തെ മനുഷ്യനാണ്.
2: ആ പിന്നൊരു കാര്യമുണ്ട്, മൂസാ സേട്ടന്റെ യുവമാരെ അങ്ങനെ അങ്ങോട്ട് ഒഴിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണോ എന്നുള്ളതിന്റെ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. യുവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ?
4: കാണാം.
2: ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ.
1: മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഹാസ്യനടനായിരുന്നു 700-ലധികം മലയാള സിനിമകളിൽ അഭിനയിച്ച ശങ്കരാടി എന്ന ചന്ദ്രശേഖര മേനോൻ. സിനിമയിലെത്തുന്നതിന് മുൻപ് നാടകരംഗത്ത് സജീവമായിരുന്നു. ഹാസ്യനടനായും സ്വഭാവ നടനായും ഒരുപോലെ തിളങ്ങി. അദ്ദേഹം അഭിനയിച്ച ആരും അന്യരല്ല എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന സത്യനന്ദിക്കാട്, സംഗീതം എം

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: പേർഷ്യൻ സംഗീതത്തിലെ ഇതിഹാസമായിരുന്ന അമീർ ഖുസ്രു കണ്ടെത്തിയ ഒരു രാഗമാണ് യമൻ കല്യാൺ.

0: ഇന്ത്യൻ പതിപ്പായ ഹിന്ദുസ്ഥാനി സംഗീതത്തിലും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു രാഗമാണ് യമൻ കല്യാൺ. ഈ രാഗം കല്യാൺ എന്ന ധാട്ടിന്റെ ചിഹ്നമാണ്. ഈ രാഗം അടിസ്ഥാനപ്പെടുത്തി ശ്രീ എം എസ് ബാബുരാജ് ചിട്ടപ്പെടുത്തിയ ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എഴുതിയത് ശ്രീ ബി ഭാസ്കരൻ. മലയാള ചലച്ചിത്ര ഗാന ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഇടം നേടിയിട്ടുള്ള ഈ ഗാനം മികച്ച ഒരു കോമ്പോസിഷൻ എന്നുള്ള നിലയിലും ഏറ്റവും ജനപ്രിയമായ ഗാനങ്ങളിൽ ഒരെണ്ണം എന്നുള്ള നിലയിലും ലെജൻഡറി സോങ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ഗാനമാണ്.
1: തളിരിട്ട കിനാക്കൾ തൻ താമരമാലവാങ്ങി.
0: ഈ രാഗത്തിന്റെ ഏറ്റവും ഭംഗിയായ കുറച്ച് പ്രയോഗങ്ങൾ തികച്ചും അനുയോജ്യമായ സ്ഥലത്ത് ഭംഗിയായി അദ്ദേഹം ചേർത്തിട്ടുണ്ട്. ചരണത്തിലെ
1: മലരി നീയാർക്കു വേണ്ടി
0: രണ്ട് മധ്യമങ്ങൾ വരുന്ന ഈ പ്രയോഗമാണ് ഈ ഗാനത്തിന്റെ ഏറ്റവും ഇമ്പമുള്ള ഭാഗമെന്ന് പറയാതെ വയ്യ. ശബ്ദം കൊണ്ടും ഭാവം കൊണ്ടും ഈ ഗാനത്തെ എക്കാലവും ഓർമ്മിക്കാവുന്ന ഒരു സൃഷ്ടിയാക്കി മാറ്റിയ ജാനകിയമ്മയെ നമ്മൾ എങ്ങനെ ഓർക്കാതിരിക്കും.

0: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
1: നവാഗതനായ വസന്ത് 1990 സംവിധാനം ചെയ്ത കേളടി കൺമണി എന്ന ചിത്രത്തിൽ നിന്നുള്ള ഈ യുഗ്മഗാനം പാടിയത് യേശുദാസും ഉമാരമണനും. ഗാനരചന വാലി. ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യം കേന്ദ്ര കഥാപാത്രമായി വരുന്നു എന്നതാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത. ഈ ചിത്രവും ഈ പാട്ടും ഹിറ്റായതിനെ തുടർന്നാകണം വസന്ത് തന്റെ അടുത്ത ചിത്രത്തിന് നീ പാതി നാൻ പാതി എന്ന പേര് സ്വീകരിച്ചത്.

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ഇളയനില, ഇളയരാജയുടെ അതിശയലോകം.

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
3: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയായ അപ്രതിത ബാനർജിയുമായുള്ള അഭിമുഖം കേൾക്കാം. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ജനിച്ചു വളർന്ന അപ്രതിത ബംഗാളിയാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ആകാശവാണിയുടെ എ ഗ്രേഡ് ആർട്ടിസ്റ്റായ അപ്രതിത കഴിഞ്ഞ 29 വർഷമായി കേരളത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു വരുന്നു. അതുകൊണ്ടുതന്നെ അവരുടെ കർമ്മമണ്ഡലം കേരളമാണ്. അപ്രതിതയുമായി സംസാരിക്കുന്നത് ഐശ്വര്യ.

0: നമസ്കാരം.
1: നമസ്കാരം.
0: ആകാശവാണിയിൽ 8 വയസ്സിൽ ആദ്യമായിട്ട് പാട്ടുപാടി എന്ന് പറയുന്നു, ആ പാട്ടിൽ തുടങ്ങിയാലോ?
1: റായ്പൂർ AIR ഞാൻ ബാലകലാകാരായിട്ടാണ് ജോയിൻ ചെയ്തത്. ഛത്തീസ്ഗഡ് എന്ന ഒരു ബേസിക് ലാംഗ്വേജ് നമ്മുടെ സംസാരിക്കുന്നത് ഛത്തീസ്ഗഡിയാണ്. അപ്പോൾ ആ ഛത്തീസ്ഗഡിൽ നിന്ന് പാടിയത് ഒരു പാട്ട് ഇതുവരെ സൂക്ഷിച്ച് റായ്പൂർ AIR വെച്ചിട്ടുണ്ട്.

0: ബന്ദൂക് ചലാഹൂ.
1: സംഗീതത്തിന് ഭാഷയില്ല എന്നാണ് പറയാറ്. ഭാഷ അറിയാത്ത ഒരു നാട്ടിലേക്ക് 29 വർഷം മുൻപ് വരുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ?
2: ഹസ്ബൻഡ് ഇവിടെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി അവിടെയാണ് ജോയിൻ ചെയ്ത് ആസ് എ സയന്റിസ്റ്റ്. എൻ്റെ ആക്ച്വലി സബ്ജക്റ്റ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, ദാറ്റ് വാസ് കോമേഴ്സ്. സി എ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് പാസ്സായി ശേഷമാണ് ഇവിടെ എത്തിയത്. ഇവിടെ വന്നിട്ടൊരു ലാംഗ്വേജ് ഇഷ്യൂ ആയിരുന്നു, പിന്നെ ഒരു ചെറുതായിട്ട് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ സി എ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഒരു പാരലലി രണ്ട് പ്രൊഫഷൻ ആയിരുന്നു, ഫസ്റ്റ് ഓഫ് ഓൾ പഠിത്തം, പിന്നെ പ്രൊഫഷണലി പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ആ സമയം.
1: ആ സമയത്ത് തന്നെ കുറേ സ്റ്റേജുകൾ.
2: അതെ അതെ അതെ, എനിക്ക് ബിക്കോസ് ഞാൻ ഈ 8-9 ഇയേഴ്സ് വയസ്സ് മുതലാണ് തുടങ്ങിയത്, അപ്പോൾ ഓൾറെഡി പ്രൊഫഷണലി റെക്കോർഡിങ്സും പ്രോഗ്രാംസും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇവിടെ വന്നിട്ട് ഒരു ബ്ലാങ്ക്നെസ്, ഒരു സൗണ്ടും ഇല്ല, ഒന്നും ഇല്ല, എന്താണ് ചെയ്യാനുള്ളത്, മ്യൂസിക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ല, കാരണം ഭാഷ അത്ര ഒരു ഐഡിയ ഇല്ലാത്ത സമയമായതുകൊണ്ട്. ഹിന്ദുസ്ഥാനി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല, ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ സ്റ്റുഡൻസ് ആരെങ്കിലും കാണുമോ, അങ്ങനെ പോലത്തെ ഒരു പിടിയില്ലായിരുന്നു.
1: ഒരു തരത്തിലും കണക്ഷൻ കിട്ടാത്ത പോലെ.
2: ഞാൻ ആ സമയമാണ് മാസ്റ്റേഴ്സിന് വേണ്ടി ജോയിൻ ചെയ്തു. ഗ്രാജുവേഷൻ പാരലലി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സംഗീതത്തിന് മാസ്റ്റേഴ്സിന് വേണ്ടിയാണ് ജോയിൻ ചെയ്തു. അതിന് ഒരു ടോപ്പറായി. ടോപ്പറായ ശേഷം നോർത്ത് ഇന്ത്യൻ മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നു, അവരെ കൂടെ പരിചയമായത് ശേഷമാണ് ഞാൻ പെർഫോമൻസ് ആണ് തുടങ്ങിയത്.

0: 3-4 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് പെർഫോമൻസ് ഒക്കെ കേട്ട ശേഷം, പേപ്പറിന് കുറേ റിവ്യൂ ഒക്കെ വന്ന ശേഷമാണ് ആളുകൾ സംസാരിക്കാൻ തുടങ്ങി വെതർ പഠിപ്പിക്കാൻ പറ്റൂല. സത്യം പറഞ്ഞാൽ എനിക്ക് ടീച്ചിങ് പ്രൊഫഷൻ എനിക്ക് അത്ര ആഗ്രഹമില്ലായിരുന്നു. കൊച്ചു വയസ്സായിരുന്നു, പെർഫോമൻസ് ആണോ കൂടുതൽ ആഗ്രഹം. പക്ഷെ എനിക്ക് തോന്നിയത് അറ്റ്ലീസ്റ്റ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മ്യൂസിക് എത്ര പഠിച്ചിട്ടുണ്ട് അതെനിക്ക് കണ്ടിന്യൂ ഒരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഒരു 1-2 കുട്ടികൾ വെച്ചാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. 2002 ഓൺവേർഡ്സ്
1: ആദ്യമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതം മലയാളികൾക്ക് അത്രയും പരിചയമില്ലാത്ത സമയത്ത് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു പെർഫോമൻസുകൾ.
0: അതെ അതെ.
1: ആ വേദികളിൽ നിന്ന് എന്തായിരുന്നു അവരുടെ ഒരു പ്രതികരണം?
0: ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇൻ കേരള, മ്യൂസിക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അത് നല്ല കറക്റ്റ് ശ്രുതി താളം ഉണ്ടെങ്കിൽ, ഒരു മോഡുലേഷൻ ഉണ്ടെങ്കിൽ, എല്ലാവർക്കും ഭാഷ മനസ്സിലാവുന്നില്ലെങ്കിൽ തന്നെ അവർക്ക് അത് ഇഷ്ടമാണ്. ഡെഫിനറ്റ്ലി അവർ വന്നിട്ട് പറഞ്ഞിട്ട് പോവും, നന്നായിരുന്നു. പിന്നെ ഒരു കാര്യം, കൊച്ചു വയസ്സ് സമയം ഞാൻ കുറച്ച് സമയത്തിന് വേണ്ടി കർണാട്ടിക് റായ്പൂരിന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് റാഗാസിന്റെ പേരൊക്കെ നമുക്ക് പാരലലി അറിയാം. ആരെങ്കിലും യമൻ റാഗ് പറഞ്ഞ അതിനെ ഇക്വലന്റ് കല്യാണിയാണ്. ഞാൻ എനിക്ക് പ്രസന്റേഷൻ സ്റ്റൈൽ മാറ്റി എല്ലാ എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് ആ വരി ഞാൻ പാടുന്നത് അതിനെ എക്സ്പ്ലനേഷൻ ചെയ്ത് അങ്ങനെയാണ് പ്രോഗ്രാംസ് തുടങ്ങിയത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ ഒരു കണക്ഷൻ നന്നായിട്ട് വരാനേ തുടങ്ങി. ഒരു നല്ല സംഗീതം ഉണ്ടെങ്കിൽ എല്ലാ മ്യൂസിഷ്യൻ അത് സപ്പോർട്ട് ചെയ്യും.
1: ഹിന്ദുസ്ഥാനി സംഗീതവും കർണാടക സംഗീതവും തമ്മിൽ സാമ്യങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടാവും. എന്തൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്ന സാമ്യങ്ങളും വ്യത്യാസങ്ങളും?
0: ഒരു മ്യൂസിഷ്യന് എങ്ങനെ ചോദിച്ചാൽ ദെർ ഇസ് നോ ഡിഫറൻസ്. ടെക്നിക്കൽ ഡിഫറൻസസ് ഉണ്ട്. ഗമക പാടാനൊരു ഡിഫറൻസ് ഉണ്ട്, വോയിസ് പ്രൊജക്ഷനൊരു ഡിഫറൻസ് ഉണ്ട്, പഠിപ്പിക്കാൻ രീതിയിലൊരു ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് പഠിപ്പിക്കാൻ രീതി ഡിഫറെൻ്റ് ആയിട്ട് വരണത് കാരണം എന്താ, പ്രൊജക്ഷൻ ഓഫ് ദ വോയിസ് ഗമക വേറെ ആണ്. മൊത്തം ഒരു പ്രൊജക്ഷൻ വോയിസ് നമ്മുടെ ഫോഴ്സ് കൊടുത്തിട്ടാണ് നമ്മുടെ സൗണ്ട് ഉണ്ടാക്കുന്നത്. ഈ ഗമക പാടാനെ രീതി, അത് ടോട്ടൽ ഒരു വ്യത്യാസമുണ്ട് ഹിന്ദുസ്ഥാനി ആൻഡ് കർണാട്ടിക്. ബാക്കി രാഗങ്ങൾ സത്യം പറഞ്ഞാൽ എല്ലാത്തിലും ഒരു കമ്പറേറ്റീവ് രാഗം നമുക്ക് എന്തായാലും കിട്ടും. ചെറുതായിട്ട് ഒരു വ്യത്യാസം കാണും താളത്തിൽ തന്നെ. കർണാട്ടിക് മ്യൂസിക് സത്യം പറഞ്ഞാൽ ഒരു ഇന്ത്യൻ മ്യൂസിക്കിന് ബേസ് സ്ട്രക്ചറാണ്. ഹിന്ദുസ്ഥാനി മ്യൂസിക് ഒരു പെർഷ്യൻ ഇൻഫ്ലുവൻസ് ആയത് ശേഷമാണ് ഇന്ത്യൻ മ്യൂസിക്കിന് ഒരു മാറ്റം വന്നത്. അപ്പോൾ എല്ലാ മ്യൂസിക് സിസ്റ്റമിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒരു കുറേ കാര്യങ്ങൾ ഹിന്ദുസ്ഥാനിന് നല്ലതാണ്, പക്ഷേ താളം നോക്കിയാൽ കണക്ക് നോക്കിയാൽ അത് കർണാട്ടിക്ക് നമുക്ക് രണ്ടത്തിലും ഉണ്ട്, പക്ഷേ അതിനെ രീതി വേറെ. പക്ഷെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഹിന്ദുസ്ഥാനി കൂടുതൽ മെലഡിയസ് ആണ് തോന്നും, ഭാവങ്ങൾ കൂടുതലാണ് തോന്നും. പക്ഷേ കർണാട്ടിക് ക്ലാസിക്കൽ നല്ല ഒരു കട്ടി ഒരു യൂസ് ആണ് ഗമക്കായക്ക്.
1: കർണാടക സംഗീതം ട്രൈ ചെയ്തിട്ടുണ്ടോ?
0: മുമ്പ് ഞാൻ പാടിയിട്ടുണ്ട്. ആക്ച്വലി ഓൾ ഇന്ത്യ അവാർഡ് ഒക്കെ ഇതിൽ കിട്ടിയിട്ടുണ്ട് കൊച്ചു വയസ്സ് മുതൽ. പക്ഷെ പിന്നെ ആ ലെവലിൽ പഠിപ്പിക്കാനേ ഉള്ളത് ടീച്ചേഴ്സ് നമുക്ക് ഛത്തീസ്ഗഡിൽ കിട്ടിയില്ല. ഒരു ആഗ്രഹം എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. പഠിപ്പിക്കുന്ന സാറ് വീണ സാറായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു എനിക്ക് ഇതിന് കൂടുതൽ ഗമക്ക സ്റ്റൈലേക്ക് വോയിസിന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് പിന്നെ സ്റ്റോപ്പ് ആയത്. പിന്നെ 8th സ്റ്റാൻഡേർഡ് ആകുമ്പോഴേ അച്ഛൻ പാസ്ഡ് അവേ. പിന്നെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാനേ കൊണ്ടുവരാനേ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി പോയി. അങ്ങനെയാണ് അത് വിട്ടത്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിലേ ഉണ്ടായിരുന്നു, സൗത്ത് നിന്നാണ് ലൈഫ് പോകാനുള്ളത്. അതാണ് സംടൈംസ് കൊച്ചു വയസ്സിലാണ് ഈ കർണാട്ടിക്കിന് ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് കിട്ടിയത്.
1: അവിടെ അങ്ങനെ കർണാടക സംഗീതം പഠിക്കുന്ന ധാരാളം കുട്ടികൾ ഉണ്ടായിരുന്നു?
0: ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ കുറെ പേര് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ അവിടെ പോകുന്നുണ്ട്.
1: നമുക്കൊരു പാട്ട് പാടിയിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം.
0: ഓക്കെ, ദി രാഗ് ഭാഗ്യശ്രീയാണ്.

0: പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് രണ്ട് കുട്ടികൾ വന്നു എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു ആ ഒരു ആദ്യത്തെ പഠിപ്പിക്കുന്ന അനുഭവം?
1: ഫസ്റ്റ് പഠിപ്പിക്കാൻ തുടങ്ങിയ സമയം ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, സ്പെഷ്യലി മ്യൂസിക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം ആ കുട്ടി സംസാരിക്കുന്നത് മലയാളം എനിക്കറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞത് ഹിന്ദി, കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. ഹിന്ദി പ്രൊനൗൺസേഷൻ കുറച്ച് ശരിയാവും, കുറച്ച് ശരിയാവത്തില്ല. പിന്നെ ഹിന്ദി കോമ്പോസിഷൻസ് എല്ലാം ഹിന്ദി, ബ്രജഭാഷ, അവധി ഭാഷ, രാജസ്ഥാനി ഭാഷ, ഇങ്ങനെയാണ് ഹിന്ദുസ്ഥാനി കോമ്പോസിഷൻസൊക്കെ. ഒരു ലൈനിൽ ഒരു വേർഡിനെ മീനിങ് പറഞ്ഞിട്ട് മാത്രമല്ല നമുക്ക് ഭാവം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതൊരു ചാലഞ്ച് ആയിട്ടാണ് ഞാൻ എടുത്തത്. കാരണം എൻ്റെ മൂത്ത മോന് ആ സമയം 2 വയസ്സായിരുന്നു. അവനെ തന്നെ ഒരു മലയാളം മനസ്സിലാക്കി സംസാരിക്കാൻ ഒരു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം ഞാൻ ആ കുട്ടീനെ കൂടെ തന്നെ, പിന്നെ ആ സ്റ്റുഡൻറ്റും, എങ്ങനെയാണ് ഒരു വേർഡ് ഹിന്ദി എന്താണ്, ഇംഗ്ലീഷ് എന്താണ്, മലയാളം എന്താണ്, ലാംഗ്വേജ് മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഞാൻ പഠിച്ചത് വിതിൻ 1 വീക്ക് 1, 2, 3, 4 നമ്പേഴ്സ് ആണ് പഠിച്ചത്. കാരണം ഏതെങ്കിലും മേടിക്കാൻ പോയാൽ അതിനൊരു പൈസ പറയുന്ന സമയം ഇല്ലെങ്കിൽ എത്ര വേണം പറയാന്, 1 വേണം 2 വേണം, അങ്ങനെ നമ്പർ വെച്ചാണ് ഫസ്റ്റ് തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി നമുക്കകത്ത് ഉണ്ടെങ്കിൽ, അതിനെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ പറയും 200% പോസിറ്റീവ് എനർജി വേണം അത് കണ്ടിന്യൂ ചെയ്യാൻ. കാരണം നോർത്ത് ഇന്ത്യനെ വന്നിട്ട് ഇപ്പോഴത്തെ സമയം വേറെയാണ്, എല്ലാനെ ട്രാൻസ്ലേഷൻ നമുക്ക് ഗൂഗിളിൽ കിട്ടുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. ഇവിടെ ആ സമയം ഒരു ഭാഷനെ, ഒരു വാക്ക് സംസാരിക്കാൻ, ഒരു വേർഡ് മനസ്സിലാക്കാൻ, ഇറ്റ് വാസ് റിയലി ഡിഫിക്കൾട്ട്, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ ആ ഒരു പോസിറ്റീവ് എനർജി എൻ്റെ ഗുരുകൃപ ആയിരുന്നു, എൻ്റെ പേരൻസിനെ ഒരു അനുഗ്രഹം പറയാൻ. അങ്ങനെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തു. ലാംഗ്വേജ് വാസ് ദ മെയിൻ ഇഷ്യൂ. ശ്രുതി നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാം, ഐ തിങ്ക് വിതിൻ 6 മന്ത്സ് അത് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം പറയാം, എൻ്റെ കീഴിൽ പഠിച്ചിട്ടുള്ളത് എത്ര സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവർക്കും പേരൻസിന് ഭയങ്കര ആഗ്രഹം, ടീച്ചർ മലയാളം സ്വന്തം സംസാരിക്കാൻ തുടങ്ങി നല്ലതാണ്, പക്ഷെ ടീച്ചർ ഹിന്ദി സംസാരിക്കണം, നമ്മളെ മക്കൾ ഹിന്ദി മനസ്സിലാക്കണം. അപ്പൊ ഇത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി
0: പോലെ.
1: ആ പോസിറ്റീവ് എനർജി വെച്ചാണ് കുട്ടികളെ തന്നെ ഹിന്ദി മനസ്സിലാക്കി, ഞാൻ തന്നെ മലയാളം എനിക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നത് ഈ എല്ലാവർക്കും ഒരു ഹെൽപ്പാണ്.
0: പഠിപ്പിക്കാൻ എന്നുള്ളതല്ലാതെ, മലയാളം സാധാരണയായിട്ട് പറയാറുണ്ട് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയാണ്, അങ്ങനെ തോന്നിയിരുന്നോ?
1: തോന്നി. ഉച്ചാരണം നമ്മുടെ ചെയ്യുന്നത് അതാണ് ഒരു മെയിൻ കാരണമാണ്. ബാക്കി എനിക്ക് മനസ്സിലാക്കാനേ ഇല്ലെങ്കിൽ, ഒരു പോയിട്രി ലാംഗ്വേജ് നമ്മുടെ പറയൂലേ മലയാളത്തിൽ, ഒരു കാവ്യ ഭാഷ, ആ ഭാഷ മനസ്സിലാക്കാനേ എനിക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം അത് ബേസിക് സംസ്കൃത് ആണ്. നമ്മുടെ പഠിച്ചിട്ടുള്ളത് 10th class വരെ സംസ്കൃത് സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു. മലയാളം സംസാരിക്കുന്ന ഇടയ്ക്ക് ഒരു ഒരു 4 വാക്ക് നമ്മൾ സംസാരിച്ചാൽ അറ്റ്ലീസ്റ്റ് 6 to 7 words will be സംസ്കൃത്. അതിന് പ്രൊനൗൺസേഷൻ മാറ്റമുണ്ട്. ഈ സംസ്കൃത് ആണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ലൈക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത് വിതിൻ 6 മന്ത്സ്. പിന്നെ സംസാരിക്കാൻ കുറച്ച് സമയമെടുത്തു, കാരണം അത്ര പ്രാക്ടീസ് ഇല്ലാത്ത. സ്ലോലി പ്രോഗ്രാമിന് പോയ എല്ലാ ആർട്ടിസ്റ്റുകാരൊക്കെ കൂടെ സംസാരിച്ച് കുറേ കാര്യങ്ങൾ ശരിയായി.
0: മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കുന്നത് കൊണ്ട് നമ്മളും പഠിക്കുന്നു, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നോ?
1: വീട്ടില് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് നമ്മൾ ബംഗ്ല ഭാഷ സംസാരിക്കുന്നത്. വീട്ടില് ഹിന്ദിയും ഇല്ല, ഇംഗ്ലീഷും ഇല്ല, മലയാളം ഇല്ല. വീട്ടില് പുറത്തു പോയാൽ നമുക്ക് ഏത് ഭാഷ ആവശ്യം അതാണ് സംസാരിക്കും. മലയാളത്തില് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ് മക്കളിനെ കൂടെ. പക്ഷെ അവർക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ചിലപ്പം ആ വാക്ക് എനിക്ക് അറിയാമുണ്ടെങ്കിൽ ഞാൻ പറയും, എന്റെ പ്രൊനൗൺസേഷൻ തെറ്റുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ കറക്റ്റ് ചെയ്യും. കാരണം അവര് എഴുതാനെ വായിക്കാനേ എല്ലാം പഠിച്ചിട്ടുണ്ട്.
0: ഈ ബംഗ്ല, ഛത്തീസ്ഗഡി, ഈ 2 ഭാഷകളും അറിയാം, ഹിന്ദിയും അറിയാം, ഇത് 3ഉം തമ്മിൽ നല്ല സാമ്യമുണ്ടോ?
1: ഹിന്ദി, ബംഗ്ല ആൻഡ് ഛത്തീസ്ഗഡി വേർഡ്സ് കുറെ സിമിലർ ഉണ്ട്. ഛത്തീസ്ഗഡി ആക്ച്വലി ഭാഷ ഇല്ല, അത് ബോലിയാണ്, ലിപി ഇല്ല. ബംഗ്ല അഗൈൻ ബേസ്ഡ് ഇസ് സംസ്കൃത്. വേർഡ്സിനെ ക്രിയ മാത്രമാണ് മാറുന്നത്, ബാക്കി കുറെ വേർഡ്സ് സിമിലർ ആണ്. പ്രൊനൗൺസേഷൻ മാറിപ്പോ. അഭ്രദിത എന്റെ പേരാണ്. ബംഗ്ലാന്ന് സംസാരിക്കുമ്പോഴേ അഭ്രദിത.
0: നമ്മൾ ഹിന്ദുസ്ഥാനി സംഗീതം പറഞ്ഞു, കർണാടക സംഗീതം പറഞ്ഞു, ഇത് രണ്ടും ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞു, അത് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. മറ്റു തരത്തിലുള്ള പാട്ടുകളും ആസ്വദിക്കാറുണ്ടോ?
1: ഫിലിം മ്യൂസിക് ഡെഫിനറ്റ്ലി കേൾക്കാറുണ്ട്, നന്നായിട്ട് കേൾക്കാറുണ്ട്. എനിക്ക് മെലഡിയാണ് കൂടുതൽ ഇഷ്ടം. നമ്മുടെ ഇപ്പോഴത്തെ സമയത്ത് പാട്ടിനെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പോഴത്തെ ജനറേഷന് കൂടെ നമുക്ക് പോവില്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ മാറി ജനറേഷൻ, കാരണം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് മാറുന്നത്. നമ്മുടെ ബേസിക് ട്രഡീഷണൽ ആഗ്രഹങ്ങൾ അതിനെ മെർജ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് പോയാൽ ട്രഡീഷണൽ ഐറ്റംസ് നമുക്ക് ഒരു സൂക്ഷിക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ് മൈ മെയിൻ മോട്ടോ. സോ ഐ ഓൾവേസ് ട്രൈ ചെയ്യും സ്റ്റുഡൻസിന് ഐഡിയാസ് എന്താണ്, അവർക്ക് ഐഡിയാസ് വെച്ചിട്ട് ട്രഡീഷണലിനെ കൂടെ അത് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവർക്ക് വോയിസ് പ്രൊജക്ഷൻ

0: ഞാൻ അവിടെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ ഞാൻ എല്ലാം ശ്രദ്ധിക്കും. എനിക്ക് അങ്ങനെ പോലത്തെ ഏതെങ്കിലും പാട്ട് പാടാൻ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് ചോദിക്കും ഇതിനെങ്ങനെയാണ് ചെയ്യാനുള്ളത്. വെസ്റ്റേൺ ഞാൻ കേൾക്കും. എനിക്ക് ഓപ്പറ മ്യൂസിക് വളരെ ഇഷ്ടമാണ്. കാരണം എന്താണ്, ഈ ഓപ്പറ മ്യൂസിക്കിന് ഉള്ളത് വിബ്രാറ്റോ. ആ വിബ്രാറ്റോ ഹിന്ദുസ്ഥാനി ഗമക വളരെ സിമിലറാണ്. എനിക്ക് പുറത്തുള്ളത് കുറേ സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് പഠിച്ചിട്ട് പോകണുണ്ട് എല്ലാ വർഷം. അതിന് രണ്ട് മൂന്ന് പേര് ഓപ്പറ സിംഗേഴ്സ് ആയിരുന്നു. അവര് ഇവിടെ വന്നിട്ട് ഹിന്ദുസ്ഥാനി പഠിക്കുന്ന സമയം അവർക്ക് ഗമക പാടാന് വളരെ ഈസി ആയിരുന്നു. നിരഗരസ ഈ ഗമക ഹിന്ദുസ്ഥാനി ഒരു പാറ്റേൺ ആണ്. ഇത് അവർ പെട്ടെന്ന് അത് പാടും. ജാസ് എനിക്ക് ഇഷ്ടമാണ്, കാരണം കോഡ് പ്രൊഡക്ഷൻ. എനിക്ക് ആരെങ്കിലും ചോദിച്ച റെക്കോർഡിങ്ങിന് ഓട്ടോമാറ്റിക് മ്യൂസിക് ഒക്കെ യൂസ് ചെയ്യാൻ ഡെഫിനറ്റ്ലി ഞാൻ അതിനെ നോ പറയും. ദാറ്റ് ഈസ് നോട്ട് ക്രിയേറ്റിവിറ്റി, ദാറ്റ് ഈസ് സോഫ്റ്റ്വെയർ ക്രിയേറ്റിവിറ്റി.
1: ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ അഭ്രദിത ബാനർജിയുമായി ഐശ്വര്യ നടത്തിയ അഭിമുഖം തുടർന്നു കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: ലളിത ഗാനങ്ങൾ ആദ്യം കേൾക്കാം. അക്കരെക്കുന്നത്തും എന്ന് തുടങ്ങുന്ന ഗാനം വി ടി മുരളി പാടിയത്. രചന പി പി ശ്രീധരനുണ്ണി, സംഗീതം പി ആർ മോഹൻദാസ്.

ഇനി കേൾക്കാം സിന്ധു ജെ പാടിയ ഗാനം വരികൾ നീ പാടിയെന്ന് തുടങ്ങുന്നു. രചന ബാലചന്ദ്രൻ പച്ചാളൂർ, സംഗീതം മുരളി സിത്താര.

ഇനി കേൾക്കാം കടലാസ് തോണിയിൽ നിന്ന് തുടങ്ങുന്ന ഗാനം ആർ കെ രാമദാസ്, വസുമതി രാജ് എന്നിവർ പാടിയത്. രചന ഖാൻകാവിൽ, സംഗീതം ഹരിപ്പാട് കെ പി എൻ പിള്ള.

ലളിതഗാനങ്ങൾ സമാപിച്ചു.

0: കോഴിക്കോട് മൂന്നാലുങ്കലിൽ 70 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന മനോഹർ ഇൻഡസ്ട്രിയൽസ് എന്ന സ്ഥാപനം നോക്കി നടത്തുന്നത് മനോഹരൻ വി കെ ആണ്. എന്താണ് മനോഹർ ഇൻഡസ്ട്രിയൽസിനെ വ്യത്യസ്തമാക്കുന്നത്? മറ്റാരും ചെയ്യാൻ ശ്രമിക്കാത്ത കാര്യങ്ങൾ, മറ്റൊരിടത്തും ഉണ്ടാക്കാൻ പ്രയത്നിക്കാത്ത സാധനങ്ങൾ അതീവ കൃത്യതയോടെ നിർമ്മിച്ചു നൽകുന്നു എന്നതു തന്നെ. അത് ഒരുപക്ഷെ ക്യാമറയുടെ ഒരു ചെറിയ ഭാഗമാകും, വലിയ വ്യവസായശാലയിലെ യന്ത്രഭാഗമാകും, മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടാത്ത സ്പെയർ പാർട്ടായി കമ്പനി പോലും പുറത്തിറക്കാത്ത ഒരു കാര്യമാകും. മനോഹരന്റെ അച്ഛൻ തുടങ്ങിവെച്ചതാണ് ഇടം. അച്ഛനൊപ്പം നന്ദി ചെറുപ്പത്തിലെ പ്രവർത്തിച്ച് അദ്ദേഹം നേടിയെടുത്തതാണ് അപൂർവ സിദ്ധി. തന്റെ കർമ്മമണ്ഡലത്തെപ്പറ്റി, ജീവിത വീക്ഷണങ്ങളെപ്പറ്റി എല്ലാം നമ്മളുമായി പങ്കുവയ്ക്കുകയാണ് മനോഹരൻ വി കെ ഇന്ന്.
1: നടക്കാവിൽ കുഴിക്കണ്ടി പറമ്പിലാണ് താമസിക്കുന്നത്. ആ വീട്ടിൽ വെച്ചിട്ട് അച്ഛൻ പണിയെടുത്ത് തരുന്നത്. അന്ന് ടൂൾ ആൻഡ് ഐൻ്റെ ഒരു ഇത് വകുപ്പ് ആർക്കും അറിയില്ല. ബോംബെ നിന്നാണ് സാധനം വരിക, പ്രൊഡക്ഷനൊന്നും ഇവിടെ ഇല്ല. അച്ഛൻ അങ്ങനെ ഈ ഗോൾഡ് സ്മിത്തിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ അച്ഛൻ അങ്ങനെ ഡൈൻ്റെ പണി തുടങ്ങിയത്. പിന്നെ വീട്ടിൽ വെച്ച് ചെയ്യാൻ തുടങ്ങി. എന്നെ അച്ഛൻ്റെ സ്ഥാപനം തുടങ്ങിയത് പിന്നെ ഞാൻ കുട്ടിക്കാലത്ത് വന്നിട്ടിപ്പോൾ ഇതാ കാണുന്നത്. അപ്പോൾ ഈ ഓരോ പണി കാണുമ്പോഴും അത് എങ്ങനെ ചെയ്യുന്നതാണതിൽ അത് അതാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അതെങ്ങനെയാണ് അച്ഛൻ ചെയ്യുമ്പോൾ നോക്കും, അതെങ്ങനെയാണ് നോക്കി. അപ്പോൾ അത് നമ്മളെ കയ്യൊന്നും വരില്ല, പക്ഷെ എന്നാലും തട്ടി മുട്ടി നോക്കുമ്പോൾ അച്ഛൻ പറയാതെ അങ്ങനെയല്ല മുട്ട എങ്ങനെ മുട്ടെന്ന് പറയും. പിന്നെ അങ്ങനെ കുറേശ്ശെ വലുതായിപ്പോൾ 3ാം ക്ലാസ് 4ാം ക്ലാസ് വരുമ്പോൾ പിന്നെ ഓരോ പണി അച്ഛൻ തരും. അപ്പോൾ ഇതിൽ പണിയിൽ ആദ്യം തുടങ്ങുന്നുണ്ട് ഫയൽ ഉണ്ടാക്കുന്നതിൽ ഒരു പണിയാണ്. ആദ്യത്തെ ബ്ലാക്ക് സ്മിത്തിൻ്റെ കൂട്ടത്തിൽ വരുന്ന പണിയിൽ ഫയലിൻ്റെ പഴയ കൊത്തുണ്ടാവും, അത് വീട്ടിൽ കംപ്ലീറ്റ് പോകണം. അപ്പോൾ അതാ തരും. അത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോഴൊക്കെ രാവാനുള്ള കയ്യിൻ്റെ അത് ആക്ഷൻസ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അത് തിരിഞ്ഞ് മറഞ്ഞൊക്കെ പോകും. അപ്പോൾ അച്ഛനത് കറക്റ്റ് ചെയ്ത് പിന്നെ തരും. അങ്ങനെ ചെയ്ത് പിന്നെ ആദ്യത്തെ പണി, പിന്നെ അത് അതിന് കൊത്തിടുന്ന ഒരു പണിയുണ്ട്, അത് പഠിക്കണം. അത് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൂൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് കുറേ പണികൾ വരുമ്പോൾ അച്ഛൻ പറഞ്ഞു തരും എൻ്റെ മാതിരി ചെയ്യുന്നുണ്ട് ചെയ്ത് നോക്കും. ചിലപ്പോൾ ശരിയാവില്ല, ചിലപ്പോൾ രണ്ടാമത് ചെയ്യേണ്ടി വരും. പിന്നെ അതങ്ങനെ ശരിയായി വന്ന് പിന്നെ കുറേ കാര്യങ്ങൾ വായിക്കുമായിരുന്നു. പിന്നെ കുറേ മെറ്റീരിയൽ കാണുമ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അച്ഛനറിയില്ല, അച്ഛൻ്റെ കാലഘട്ടത്തിലുള്ള മെറ്റീരിയലിനെ പിന്നെ വരുന്നത്. പിന്നെ അതിനെപ്പറ്റി പഠിക്കാൻ നോക്കും. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ കിട്ടും. കുറേ മെറ്റീരിയലിനെ പറ്റിയും ഇപ്പോൾ എനിക്കറിയാം. അതെങ്ങനെ ഹാർഡൻ ചെയ്യണം, അതിനെ ഗ്രേഡ് എന്താണ്, എത്ര ഹീറ്റാക്കണം, അതൊക്കെ ഇപ്പോൾ നമുക്കറിയാം. പക്ഷെ എൻ്റെ മക്കൾക്കൊന്നും അതിനെപ്പറ്റി അറിയില്ല, കാരണം അവിടെ ഇരിക്കാതെ തന്നെ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണിത് എത്തി. പിന്നെ പണി പഠിച്ചു, പിന്നെ ചിത്രം വരയ്ക്കാറിയണം. അച്ഛൻ നല്ലോണം വരയ്ക്കും. ഈ പണിയിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ചിത്രം വരയ്ക്കുന്ന ആ പെർഫെക്ഷൻ ഉണ്ടാവണം ചിത്രം വരയ്ക്കുന്നതിൽ, അല്ലാണ്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ചിത്രം വയ്ക്കുന്ന പഠിച്ചു. അപ്പോൾ അച്ഛൻ ചെയ്യുന്ന മാതിരി ചെയ്ത് നോക്കും, ശരിയാവില്ല. പിന്നെ അച്ഛൻ ഇല്ലാത്ത നേരത്ത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കും, അത് തീരാ. അപ്പോൾ അച്ഛൻ വന്നിട്ട് കാണിച്ചിട്ട് പറഞ്ഞാൽ ഇതെങ്ങനെയല്ല, അപ്പോൾ ഇങ്ങനെ അളവെടുക്കുക, എന്നെ മാർക്ക് ചെയ്യണം, അതിന് ഇത്ര അനുവാദമുണ്ട്, അതൊക്കെ പറഞ്ഞുതരും. അപ്പോൾ ആകെ സ്കെയിൽ, ഡിവൈഡർ, പിന്നെ വരയ്ക്കുന്നൊരു സാധനം, ഇങ്ങനെ 3 സാധനമാണ് ഞങ്ങളുടെ ഈ പണിയിലേക്ക് തന്നെ. അതിന്നാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ മെഷീനറികളൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇത് തന്നെയാണ്, സ്കെയിലാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇഞ്ചിൻ്റെ കണക്ക് പഠിക്കണം, മില്ലിമീറ്റർ പഠിക്കണം, ഇതൊന്നും ആരും പഠിപ്പിച്ചതെന്നല്ല. അത് നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ ഒരു ഇഞ്ചിൻ്റെ 64 ഭാഗമാണ് 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനത്തെ ആ ലെവലിൽ അത് പഠിച്ച് പിന്നെ മൈക്രോമീറ്ററിൻ്റെ പറ്റിയിട്ട് പഠിച്ചു. ഇങ്ങനെ പഠിക്കുന്നതാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. ഒന്നും ആരും പഠിപ്പിച്ചൊന്നുമില്ല. TVS ടയർ കമ്പനിയാണ് മദ്രാസിൽ. അപ്പോൾ അവർക്ക് ടയർ മോൾഡ് ഉണ്ടാക്കുന്നത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലൊരു കമ്പനിയായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ

0: പേരടിക്കണം ടി വി എസ് എന്നുള്ളതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നമ്മൾ അവിടുത്തെ ഒരു എഞ്ചിനീയർ കൊണ്ടുതന്നു. അപ്പോൾ സാധാരണ ചെയ്യുമ്പോൾ അത് റിവേഴ്സലായിട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഫോർവേഡ് തന്നെ വേണം, അത് ഈ മോൾഡിൽ അടിക്കുമ്പോൾ റിവേഴ്സാവും, എന്നിട്ട് ടയർ വരുമ്പോൾ അതിൽ ഫോർവേഡായിട്ട് വരും. അപ്പോൾ അത് അയാൾ പറഞ്ഞു തന്നില്ല, സാധാരണയാണ് ചെയ്ത് കൊടുത്തപ്പോൾ കൊണ്ടുപോയി അടിച്ചു നോക്കുമ്പോൾ അത് റിവേഴ്സാണ്. അത് തിരിച്ച് തന്നെ എടുത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ 3 ദിവസം എടുത്ത പണി ഞാൻ 1 ദിവസം കൊണ്ട് തീർത്തു. അത് ഒന്ന് ചെയ്തപ്പോൾ അതിൻ്റെ ഇത് കിട്ടിയിട്ട് പറഞ്ഞാൽ പിന്നെ സ്പീഡാക്കിയിട്ട് ചെയ്തിട്ട് കറക്റ്റ് തന്നെയാണ് നർവസ് ഒന്നില്ല, പക്ഷേ ഒന്ന് സ്ലോ ഉള്ളത് സ്പീഡാക്കി കൊടുത്തു. സാധനം മേടിക്കാൻ പോകുമ്പോൾ അളവ് കണ്ടാൽ ഇന്നതാണെന്ന് മനസ്സിലാവും, അത് നമ്മളെ എക്സ്പീരിയൻസാണ്. ഇപ്പോൾ ഒരു 1 8 എന്ന് പറഞ്ഞൊരു സാധനം തരികയാണെന്നുണ്ടെങ്കിൽ ഇത് 1 8 ഇല്ല കുറവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തർക്കിക നിൽക്കുക. ഞാൻ പറഞ്ഞു 1 ഇയർ എടുക്കുക, അളന്ന് നോക്കാൻ പറഞ്ഞാൽ കുറവായിരിക്കും. അപ്പോൾ നമ്മളെ എക്സ്പീരിയൻസാണ്. അതേമാതിരി ത്രെഡുകളൊക്കെ ബോൾട്ടിനൊക്കെ വാങ്ങുമ്പോൾ പറഞ്ഞ സൈസല്ല ഞാൻ പറയും ഇതല്ല സൈസ് എന്ന് പറയും, കണ്ടാൽ മനസ്സിലാവും അളവുകളൊക്കെ ഇന്നതാണ് പറഞ്ഞു. പിന്നെ എന്ത് സാധനം കണ്ടാലും നമുക്കൊരു ആരെ എന്ത് നമ്മൾ കാണാത്ത സാധനം കണ്ടാലും അതിന് ഇന്നതാണ് പ്രവർത്തനം ഏകദേശം മനസ്സിലാവും, പിന്നെ ഒക്കെ കുത്തി അഴിച്ചു നോക്കും. അപ്പോൾ അത് തിരിച്ചുണ്ടാക്കാൻ പറ്റുന്നതിനെ കൊണ്ടാണ് വെച്ചത്. പണ്ട് കാലത്ത് ഒരു ക്യാമറ വന്നിരുന്നു, ഒരു റഷ്യൻ്റെ ഡൽഹിയിൽ സർവീസ് സെൻ്ററിൽ കൊടുത്തിട്ട് മടക്കിയ സാധനം. അപ്പോൾ അങ്ങനെ ഈ സാധനം വന്നപ്പോൾ അഴിക്കാൻ അറിയില്ല. അപ്പോൾ ഒരു ഇതുണ്ട്, എല്ലാ സാധനം ഉണ്ടാക്കാൻ അറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിന് കാര്യം കംപ്ലീറ്റ് പൊട്ടിക്കാന്നാണ്. പൊട്ടിച്ച് അഴിച്ച് നോക്കുമ്പോൾ അഴിക്കൽ വളരെ സിമ്പിളാണ്, അത് അറിയില്ല. അപ്പോൾ റഷ്യക്കാർ അന്നത്തെ ടെക്നോളജിയാണത്. പിന്നെ അത് വരുമ്പോൾ മനസ്സിലായി ചെയ്യാം. പിന്നെ ഇവിടെ ക്യാമറ റിപ്പയർ ചെയ്യുന്ന എല്ലാ ആളുകളും സ്ക്വയർ ഉണ്ടാക്കാൻ വരുന്ന ഇങ്ങോട്ട് തന്നെയാണ്. ഓരോന്ന് ചെയ്ത് ഇങ്ങനെ മാറി മാറി വരിക എന്നല്ലാണ്ട് ഇപ്പോഴും പണി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ പണികളെ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ലെവലിങ്ങനെ അത് അച്ഛൻ്റെ അനുഗ്രഹം തന്നെയാണ്. പിന്നെ കൈക്കും കാലിനും കണ്ണിനും ഒന്നും പ്രശ്നം ഉണ്ടാവരുത്, ബുദ്ധിക്ക് പ്രശ്നം ഉണ്ടാവരുത്, ദൈവാനുഗ്രഹം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ.
1: ഡൈ നിർമ്മാണത്തിലാണ് മനോഹർ ഇൻഡസ്ട്രിയൽസ് പ്രശസ്തമായത്. ആഭരണ നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ ഡിസൈനുകൾ, വാഹനങ്ങളുടെ ഭാഗങ്ങൾ, സോപ്പ് നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ, ഇങ്ങനെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൽ അതീവ വൈദഗ്ധ്യം ഉള്ളവരാണിവർ. പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ യന്ത്രവൽക്കരണം മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ പുതിയ കാലത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലായി മനോഹരന്റെ ശ്രദ്ധ. അതിനാവശ്യമായ പരന്ന വായനയും പുതിയ തരം ലോഹങ്ങളെപ്പറ്റിയും ലോഹക്കൂട്ടുകളെപ്പറ്റിയുമുള്ള അവബോധവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകമായി. നല്ലൊരു ചിത്രകാരൻ കൂടിയായത് ഡിസൈനിങ്ങിന് ഗുണമായി. മാറുന്ന കാലത്തെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് സ്വയം പുതുക്കാനുമുള്ള നിരന്തര ശ്രമമാണ് ഇദ്ദേഹത്തെ വേറിട്ടതാക്കുന്നത്.
0: പുതിയ മെഷീനറികളൊക്കെ ഉണ്ടാക്കാൻ ആൾ വരുമ്പോൾ നമ്മളെ ഐഡിയ അനുസരിച്ച് നമ്മളുണ്ടാക്കി കൊടുക്കുക. ഡിസൈനുകളൊക്കെ നമ്മളെ മനസ്സിലാവുക, ഒരു ഇന്നൊരു ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഇന്ന വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടി ഏകദേശം എന്നെ റൈറ്റൊക്കെ പറഞ്ഞു. ചിലത് പറയും ഉണ്ടായി തരാൻ റൈറ്റ് പിന്നെ പറയുള്ളൂ എന്ന് പറയും. അപ്പോൾ പിന്നെ നമ്മൾ രാത്രി കിടന്ന് ആലോചിച്ച് അങ്ങനെ അവരൊന്ന് അതിന് ഐഡിയ ഉണ്ടാക്കുക. അപ്പോൾ അനിയന് ഉണ്ടായിരുന്നു അവിടെ, അനിയന് ഇന്നത് ചെയ്യാൻ പറഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ, സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ ആദ്യം വേറെ പണി പഠിച്ചിരുന്ന അച്ഛനും ഞാനും പണിയെടുത്ത ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ പകുതി അച്ഛൻ ചെയ്യും പകുതി ഞാൻ ചെയ്യും. പണി കഴിയുമ്പോൾ രണ്ടാമത് സെറ്റാക്കിയാൽ കറക്റ്റായിരിക്കും, പക്ഷേ അനിയന് അങ്ങനെ സാധിക്കില്ല. ഇപ്പം എൻ്റെ താവഴിയിൽ എന്ന് പറഞ്ഞാൽ മക്കളിൽ ഇതിലേക്കില്ല. ഇനി അവർ വന്നിട്ട് കാര്യമില്ല, ടെക്നോളജിയൊക്കെ മാറിപ്പോയി. അപ്പോൾ നമ്മൾ പിടിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ടെക്നോളജീൻ്റെ വശങ്ങൾ മനസ്സിലാക്കിയതിനെ കൊണ്ട് നമ്മൾ നിൽക്കാമെന്ന് മാത്രമല്ല, അല്ലെങ്കിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ല, നമ്മളൊക്കെ ഔട്ടായി പോകും.
2: പുതിയ ആൾക്കാർക്ക് ഒരു പക്ഷേ അറിയുണ്ടാവില്ലെങ്കിലും പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. ഇപ്പോൾ നമ്മൾ മൂന്നാലിങ്കലുള്ള ഈ മനോഹർ ഇൻഡസ്ട്രിയൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ സാധാരണ ഇതുപോലെ ഇപ്പോൾ ബ്ലാക്ക് സ്മിത്തുകളിൽ ചെയ്യുന്ന വർക്കുകളല്ല നിങ്ങൾ ചെയ്യുന്നത്, വളരെ സ്പെഷ്യലായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നത്, മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വർക്കുകളൊക്കെയാണ് പലപ്പോഴും ചെയ്യുന്നത്. അത്തരം ഒരു വർക്കുകൾ അച്ഛൻ്റെ കാലം മുതലേ അങ്ങനെ തന്നെയായിരുന്നു.
0: അങ്ങനെ തന്നെയായിരുന്നു, അങ്ങനെ തന്നെ ഇപ്പോഴും വരുന്ന അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഒഴിവാക്കുന്നത് ചെയ്യാൻ പറ്റാത്തത് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ചില സ്ഥലത്ത് വലിയ കമ്പനിയിൽ ചെന്നവർ പറയും അത് ഞങ്ങൾക്ക് പറ്റില്ല, ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകണം, അവർക്ക് പറ്റുള്ളൂ. ഇവിടെ ഉള്ള നമ്മളത് ഈസിയായിട്ട് ചെയ്ത് കൊടുക്കും. വർക്കിൻ്റെ ഒരു അങ്ങനെ പഠിച്ചതിനൊക്കെ ഉണ്ട്, അല്ലാണ്ട് പറ്റില്ല. പഠിക്കാണ്ടും പിന്നെ നമ്മൾ അതിനെ വേണ്ടി നല്ലോണം ഗവേഷണം ചെയ്യണം, എന്താ അതെങ്ങനെ ചെയ്തത്. ചില പണിയൊക്കെ സിമ്പിളായിരിക്കും, പക്ഷെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പിന്നെ അത് ചിന്തിച്ചിരുന്ന് ചെയ്ത് നോക്കുമ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ കുറേ ഞങ്ങൾ കൈകൊണ്ട് ഇരിക്കുന്ന ചെറിയ ലെയ്ത്ത് ഉണ്ടായിരുന്നു, അതിലാണ് വളരെ മൈക്രോസൈറ്റുള്ള സാധനങ്ങളൊക്കെ ചെയ്തിരുന്നത്. പിന്നെയാണ് മറ്റേ ഇലക്ട്രിക്കൽ ലെയ്ത്തൊക്കെ ആക്കി തുടങ്ങിയത്. അതിലാണ് ഇപ്പോൾ കുറേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, വളരെ ചെറിയ സാധനം മുതൽ അതിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ വലിയ സാധനങ്ങളും അതിൽ ചെയ്തുകൊണ്ടിരിക്കും.
2: താങ്കളുടെ വർക്കിൽ ഇപ്പം ഗോൾഡ് സ്മിത്തുകൾക്കൊക്കെ വേണ്ടുന്ന കുറേ ഡിസൈനുകളും അങ്ങനത്തെ കുറേ മോൾഡുകളൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നില്ലേ? അങ്ങനെ അതിപ്പോഴും ചെയ്യുന്നുണ്ടല്ലേ?
0: ചെയ്യുന്നു. അതിപ്പോൾ അപൂർവമാണ്, കാരണം ഇപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് മാറിപ്പോയി. പഴയ കാലത്ത് ഇപ്പം ഞാൻ കാണിച്ചെന്നൊരു ഇതുണ്ടായില്ലേ, അത് ആ കാലഘട്ടത്തിൽ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തതന്നെ സാധനം. പിന്നെ പിന്നെ അത് മാറി മാറി പിന്നെ പിന്നെ പുതിയ പുതിയ ഡിസൈനുകൾ വന്നു തുടങ്ങി. പിന്നെ കമ്പനികൾ ചെയ്യാൻ തുടങ്ങി. മറ്റേ ഗോൾഡ് സ്മിത്തുകൾ മാത്രമേ ഇപ്പോൾ കമ്പനികൾ വളരെ ലാർജ് സ്കെയിലിൽ അവരുണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇവിടുത്തെ പണിക്കാർക്ക് പണി കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ വരുന്നില്ല. എന്നാലും അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ വരും. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് വരും. പ്രത്യേക ആളുകൾ എളുപ്പം എന്നൊക്കെ വരെ മോഡലൊക്കെ ഉണ്ടെന്ന് പറയും, ഇതുമാതിരി വേണമെന്ന് പറയുമ്പോൾ വരുമ്പോൾ അവർ ചെയ്ത് കൊടുക്കും. ഇപ്പം നമ്മളോട് ഡിസൈൻ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്താലും ചെയ്ത് കൊടുക്കും. എളുപ്പം എന്നൊക്കെ കണ്ടമാനം ഓർഡർ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം നിന്നുപോയി. ഈ ലേസർ കട്ടിങ് വന്നതോടുകൂടി ഞങ്ങളുടെ ഡൈയിൻ്റെ പണീൻ്റെ വലിയൊരു മേഖല പോയി. അതാണ് വലിയൊരു പരാജയം പറ്റിയത്. പിന്നെ ഈ ഇങ്ങനെ

0: വളരെ മൈന്യൂട്ടായുള്ള സാധനങ്ങൾ ചെയ്യുന്നതിനെ കൊണ്ട് ആൾ തരും. പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡിങ് ഡൈ ഒക്കെ ആദ്യം ചെയ്തിരുന്നു. അത് കോയമ്പത്തൂരിന്നോ അല്ലെങ്കിൽ മദ്രാസിനൊക്കെ ചെയ്ത് വന്ന ഡൈനുള്ള പേര് വേണം. അത് അവിടുന്ന് അവർ ചെയ്യിക്കില്ല. അവിടെ മെഷീനിൽ ചെയ്താലും ഞാൻ ചെയ്യണം, അത്ര വൃത്തിയാവില്ല. അപ്പോൾ ഡൈ അവിടെ ഉണ്ടാകും, പേരടിക്കാൻ എടുത്ത് കൊണ്ടുവരും. അപ്പോൾ നമ്മളങ്ങനെ വൃത്തിയായിട്ട് ചെയ്യുന്നതിനെ കൊണ്ടാണത്. മെഷീനിൽ ചെയ്യുന്നതിനെക്കാട്ടും പെർഫെക്റ്റായാലും നീറ്റായാലും ചെയ്ത് കൊടുക്കുന്നതിനെ കൊണ്ട്. പിന്നെ അതേമാതിരി തന്നെ തോക്കുകൾ, അത് ഉണ്ടാക്കാനറിയാം, അത് റിപ്പയർ ചെയ്യാനറിയാം. അപ്പോൾ ഈ ഡിഫൻസിൻ്റെ കുറേ സാധനങ്ങൾ വരും, മിസ്സിങ് ആയിട്ടുള്ള സാധനങ്ങൾ. പട്ടാളക്കാരൻ ലീവിന് പോകുമ്പോൾ അതൊക്കെ ക്യാൻറ്റീനിൽ ഏൽപ്പിക്കണം. അപ്പോൾ എന്തെങ്കിലും മിസ്സിങ് വന്നാൽ അവർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ സാമ്പിൾ കൊണ്ടുവന്ന് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ പോലീസിൻ്റെയും വരും. പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന ലൈസൻസുള്ള തോക്കിൻ്റെ ആളുകളൊക്കെ വരും. അപ്പോൾ അതിനൊരു നമുക്കൊരു ഒരു വിവേചന അധികാരം എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഉള്ള ആൾ അടുത്തിരിക്കുമ്പോൾ നമുക്ക് പണിയെടുക്കാം, അല്ലാണ്ട് അയാളില്ലാണ്ട് ചെയ്യാൻ പാടില്ല. പിന്നെ അതേമാതിരി തന്നെ സർജറീൻ്റെ സാധനങ്ങൾ, പിന്നെ ഈ ലാബിൽ ഉപയോഗിക്കുന്ന കളർ ലാബിൽ ഉപയോഗിക്കുന്ന മെഷീനറി സാധനങ്ങളുടെയൊക്കെ കസ്വയറുകളൊക്കെ കിട്ടാണ്. കുറേ മുമ്പ് അബുദാബിയിൽ നിന്നൊരു ആൾ വന്നിരുന്നു. ഒരു ഈ കളർ ലാബിൽ ഉപയോഗിക്കുന്ന പഴയ മെഷീനാണ്, പക്ഷേ അതിൻ്റെ ക്ലാരിറ്റി പുതിയൊരു മെഷീനും കിട്ടില്ല, ഒരു സ്വയറും കിട്ടില്ല. സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ പൊന്നാനിയുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു ചക്രം പോയിട്ട് സ്കാനിങ് മെഷീൻ വർക്ക് ചെയ്യില്ല. അതും ഈ പറഞ്ഞമാതിരി തന്നെ ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഏറ്റവും നല്ല, പുതിയ വരുന്നതിനേക്കാളും നല്ല. അപ്പോൾ അയാൾക്ക് അത് വിടാനോളും മനസ്സില്ല. 3 ദിവസം കൊണ്ട് ശരിയായി കൊടുത്ത് അയാൾ അത് വാങ്ങി തിരിച്ചു പോയി. അവിടെ അതിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പെർഫെക്റ്റാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു ജീവിതത്തിൽ നല്ലൊരു അനുഭവമാണെന്നുണ്ട്. ആരും പണി മോശമായി എന്നല്ലെങ്കിൽ ചെയ്ത് ശരിയായില്ലെന്ന് ആരും പറയാറില്ല. അപ്പോൾ നമുക്ക് ഒരു ഡിസൈൻ ചെയ്തൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് പണിയെടുക്കുമ്പോൾ തോന്നുന്നതാണ് ഇതിനേക്കാളും കുറച്ച് നന്നായി ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അപ്പോൾ ചെയ്ത പണിയൊക്കെ ഒഴിവാക്കിയിട്ടും മറ്റേലിച്ച് കയറും. അതാണ് അത് വെച്ചിട്ട് അങ്ങനെ ഉഴപ്പിക്കളിക്കുന്ന പരിപാടിയൊന്നുമില്ല. ആൾക്കെന്താണോ വേണ്ടത് അതേമാതിരി ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഇത്രയും ആവുള്ളൂ എന്ന് പറയില്ല, അതിനൊക്കെ ക്ഷമ വേണം. ചിലപ്പോൾ പണിയെടുക്കുമ്പോൾ എന്താ നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് വീണ്ടും ചെയ്ത് കൊടുക്കും. അതിനൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ പിച്ചള. ദിവസം ഒരു 3 കിലോ 4 കിലോ കാസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ റെഡിമെയ്ഡ് സാധനം വാങ്ങാറില്ല. അപ്പോൾ അതിനൊക്കെ ഡൈ ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ കാസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ ഈ ലിക്കോ കരി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിപ്പോൾ കിട്ടാറിനകത്ത് കാരണമുണ്ട് കാസ്റ്റിംഗ് നിർത്തി.
1: എന്തിനാണ് പിച്ചളയുടെ കാസ്റ്റിംഗ് അധികം ഉപയോഗിക്കുക?
0: സോപ്പിൻ്റെ ഡൈ ഒക്കെ ചെയ്തിരുന്നു, പിന്നെ ബിസ്ക്കറ്റ് ഡൈ, പിന്നെ അതേമാതിരി തന്നെ ചില ഡൈകളൊക്കെ പിച്ചളയിൽ ചെയ്യാം. അപ്പോൾ ഈ കാസ്റ്റിങ്ങിൻ്റെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ അത് മണ്ണിൽ അടിച്ചിട്ടാണ് സാധാരണ കാസ്റ്റ് ചെയ്യുക. ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പിൽ ഡൈ ഉണ്ടാക്കിയിട്ട് വാർക്കും. അത് അച്ഛൻ്റെ തിയറിയാണ്. അപ്പോൾ ഇരുമ്പിൽ ഡൈ ഉണ്ടാക്കിയിട്ട് വാർത്തിട്ട് ഒഴിച്ചിട്ട് കറക്റ്റ് ആണെങ്കിൽ അപ്പോൾ തന്നെ എടുത്ത് രണ്ടാമതും ചെയ്യാൻ പറ്റും. മറ്റേ മണ്ണിലാണെങ്കിൽ അത് ഉണങ്ങിയിട്ട് വരുമ്പോൾ 2-3 ദിവസം പിന്നെയും പോകും. അപ്പോൾ കുറേ ഡൈകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇതേമാതിരി പല ഉപകരണം. പിന്നെ വാച്ച് റിപ്പയറിങ് ടൂൾസിൻ്റെ കുറേ സാധനങ്ങൾ. ഇപ്പം മെക്കാനിക്കൽ വാച്ചുകൾ ഇല്ലാത്തതിനെ കൊണ്ട് ആ ടൂൾസ് ഒന്നും ഇപ്പോൾ ആർക്കും വേണ്ട. അതിൽ പണിയെടുക്കാൻ അറിയുന്ന ആളുകളിപ്പോൾ ഇല്ല. വാച്ചിൻ്റെ ബാലൻസ് ടാബ് കടയുന്ന ലെയ്ത്ത്, തുളയ്ക്കുന്ന ലെയ്ത്ത്, അതിൻ്റെ ബാലൻസ് വീൽ ബാലൻസിങ് കറക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു ഉപകരണം. പിന്നെ കുറേ ട്യൂസറുകൾ, അതിൽ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ വാച്ചടിക്കുന്ന സ്പാനറുകൾ, അതൊക്കെ ഞങ്ങളെ ബ്രാൻഡുണ്ട്. 4-5 മോഡൽ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. പഴയ ആളുകൾക്കൊക്കെ ഞങ്ങളെ സാധനമുണ്ട്. ഇപ്പോഴും അത് അതേമാതിരി തന്നെ വർക്കിങ്, ഒരു കംപ്ലയിൻറ്റും ഇല്ലാണ്ട് ഉപയോഗിക്കുന്നതാണത്. അതൊക്കെ അച്ഛൻ ഡിസൈൻ ചെയ്തതാണ്. പിന്നെ അതിനുശേഷം പിന്നെ ഞാനും ഡിസൈൻ ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെപ്പോൾ ആ മേഖല കംപ്ലീറ്റ് പോയി. ഇപ്പോൾ ആകെ വരുന്നതെന്ന് പറഞ്ഞാൽ മുമ്പ് വാച്ചിന് കേസൊക്കെ ഉണ്ടാക്കിയിരുന്നു, സ്ഥിരമായിട്ട് കേസൊക്കെ ഉണ്ടാക്കാം. വാച്ചിൻ്റെ കേസ് അല്ല വാച്ചിൻ്റെ ബാക്ക് പോയതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ വാച്ചിന് വില കുറഞ്ഞാലും കൊണ്ട് ആൾ ഒഴിവാക്കിയിട്ട് പുതിയ വാച്ച് വാങ്ങിക്കും. പിന്നെ കോസ്റ്റ്ലി വാച്ചുകളൊക്കെ ഇപ്പോഴും വരും. അന്നെന്ന് പറഞ്ഞാൽ രാവും പകൽ 12 മണിക്കൂർ 14 മണിക്കൂർ 16 മണിക്കൂർ ദിവസം പണിയെടുക്കും. അപ്പോൾ പണിയെടുത്ത് പണിയെടുത്ത് നമ്മളൊരു ഇതാകുമ്പോൾ ചില കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ച സമയത്ത് കൊടുക്കാൻ പറ്റാണ്ടാകുമ്പോൾ അങ്ങനെ ചില ആൾ ദേഷ്യം പിടിച്ച് പോകും, പിന്നെയും വരും. അങ്ങനെയൊക്കെ ഉണ്ട്.
1: താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഈ മെറ്റലർജിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇത് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ പരമ്പരാഗത തൊഴിൽ ചെയ്യുന്ന ഇപ്പോൾ ഈ ബ്ലാക്ക് സ്മിത്ത് തൊഴിലുള്ള ആൾക്കാരൊന്നും അത്രയും മെറ്റലർജിക്കൽ കാര്യങ്ങൾ
0: ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവരും ചെയ്യുന്ന മേഖല പറഞ്ഞാൽ ഒന്നുകിൽ കാർഷിക ഉപകരണങ്ങൾ അല്ലെങ്കിൽ വെട്ടുകത്തി, തൂമ്പ അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുന്നതിന് അതിനൊരു ഗ്രേഡ് മാത്രമേ ഉള്ളൂ. ഇതങ്ങനെ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഹാർഡനിങ് എന്താണ് ഗ്രേഡ് അതൊക്കെ നോക്കണം. അത് കുറേ മെറ്റീരിയൽ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും അതിൻ്റെ ആവശ്യം വരുന്നില്ല. അത് ഡൈമേക്കിംഗ് ആയിട്ട് ബന്ധപ്പെടുന്നതാണ്. അതിൽ ഡൈ സ്റ്റീലുണ്ട്, പിന്നെ അതിൻ്റെ ഹാർഡനിങ്ങുള്ള വേറെ സ്റ്റീലുണ്ട്, പിന്നെ ഡയമണ്ട് ടൂൾ കൊണ്ട് പണിക്കുന്ന സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. തേയ്മാനം കുറയുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ചിലതൊക്കെ മാത്രം നമുക്ക് വേണമല്ലോ, പക്ഷേ ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ കോയമ്പത്തൂർ പോയി വാങ്ങിക്കണം, അല്ല ബാംഗ്ലൂർ പോകണം. പിന്നെ മെഷീനറിക്കൊക്കെ കുറേ മെറ്റീരിയലൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ അവിടെ പോയി വാങ്ങിക്കുക ചെയ്യാം. അപ്പോൾ പിന്നെ ആ മേഖലയിലൊക്കെ പോയതിനെ കൊണ്ട് പിന്നെ അതൊക്കെ നിർത്തി നമ്മുടെ പണിക്കും. ഞാൻ സാധനത്തിന് പോകും മദ്രാസിൽ, ബാംഗ്ലൂർ, കോയമ്പത്തൂരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കോയമ്പത്തൂർ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ പോകും
1: മെറ്റീരിയൽ
0: വാങ്ങാനായിട്ട്. കോയമ്പത്തൂരിൽ നിന്ന് പാർട്ടി വരാറുണ്ട്, മദ്രാസിൽ നിന്ന് കാള് വരാറുണ്ട്.
1: മെഷീൻ ഫുള്ളായിട്ടുണ്ടാക്കും,
0: ഇപ്പോൾ ഇതേമാതിരി തന്നെ ഈ അലുമിനിയം കട്ട് ചെയ്യുന്ന സർക്കിൾസോ ഉണ്ട്, അതിൻ്റെ ടിപ്പ് വെച്ചിട്ടാണ് അതിനുണ്ടാവുക, അതിന് ഹാർഡനിങ് ചെയ്യുന്ന ടിപ്പുണ്ടാവുക. അത് ഇവിടെ ഒരു 18 ഇഞ്ച് വരെ മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ 48 ഇഞ്ച് ഡയമീറ്റർ ഉള്ള സാധനം ചെയ്യുന്ന മെഷീൻ ഉണ്ടാക്കി കൊടുത്തു, ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടുണ്ടാക്കി കൊടുത്തു.
1: ഇത്രയും മൈന്യൂട്ടായിട്ട് ചെറിയ ചെറിയ ഇപ്പോൾ ക്യാമറയുടെ ഉൾപ്പെടെ ഒരുപാട് പാർട്സ് മാർക്കറ്റിൽ കിട്ടാത്തതും അല്ലെങ്കിൽ കമ്പനിയുടെ തന്നെ സ്പെയർ ഇല്ലാത്തതൊക്കെ താങ്കൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് അതിന് പ്രത്യേക അതിനുള്ള ഉപകരണങ്ങൾ വേറെ നമ്മൾ തന്നെ ഉണ്ടാക്കണം.
0: നമ്മളുണ്ടാക്കണം. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ കൈകൊണ്ടിരിക്കുന്ന ഒരു

0: ഇല്ല തന്നെ, അതാണ് അതിൻ്റെ ആദ്യത്തെ സാധനം. അതിന് കൈകൊണ്ട് തിരിച്ചുണ്ടാക്കും. പിന്നെ ഈ വാസിൻ്റെ ഇതുണ്ടാക്കുന്നതിന് അതിന് പ്രത്യേക ലെയ്ത്തുണ്ട്. അത് ഇങ്ങനെ ഒരു ബോ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ചെയ്യുക ചെയ്യുക. അത് ഐ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നോക്കി. അപ്പോൾ അത് നമ്മൾ ചെയ്യല്ല, പക്ഷെ നമ്മൾ ഇതിൽ ചെയ്തെടുക്കും. പണി പഠിക്കുക എന്നുള്ള ജീവിതത്തിൽ വലിയൊരു മോഹമാണ്. എന്ത് പണി കണ്ടാലും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയുള്ളൂ. അപ്പോൾ അതൊരു ബേസ് എന്ന് പറഞ്ഞാൽ ചിത്രം വരയ്ക്കാൻ അറിയുന്നതിനെ കൊണ്ടാണ് നമ്മൾ ആ ഒരു ആ പെർഫെക്ഷനിൽ ചെയ്യാൻ വരുന്നത്. അല്ലെങ്കിൽ അത് വരില്ല. അത് അപ്പോൾ അച്ഛൻ്റെ അടുത്ത് കിട്ടിയാണ്. അച്ഛൻ നല്ലോണം വരയ്ക്കും, ഞാനും കിട്ടും. പിന്നെ മൂത്തവൻ വരയ്ക്കും, പക്ഷെ ഒന്നും വരയ്ക്കില്ല. മോള് വരയ്ക്കും, പക്ഷെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള മേഖലയിലില്ലാത്തതിനെ കൊണ്ട് അങ്ങനെ നിന്നുപോയതാണ്. പിന്നെ നമ്മൾ പണിയിലെ കൊണ്ട് ഇങ്ങനെ ദിവസം ഇങ്ങനെ ഓരോന്ന് വരച്ച് എപ്പോഴും ചെയ്യാനുള്ളത് വരച്ച് ചെയ്യേണ്ട കാര്യമാണ്.
1: എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള പലരും ഇത് ഈ കാര്യത്തിൽ കാണുമ്പോൾ വലിയ അഭിപ്രായങ്ങളൊക്കെ
0: പറയും. ചിലർ പിന്നെ ചില പണിക്ക് വന്നിട്ട് പറയും ഇന്ന മാതിരി ചെയ്യണം എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുക, അത് ഇങ്ങനെ ചെയ്താലേ ഇന്ന പ്രയാസം ഉണ്ടാവും, അത് ഇങ്ങനെ ചെയ്താലേ അത് നന്നാവുള്ളൂ. അപ്പോൾ അവർ കുറേ നേരം ആലോചിച്ചിട്ട് ഞാൻ അല്ല അതിങ്ങനെ അല്ല അത് ഇതാണ് അതിൻ്റെ കറക്റ്റ് വരെ എങ്ങനെയാണ്. എഞ്ചിനീയറിംഗ് കമ്പനിയൊക്കെ ഉണ്ടാക്കി റെഡിയാണ്, പക്ഷെ അതിനിങ്ങനെ പോരായ്മ ഉണ്ടെന്ന് പറയുമ്പോൾ എന്നാൽ ശരി നിങ്ങൾ പറഞ്ഞ മാതിരി ചെയ്യാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഉണ്ടായി കൊടുത്താൽ അപ്പോൾ അവർ പറയും ആ ഇപ്പോൾ കറക്റ്റാന്ന് പറയും. പിന്നെ അത് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നില്ല. അങ്ങനെ വരണമെന്നാ വെച്ചിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുന്നതിനെ കൊണ്ടാണ്. അപ്പോൾ നേരത്തെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കും. ചിന്തിച്ച് ചിന്തിച്ചിട്ട് അതിന് ഓരോ ഐഡിയ കാണും. അല്ല ചിലപ്പോൾ രാത്രി എന്തെങ്കിലും പണികൾ നമ്മൾ പിന്നെ എടാകുടം പിടിച്ച പണികളൊക്കെ വരും. എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. ഇരുന്നിരുന്നിരുന്നിട്ട് പിന്നെ അത് ഒഴിവാക്കും. പിന്നെ കുറച്ച് ദിവസം ഉണ്ടാണ്ടിരിക്കും. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ വരിക. അപ്പോൾ ചെയ്താൽ കറക്റ്റാകും. അതാണ് അതിൻ്റെ ഒരു ഇത്. അതിനെ മാത്രം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ഇതിൽ നിൽക്കില്ല. അപ്പോൾ നമുക്കറിയാം ഇത് നമ്മളെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ അവിടെ മാറ്റിട്ടേക്കും. പിന്നെ എല്ലാ തിരക്കൊക്കെ കഴിഞ്ഞിട്ടൊന്ന് എടുക്കുമ്പോൾ അപ്പോൾ നമ്മളെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കുറേ ആലോചിച്ചുണ്ടാക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കത്തില്ല. അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ ഈ ജ്വല്ലറിക്കുള്ള സ്ട്രോങ് റൂമിൻ്റെ ഡോറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മളൊരു സ്പെഷ്യൽ പ്രോഡക്റ്റാണ്. അത് വളരെ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ക്വാളിറ്റീൻ്റെ പകുതി പോലത്തിൽ നമ്മൾ അതിൻ്റെ റേറ്റിനെക്കാളും പകുതിക്കാണ് അവർ ചെയ്ത് കൊടുക്കുന്നത്. ആൾക്ക് പൈസ പറഞ്ഞാൽ മതി, ഗുണം വേണ്ട. അപ്പം അതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
1: സ്ട്രോങ് റൂം
0: ഡോറുകൾ അണ്ടർഗ്രൗണ്ട് ഡോർ, അത് ഗ്യാസിൽ കട്ടാവില്ല, വേറെ ആൾക്ക് തുറക്കാൻ പറ്റില്ല, താക്കോലില്ലാണ്ട് തുറക്കാൻ പറ്റില്ല. അത് അങ്ങനത്തെ സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്നത്. ആ താക്കോൽ മാത്രം ഉണ്ടായാൽ തുറക്കാൻ പറ്റുള്ളൂ. ഇനി കള്ളനും കുത്തി പിടിക്കാനും പറ്റില്ല. ഗ്യാസ് കണ്ടർഗ്രൗണ്ട് കട്ടാവില്ല.
1: അങ്ങനത്തെ മെറ്റീരിയലാണ്
0: മെറ്റീരിയൽ. അതിനുള്ളൊരു കോമ്പൗണ്ട് ഫില്ല് ചെയ്യും കട്ടാവാണ്ടിരിക്കാനായിട്ട്. അങ്ങനെ ചെയ്ത് കൊടുക്കുക. വേറെ ഒരാൾ ചെയ്തൊരു സാധനം മോശമായാൽ അവർക്ക് അത്രയും ആവുള്ളൂ എന്ന് പറയും. അപ്പം നമ്മൾ ചെയ്തിട്ട് മോശമായി പറയും, അവരിങ്ങനെ ചെയ്തോന്നു, ഇവ ഇങ്ങനത്തെ ആൾക്കാരല്ലല്ലോ എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് പണിയിലൊന്നും നമ്മൾ ഒരു വിട്ടുവീഴ്ചയില്ല. ചില പൈസയൊക്കെ നഷ്ടം വരും, അതല്ല. പണി എപ്പോഴും കറക്റ്റായിരിക്കും. ഇപ്പം തന്നെ കുറേ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങണുള്ളൂ. മുമ്പ് അങ്ങനെയല്ല. അങ്ങനെ പണികൾ സ്ഥിരമായിരിങ്ങനെ വന്നോണ്ടിരിക്കുമ്പോൾ അത് തീർത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ രാത്രി 2 മണി 3 മണിയൊക്കെ പണി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്കും ഫോട്ടോഗ്രാഫിയിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അത് നിർത്തി വെച്ചു.
1: ഫോട്ടോ എടുക്കുമായിരുന്നു അല്ലേ?
0: ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ആൽബങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഒക്കെ ഫ്രീ ആയിട്ട് എടുത്ത് കൊടുക്കുക. അപ്പോൾ കുടുംബത്തിൻ്റെ കല്യാണത്തിനൊക്കെ എൻ്റെ കല്യാണത്തിനൊക്കെ ഞാൻ തന്നെ പകുതി ഫോട്ടോ എടുത്തേ. അന്ന് ഈ ക്യാമറ റിപ്പയർ ചെയ്യുന്ന കാരണം കൊണ്ട് ക്യാമറയ്ക്കൊന്നും ക്ഷാമം ഉണ്ടാവില്ല. അപ്പോൾ ഫോട്ടോ എടുത്ത് കൊടുക്കും ഒക്കെ ചെയ്യും. പിന്നെയാണ് ഈ ഡിജിറ്റലിലേക്ക് വന്നു തുടങ്ങി. ഞാൻ ക്യാമറ ഉണ്ടാക്കാൻ ശ്രമിച്ചത് ആദ്യം ഈ ഒരു 35mm സ്നാപ്പിൻ്റെ അകത്ത് ഒരു 6 പിക്ചർ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ക്യാമറേൻ്റെ കുറേ പണികൾ എടുത്ത് വെച്ചാൽ. ലെൻസ് മാത്രം കമ്പനി, ബാക്കി സാധനങ്ങളൊക്കെ ഞാനിത് ചെയ്ത് വെച്ചിട്ട് അപ്പോഴേക്കും ഇത് മാറിയപ്പോൾ അവർ നിർത്തിച്ചു, ഒഴിവാക്കി കളഞ്ഞു. പിന്നെ കളിച്ചിട്ട് കാര്യമില്ലല്ലോ. അന്ന് കിട്ടില്ലായിരുന്നു ഒരു സ്നാപ്പിൽ 6 ഫിഗർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതിനൊരു മെത്തേഡ് ഉണ്ടാക്കി, സാധനമൊക്കെ ഉണ്ടാക്കി. ഏകദേശം ഒരു ഇത് എത്തിയ സമയത്തേക്കും പുതിയ സാധനങ്ങൾ വന്നു തുടങ്ങി.
1: അപ്പോൾ ടെക്നോളജി മാറി,
0: ടെക്നോളജി മാറി. പിന്നെ ഇപ്പോൾ ഡിജിറ്റലേ വന്നതോടുകൂടിയാണ് പിന്നെ എല്ലാം പോയത്. മെഷീൻ വന്ന കാരണം കൊണ്ട് ആർട്ടിസ്റ്റുകൾക്ക് വരയ്ക്കാനുള്ള പണിയില്ലല്ലോ. ഒക്കെ ഡിജിറ്റലിൽ ചെയ്യല്ലോ. ഇപ്പോൾ ഹോർഡിംഗ് ഒക്കെ ചെയ്യുന്നതന്നെ ഫ്ലക്സ് പ്രിൻറ്റിങ് വന്നതോടുകൂടി അത് പോയി. ലേസർ കട്ടിങ് വന്നതുകൊണ്ട് ഞങ്ങളുടെ ഡൈയിൻ്റെ പണികൾ ഒരു 90% പോയി. എത്ര പീസ് വേണമെങ്കിലും ലേസറിൽ കട്ട് ചെയ്ത് കിട്ടും. അപ്പം ഡൈയിൻ്റെ കോസ്റ്റ് കുറയുമല്ലോ. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ആ മേഖല പോയി. പിന്നെ സോപ്പിൻ്റെ ഡൈയൊക്കെ ചെയ്തിരുന്നത് അതിവിടെ കേരള സോപ്സിനൊക്കെ വേണ്ടി കുറേ കാലം ചെയ്തിരുന്നു. പിന്നെ ടെക്നോ കെമിക്കൽസിൻ്റെ അവരെ എല്ലാ ഡൈയും ഞങ്ങളാണ് ചെയ്ത്. പണി പഠിച്ചിങ്ങനെ വരുന്ന സമയത്ത് ഒരു ഡൈ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അച്ഛനെ ഞാനിവിടെ ചെയ്യാം. അപ്പോൾ ഒരു ഡൈ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അച്ഛൻ നോക്കിയിട്ട് പറഞ്ഞ് അത് വളരെ നന്നായിരുന്നു. അങ്ങനെ കാലഘട്ടം മാറി. ആ കുട്ടിയൊക്കെ ഒന്ന് ഈ വരുമാനം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. ഇപ്പം നമുക്ക് വരുമാനം ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഞാൻ പോയി കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റില്ല.
1: താങ്കളൊരു വലിയ വിശ്വാസിയാണ്.
0: ഞാൻ നിരീശ്വരവാദിയായിരുന്നു, ഞാൻ കമ്മ്യൂണിസ്റ്റായിരുന്നു, നിരീശ്വരവാദിയാണ്. പക്ഷേ നിരീശ്വരവാദത്തിനും കമ്മ്യൂണിസത്തിനും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കി. പിന്നെയാണ് ആത്മീയതയിൽ കടന്നത്. അതിൽ കുറേ സത്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ അതിൽ ഈ തട്ടിപ്പിൻ്റെ മാർഗമുള്ളതിനെ കൊണ്ടാണ് ഇതിൽ വിശ്വാസം കുറയാൻ കാരണങ്ങൾ. എല്ലാത്തിനും മന്ത്രത്തിനൊക്കെ അതിൻ്റെതായ ശക്തികളുണ്ട്. അതൊക്കെ നിയമങ്ങളാണത്. ഒന്ന് ഋഷിപ്രവർത്തനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വലിയ വലിയ സ്വാമിമാർ എഴുതിച്ച മന്ത്രങ്ങളും കാര്യങ്ങളും. അതിനൊക്കെ അതിൻ്റെതായ ഫലങ്ങളുണ്ട്. അത് നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നത്. അത് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നത് ഒരു എന്താ പറയുക വെച്ചാൽ ഒരു ദൈവ ഒരു അമ്മയുടെ അനുഗ്രഹം എന്നുള്ളതാണ്. അമ്മയെ അവിടെ പരിപാലിക്കുന്നതിനെ കൊണ്ടുള്ള അനുഗ്രഹം കൊണ്ട്
1: തിരുവാണി
0: അല്ല
1: നമ്മുടെ
0: ആണിയമ്പറമ്പ് ക്ഷേത്രത്തിലെ ആയിരുന്നു. പിന്നെ തിരുവാണി അമ്മേൻ്റെ അനുഗ്രഹമുണ്ട്. ഈ പരിസരത്ത് നിന്ന് വിട്ടുപോകാൻ പറഞ്ഞൊരു മാനസികമായുള്ള പ്രയാസം നമ്മുടെ ജീവിതത്തിന് നല്ലൊരു ഭാഗം അവിടെ തന്നെയാണ്. വീട്ടിൽ കിടന്നുറങ്ങിയതിനേക്കാളും കൂടുതൽ സമയം അവിടെ തന്നെ ഉണ്ടാവുക. കാരണം ഇപ്പോഴാണ് നമ്മൾ ഒരു 6-6.5 ആകുമ്പോൾ അടയ്ക്കുന്നത്, കാരണം താമസം ദൂരം അതിനെ കൊണ്ട്.

0: മറ്റേന്ന് പറഞ്ഞാൽ രാത്രി 12 മണി 1 മണി 2 മണി വരെ കിടന്ന് നടന്നു പോകുന്നത് ദൂരമല്ലുള്ളൂ. അപ്പോൾ രാത്രി ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പണികളൊക്കെ വരാം, അതിന് ശല്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഇരുന്ന് പണിയെടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ പരിസരത്തുള്ള ആളുകളൊക്കെ ആയിരുന്നു നല്ല ബന്ധങ്ങൾ തന്നെയാണ്, ആരായിട്ട് ആലോചിക്കൊന്നുമില്ല. കുറേ ആളുകൾക്ക് സ്ഥിരമായിട്ട് പോകുന്ന ആളുകൾക്ക് ഞങ്ങൾ എന്താ ചെയ്യുന്ന അറിയാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ പറയാം നിങ്ങളിതൊക്കെ ചെയ്യണമെന്ന് ചോദിക്കും. ഉണ്ട് അല്ല, ഞങ്ങളിത് ഇവിടെ ദിവസം തന്നെ പോകണം, നിങ്ങളവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യണമെന്നല്ലാണ്ട് ഇത് എന്തോ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. നിങ്ങളൊന്നൊക്കെ പരസ്യപ്പെടുന്നില്ല. അവൻ്റെ പരസ്യം വേണ്ട, ആവശ്യക്കാരൻ വന്നോളൂ. പുതിയ പുതിയ പണി പഠിക്കാൻ ഇപ്പോഴും താല്പര്യമുണ്ട് നമുക്ക്. ഓരോ സാധനങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഇത് നമുക്ക് കിട്ടും. എൻ്റെ സാധനം വന്നിട്ടുണ്ടെങ്കിൽ പുതിയ മെഷീനറി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കയ്യിലൊക്കെ കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ കിട്ടും. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. ചില മെഷീനിലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചിലത് മെഷീനിൽ ചെയ്താലും ശരിയാവാത്ത കാര്യങ്ങളുണ്ട്. ജർമ്മൻ ടൈമീസിൻ്റെ ഒരു ചെറിയൊരു വീലുണ്ട്, അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ഉണ്ടാക്കി കൊടുത്തിട്ട് അത് വെച്ച് നോക്കുമ്പോൾ തന്ന അളവിൽ കറക്റ്റാണ്. അയാൾ കോയമ്പത്തൂർ പോയി. കോയമ്പത്തൂർ പോയിട്ട് അവിടുന്ന് ഒരു ലേസർ മെഷീനിൽ ചെയ്യുന്നൊരു സംവിധാനമുണ്ട്, അതിൽ ചെയ്ത. അപ്പോൾ ഞാനത് കൈകൊണ്ട് ചെയ്ത് കാണിച്ച് കൊടുത്തപ്പോൾ അയാൾക്ക് തന്നെ ഒരു അത്ഭുതം, അത് ചെയ്യുന്നതാക്ക്. അപ്പോൾ അയാൾ എന്നെ കാണാമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ വന്നിട്ടില്ല. അയാൾ ലേസറിൽ ചെയ്ത് കൊടുത്തപ്പോൾ ഒട്ടും ശരിയായില്ല. എന്നിട്ട് തിരിച്ചിട്ടുണ്ടാകുന്ന ഞാൻ ആ മറ്റേ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ സംവിധാനങ്ങളുണ്ട്, പക്ഷേ അത് അതിനുള്ള ഇത് എന്ന് പറഞ്ഞു വെച്ചാൽ ഒന്ന് നമുക്ക് മനസ്സിലാവണം എന്താണെന്നുള്ളത്. രോഗം വന്നാൽ രോഗം മനസ്സിലാവാണ്ട് ചികിത്സിക്കുന്ന അവസ്ഥ പോലെയാണിത്. എന്താണോ അത് വരുന്നത് അത് അപ്പോൾ മനസ്സിലാക്കിയാൽ അത് ചെയ്താൽ കറക്റ്റായിരിക്കും. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. ചില പണികളൊക്കെ തന്നെ ചിലപ്പോൾ എന്തൊക്കെയോ ആളുകൾ എന്തൊക്കെയോ കുത്തിക്കൂട്ടിയൊക്കെ ഉണ്ടായിരുന്നിട്ട് എവിടെ ആവേണ്ട നമ്മളൊക്കെ അതൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കും. വോക്സ് വാഗൺ വണ്ടിയോടെ ആദ്യം കോഴിക്കോട് ആരുടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ വട്ട് ബ്രദേഴ്സിനൊരു വോക്സ് വാഗൺ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറേ ഗിയർ സെറ്റിൻ്റെ അത് ഇടയിൽ വരുന്നൊരു പിസറാൻ്റെ ഗിയറുണ്ട്. ആ ഗിയർ കംപ്ലീറ്റ് കംപ്ലൈൻറ്റായിട്ട് മാർഷലിൽ വണ്ടി കയറ്റി. അപ്പോൾ ഉണ്ടായി കിട്ടാനൊരു മാർഗ്ഗമില്ല. അപ്പോൾ മാർഷലിൻ്റെ ആൾക്കാരെയും ഞങ്ങളിവിടെ ചെയ്യുന്നറിയാം, പക്ഷേ ആ പാർട്ടിനോട് പറയാൻ പറ്റില്ല. അപ്പോൾ വട്ട പ്രദേശം നമ്മുടെ കസ്റ്റമറാണ്. അപ്പം അവിടുന്ന് അയച്ച പറഞ്ഞാൽ ഞങ്ങൾ ശരിയായിക്കോളാം പറഞ്ഞു. സാധനം അവിടെ കൊണ്ടുവന്ന് സംഗതിയൊക്കെ ഉണ്ടാക്കി വണ്ടി ഫിറ്റ് ചെയ്ത് രാത്രി പിന്നെ ഫിറ്റിംഗ് കഴിഞ്ഞ് രാത്രി തന്നെ മദ്രാസിൽ കൊണ്ടുപോയി. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മാർഷൽ കടയിൽ വന്നിരുന്നു. അതിനോട് പറഞ്ഞ് പിന്നെ നിങ്ങൾ അങ്ങനെ വണ്ടീൻ്റെ സാധനം ഉണ്ടാക്കിയുണ്ട്, അത് വളരെ കറക്റ്റാണ്, വണ്ടി കിട്ട് സാധനം കൊണ്ടുപോയിരുന്നു. പക്ഷേ വട്ട പ്രദേശാർ പറഞ്ഞില്ല. അപ്പം എനിക്ക് കുറച്ച് പൈസയും തരാണ്ടായിരുന്നു. പിന്നെ തന്നു, അത് വേറെ. പക്ഷേ അതിൽ പറയണമല്ലോ ശരിയായിട്ടുണ്ടോയെന്നുള്ളത്. നമ്മളത്രയും മെനക്കെട്ടുണ്ടായി കൊടുത്തിട്ട് വണ്ടി കച്ചവടമായിരുന്നു സാധനം കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ ഒരു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാർഷൽ എഞ്ചിനീയറാണ്, പക്ഷേ അയാൾക്ക് ചില കാര്യങ്ങളൊന്നും അയാൾക്ക് നമ്മളെ ഇതിലേക്ക് എത്തണുണ്ട്. പിന്നെ അവരെ ഫീൽഡിൽ വരുന്ന പ്രശ്നങ്ങൾ. ഞാനിവിടെ ഒരു മെഷീൻ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന് ബോർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. ബോർ ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ അത് തിരിച്ച് മറിച്ചും ചെയ്താൽ സെൻറ്റർ ഔട്ട് വരും. അപ്പോൾ അയാളെ മെഷീനാണെങ്കിൽ ഇത് 10 ഇഞ്ചുണ്ട്, അയാളെ മെഷീൻ 8 ഇഞ്ച് വർക്ക് ചെയ്യുള്ളൂ. അവനോട് പറഞ്ഞ് ഇതിങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ എന്തായാലും ഔട്ട് വരുന്നുണ്ട്. അവനോട് ചോദിച്ച് ഞാനൊന്ന് ട്രയൽ നോക്കട്ടെ. ഞാൻ പറഞ്ഞു ട്രയൽ ഒന്നും പ്രശ്നമൊന്നുമില്ല, ബോറളവ് കുറച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അയാൾ കുറച്ച് ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പോൾ സെൻറ്റർ ഔട്ട് വന്നു. അപ്പോൾ എന്നോട് ചെന്തയ്യോ വന്നു. ഞാൻ പറഞ്ഞു 8 ഇഞ്ചുങ്ങളെ മെഷീനിൽ ഇറങ്ങില്ല, 8 ഇഞ്ച് ചെയ്തോളൂ, 2 ഇഞ്ച് ഞാൻ ചെയ്തോളാം എന്ന്. 8 ഇഞ്ച് അവിടെ ചെയ്ത് കൊണ്ടുവന്ന് ഞാനെൻ്റെ ലേത്തിൽ കയറ്റി ഞാനത് കറക്റ്റ് ചെയ്ത് കൊടുത്തു. ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മളെ ചിന്തിക്കുക. ഒരു സാധനം വന്നാൽ അതിനെ ഒന്ന് കൊണ്ട് ലഘൂകരിച്ച് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒന്നുകൂടി പിന്നെ വേറെ എന്തെങ്കിലും മാറ്റപ്പെടുത്താൻ പറ്റുന്നൊക്കെ നമ്മൾ നോക്കും, അത് ചെയ്ത് കൊടുക്കും. പക്ഷേ അതേമാതിരി ചെയ്യുമ്പോൾ ഇനിയും നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നൊക്കെ അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. എപ്പോഴും തലക്കിയപ്പോഴും നല്ല വർക്കാണ് ചിന്ത, അങ്ങനെ അതിന് ഈ പണിയിൽ മാത്രമേ അത് കാര്യങ്ങളുള്ളൂ.
1: പിന്നെ മറ്റേ ഇപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള വർക്കുകളിൽ കൂടുതൽ മുഴുകുന്ന ആൾക്കാർ അവരുടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി മറ്റു പല തേജ വസ്തുക്കളിലേക്കൊക്കെ പോകുന്നുണ്ട്. മനോരത്നാകുന്നു ശീലമുള്ള ആളല്ല.
0: ഇല്ല അങ്ങനെ ശീലം. പിന്നെ കുറേയൊക്കെ മുമ്പെയൊക്കെ ചില ലേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒരു തമാശക്ക് ചെയ്യുന്നല്ലാണ്ട് അതിൻ്റെ അടിമയൊന്നുമല്ലത്. ഇപ്പോൾ ഈ പൂജാകാര്യങ്ങൾ കടന്നോടുകൂടിയെന്ന് പറഞ്ഞാൽ നല്ല ചിട്ടയാണ് എല്ലാത്തിനും. ഒരു കൃത്യമായിട്ട് ഉറങ്ങണത് കുറവാണ്. പക്ഷേ എനിക്ക് കൃത്യമായിട്ടായിരുന്നു, 3:30 എണീക്കുന്നുണ്ടാവില്ല, ഒരു 55 മിനിറ്റ് നടക്കുന്നുണ്ടാവില്ല. അത് മഴയായാലും എന്തായാലും എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥലത്തുണ്ടായി ഞാൻ നടന്നിരിക്കും. അത് കറക്റ്റ് ടൈമായിരിക്കും. 5:40 എന്ന് പറഞ്ഞാൽ 5:40 നോക്കി കറക്റ്റാണ്. ഞാൻ അപ്പോൾ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോകും, തിരിച്ചു വരുന്ന അതേമാതിരി തന്നെ. പിന്നെ വഴിയിലൊക്കെ ആരെങ്കിലും കണ്ടാലൊക്കെ ഉള്ള വർത്തമാനം പറഞ്ഞാലും ചെറിയൊരു സമയം പോകാമെന്നല്ലാണ്ട് ബാക്കി ഇറങ്ങുന്നത് കറക്റ്റായിരിക്കും. ഇവിടെ നടക്കാവിലാകുമ്പോഴും ലാത്തോളം ക്ഷേത്രത്തിൽ പോകും. 22 കൊല്ലം തുടർച്ചയായിട്ട് പോയ ഒരാളാണ് ഞാൻ അവിടെ. അപ്പോൾ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ എന്നെ ആളുണ്ടാ പറയാം, ആ ക്ലോക്ക് നോക്കണ്ട കേട്ടോ മൊബൈൽ വരുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ അത് കൃത്യനിഷ്ഠ അന്നോ ഇന്നോ ഒക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യും, ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. അതൊരു അച്ഛൻ്റെ അടുത്ത് കിട്ടിയ ശീലമാണിത്. അച്ഛൻ അങ്ങനെ തന്നെയാണ്, ചെയ്യാൻ വരുന്ന കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ, ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തിരിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പോൾ ആ ശീലം ഉണ്ട്.
1: എന്തായാലും വളരെ വിശദമായി താങ്കളുടെ ഒരു ജീവിതാനുഭവം, താങ്കളുടെ ഒരു പ്രവൃത്തിയെക്കുറിച്ച് വളരെ ഉള്ളിൽ നിന്നുള്ള ചില ഒരു ഒരു പകർന്നു വെക്കലാണ് സത്യത്തിൽ ഇത് എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അത് നമ്മുടെ അയൽപക്കത്തുള്ള ഒരാളാണ്, അദ്ദേഹം ഇത്രയൊക്കെ വിപുലമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് താങ്കൾ തന്നെ സൂചിപ്പിച്ച മാതിരി പലർക്കും അറിയില്ല. ഇവിടെയൊക്കെ തന്നെയുള്ളവർ പലർക്കും അറിയില്ല. പക്ഷേ അറിയുന്നവർ അത് ആ ഒരു ആവശ്യത്തിങ്ങൾക്ക്

0: ആയി താങ്കൾ സമീപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഒരു പ്രസക്തിയും അതിൻ്റെ ഒരു മഹത്വവും. അപ്പം എന്തായാലും ആ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാൻ ആകാശവാണിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. ശ്രോതാക്കൾക്ക് ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ നമ്മളോടൊപ്പം ഉണ്ടല്ലോ, അവരുടെയൊക്കെ സേവനം ഈ സമൂഹത്തിന് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഒരു തൃപ്തി അവരും ഈ ഒരു സംഭാഷണത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
1: ഉണ്ടാവും, കാരണം എന്നുണ്ടെങ്കിൽ ഇത് അറിയാത്ത കുറേ ആളുകളുണ്ട് ഇതിനെ പറ്റിയിട്ട്. എന്താണിത് ചെയ്യാൻ ആളുകൾ കൊണ്ടാണ് നടന്നിട്ട് അവസാനം ഗതികെട്ടിട്ട് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പറയും, ഇവിടെ വന്നുള്ള അനുഭവമുള്ള ആരെങ്കിലും പറയും അതിൻ്റെ സ്ഥലത്ത് കൊണ്ടാൽ ശരിയാവും. അപ്പോഴാണ് വരും, അപ്പോഴാണ് പറയാം ഞങ്ങൾ ഇത് കുറേ കാലമായി ഇത് കൊണ്ടാടക്കണ്. ഇവിടെ വരുമ്പം നമുക്ക് സിമ്പിളാണ്, പക്ഷേ അവർക്കതൊരു വളരെ ഇതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രാവശ്യം വന്ന ആളുകൾ വരും, ഇപ്പോൾ പറയും ഞങ്ങളൊരു 10 കൊല്ലം മുമ്പ് വന്നിരുന്നു, അല്ലെ 15 കൊല്ലം മുമ്പ് വന്നിരുന്നു, അന്ന് ഞങ്ങളിങ്ങനെ സാധനങ്ങൾ ഓർമ്മയുണ്ട്. പറയും, പറയാൻ പറ്റില്ല ഇപ്പോൾ അത്രയും കാലങ്ങളിൽ. പിന്നെ സ്ഥിരമായിട്ട് വരുന്ന ആളുകൾ മാത്രമേ നമുക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ കുറേ ഡോക്ടേഴ്സൊക്കെ വരുന്ന പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായിരിക്കും, അവരുടെ സർജറി സാധനങ്ങളൊക്കെ ആയിട്ടും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യത്തിനൊക്കെ ആണെങ്കിലും അവർ വരും. അപ്പോൾ എവിടെയെങ്കിലും അന്വേഷിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അവിടെ വരും. മുമ്പ് കുറേ ഡോക്ടർമാരുടെ ഹംസ തയ്യലൊക്കെ ഉണ്ടായിരുന്നു. അയാൾ നമ്മായിരുന്നു യൂറോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം ഒക്കെ വേണ്ടെന്ന് സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒടിവോറ്റി പോയി. അനസ്തേഷ പോണതിന് മുമ്പേ ഇത് ശരിയാക്കണം. അയാൾ അപ്പം തന്നെ തിയേറ്റർ തറിയുന്ന നേരം എൻ്റെ അടുത്ത് ഓടി വന്നു. ഞാനായിട്ട് വന്നുകൊണ്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നു. വന്നതിനോട് പറഞ്ഞാൽ അനസ്തേഷ പോകുന്നതിന് മുമ്പ് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പണയെ നിർത്തി വെച്ചിട്ട് അത് ചെയ്തു കൊടുക്കും, എന്നിട്ട് അയാൾ പോയിട്ട് അത് ശരിയാക്കി വന്നത്. അപ്പോൾ അത് നിലനിർത്തണമെന്നാണ് ഇപ്പോൾ നമ്മുടെ ജീവിതകാലത്ത് സാധിക്കുന്നത് തന്നെയാണ് വിചാരിക്കുന്നത്. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഈശ്വരൻ്റെ അടുത്താണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുവരെ ഇങ്ങനെ സ്ഥാപനം മുന്നോട്ട് പോകും. മക്കളൊന്നും ഇതിലേക്ക് വരാത്തതിൽ നമുക്ക് വലിയൊരു വിഷമമുണ്ട്. കാരണം വിഷമം എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ ഇതുകൊണ്ട് സാധിക്കില്ല. വരുമാനം ഉണ്ടാക്കുന്ന ഇപ്പോൾ അത് പഠിക്കണം, ചെറിയ പ്രായം മുതലേ പഠിക്കണം, അതിൻ്റെ ബേസ് തൊട്ടേ പഠിക്കണം. അല്ല പഠിപ്പിക്കാൻ പറ്റില്ല, ഇതൊക്കെ ചെയ്ത് കണ്ടിട്ട് പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ തെറ്റ് തിരുത്താൻ പറയാനും ആൾ വേണം. ഇപ്പോൾ ചിത്രം വരയ്ക്കുന്ന ഒരാൾ ചിത്രം വരയ്ക്കാമെന്ന് ശരിയല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്ന ഇന്ന രീതിയിലാണെന്ന് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. പിടിച്ച് കയ്യിൽ വരപ്പിക്കാൻ പറ്റില്ല, അതുമാതിരിയാണത്. അപ്പോൾ ദൈവാനുഗ്രഹവും പിന്നെ ബാക്കിയൊക്കെ അച്ഛൻ്റെ അനുഗ്രഹവും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ നിലനിൽക്കുന്നത്. എന്തെങ്കിലും പ്രയാസമൊക്കെ വരുമ്പോൾ ഒന്ന് അച്ഛൻ നേരെ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. ചിലതൊക്കെ അച്ഛൻ ചെയ്തൊക്കെ ഓർമ്മയിലുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ. അച്ഛൻ ഒന്നും ഇങ്ങനെയല്ലല്ലോ അങ്ങനെയാണ് ചെയ്യുന്ന ഓർമ്മ വരുമ്പോൾ അപ്പം മനസ്സിലാവും. അങ്ങനെ ഒരു അത് അതാണ് കാണാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇരുമ്പുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അച്ഛൻ ചെയ്യും. അപ്പോൾ അത് കണ്ടിട്ട് എനിക്കറിയുള്ളൂ. അപ്പോൾ ചില ആളുകൾക്കൊന്നും അത് എങ്ങനെ ചെയ്യാമെന്നറിയില്ല. അപ്പോൾ അത് കണ്ടതിനെ കൊണ്ടാണ് പറ്റുള്ളൂ. അപ്പോൾ കാണാണ്ട് ഇപ്പോൾ ഇത് എങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല.
0: എന്തായാലും ആ ഒരു സേവന തൽപരതയും ആ ഒരു സിദ്ധിയും കഴിയുന്നത്ര കാലം നമ്മുടെ സമൂഹത്തിന് നൽകാൻ താങ്കൾക്ക് കഴിയട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. ഞങ്ങളോടൊപ്പം ഒന്ന് ചേർന്നതിൽ പ്രത്യേകം നന്ദി. താങ്ക് യു.
1: നമസ്കാരം. നമസ്കാരം.
2: അപൂർവ യന്ത്രഭാഗങ്ങൾ നിർമ്മിക്കുന്നതിലും ഡൈ നിർമ്മാണത്തിലും ഒക്കെ വിദഗ്ധരായ കോഴിക്കോട് മൂന്നാലിങ്കലിലുള്ള മനോഹർ ഇൻഡസ്ട്രിയൽസ് ഉടമ മനോഹരൻ വികെയാണ് ഇതുവരെ തന്റെ കർമ്മ മണ്ഡലത്തെപ്പറ്റി ജീവിത വീക്ഷണങ്ങളെപ്പറ്റി എല്ലാം നമ്മളുമായി പങ്കുവച്ചത്. ഒപ്പം ബോബി സി. മാത്യു.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം കേൾക്കാം പനിനീർപൂക്കൾ എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും പാടിയ ഒരു ഗാനം. സംഗീതം ഇളയരാജ, ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
1: പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിൽ
1: ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ.

0: ജാഗ്രത പുലർത്തൂ.
1: സുവർണമലരുകൾ തുടരുന്നു. ഇനി കേൾക്കാം ജയചന്ദ്രനും എസ് ജാനകിയും പാടിയ ഒരു ഗാനം, ചിത്രം സംഘർഷം. സംഗീതം ശങ്കർ ഗണേഷ്, ഗാനരചന ബിച്ചു തിരുമല.

ചന്ദ മോൻ തന്നെ.

ഇനി കേൾക്കാം പൂവച്ചൽ ഖാദർ എഴുതി, ഗംഗയമരൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം. ചിത്രം പ്രേമാഭിഷേകം.

ഇനി കേൾക്കാം. പാപ്പനംകോട് ലക്ഷ്മണൻ എഴുതി, കണ്ണൂർ രാജൻ സംഗീതം നൽകി, ജയചന്ദ്രനും സംഘവും പാടിയ ഗാനം. ചിത്രം സുരഭിയാമങ്ങൾ.

0: സുവർണ മലരുകൾ.
1: ഇനി 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി തിരുവനന്തപുരം റിലേ.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ള പകർച്ചവ്യാധികളും മറ്റ് അനുബന്ധ രോഗങ്ങളും തലപൊക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇത്തരം രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ നാം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. മഴക്കാല രോഗങ്ങളും അതിൻ്റെ പ്രതിരോധവും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: എല്ലാ വർഷങ്ങളിലും ഉള്ള പോലെ ജൂൺ മാസമായി സ്കൂളുകൾ തുറന്നു, മഴക്കാലവും കട്ടിപിടിച്ചു വരുന്നു. അപ്പോൾ മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ എവിടെ വായിച്ചാലും, ന്യൂസ് വെച്ചാലും ശരി, ടി വി കണ്ടാലും ശരി, പേപ്പർ വായിക്കുമ്പോഴെല്ലാം മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് നമ്മളെല്ലാം കാണുന്നു. എന്താണ് ഈ മഴക്കാല രോഗങ്ങൾ? മഴക്കാലത്ത് അങ്ങനെ പ്രത്യേക തരം രോഗമുണ്ടോ, അല്ലെങ്കിൽ പുതിയ തരം രോഗങ്ങളുണ്ടോ? അങ്ങനെയല്ല. രോഗങ്ങൾ പൊതുവായിട്ടുള്ള കുറേ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിലുണ്ട്. നമ്മൾ എൻഡമിക് എന്ന് പറയും, ഇവിടെയൊക്കെ എപ്പോഴും പ്രാബല്യത്തിലുള്ള രോഗങ്ങൾ. ആ കൂട്ടത്തിൽ മഴ വരുമ്പോൾ ചില പ്രത്യേക സാഹചര്യം ഉണ്ടാകുകയാണ്. മഴ വരുമ്പോൾ ഈർപ്പമുണ്ട്, തണുപ്പുണ്ട്, വെള്ളം പരിസരത്തും കെട്ടിക്കിടക്കുന്നു, ആൾക്കാർ നനയും, വസ്ത്രങ്ങളൊക്കെ നനയും, പിന്നെ തല നനയും. ഇങ്ങനത്തെ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ പരിസ്ഥിതി, എൻവയൺമെൻ്റ് എന്ന് പറയുന്നതിനകത്ത് അണുക്കൾക്ക് വളരാനും പെരുകാനും അനുകൂലമായിട്ടുള്ളതും അതേസമയം മനുഷ്യൻ എന്ന ഹോസ്റ്റ് ഇവരെ തടുക്കേണ്ട ആളാണ്. അപ്പോൾ തടുക്കാനുള്ളൊരു ശേഷി കുറയുക, ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ കുറഞ്ഞു വരാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴാണ് രോഗാവസ്ഥ വർദ്ധിക്കുന്നത്. അപ്പോൾ ശരിയാണ്, മഴക്കാലത്ത് ചില രോഗങ്ങൾ കുറച്ച് കൂടുതൽ നമ്മൾ കാണപ്പെടും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും സർവ്വസാധാരണമായി കോമൺ ആയി നമ്മൾ കാണുന്നത് ഒന്ന് ഈ ജലദോഷ പനികളാണ്. അപ്പോൾ വെറും പനിയായിട്ടുള്ള കുട്ടികളും ആൾക്കാരും ഒക്കെ പനി എന്ന് പറയാറുണ്ട്. മഴയത്ത് നടന്ന് പനി പിടിച്ചു, അതുപോലെ ജലദോഷം, തുമ്മൽ, ചീറ്റൽ, മൂക്കൊലിപ്പൊക്കെ ആയിട്ട് ആ മഴ നനഞ്ഞു ജലദോഷം പിടിച്ചു എന്ന് ആൾക്കാർ പറയും. പിന്നെ കുറേ പേർക്കാണെങ്കിൽ അത് ചുമയായി മാറി, അപ്പോൾ ചുമയ്ക്ക് കട്ടി കൂടി, പിന്നെ കഫം മഞ്ഞ നിറമായി മാറി. ചിലർക്ക് അത് കഠിനമായിട്ട് അവസാനം ശ്വാസമുട്ടൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു, കുറേ ആൾക്കാർ അഡ്മിഷൻ വേണ്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ശ്വാസകോശ രോഗങ്ങളും വൈറൽ ഫീവേഴ്സ് എല്ലാം കൂടെ ഒരു സെറ്റ് ഈ നേരത്തെ എപ്പോഴും കൂടാറുണ്ട്. അങ്ങനെ കൂടുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ പനി കൂടുന്നു എന്നുള്ള ന്യൂസും പലപ്പോഴും മാധ്യമങ്ങളും നമ്മൾ കാണുന്നത്. ഇനി ഇങ്ങനെ കൂടുന്ന ശ്വാസകോശ രോഗങ്ങളുടെ കൂട്ടത്തിൽ ചില പേരുള്ള ശ്വാസകോശ രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ H1N1 അറിയാം. H1N1 പണ്ടേ വന്നു, അത് പീക്ക് ചെയ്തു, കൂടി വർദ്ധിച്ചു. ഇപ്പോഴത് എല്ലാ നേരത്തും ചെറിയ തോതിൽ നമ്മുടെ നാട്ടിലുണ്ട്. സാഹചര്യം അണുക്കൾക്ക് അനുകൂലവും നമുക്ക് മോശവുമാകുമ്പോൾ അതിൻ്റെ തോത് കൂടും. അതുപോലെ തന്നെയാണ് കോവിഡ്. കോവിഡ് മാറിയോ എന്നെല്ലാവരും ചോദിക്കാറുണ്ട്. കോവിഡിൻ്റെ ഒരു അണുബാധ ഇപ്പോഴും നിലനിൽക്കാം, അത് ഏത് നേരത്ത് വേണമെങ്കിലും ഒരു സമൂഹത്തിലുണ്ടാകാം. അപ്പോൾ നമ്മളങ്ങനെയൊന്നും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രോഗങ്ങളാണ്, കാരണം അതും എൻഡമിക് എന്നുള്ള അവസ്ഥയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു സെറ്റാണ് ശ്വാസകോശത്തെ ബാധിക്കുന്നത്. അടുത്തത് മഴക്കാലത്ത് എപ്പോഴും കൂടി കാണാറുള്ളത് വയറിളക്കത്തിൻ്റെ എണ്ണം പലപ്പോഴും കൂടാറുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പോലത്തെ ജലജന്യ രോഗങ്ങൾ, അല്ലെങ്കിൽ മലിനമായ ആഹാരമോ കുടിവെള്ളമോ അകത്ത് ചെന്നിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. വയറിളക്കങ്ങൾ, സാധാരണ വയറിളക്കം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. അതല്ലാതെ വളരെ കഠിനമായിട്ടുള്ള നിർജ്ജലീകരണം ഉണ്ടാകുന്ന കോളറയും ചിലപ്പോൾ ജലത്തിൻ്റെ മലിനീകരണത്തിൽ നിന്ന് ഈ സീസണിൽ ഉണ്ടാകാം. ഇനി അടുത്തൊരു സെറ്റ് മലിനമായ ജലം നമ്മുടെ ദേഹത്തിലുള്ള എക്സ്പോഷർ, അല്ലെങ്കിൽ ദേഹത്തിൽ ഉള്ള സമ്പർക്കം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഉള്ള മുറിവുകളിൽ കൂടെ മലിനമായ ജലം അകത്ത് ആ സമ്പർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഈ എലിപ്പനിയുടെ അടുക്കൾ, എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് നമ്മൾ വിളിക്കുക, അതിന് പഴയ ഒരു പേരാണ് എലിപ്പനി.

നമ്മൾ ഓർക്കണം, എലി മാത്രമല്ല മറ്റേത് മൃഗങ്ങളിൽ നിന്ന് വരാവുന്നതാണെങ്കിലും ഈ മഴക്കാലത്ത് പലപ്പോഴും പെരിച്ചാഴികളുടെയും മറ്റ് എലി പോലത്തെ വർഗത്തിലുള്ളതിൻ്റെയൊക്കെ മാളങ്ങളിൽ നിന്ന് അതിൻ്റെ പഴയ ഉണങ്ങിയ വിസർജ്യ വസ്തുക്കളൊക്കെ നനഞ്ഞ് കലങ്ങി അത് ചിലപ്പോൾ മറ്റൊഴുകി നടക്കാം. അപ്പോൾ അങ്ങനത്തതിനകത്ത് ഈ ലെപ്റ്റോസ്പൈറ ജേംസ് അണുക്കൾ വളർന്നിട്ടുണ്ടാകും. അതിൻ്റെ സമ്പർക്കം കൊണ്ട് നമുക്ക് എലിപ്പനി അല്ലെ ലെപ്റ്റോസ്പൈറോസ് എന്നുള്ള രോഗമുണ്ടാകാം. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിൽ ആദ്യം വരുന്നത് കൊതുവിൻ്റെ കാര്യമാണ്. ആ കൂട്ടത്തിൽ പ്രത്യേകിച്ചും ക്ലിയർ ആയിട്ടുള്ള വെള്ളം, വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, ചെറിയ അളവ്, ഉദാഹരണം ഒരു കളഞ്ഞ കുപ്പിയുടെ അടപ്പ് അല്ലെ ഒഴിഞ്ഞൊരു കുപ്പി കളഞ്ഞു, ചിലപ്പോൾ മുട്ടത്തോട് കിടക്കുന്നതായിരിക്കാം, ചിരട്ട കിടക്കുന്നതായിരിക്കാം, ഉപേക്ഷിച്ച ആഹാര കണ്ടെയ്നറുകൾ കിടക്കുന്നതായിരിക്കാം. അപ്പോൾ അതിനകത്തൊക്കെ ചെറിയ തോതിൽ ക്ലിയർ വെള്ളം നിന്നാലും അതൊരു മൂന്നാല് ദിവസം നിൽക്കുമ്പോഴേക്കും അതിനകത്ത് വളരെ വേഗത്തിൽ ഈഡിസ് എന്ന് പറഞ്ഞ ഇനത്തിലുള്ള കൊതുകുകളുടെ കൂത്താടികൾ ഉണ്ടാകുകയും അത് വളരുകയും പെരുകുകയും ഈഡിസ് കൊതുകുകളുടെ പ്രജനനം അവിടെ ഉണ്ടാകുന്നു. ഈഡിസ് കൊതുവിൻ്റെ പ്രശ്നം എന്താണ്? ഇവരാണ് നമ്മുടെ സമൂഹത്തിൽ ഡെങ്കി എന്നുള്ള ശല്യം പിടിച്ച രോഗത്തിനെ പകർത്തുന്നത്. അപ്പോൾ അങ്ങനെ ഡെങ്കിയുടെ വർധനവും വരാം. പ്രത്യേകിച്ചും മഴ വന്നും പോയി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ഭീഷണിയുള്ളത്. പിന്നെ ഇതൊന്നും അല്ലാതെ ഗുരുതരമല്ലെങ്കിലും ശല്യമാകാവുന്ന സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗങ്ങളും വരാം. കാരണം നമുക്കറിയാം ഈ കുട്ടികളൊക്കെ ഇന്ന് പല സ്ഥലത്തും സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായി ഷൂസും സോക്സും ഒക്കെ ഇട്ട് അത് ദിവസങ്ങളോളം ഇങ്ങനെ അത് ഈർപ്പമായിട്ടുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കാൽ വരണ്ട ഇടയ്ക്കൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ്, പൂപ്പൽ അണുബാധകൾ ഉണ്ടാവുകയും പണ്ട് പുഴുക്കടി എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള അണുബാധകളൊക്കെ അവിടെ കാലിലും ദേഹത്തൊക്കെ ഉണ്ടാകാം. നനഞ്ഞ അടിവസ്ത്രങ്ങളും ഇതിന് കാരണമാകാം. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ മഴക്കാല രോഗം എന്നുള്ള കൂട്ടത്തിൽ വിളിക്കാവുന്ന ചില രോഗങ്ങൾ. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ ജലദോഷപ്പനികൾ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇവയൊക്കെ മിക്കവാറും അധികവും വൈറസുകളാണ് ഉണ്ടാക്കുന്നത്. ചില സാഹചര്യത്തിൽ ബാക്ടീരിയ എന്നുള്ള അണുക്കളും ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത് പകരുന്നത് നമുക്കറിയാം, തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് പകരുന്നത്. ജലദോഷമോ ചുമയോ ഉള്ള ഒരാൾ തുമ്മുമ്പോൾ ഏകദേശം 1 മീറ്റർ അകലത്തിലോട്ട് തന്നെ ഇതിൻ്റെ അണുക്കൾ പകരാം. ആ പരിസരത്ത് ആ അത്രയും ചുറ്റളവിനകത്തിരിക്കുന്ന ആർക്കും കിട്ടും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സ്കൂൾ ബസ്സുകൾ, ക്ലാസ് മുറികൾ, തിരക്ക് പിടിച്ച ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ, പൊതുവിടങ്ങൾ, അവിടെയൊക്കെ ആൾക്കാർ തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോൾ കെർച്ചീഫ് ഉപയോഗിക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ, തൂവാല കൊണ്ട് വായും മൂക്കും മൂടാതെ ആണ് തുമ്മുകയോ ചുമക്കുകയോ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. അപ്പോൾ അത് അതിന് പൊതുജനങ്ങൾ എന്നല്ല, കുടുംബത്തിനകത്ത് പോലും ഭീഷണിയാണ്. ഒരു വീട്ടിനകത്തൊരാളോ ഒരു കുട്ടിയോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിനകത്തുള്ള ബാക്കി എല്ലാവർക്കും ഭീഷണിയാണ്. അണുക്കൾക്ക് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടോ സഹോദരങ്ങളോടോ പ്രായമായ അച്ഛനമ്മയോടോ ഒന്നും പ്രത്യേക സ്നേഹമൊന്നുമില്ല. അത് നമ്മളെപ്പോഴും മനസ്സിൽ വയ്ക്കണം. പകർച്ച രീതി ഇതാണ് ജലദോഷപ്പനികളുടെ. വയറിളക്കവും കോളറയും ഒക്കെ പകരുന്ന നേരത്തെ പറഞ്ഞു, അതുപോലെ മഞ്ഞപ്പിത്തം എ ഒക്കെ പകരുന്നത് മലിനമായ ജലം, ജലത്തിന് കുടിവെള്ളവും ആഹാരവും മലിനമാകുന്നത്. അപ്പോൾ ആഹാരം മലിനമാകുന്നതും കുടിവെള്ളമൊക്കെ ഒന്ന് നേരിട്ട് ഈ വിസർജ്യ വസ്തുക്കൾ എവിടെയെങ്കിലും ഓവർഫ്ലോ ചെയ്ത് ശരിയല്ലാത്ത രീതിയിലുള്ള സൈറ്റ് ചെയ്ത സെപ്റ്റിക് ടാങ്കുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെള്ളം വരുന്ന ഉറവിടങ്ങൾ ശരിയല്ലെങ്കിൽ അവിടെ നിന്ന് വരാം. പിന്നെ അതുപോലെ പാനീയങ്ങളിൽ നിന്ന് വരാം. ഈച്ചകൾ മലിനത്തിൽ പെരുകി അത് ആഹാരത്തിൽ വന്നിരുന്നിട്ട് അങ്ങനെ ആ രീതിയിൽ വരാം. ഈ രീതിയിലാണിത് വരുന്നത്. വന്നു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാകുന്നു, ഛർദി ഉണ്ടാകുന്നു, വയറുവേദന ഉണ്ടാകുന്നു, പനി കൂടുന്നു, വിശപ്പില്ലാണ്ടാകുന്നു, ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. നിർജ്ജലീകരണം ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം, ഡീഹൈഡ്രേഷൻ. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് വയറിളക്കവും നിർജ്ജലീകരണം ഉണ്ടാക്കി ഒരാളുടെ ജീവന് ഭീഷണിയാകാം. നിർജ്ജലീകരണം എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ട വില്ലൻ രോഗം ഏതാണ്? അതാണ് കോളറ, അതിസാരം എന്ന് പറയാറുണ്ട്. കോളറ രോഗത്തിന് പോകുന്നത് മലം പോകുന്ന വളരെ ക്ലിയർ വെള്ളം പോലെ പോകാം. വൻതോതിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളവും പിന്നെ ലവണങ്ങളും ഇലക്ട്രോലൈറ്റ്സ് സോഡിയം പൊട്ടാഷ്യം ഒക്കെ ശരീരത്തിൽ നിന്ന് നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഒരാളുടെ മരണത്തിൽ വരെ എത്താം. കോളറ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു പിക്ചറുണ്ട്, മലത്തിനകത്ത് മലമില്ല, പകരം ക്ലിയർ വെള്ളമോ കഞ്ഞിവെള്ളത്തിലോ നിറത്തിലുള്ള മലം. ഇത് കണ്ടാൽ എപ്പോഴും നമ്മൾ ആദ്യം ഓർക്കേണ്ടത് കോളറയാണ്. സോ അതാണ് വയറ്റിന് വരാവുന്ന അസുഖങ്ങൾ. എലിപ്പനി നേരത്തെ സൂചിപ്പിച്ചു, അത് ഈ എലിയുടെ മറ്റു മൃഗങ്ങളുടെ മലമൂത്ര വിസർജ്യങ്ങളിൽ നിന്നുള്ള അണുക്കൾ വെള്ളത്തിൽ കലങ്ങിയാണ് അത് നമ്മുടെ മുറിവുകൾ കൂടെ കയറുന്നു. അപ്പോൾ അങ്ങനെയാണത് ഉണ്ടാകുന്നത്. എലിപ്പനി വന്നു കഴിഞ്ഞാൽ സാധാരണ കടുത്ത പനി, ദേഹം വേദന. ദേഹം വേദന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മസിൽസിന് വേദന, മാംസപേശികളൊക്കെ തൊട്ടുകയോ പുതുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെയിൻ അനുഭവിക്കും. പിന്നെ തലവേദന വരാം, കണ്ണൊക്കെ കലങ്ങിയിരിക്കാം, ചിലപ്പോൾ കണ്ണൊക്കെ വല്ലാണ്ട് ചുവന്ന നിറത്തിലിരിക്കാം, അധിക തോതിലുള്ള ക്ഷീണം, തളർച്ച എല്ലാം ഉണ്ടാകാം. എലിപ്പനിയുടെ ഒരു പ്രത്യേകത, നേരത്തെ ചികിത്സിച്ച് നമുക്ക് സംശയം തോന്നി, ഡോക്ടറോട് പറഞ്ഞു, നേരത്തെ ചികിത്സ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ ലളിതമായ മരുന്ന് കൊണ്ട് വളരെ സിമ്പിളായിട്ടത് മാറ്റിയെടുക്കാൻ പറ്റും. അത് ആ നേരത്ത് തുടങ്ങുന്ന

നേരത്തെ കണ്ടുപിടിക്കാതെയോ അല്ലെ ഊഹിക്കാതെയോ അങ്ങനെ അനുമാനിക്കാതെ നീണ്ടു നീണ്ടു പോകുമ്പോഴോ ഒക്കെയാണ് അതിന് പ്രശ്നങ്ങൾ വരാവുന്നത്. അപ്പോൾ നേരത്തെയുള്ള ചികിത്സയാണ് എലിപ്പനിക്ക് രക്ഷ. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തൊക്കെ ചികിത്സിക്കേണ്ടി വരുന്നു. കുറച്ചും കൂടെ കൂടിയ മരുന്നുകളാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. എങ്കിലും അത് ശരീരത്തിലെ എല്ലാ സിസ്റ്റംസ് അവയവ കൂട്ടങ്ങളെയും ബാധിക്കുന്നത് കൊണ്ടാണ് എലിപ്പനിയുടെ ഒരു അപകടം. അതുപോലെ തന്നെ ഡെങ്കി, ഡെങ്കി രോഗത്തിന് കൊതുകിൽ നിന്ന് പകരുന്ന ഈ ഡെങ്കി രോഗത്തിന് ചികിത്സ എന്നുള്ള ഒരു പ്രത്യേകതയില്ല, ഒരു പ്രത്യേക ചികിത്സയില്ല. അത് പകരുന്നത് കൊതുവിൻ്റെ കടി കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈഡിസ് കൊതുകൾ രാവിലെയാണ് കടിക്കുക, രാവിലെയും വൈകുന്നേരവും, അത് ഏർലി മോർണിംഗ് അതുപോലെ സന്ധ്യാസമയം, ആ നേരത്താണ് ഇവരേറ്റവും കൂടുതൽ പറന്ന് കടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കടിച്ചാൽ നമുക്ക് ആ രോഗം കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഈഡിസ് കൊതുവാണ് കടിക്കുന്നതെങ്കിൽ. അപ്പോൾ നമ്മളത് കടിക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നമുക്ക് ആലോചിക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ സ്കിൻ ഡിസീസ് നേരത്തെ പറഞ്ഞു, അത് തണുത്ത അല്ലെങ്കിൽ ഈർപ്പം മാറിയ തുണികളും വസ്ത്രങ്ങളും സോക്സും ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ വസ്ത്രധാരണങ്ങൾ കുറച്ച് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സ്കൂൾ അധികൃതരും അതിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം തടയുന്നത് എങ്ങനെയാണ്? വളരെ നിസ്സാരമാണ്, ഇതിനെപ്പറ്റിയുള്ള അറിവാണ് നമുക്ക് രോഗപ്രതിരോധത്തിന് ആവശ്യം. ഇപ്പോൾ ജലദോഷം ചുമ പനിയൊക്കെ തടയാൻ വേണ്ടി നമ്മൾ വായും മൂക്കും മൂടിയിട്ടേ ചുമയ്ക്കാവും. അപ്പോൾ കെർച്ചീഫ് തൂവാലെ ഉപയോഗിക്കുന്ന ശീലം നമ്മളെല്ലാവരും സ്വായത്തമാക്കണം. മുതിർന്നവരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ എല്ലാവരും അത് പാലിക്കണം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയത്ത് കൊച്ച് എൽ കെ ജി അല്ലെ അംഗൻവാടി പ്ലേ സ്കൂൾ തൊട്ടുള്ള കാലം തൊട്ട് ടീച്ചർമാർ ഡേ കെയർ സെൻറ്റേഴ്സും നടത്തുന്ന ഹെൽപ്പേഴ്സും അവരെല്ലാം ഇത് അംഗൻവാടികൾ നടത്തുന്നവരെല്ലാവരും ഈ നേരത്ത് ഇത് കുട്ടികളെ പറഞ്ഞ് ഉത്ബോധിപ്പിക്കണം. കെർച്ചീഫ് ഉപയോഗിക്കുന്ന നല്ലൊരു ആരോഗ്യ മര്യാദയാണ്, ആരോഗ്യശീലമാണ് എന്ന് പറഞ്ഞ്. അതുപോലെ കുടുംബത്തിനകത്തും പേരൻസ് ശ്രദ്ധിക്കണം. വീട്ടിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ശീലങ്ങൾക്ക് വിട്ടുവീഴ്ചയൊന്നും പാടില്ല. മുതിർന്നവർ ഒരു മാതൃകയായി തന്നെ ചെയ്യുകയും വേണം. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ആരെയും വിഷമിപ്പിക്കാതെ തമ്മിൽ പറഞ്ഞ് തിരുത്തുന്നതും നല്ലൊരു കാര്യമായിരിക്കാം. സോ കെർച്ചീഫിൻ്റെ ശീലമാണ്. പിന്നെ നമ്മൾ കുറച്ച് റിസ്ക് കൂടിയ ഒരാളാണ്, ഉദാഹരണത്തിന് നമുക്ക് പ്രമേഹത്തിൻ്റെ രോഗമോ അല്ലെങ്കിൽ മറ്റ് കിഡ്നി രോഗങ്ങളോ കരൾ രോഗമോ അല്ലെങ്കിൽ അമിതവണ്ണമോ ആസ്മയോ ഉള്ള വ്യക്തിയാണ്, അല്ലെ അധിക പ്രായമുള്ള വളരെ പ്രായം കൂടിയ ആളാണ്, അല്ലെ വളരെ കൊച്ചു ശിശു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ വ്യക്തികൾക്ക് അല്ലെ ഗർഭിണിയാണ്, ഇങ്ങനത്തെ വ്യക്തികൾക്ക് റിസ്ക് കൂടുതലാണ്. നമ്മൾ വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയും, ഹൈ റിസ്ക് ഗ്രൂപ്പ്. ഇതിൽപ്പെട്ട ആളാണെങ്കിൽ കഴിയുന്നത്ര ഈ സീസണിൽ പൊതുജന സമ്പർക്കത്തിനെ കുറച്ചൊന്ന് കുറച്ചാൽ നല്ലത്. തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ ഒഴിവാക്കാവുന്ന സന്ദർശനങ്ങൾ ഒഴിവാക്കുക, ആശുപത്രികളിലൊക്കെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക. നിസാര രോഗങ്ങളെയൊക്കെ നമ്മൾ ടെലിമെഡിസിൻ ഈ സഞ്ജീവനി പോലത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചികിത്സ തേടുക. പിന്നെ പുറത്തു പോകേണ്ട ആവശ്യം വന്നാൽ നിർബന്ധമായിട്ടും ഹൈ റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ടവർ ഒരു മാസ്ക് ഭദ്രമായി കെട്ടി തന്നെ വായും മൂക്കും മൂടത്തൊക്കെ വേണം. അത് ഞാൻ എടുത്തു പറയുന്ന പലരും മാസ്ക് കെട്ടുമ്പോൾ മൂക്കെല്ലാം പുറത്ത് തന്നെയായിരിക്കും ഇരിക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ട് വായും മൂക്കും മൂടത്തൊക്കെ വേണം. ശരിയായ രീതിയിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു മാസ്ക് കെട്ടി തന്നെ പുറത്തു പോകാവൂ. ഇനി വയറിളക്ക രോഗങ്ങളെപ്പറ്റി എടുത്തു പറയേണ്ടതില്ല. ആഹാര പാനീയങ്ങളുടെ ശുചിത്വം, വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക, കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക മുതലായ പൊതുജനാരോഗ്യ നടപടിയിൽ കൂടെ ഇതിനെ നമുക്ക് കുറയ്ക്കാം അല്ലെ പ്രതിരോധിക്കാം. എലിപ്പനിയുടെ കാര്യത്തിൽ നമ്മളൊരു സൂചനയുണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനെ ഒരു ഊഹം ഉണ്ടെങ്കിൽ അത് ആദ്യമേ ഡോക്ടറെ അറിയിച്ചു കഴിഞ്ഞാൽ ചികിത്സ ആദ്യമേ ഡോക്ടർ തുടങ്ങുന്നതും കുറച്ചുകൂടെ ഉറപ്പായിട്ട് നടക്കും. ഡെങ്കിയുടെ പ്രതിരോധം നമ്മൾ ഡ്രൈ ഡേ ആണ്, കൊതുകൾ വളരാതിരിക്കാൻ വേണ്ടി ചുറ്റുപാടുമൊക്കെ നോക്കി ഇങ്ങനത്തെ വെള്ളം കെട്ടി നിൽക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഡെങ്കിയുടെ പകർച്ച നമുക്ക് തടയാൻ സാധിക്കും. സാധ്യതയുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അതിനെ പറഞ്ഞാൽ അത് വേണ്ട കെയർ ഡോക്ടർ പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ തടയുന്നു. ഇനി പൊതുവായിട്ട് ചില പൊതുജനാരോഗ്യ നടപടികൾ നമ്മളെല്ലാം പങ്കാളികളായിരിക്കണം. ഇത് വെറും ആരോഗ്യവും മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഡ്രൈ ഡേ ആചരണം ഒന്നാണ്. പിന്നെ നമ്മുടെ അറിവും അവബോധവും പെരുമാറ്റത്തിലുള്ള വ്യത്യാസമാണ് ഏറ്റവും നമ്മളെ രക്ഷിക്കുന്ന ഒരു കാര്യം ഈ നേരത്ത്. അപ്പോൾ ആ അറിവ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇന്ന് കേൾക്കുന്ന പോലത്തെ റേഡിയോ ഹെൽത്ത് സംപ്രേഷണം നിത്യമായി കൃത്യമായി കേൾക്കുക. ഇതിൽ നിന്ന് ഇഷ്ടംപോലെ നല്ല ഐഡിയാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. അങ്ങനെ കിട്ടുന്ന ഐഡിയാസ് ബാക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഇന്ന് പല മാധ്യമങ്ങളും നല്ല രീതിയിലുള്ള ലേഖനങ്ങളുണ്ട്, സെൻസേഷണലിസ്റ്റ് അല്ലാത്ത നല്ല ബോധവൽക്കരണ ശൈലിയിൽ എഴുതിയ ലേഖനങ്ങൾ, അത് വായിക്കുക. ടി വിയിലും റേഡിയോയിലൊക്കെ വരുന്ന പൊതുജന ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കി പാലിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ദിശ 1056 എന്ന നമ്പറിലേക്ക് വിളിച്ച് വേണ്ട സംശയ നിവാരണമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. ഒറ്റ കാര്യം ഓർക്കേണ്ടത്, ഈ നേരത്തെ വാട്സാപ്പ്, യൂട്യൂബ് മുതലായ മാധ്യമങ്ങളിൽ നവമാധ്യമങ്ങളിൽ കൂടെ വരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ശരിയല്ലാതെ ഇരിക്കാം. അതുകൊണ്ട് ഊഹാപോഹമുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക, ഉൾക്കൊള്ളാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക. ഇവയും ഇതിനെപ്പറ്റിയും ശരിയാണോ അല്ലെന്നറിയാൻ ദിശ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ, സംശയ നിവാരണം ഇതിനെക്കുറിച്ച് നടത്താം.
ചുരുക്കി പറഞ്ഞാൽ മഴക്കാലമൊക്കെ വന്നോട്ടെ, അതിനെ ആഘോഷിക്കും.

0: സേഫ് ആയിട്ടിരിക്കണം, ആരോഗ്യം നിലനിർത്തുക, സംശയങ്ങളൊക്കെ മാറ്റുക, ആരോഗ്യവകുപ്പിന്റെ എല്ലാ സഹായങ്ങളും തേടുക, ഉപയോഗപ്പെടുത്തുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. 2028-29 കാലയളവിലെ ഐക്യരാഷ്ട്ര സംഘടനാ സുരക്ഷാ കൗൺസിലിൻ്റെ താൽക്കാലിക അംഗത്വ നയതന്ത്ര പ്രചാരണത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചു. ലോകം സംഘർഷങ്ങളും അസ്ഥിരതയും അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പങ്ക് മുമ്പെന്നത്തേക്കാളും നിർണായകമാണെന്ന് ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ പറഞ്ഞു. ആഗോള സമാധാനം, സുരക്ഷ, തുല്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയുടെ ശാന്തി ദർശനം ഏറെ സഹായകമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യയുടെ സാന്നിധ്യം സുപ്രധാന സമിതിയിൽ തീരുമാനമെടുക്കൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് പറഞ്ഞു. ഇന്ത്യ മുമ്പ് 8 തവണ സുരക്ഷാ കൗൺസിലിൽ താൽക്കാലിക അംഗമായിരുന്നു. മലയാളിയായ US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം രാത്രി 8:17 കസാക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നും റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 ദൗത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ബഹിരാകാശ നിലയിലെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുന്ന അനിൽ മേനോൻ 2027 ഏപ്രിൽ വരെ ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി നിലയത്തിൽ തുടരും. സോയൂസ് 2.1 എയർ റോക്കറ്റിലാണ് പേടകം വിക്ഷേപിക്കുന്നത്. സൗദി അറേബ്യയിലെ അബ്ഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതി വിമതർ അറിയിച്ചു. യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും ഹൂതികൾ വ്യക്തമാക്കി. ആഗോള ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു. ഇറാനിയൻ തുറമുഖങ്ങളിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണിത്. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രെൻഡ് ക്രൂഡ് ഓയിൽ 9.6% ഉയർന്ന് ബാരലിന് $83.30. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സൗഹൃദം 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ അന്താരാഷ്ട്ര സെമിനാർ നാളെ ആരംഭിക്കും. ശസ്ത്രക്രിയയുടെ പിതാവായി ആദരിക്കപ്പെടുന്ന ആചാര്യ സുശ്രുതനെ അനുസ്മരിച്ചാണ് എല്ലാ വർഷവും July 15 സുശ്രുത ജയന്തി ആഘോഷിക്കുന്നത്. സൗഹൃദം 2026 ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും. ആയുർവേദ ആധുനിക ശസ്ത്രക്രിയാ വിഭാഗങ്ങൾ തമ്മിലെ അക്കാദമിക് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ശസ്ത്രക്രിയാ വിദ്യാഭ്യാസത്തിലെ ഗവേഷണം, നവീകരണം, മികവ് എന്നിവ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് AIIA ഡയറക്ടർ പ്രജാപതി പറഞ്ഞു. രാജ്യത്തെ 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തെലങ്കാനയിൽ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ്റ്റ് 2026 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കമാകും. മേളയുടെ 3rd പതിപ്പാണിത്. വസ്ത്രധാരണം, സുസ്ഥിരത, സാങ്കേതികവിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വ്യക്തമാക്കുകയാണ് ഭാരത് ടെക്സ്റ്റിൻ്റെ രാജ്യാന്തര മേളയുടെ ലക്ഷ്യം. 4 ദിവസത്തെ മേളയിൽ 20,000-ലധികം ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 2027 വേവ്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചാലഞ്ച് Season 2 സംഘടിപ്പിക്കുന്നു. മാധ്യമ വിനോദ മേഖലയിൽ പ്രതിഭകളെ തിരിച്ചറിയുക, പരിപോഷിപ്പിക്കുക, നൈപുണ്യം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ചാലഞ്ച്. മികച്ച പ്രപ്പോസലുകൾക്ക് 1 കോടി രൂപ വരെ ഒറ്റത്തവണ ഗ്രാൻഡായി ലഭിക്കും. നിർമ്മിത ബുദ്ധി, ആനിമേഷൻ, VFX, ഓൺലൈൻ ഗെയിമിംഗ്, ഇ-സ്പോർട്സ്, ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ തുടങ്ങി 50-ലധികം ചലഞ്ചുകളാണ് ഈ സീസണിൽ. വേവ്സ് ബസാർ ഡോട്ട് കോം എന്ന ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 31 അപേക്ഷകൾ സമർപ്പിക്കണം. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. ബോട്ടിൽ നിന്ന് 9 മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം അഴുകിയ നിലയിൽ

കണ്ടെത്തി. ആറു പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസിൻ്റെയും ഭാര്യ ലോവേനി തോമസിൻ്റെയും മൃതദേഹങ്ങൾ സ്വദേശമായ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയി. മുംബൈയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ സി പി ജോൺ, പി സി വിഷ്ണുനാഥ്, കൊടുക്കുന്നിൽ സുരേഷ് എം പി എന്നിവരാണ് ഏറ്റുവാങ്ങിയത്. നാളെയാണ് സംസ്കാരം. പൊതുവിദ്യാഭ്യാസ കീഴിലെ ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല അവാർഡുകൾ ഇന്ന് വിതരണം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരങ്ങൾക്ക് ഗവൺമെൻറ് നേതൃത്വം നൽകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക് സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഹയർ സെക്കൻഡറിയിൽ നോൺ ടീച്ചിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നത് ഗൗരവമായ പരിഗണനയിലാണെന്നും സംസ്ഥാനം മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ വലികഴിക്കുന്ന നിലപാട് വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മണ്ണാർക്കാട് വിജയോത്സവം പരിപാടിയിൽ പങ്കെടുത്ത മുൻ മന്ത്രി കെ ടി ജലീൽ ജാഗ്രത പുലർത്തണമായിരുന്നുവെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. കുട്ടികൾ പൊതുവേദിയിൽ പരിഹസിക്കപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായതെന്നും അവരുടെ രക്ഷിതാക്കളെ കാണുമെന്നും മന്ത്രി കോഴിക്കോട്ട് അറിയിച്ചു. കോഴിക്കോട് തിക്കോടിയിൽ പഞ്ചായത്ത് ഫ്ലഡ് ലിറ്റ് സ്റ്റേഡിയം ഒരുക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ് പറഞ്ഞു. സ്റ്റേഡിയം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കോടിക്കൽ പ്രദേശം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം അനുവദിക്കുന്ന ആദ്യ സ്റ്റേഡിയമായി ഇത് മാറുമെന്നും മന്ത്രി പറഞ്ഞു. പയ്യോളി നഗരസഭയിലെ കുഞ്ഞാലി മരക്കാർ മ്യൂസിയവും അദ്ദേഹം സന്ദർശിച്ചു. യു ഡി എഫ് ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച ധവളപത്രത്തിന് ബദലായി സി പി ഐ എം തയ്യാറാക്കിയ ധവളപത്രം തിരുവനന്തപുരത്ത് ഇന്ന് പുറത്തിറക്കും. എ കെ ജി പഠന ഗവേഷക കേന്ദ്രം തയ്യാറാക്കിയ വസ്തുതകളുടെ ധവളപത്രം വൈകിട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് പ്രകാശനം ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ ആർ സുഗതൻ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയ്യൂർ ജയിലിലാണ് സത്യപ്രതിജ്ഞ. കാപ്പ കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് ഇയാൾ ജയിലിലായത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു നഗരസഭാ കൗൺസിലർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ചട്ടവിരുദ്ധമായി സത്യപ്രതിജ്ഞ ചെയ്തത് കോടതി റദ്ദാക്കിയതോടെയാണ് ആർ സുഗതന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. ഇന്നലെ അന്തരിച്ച ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ എൻ എസ് ഐസക്കിൻ്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് തിരുവനന്തപുരം പാളയം സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടത്തും. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 79-കാരനായ അദ്ദേഹത്തിൻ്റെ അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിരമിച്ചത്. കോഴിക്കോട്, ന്യൂഡൽഹി, പുതുച്ചേരി നിലയങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നാടകങ്ങളും ചെറുകഥകളും രചിച്ച ഐസക് റേഡിയോ നാടകരംഗത്തും പ്രസിദ്ധനായിരുന്നു. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. ഡാലസിൽ രാത്രി 12:30 ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. ജോർജിയയിൽ മറ്റന്നാൾ രാത്രി 12:30 രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് മത്സര പരമ്പരയിലെ ആദ്യ കളി ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. യുണൈറ്റഡ് കിങ്ഡം എക്സ്പോഷർ ടൂറിൻ്റെ അവസാന മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ ജൂനിയർ വനിതാ അണ്ടർ 20 ഹോക്കി ടീം ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലിഷാൽ നാഷണൽ സ്പോർട്സ് സെൻ്ററിലാണ് മത്സരം. 2-0 ഇന്ത്യ മുന്നിലാണ്. നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ ഒ എം ആർ ഷീറ്റുകളും ഉത്തരക്കടലാസുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷയുടെ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒത്തുനോക്കാമെന്ന് ഏജൻസി അറിയിച്ചു. ഒ എം ആർ സംബന്ധിച്ച പരാതികളും ആശങ്കകളും നാളെ വരെ അറിയിക്കാം. മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാൻ സംവിധാനം സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ നടപ്പിലാക്കുന്നു. മലയോര പഞ്ചായത്തായ കണിച്ചാറിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം വരുന്നത്. ഷൊർണൂർ വാണിയംകുളത്ത് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കുടുംബം സഞ്ചരിച്ച വാഹനം വഴിക്കടവിൽ കണ്ടെത്തി. കൃഷ്ണകൃപാ വീട്ടിൽ ബാബു ഭാസ്കർ, ഭാര്യ രമാദേവി, മകൻ വിഷ്ണു എന്നിവരെയാണ് കാണാതായത്. പോലീസ് അന്വേഷണം തുടരുകയാണ്. കോഴിക്കോട് നഗരത്തിൽ തീപിടുത്തവും കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷയ്ക്ക് ബീച്ച് ഫയർ സ്റ്റേഷൻ നഗരപരിധിയിൽ തന്നെ നിലനിർത്തണമെന്ന് മലബാർ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും എം ഡി സി നിവേദനം നൽകി. കണ്ണിവലകൾ ഉപയോഗിച്ച് ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നത് അനധികൃതമാണെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ രാത്രികാലങ്ങളിൽ ഇത്തരത്തിൽ മീൻ പിടിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ വല പിടിച്ചെടുത്തു. പാക് തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരാളെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുസാഫർ ഗ്രാമത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. തന്ത്രപ്രധാന സ്ഥലങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങൾ വഴിയും ഓഡിയോ കോളിലൂടെയും തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വിവരങ്ങൾ ഇയാൾ കൈമാറിയതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണം സുപ്രഭാതമാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:18. 438.6 മീറ്ററിലെ ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പരിപാടി ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്,
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
0: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
4: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
6: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
7: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
8: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
9: എവർഗ്രീൻ ഡേയ്സ് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുറന്നു കേൾക്കാം.
10: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. മലയാളി ഡോക്ടർ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ന് യാത്ര തിരിക്കും. വിജ്ഞാനത്തിന്റെ വിശാല ലോകത്ത് വിദ്യാർത്ഥികൾ കഠിനാധ്വാനത്തോടെ മുന്നോട്ടു പോകണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അമ്മമാരും സഹോദരിമാരുമാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി നയിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിൽ രാത്രി 12:00 സ്പെയിൻ ഫ്രാൻസുമായി ഏറ്റുമുട്ടും.

വിശദമായി. രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് 4 ദിവസത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മേളയുടെ 3ാം പതിപ്പാണിത്. ഫാമിൽ നിന്ന് ഫൈബറിലേക്കും ഫാക്ടറിയിലേക്കും ഫാഷനിലേക്കും ഫോറിനിലേക്കുമെന്ന പ്രധാനമന്ത്രിയുടെ 5F വീക്ഷണത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഭാരത് ടെക്സ് യാഥാർത്ഥ്യമാകുന്നത്. വസ്ത്രധാരണം, സുസ്ഥിരത, സാങ്കേതികവിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വ്യക്തമാക്കുകയാണ് ഭാരത് ടെക്സ് രാജ്യാന്തര മേളയുടെ ലക്ഷ്യം. 14 രാജ്യങ്ങളിൽ നിന്ന് 20,000-ത്തിലധികം ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തെലങ്കാനയിൽ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദം സൌഹൃദം 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ അന്താരാഷ്ട്ര സെമിനാർ നാളെ ആരംഭിക്കും. ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. ശസ്ത്രക്രിയയുടെ പിതാവായി ആദരിക്കപ്പെടുന്ന ആചാര്യ സുശ്രുതനെ അനുസ്മരിച്ചാണ് എല്ലാ വർഷവും 2 ജൂലൈ 15 സുശ്രുത ജയന്തി ആഘോഷിക്കുന്നത്. ആയുർവേദ ആധുനിക ശസ്ത്രക്രിയാ വിഭാഗങ്ങൾ തമ്മിലെ അക്കാദമിക് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ശസ്ത്രക്രിയാ വിദ്യാഭ്യാസത്തിലെ ഗവേഷണം, നവീകരണം, മികവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് AIIA ഡയറക്ടർ പ്രജാപതി പറഞ്ഞു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. ബോട്ടിൽ നിന്ന് 9 മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. 6 പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. ഇന്നലെ അന്തരിച്ച ഖത്തർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തറിലേക്ക് പുറപ്പെട്ടു. ഇന്ത്യ ഖത്തർ സൌഹൃദ ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിൽ അമീറിന്റെ സംഭാവന വിലമതിക്കാനാവാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആധുനിക ഖത്തർ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയും ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തുമായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2028-29 കാലയളവിലെ ഐക്യരാഷ്ട്ര സംഘടനാ സുരക്ഷാ കൌൺസിലിന്റെ താൽക്കാലിക അംഗത്വ നയതന്ത്ര പ്രചാരണത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചു. ലോകം സംഘർഷങ്ങളും അസ്ഥിരതയും അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പങ്ക് മുമ്പത്തേക്കാളും നിർണായകമാണെന്ന് ന്യൂയോർക്കിലെ യുഎൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ പറഞ്ഞു. ആഗോള സമാധാനം, സുരക്ഷ, തുല്യവികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയുടെ ശാന്തി സന്ദർശനം ഏറെ സഹായകരമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മലയാളിയായ യുഎസ് സ്പേസ് ഫോഴ്സ് കേണൽ ഡോ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം രാത്രി 8:17 കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുന്ന അനിൽ മേനോൻ 2027 ഏപ്രിൽ വരെ ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി നിലയത്തിൽ തുടരും. വിജ്ഞാനത്തിന്റെ വിശാല ലോകത്ത് വിദ്യാർത്ഥികൾ അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ലിറ്റിൽ കൈറ്റ്സ് ഐടി ക്ലബ്ബുകളുടെ 2026 സംസ്ഥാന ജില്ലാതല അവാർഡുകൾ തിരുവനന്തപുരത്ത് നൽകുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ ആകെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ലോകത്തിന്റെ നെറുകയിൽ വിദ്യാർത്ഥികൾ ഉണ്ടാകണമെന്നും അവാർഡ് ജേതാക്കളെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭാ സമുച്ചയത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിലെ ചടങ്ങിൽ മന്ത്രി എൻ ശംസുദ്ദീൻ അധ്യക്ഷനായി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. അമ്മമാരും സഹോദരിമാരുമാണ് ഓപ്പറേഷൻ തൂഫാർ പദ്ധതി നയിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് 42 ദിവസമായി പദ്ധതി വിജയകരമായി മുന്നോട്ടു പോവുകയാണെന്ന് ഓപ്പറേഷൻ തൂഫാൻ മധ്യ തിരുവിതാംകൂർ മേഖലാ പ്രചാരണം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് തിരിച്ചടി ഉണ്ടാകുന്ന യാതൊരു പ്രവൃത്തിയും പാടില്ലെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. മുൻമന്ത്രി KT ജലീൽ പൊതുപരിപാടിയിൽ കുട്ടികളെ ശാസിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം.
വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസിന്റെയും ഭാര്യ ലോവെനി തോമസിന്റെയും സംസ്കാരം നാളെ വൈകിട്ട് കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ

നടത്തും. ഇരുവരുടെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ ജന്മനാടായ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിക്കുക. നാളെ രാവിലെ ജൂബിലി മന്ദിരച്ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. മുംബൈയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ സി.പി. ജോൺ, പി.സി. വിഷ്ണുനാഥ്, കൊടിക്കുന്നിൽ സുരേഷ് എം.പി. എന്നിവരാണ് ഏറ്റുവാങ്ങിയത്. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി ആർ സുഗതൻ വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് സത്യപ്രതിജ്ഞ. കാപ്പാക്കേസിൽ പ്രതിയിലായതിനെ തുടർന്നാണ് ഇയാൾ ജയിലിലായത്. തിരുവനന്തപുരം നഗരസഭയിലെ ബിജെപി കൌൺസിലർമാർ അയോഗ്യരാവില്ലെന്ന് മേയർ വി.വി. രാജേഷ് പറഞ്ഞു. 5 വർഷവും ഭരണം മുന്നോട്ടു കൊണ്ടുപോകുമെന്നും കോടതിയുടെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കൌൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വിയൂർ സെൻട്രൽ ജയിലിലെത്തിയ മേയർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇന്നലെ അന്തരിച്ച ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ N.S. ഐസക്കിന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരം പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടത്തും. 79-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി നിലയങ്ങളിൽ ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിരമിച്ചത്. കോഴിക്കോട്, ന്യൂഡൽഹി, പുതുച്ചേരി നിലയങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നാടകങ്ങളും ചെറുകഥകളും രചിച്ച ഐസക് റേഡിയോ നാടകരംഗത്തും പ്രസിദ്ധനായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആഗോള ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു. ഇറാനിയൻ തുറമുഖങ്ങളിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണിത്. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഡാലസിൽ രാത്രി 12:30 ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. ജോർജിയയിൽ നാളെ രാത്രി 12:30 രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് 3 മത്സര പരമ്പരയിലെ ആദ്യ കളി ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. യുണൈറ്റഡ് കിങ്ഡം എക്സ്പോഷർ ടൂറിന്റെ അവസാന മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ ജൂനിയർ വനിതാ അണ്ടർ 21 ഹോക്കി ടീം ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ഷില്ലേഷാൽ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. 2-0 ഇന്ത്യൻ ടീം മുന്നിലാണ്. പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി ഉയർത്തി തുടർച്ചയായ 3-ാം ദിവസവും ഇറാനിയൻ അമേരിക്കയുടെ ആക്രമണം. ഇറാനിയൻ തീരദേശ പ്രതിരോധ സംവിധാനം മിസൈലുകൾ, ഡ്രോൺ, സമുദ്രശേഷി എന്നിവ ലക്ഷ്യമിട്ട് അബുമൂസ, ബന്ദർ അബ്ബാസ്, ബുഷേർ, ചാങ് ബസാർ, ജാസ്ക്, കൊണാർക്ക് എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തിയതായി US സൈന്യം അറിയിച്ചു. സൌദി അറേബ്യയിലെ അബ്ഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതി വിമതർ അറിയിച്ചു. യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ വ്യോമാക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും ഹൂതികൾ വ്യക്തമാക്കി. UDF ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച ധവളപത്രത്തിന് ബദലായി CPIM തയ്യാറാക്കിയ ധവളപത്രം തിരുവനന്തപുരത്ത് ഇന്ന് പുറത്തിറക്കും. AKG പഠന ഗവേഷക കേന്ദ്രം തയ്യാറാക്കിയ വസ്തുതകളുടെ ധവളപത്രം വൈകിട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് പ്രകാശനം ചെയ്യുന്നത്. അധ്യാപകനും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക പത്രപ്രവർത്തകനുമായ സലാം നടുക്കണ്ടി കോഴിക്കോട് അന്തരിച്ചു. വിദ്യാഭ്യാസ, സാമൂഹിക, പരിസ്ഥിതി മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. കണ്ണൂർ പൈസക്കരിയിൽ കടന്നിൽ കുത്തേറ്റ് തെങ്ങ് കയറ്റ തൊഴിലാളി മരിച്ചു. പാത്തികുളങ്ങര സ്വദേശി സജിയാണ് മരിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,04,720 രൂപയായി. 13,090 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. മലയാളി ഡോക്ടർ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ന് യാത്ര തിരിക്കും. വിജ്ഞാനത്തിന്റെ വിശാല ലോകത്ത് വിദ്യാർത്ഥികൾ കഠിനാധ്വാനത്തോടെ മുന്നോട്ടു പോകണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അമ്മമാരും സഹോദരിമാരുമാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി നയിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിൽ രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യ. അസ്ഥിരത നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് നിർണായകമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും

0: വലിയ ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ വിശദമായി. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: As a candidate, it is natural that member states would like to understand what India brings to the table. One part of that is our vision of the priorities that the world and the United Nations must address. The other is a track record which enables the international community to make its own judgment. Let me address the priorities first. As we contemplate the global order, India's focus will be on working for a secure, peaceful and equitable world.
0: 2028 മുതൽ 2 വർഷത്തെ അംഗത്വത്തിനായാണ് തിരഞ്ഞെടുപ്പ്. മുൻപ് 8 തവണ ഇന്ത്യ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായിരുന്നു. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കുവാനും ഇതിലൂടെ സാധിക്കും. 2021 മെയ്യിലാണ് കരാർ സംബന്ധിച്ച നടപടികൾക്ക് തുടക്കമായത്. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനങ്ങളുടെ ഭാഗമായാണ് ഭാരത് ടെക്സ് മേള ആവിഷ്കരിച്ചതെന്ന് വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി മേളയിലെ ആഗോള സാന്നിധ്യം വർദ്ധിച്ചു വരികയാണെന്നും പറഞ്ഞു.
2: लगभग 900 बिलियन डॉलर का ये मार्केट साइज है. मैं उम्मीद कर रहा हूँ जो हमने 100 बिलियन डॉलर का रखा है लक्ष्य 2030, इस बार हम उसमें बड़े गुणात्मक वृद्धि देखेंगे. 90% MSME का यहाँ स्टॉल है. जिसने कभी सोचा नहीं कि हम एक्सपोर्ट करेंगे वो आज उत्साहित है.
0: ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിൽ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3rd പതിപ്പാണ് ഇത്. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. വിയറ്റ്നാമിൽ നിന്ന് ഇന്നലെ മുംബൈയിൽ എത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. സംസ്കാരം നാളെ കൊട്ടാരക്കര മാർത്തോമാ പള്ളിയിൽ നടക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ 15 ഇന്ത്യക്കാരാണ് മരിച്ചത്. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. സ്പെയിൻ സന്ദർശനം തുടരുന്ന കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ സ്പാനിഷ് വൈസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഈ മാസം 17 വരെ നടക്കുന്ന വിദേശ പര്യടനത്തിനിടെ ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കും. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ദോഹയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനെതിരെ 3rd ദിനത്തിലും ആക്രമണം തുടർന്ന് US. അബു മുസാബ്, ബന്ദർ അബ്ബാസ്, ബുഷീർ ചാ

0: ബഹാർ എന്നിവിടങ്ങളിലെ തീരപ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ, ഡ്രോൺ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇന്നലെ രാത്രി ആക്രമണം നടത്തിയതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ആക്രമണങ്ങളിൽ ആളപായം ഉണ്ടായില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അമേരിക്ക അറിയിച്ചു. മറുപടിയായി ബഹ്റിനിലും ജോർദനിലും ഇറാൻ ആക്രമണം നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന രണ്ട് യുഎഇ ടാങ്കറുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും 6 ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിക്കാക്സ് പർവ്വതത്തിലെ ഇറാന്റെ ആണവ കേന്ദ്രം തകർക്കുമെന്നും ഹോർമൂസിൽ ഇറാൻ കപ്പലുകൾക്ക് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോട്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്ർ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവർക്കൊപ്പം ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R. സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. പ്രശസ്തമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. വഴിപാട് വള്ളസദ്യയുടെ ബുക്കിംഗ് 490 കടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
1: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യയിൽ ഇക്കുറി റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുക. ഇതിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 490 സദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് പ്രത്യേകത. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക.
0: ന്യൂസിലാന്റിലെ ഓക്ലൻഡിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യ ലോകത്തിലെ 2 വലിയ ബീഫ് ഉൽപ്പാദക രാജ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന 2 സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. മുൻപ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ള 4 ടീമുകളാണ് സെമിയിൽ ഏറ്റുമുട്ടുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന 3 ഫ്രാൻസ് 2 കിരീടം ചൂടിയപ്പോൾ സ്പെയിനും ഇംഗ്ലണ്ടും 1 കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. UK പര്യടനത്തിലെ അവസാന മത്സരത്തിൽ ഇന്ത്യൻ വനിതാ അണ്ടർ 21 ടീം ഇന്ന് ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലിഷാൾ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യ. അസ്ഥിരത നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് നിർണായകമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

എഫ് എം പ്രധാന വാർത്തകൾ. ഇന്നലെ അന്തരിച്ച ഖത്തർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ് അൽ താനിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തറിലേക്ക് പുറപ്പെട്ടു. ഇന്ത്യ ഖത്തർ സൗഹൃദ ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിൽ അമീറിന്റെ സംഭാവന വിലമതിക്കാനാവാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി ഉയർത്തിയ തുടർച്ചയായ മൂന്നാം ദിവസവും ഇറാനിൽ അമേരിക്കയുടെ ആക്രമണം. ഇറാനിയൻ തീരദേശ പ്രതിരോധ സംവിധാനം, മിസൈലുകൾ, ഡ്രോൺ, സമുദ്രശേഷി എന്നിവ ലക്ഷ്യമിട്ട് അബുമൂസ, ബന്ദർ അബ്ബാസ്, ബുഷേർ, ചാഹ്ബഹാർ, ജാസ്ക്, കൊണാർക്ക് എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തിയതായി യു എസ് സൈന്യം അറിയിച്ചു. അമ്മമാരും

സഹോദരിമാരുമാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി നയിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് 42 ദിവസമായി പദ്ധതി വിജയകരമായി മുന്നോട്ടു പോവുകയാണെന്ന ഓപ്പറേഷൻ തൂഫാൻ മധ്യതിരുവിതാംകൂർ മേഖലാ പ്രചാരണം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലർമാർ അയോഗ്യരാവില്ലെന്ന് മേയർ VV രാജേഷ്. കൗൺസിലർ R സുഗതന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിയ മേയർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കണ്ണൂർ പയ്യന്നൂരിലെ 1.5-വയസ്സുകാരന്റെ മരണത്തിൽ ആരോപണം നേരിടുന്ന സ്വകാര്യ ആശുപത്രിയിലെ 2 ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തി. പീഡിയാട്രീഷ്യൻ ആശ, പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ആരതി അന്തർജനം എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ബാങ്ക് ജീവനക്കാരും വിരമിച്ചവരും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാഴാഴ്ച വൈകിട്ട് കണ്ണൂർ SBIക്ക് മുന്നിൽ ധർണയും മനുഷ്യച്ചങ്ങലയും. വിവിധ ബാങ്കിംഗ് സംഘടനാ ഭാരവാഹികൾ കണ്ണൂരിൽ അറിയിച്ചതാണിത്. കോഴിക്കോട് യുവതിയെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങി കോടതിയിൽ ഹാജരാവാതിരുന്ന ആളെ പോലീസ് പിടികൂടി. ഫറൂഖ് കരുവൻതിരുത്തി സ്വദേശി മുഹമ്മദ് മർജഹാനാണ് പോലീസ് പിടിയിലായത്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വാട്സപ്പിൽ ഒരു ഹായ് ഇടൂ, തിരിച്ചു വിളിക്കാം. അങ്ങനെയാണ് ഗാനോത്സവം മുന്നോട്ട് പോകുന്നത്. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440. 9400024440. 9400244440. ഇതിലേക്കാണ് ഹായിടേണ്ടത്. സദാനന്ദൻ്റെ സമയം എന്ന ചിത്രത്തിലെ ഒരു പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. യേശുദാസും ചിത്രയും പാടിയ ഈ ഗാനമൊരുക്കിയവർ യൂസഫലി കച്ചേരി, മോഹൻ സിത്താര.

0: എവിടുന്നാണ് ലീല എടുത്തി? പുളിയഞ്ചേരിക്കാരും നീ വഴിക്ക് കാണുന്നില്ലല്ലോ, ഇടയ്ക്കൊക്കെ കോഴിക്കോട്ടേക്ക് വരണ്ടേ? നീ ലീല എടുത്തി കൊയിലാണ്ടി അങ്ങാടി വരെ പോയാ മതിയോ?
1: ഞങ്ങള് കൊറേ കാലായി വിജയ നമ്പർ എഴുതി എടുക്കാൻ ഇന്ന് മോള് കൂടെ ഉണ്ടായിരുന്നു.
0: ഞങ്ങള് ഈ പറയുന്ന സ്പീഡിലൊന്നും എഴുതാൻ പറ്റുന്നില്ല അല്ലേ?
1: ഇല്ല, അതാണ്
0: ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തി പറയുന്നുണ്ട്. അതും പോരാ,
1: അതും പോരാ, ഞാൻ പെണ്ണും ഇതെല്ലാം എടുത്ത് വരുമ്പോ.
0: അപ്പൊ നമ്മള് ഇനി ഒരു പന്ത്രണ്ട്
1: മോളോട് പറഞ്ഞു.
0: ആ അപ്പൊ അഭിനയാണോ അപ്പൊ ഇത് നമ്പറൊക്കെ എഴുതിയെടുത്തേ?
1: ഇപ്പൊ എന്റെ മോന്റെ മോളാ എഴുതിയെടുത്ത്.
0: എന്താ മോളുടെ പേര്?
1: അഭിരാമി.
0: അഭിരാമി, ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു സഹായം ഉള്ളതുകൊണ്ട് ഇപ്പൊ ചേച്ചിയായിട്ട് സംസാരിക്കാൻ നമുക്കൊരു അവസരം കിട്ടി. ആ ഓക്കെ. വേറെ വീട്ടിൽ ആരാ ഉണ്ടാവാറ്?
1: വേറെ പിന്നെ മകന്റെ ഭാര്യയുണ്ട്, ഓള് കടയിൽ പോയിക്ക്.
0: ആ ആ ആ. അപ്പോ അമ്മയുടെ കാര്യം നോക്കാൻ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്.
1: ഉണ്ട്, പിന്നെ ഭർത്താവുണ്ട്.
0: ആ എന്താ ഉപ്പരെ പേരെന്താ?
1: ഗംഗാധരൻ.
0: ആ ഗംഗാട്ട അവിടെ ഉണ്ടോ?
1: ഓ ഇവിടെ ഉണ്ട്.
0: എല്ലാരും റെഡി?
1: കണ്ടത്തിലോട്ടങ്ങൻ പോയി.
0: ആ അതെയോ. അപ്പോ നമുക്ക് എന്തൊക്കെയാ?
1: മോനുണ്ട്, മോൻ പഠിക്കുകയാണ്.
0: അതെയോ? അപ്പൊ എല്ലാരോടും ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ. അഭിരാമിയോട് പ്രത്യേകിച്ചു. അഭിരാമി പഠിക്കാൻ പോണ കുട്ടിയാണോ?
1: ആ മീൻചാൻ തേലാ കിട്ടിയ കോഴിക്കോട്
0: ആർട്സ് കോളേജിലോ?
1: ആ
0: ഇപ്പൊ ഇക്കൊല്ലം ഡിഗ്രിക്ക് ചേർന്നതാ?
1: ആ ഇക്കൊല്ലം. പിന്നെ ഇന്നലെ പോയിക്ക്, ഇനി ഒരാഴ്ച കഴിയണോണ്ട്.
0: ആ അപ്പഴേ ആദ്യത്തെ ഇനി റെഗുലർ ക്ലാസ് അപ്പോഴേ തുടങ്ങുള്ളൂ.
1: ആ
0: എങ്ങനെയാ, ട്രെയിനിലാണോ കോഴിക്കോട്ടേക്ക്
1: വരുന്നത്? അല്ല, ബസ്സിനാ പോയത്.
0: അതെയോ? ഓക്കെ. ഇനിയിപ്പോ അവര് പോയി ഒരു തീരുമാനമാക്കട്ടെ, ട്രെയിനിൽ പോണോ ബസ്സിന് പോണോ. അല്ലേ, പെട്ടെന്ന് വരാനുള്ള. വേറെ എന്താ ചേച്ചി വിശേഷം? സന്തോഷായിരിക്കുന്നു? ആ ഓക്കെ. രണ്ടുപേരാണ് അല്ലേ, വേറെ കുട്ടികളാ? ഓക്കെ. അപ്പോ ചേച്ചി ഉഷാറായിരിക്കുന്നില്ലേ? സന്തോഷം. ഇന്ന് ഒപ്പം സിനിമയിലെ പാട്ടല്ലേ കേൾക്കണമെന്ന് പറഞ്ഞേ? മിനുങ്ങും മിന്നാ മിനുങ്ങേ അല്ലേ? ആ ആ സിനിമ കണ്ടിരുന്നോ? ഓക്കെ, നമുക്ക് പാട്ട് കേട്ടാലോ? അപ്പൊ അഭിരാമിയോട് പ്രത്യേക സ്നേഹാന്വേഷണം പറയൂട്ടോ. ഒന്ന് നമ്മളെ തമ്മിൽ യോജിപ്പിക്കാൻ കാരണക്കാരിയ അഭിരാമി അല്ലേ? അപ്പൊ പേരക്കുട്ടികളെ കൊണ്ട് ഇങ്ങനെ കുറെ ഉപകാരങ്ങളൊക്കെ അച്ഛമ്മയ്ക്കുണ്ട്. ഉണ്ടാവട്ടെ, നല്ല കാര്യം അല്ലേ. അപ്പൊ ഗംഗേട്ടനോടൊക്കെ ഞങ്ങളെ മുമ്പില് കണ്ടെത്തുന്ന വരുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയണം. ഓക്കെ ശരി.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾക്കായി വാട്സപ്പിലൊരു ഹായ് ഇട്ടാൽ മതി. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ഇതാരാണ്? മിനിയാണോ?
1: മിനി.
0: എവിടെയാ മിനി? സ്ഥലം
1: കണ്ണൂർ തോലമ്പറ ശ്രീനാഥ് ബേക്കറി.
0: ആ ഹാ ഹാ. ഇപ്പൊ ബേക്കറിയിൽ ഇരുന്ന് പലഹാരങ്ങൾ രുചിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ?
1: ഇല്ല,
0: ബേക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ബേക്കറി ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. ബേക്കിംഗ് രാവിലെ വന്ന്?
1: വൈകുന്നേരം 5 വരെ.
0: ആ, എന്താ ബ്രെഡ്, ബണ്ണ്, കേക്ക് എല്ലാം ഉണ്ടോ? ആണോ? ഓക്കെ. ഇപ്പൊ ഗ്യാസ് ആണോ അതോ വിറകാണോ? എങ്ങനെയാ ബേക്കിങ്ങിന് ഉപയോഗിക്കുന്നത്? ഓവൻ, ഗ്യാസിന്റെ ഓവനാണോ? അതെ, കറണ്ടിന്റെ. ഇലക്ട്രിക്ക അല്ലേ? മുമ്പ് വിറകായിരുന്നോ? ആ ഹാ ഹാ. എല്ലാ പലഹാര പരിപാടികളും ഉണ്ടപ്പോ. അതിനിടെ കൂടെ റേഡിയോ ഉണ്ട്. അതെ, അപ്പൊ റേഡിയോന്റെ ഒരു ഉത്സാഹത്തിനനുസരിച്ചിരിക്കും പലഹാരത്തിന്റെ രുചി. റേഡിയോയിൽ പൊട്ടപ്പാട്ട് ആയി പോയാൽ പലഹാരത്തിന്റെ കൂട്ട്
1: തെറ്റിപ്പോവും.
0: അങ്ങനെയാണോ? ഇന്ന് ഇന്ന് എന്താണ് മിനി വേണ്ട പോലെ രസമില്ലല്ലോ എന്ന് അറിയുമെന്ന് പറയോ. പാട്ട് കേട്ടും, മോശം പാട്ട് കേട്ടാലേ പലഹാരം മോശമാവൂല്ല അല്ലേ? ഉണ്ടോ അങ്ങനെയൊന്നുമില്ല?
1: എന്തായാലും
0: കുറച്ച് ദിവസമായി ഹായ് ഹായ് ഇടുന്നു. ഇന്നിപ്പോ നമുക്ക് സംസാരിക്കാനൊരു അവസരമായല്ലോ. ഞങ്ങൾക്കിപ്പോ ആരൊക്കെ കിട്ടുന്നു ഞങ്ങൾക്കും അറിയില്ല, കാരണം ഇങ്ങനെ കുറെ ഹായ് വന്ന് കൊട്ടയിൽ നിന്നറിയാണ്. അതിൽ നിന്ന് ഒരു ഹായ് ഇങ്ങോട്ട് എടുക്കുക എന്നല്ലാതെ വേറൊരു മാർഗമില്ല. വേറെ ആരുണ്ടോ സഹായത്തിന്? വേറെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആ, ഓക്കെ. മിനിയുടെ പ്രത്യേക പാചക സിദ്ധി എന്തിലാണ്? എന്ത് പലഹാരത്തിലാണ്? അതെ, മനസ്സിലായി. ബേക്ക് ചെയ്യുന്നതിന്റെ മിക്സിംഗ് അല്ലേ പ്രധാനം? മിക്സർ മിക്സ് ചെയ്യുന്ന ആരാ? വേറെ ആളുണ്ടോ? മിക്സ് ചെയ്യാൻ വേറെ ആളുണ്ടോ? ആ ഹാ ഹാ. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. നമുക്ക് തേന്മാവിൻ കൊമ്പത്തിലെ കള്ളിപ്പൂങ്കുയിലെ കേൾക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം കൂടെയുള്ളവരോടൊക്കെ പറയൂട്ടോ. ഓക്കെ.

0: ഹലോ, നമസ്കാരം സുരേഷ്.
1: ഹലോ,
0: എവിടെയാ സുരേഷിന്റെ സ്ഥലം?
1: വടകര.
0: വടകര ഏത് ഭാഗം?
1: വടകര കോട്ടപ്പള്ളി വഴിയാട് എന്ന്
0: പറഞ്ഞു. വാഹനത്തിലാണോ?
1: വടകര ഓട്ടോ ഡ്രൈവറായി.
0: വണ്ടിയിലാണോ? ഓട്ടത്തിലാണോ?
1: വണ്ടി
0: അതെ, നമ്മൾ കൈവിട്ട് പരിപാടി സംസാരിക്കല്ല. നമ്മളെ ടൂ വീലറിലൊക്കെ നമ്മൾ കാണുന്നില്ലേ ആൾക്കാർ മറ്റേ ഫോണിന്റെ ഇതിലെ മൊബൈലിൽ ചാറ്റ് ചെയ്തുകൊണ്ടും മെസ്സേജ് അയച്ചിട്ടും ഒക്കെയാണ് ആൾക്കാർ ഇങ്ങനെ ഫോൺ താഴെ വെക്കാൻ വയ്യാതെ അല്ലേ. സുരേഷിന് മുമ്പ് കൂടി അങ്ങനെ കുറെ വണ്ടികൾ പോകുന്നില്ലേ? അല്ല, നിങ്ങള് പോകുന്നല്ലേ ഉദ്ദേശിച്ചത്? അത്തരം ആൾക്കാർ ഒരുപാട് റോട്ടിലുണ്ടല്ലോ
1: എന്നറിയാം.
0: എന്തൊക്കെയാ വിശേഷം? സുരേഷ് കുറച്ച് മടുത്തു തോന്നുന്നില്ലേ ആകാശവാണിയിലേക്ക് വിളിച്ചിട്ട്? വിളിച്ച് വിളിച്ച് മടുത്തോ?
1: പിന്നെ എനിക്ക് എനിക്കൊരു മോനുള്ളത്
0: ഓ ശരി, അപ്പൊ ഞങ്ങളുടെ പിറന്നാൾ ആശംസകൾ. എന്താ മോന്റെ പേര്? അഗ്നേശിവ. ആ മോൻ എവിടെങ്കിലും പ്ലേ ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങിയോ? എങ്ങനെയുണ്ട് ക്ലാസ്സിൽ പോയിട്ട്? എങ്ങനെ ഈ വർഷം പോയിട്ട് എങ്ങനെ മോനെന്ത് പറയുന്നു? ചെന്നൈമാരി തന്നെ ഉഷാറിന് ഒരു കുറവില്ല. ഒരാളെ ഉള്ളോ സുരേഷേ? ശരി, അപ്പൊ മോന്റെ അപ്പൊ പിറന്നാളൊക്കെ വേണ്ട പോലെ ആഘോഷിച്ചു കാണും. അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ പറയൂ ഞങ്ങളിങ്ങനെ ആകാശവാണിയിൽ നിന്ന് ബർത്ത്ഡേ വിഷസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയൂ
1: കേട്ടോ.
0: അതെ, വൈഫിനോടും പറയൂ. ഓക്കെ, എവിടെയും ജോലി ചെയ്യുന്ന ആളാണോ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം അറിയിക്കും
1: കേട്ടോ.
0: ആരാധനയിലെ ആരാരോ ആരീരാരോ അല്ലേ വേണ്ടേ?
1: അതെ അതെ.
0: ഓക്കെ, ആയിക്കോട്ടെ, ശരി. ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ.
0: ആ നമസ്കാരം, ഒന്ന് പരിചയപ്പെടുത്താമോ? ഇത് എവിടെയാണെന്ന്?
1: ഞാൻ പുതിയറാണ്, റുബീന.
0: റുബീന പുതിയറ. റുബീൻ,
1: കുറേ ഡ്രോമോ 2013 വിളിച്ചു.
0: 2013 വിളിച്ചിട്ട് ഇപ്പൊ 13 വരെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വീണ്ടും വിളിക്കുന്നത്.
1: എന്റെ വൈഫ് കിട്ടുന്നുള്ളൂ, അതിലൊക്കെ പ്രാവശ്യം കിട്ടി.
0: ആ,
1: അപ്പോഴേക്ക് കട്ടായി.
0: എന്തായാലും ഇത്രയും കാലം കാത്തിരുന്നിട്ടാണ് റുബീനയ്ക്ക് വീണ്ടും ഒരു അവസരം കിട്ടുന്നത്. ഓക്കെ, വളരെ സന്തോഷം. ഇത്രയും കാലം കാത്തിരുന്നിട്ടും മടുക്കാതെ മെസ്സേജ് ഇട്ടല്ലോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. ആ, കാരണം അത്രയും റേഡിയോ ആയിട്ട് അത്ര ഇഷ്ടമാണ് അല്ലേ? ആ, എന്തൊക്കെയാണ് 13 കൊല്ലത്തെ വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ട്? ആ, കുഴപ്പമില്ലാണ്ട് എങ്ങനെ പോകുന്നു?

0: റേഡിയോ. ഓ പറയൂ, എന്താ റുബിന വിശേഷം?
1: നല്ല വിശേഷം.
0: റേഞ്ച് ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. വീട്ടിലിപ്പോ വേറെ ആരെങ്കിലും ഉണ്ടോ സഹായത്തിന്? അത്
1: വേറെ
0: ആ ഒരു അവരുടെ അവിടുത്തെ കാരണവത്തിയാണപ്പോ. ഓക്കെ, അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷം എല്ലാരും വീട്ടുകാരോടൊക്കെ പറയൂ. ഉമ്മക്ക് ഉമ്മയുടെ പേരെന്താ? ഉമ്മയുടെ പേരെന്താ? സുഹറാബി. ആ അപ്പൊ സുഹറത്താത്തോട് പ്രത്യേകിച്ച് പറയൂ കേട്ടോ, ഞങ്ങൾ അന്വേഷിച്ചു ഒന്ന് പറയൂ. കുട്ടിക്കുപ്പായത്തിന്റെ പാട്ടല്ലേ വേണ്ടേ? എന്നാ പൊൻവള ആയിക്കോട്ടെ. ഉദയഭാനു ചേട്ടൻ പാടിയ പാട്ടല്ലേ? ഓക്കെ, പി ഭാസ്കരന്റെ രചന, എം എസ് ബാബുരാജിന്റെ സംഗീതം അല്ലേ, കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി സ്നേഹാശംസകൾ കാത്തിരുന്നതിന് കേട്ടോ. ഓക്കെ ഓക്കെ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഗാനോത്സവത്തിൽ പങ്കെടുക്കാം. വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. നമ്പർ അറിയാലോ, 9400224440. ഇതിലേക്കാണ് ഹായ് അയക്കേണ്ടത്. നമസ്കാരം സുരേഷ്. എവിടെയാ സ്ഥലം സുരേഷിന്റെ? എഡ്രിക്കോട്ടിന് മുമ്പ് വിളിച്ചിരുന്നോ?
1: രണ്ടാഴ്ച ആയിട്ടുള്ളൂ.
0: അപ്പൊ രണ്ടാഴ്ച വീണ്ടും കിട്ടാനുള്ള ഭാഗ്യം ഒക്കെ ഉണ്ടായി. 13 കൊല്ലം കഴിഞ്ഞിട്ടാണ് റുബീനെ ഒന്ന് കിട്ടിയത്. അത് വെച്ച് നോക്കുമ്പോ ആള് മാറി മാറി വിടുന്നോണ്ടാണ് നിങ്ങൾക്ക് ഒരു നറുക്ക് വീണത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മളോടുള്ള സ്നേഹവും താല്പര്യം കൊണ്ടാണല്ലോ ഇതൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്. അതെ അതെ. അപ്പൊ പണിക്ക് ഒരു ഓളം പോരാൻ തോന്നുമ്പോ ഒരു ഹായ് ഇടും, പിന്നെ ഒരു ഹായ് ഇടും. അപ്പൊ അങ്ങനെ ഹായ് ഇടും.

വരുമ്പോൾ ഒരു പ്രതീക്ഷയായി അല്ലേ, ഇപ്പൊ കുറച്ച് പണി നീങ്ങും. ഓക്കെ, പക്ഷേ കുറെ, പക്ഷേ എത്ര പേരുണ്ട് നിങ്ങളെ വർക്ക് ഷെഡില്? നാല് പേര് അന്ന് പറഞ്ഞല്ലോ അല്ലേ. ശരി, ഭക്ഷണം കഴിഞ്ഞോ അതോ പണിയിൽ തന്നെയാണ്? ആണ്, എല്ലാരും കൊണ്ടുവരികയാണോ? ആ, വീട്ടിൽ തന്നെ ഉള്ള വർക്ക് ഷെഡ് അല്ലേ. ആ, അന്ന് പറഞ്ഞിരുന്നു അങ്ങോട്ട് ആകുമ്പോ ഭക്ഷണം ചോറായി വരും എന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് പോയാ മതിയെന്ന് അല്ലേ. ഇതിന്റെ ഒരു ഉണക്കം വർക്കിന്റെ ഒരു പകുതി കിട്ടു പോകാൻ കഴിയില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരിക്കും, അറിയാലും ചൂടുണ്ടെങ്കിലും കഴിച്ചാ തന്നെ. അപ്പോ സുരേഷിന് രസതന്ത്രത്തിലെ പാട്ടാണ് വേണ്ടത്. ആ പറയൂ. ഓ, സന്തോഷം. നമ്മുടെ പേരെന്താ? അഭിലാഷ്. ഓക്കെ ഓക്കെ. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് രസതന്ത്രത്തിലെ പാട്ട് കൊടുക്കാം. രസതന്ത്രത്തിലെ രസം കേൾക്കാം അല്ലേ. ആയിക്കോട്ടെ, ഉഷാറാവട്ടെ കാര്യങ്ങൾ, നല്ലോണം ഒട്ടിപ്പോട്ടെ എല്ലാ കാര്യങ്ങളും. ഓക്കെ ഓക്കെ, ശരി.

0: നമസ്കാരം സുമ. സുമ സുരേഷ് മുക്കത്താണ് അല്ലേ? മടുത്തുപോയി ട്രൈ ചെയ്തിട്ട്
1: ഏതോ കാലം ശ്രമിക്കലടങ്ങിയതാ.
0: അല്ല, ഇതുവരെയും സുമയ്ക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം വന്നിട്ടില്ല.
1: ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ചെറിയ കുട്ടിയാകുമ്പോ തുടങ്ങിയതാ. നമ്മളെ
0: അത്രയും കാലോ?
1: അത്രയും കാലം, കൊറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും പാട്ടിന് വേണ്ടിട്ട്.
0: പാട്ട് കേൾക്കാൻ അവസരം ഇല്ലാഞ്ഞിട്ടല്ലോ. നമ്മുടെ ഇഷ്ടഗാനം നമ്മള് ആവശ്യപ്പെട്ട് കേൾക്കാൻ എന്നുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ നമ്മളെല്ലാരും ശ്രമിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ആ കാര്യം കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. കാരണം ഇത്രയും കാലം ഇതുപോലെ, ഇപ്പൊ നേരത്തെയും പറഞ്ഞല്ലോ ഒരു ചേച്ചിയുടെ വിശേഷം. ആ, എന്തായാലും ഒരു അവസരം ആയല്ലോ, ഇനിയിപ്പോ അതിനെ പറ്റി പറയാ. അല്ല, ഇത് വിഷമം, അതാ വിഷമം, ഞങ്ങൾ അത് അത്രയല്ലേ പറഞ്ഞുള്ളൂ എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോ തോന്നുന്നത്.
1: സോറി,
0: ശ്രോതാവാണ് അല്ലേ?
1: പിന്നെ ജോലിക്ക് പോണ സമയത്ത് 9 മണി വരെ കേൾക്കുള്ളൂ.
0: ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഞാൻ പ്രൈവറ്റ് ഫാർമസിസ്റ്റ് ആണ്. അവിടെ പെരിന്തൽമണ്ണ ചെയ്ത് 2 വർഷമായിട്ട് അവിടെ പഠിക്കുന്ന കാരണം കൊണ്ട് ഞാൻ അവിടെ പോയി. അപ്പൊ അവന്റെ കൂടെ നിന്ന് അവിടെ ജോലി ചെയ്തു. കഴിഞ്ഞപ്പോ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു, മുക്കത്തേക്ക് പോന്നു.
0: 2 മാസം
1: റെസ്റ്റ് എടുത്ത് പോവായിരിക്കും.
0: എന്തായാലും ഒരു ജോലി നമുക്ക് സ്വന്തമായിട്ട് അറിയുന്ന ഒരു തൊഴിലാകുമ്പോ അത് നമുക്കൊരു ഒരു വരുമാനത്തെക്കാൾ ഒരു സംതൃപ്തിയാണല്ലോ, നമ്മൾ കാര്യം ചെയ്യുന്നു.
1: ആ ജോലി ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോ രോഗികളുടെ പിന്നെ ഇടപെടലും
0: തീർച്ചയായും അതൊരു സാന്ത്വനം കൂടിയാണ് ഒരു തരത്തിൽ അല്ലേ. അപ്പൊ നിങ്ങളെ പോലെ പരിചയസമ്പന്നരായ ആൾക്കാരെ പലർക്കും ആവശ്യമുണ്ട്. കൃത്യതയോട് കൂടി കാര്യങ്ങൾ ചെയ്യാൻ ഇതുപോലെ ഈ പരിചയസമ്പന്നത സഹായിക്കില്ലേ? ഓക്കേ,
1: വീട്ടിലൊക്കെ വന്ന് ചോദിക്കും.
0: അതെ, നമ്മുടെ ഒരു നമ്മള് ആർജിച്ച ഒരു അറിവ് മറ്റൊരാൾക്ക് ഉപകരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷം എല്ലാ മനുഷ്യർക്കും ഒരു നിർവൃത്തി നൽകുന്ന കാര്യമാണ്. അപ്പൊ എന്തായാലും കുറച്ച് വൈകിയാലും നമുക്ക് ഈ വിശേഷങ്ങളൊക്കെ പറയാനൊരു അവസരമായല്ലോ. കഴിഞ്ഞു. ഇനിയിപ്പോ അവന് ഹയർ സ്റ്റഡീസിന് താല്പര്യമുണ്ടോ അതോ വർക്ക് ചെയ്യാനാണോ? ഇവിടെ സ്റ്റേറ്റിൽ തന്നെയാണോ അതോ പുറത്താണോ
1: പോണത്? പിന്നെ അവിടെ പഠിച്ച പോലെ തന്നെ ഉണ്ട്.
0: എന്തായാലും അഡ്മിഷന് വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ മോനോട് ഞങ്ങളെ പ്രത്യേക സ്നേഹാന്വേഷണങ്ങൾ പറയൂ. അവന് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞതായിട്ട് പറയൂ കേട്ടോ. എന്താ മോന്റെ പേര്? അല്ല, കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾക്ക് ഇത്രയും കാലം കഴിഞ്ഞ് കിട്ടിയല്ലേ. 2 മിനിറ്റ് കൂടിയാലും ഞങ്ങൾക്ക് ഒരു വിഷമമില്ല.
1: ഞാന് പിന്നെ പെരിന്തൽമണ്ണ ആകുമ്പോ മങ്കടയുടെ വീട്. അപ്പൊ എന്താ പറയാ, മഞ്ചേരി FM സ്ഥിരം കേട്ടുകൊണ്ടിരുന്നു. അവതരണവും അല്ലാത്തവരും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല പരിപാടി കേൾക്കും. നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് പിന്നെ പൂട്ടി പോകും.
0: റേഡിയോ
1: ആകുമ്പോ നമുക്കും തരാം, എല്ലാ പണിയും നടക്കും, എല്ലാ അറിവും കിട്ടും, സന്തോഷം കിട്ടും. പാട്ട് കേൾക്കുമ്പോത്തൊരു സന്തോഷം തന്നെ ഒന്ന് വേറെ തന്നെ. ഓരോ കാലങ്ങൾ നമ്മൾ ഓർമ്മിക്കുമല്ലോ.
0: ഓരോ പാട്ടുകളെ ഓരോന്ന് സജസ്റ്റ് ചെയ്യും. ഓർമ്മകളെ, കാലങ്ങളെ, മനുഷ്യരെ, സ്ഥലങ്ങളെ, അനുഭവങ്ങളെ അല്ലേ.
1: ഭയങ്കര ഒരു സന്തോഷല്ലേ പാട്ട് കേൾക്കാൻ.
0: എന്തായാലും ആ സന്തോഷത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളികളാവാം. ഈ പക്ഷെ ഇപ്പൊ കേൾക്കാൻ പോകുന്ന പാട്ട് നമ്മുടെ ജാനകിയുടെ പാട്ടായതുകൊണ്ട് ചെറിയ സങ്കടം അതിന്റെ പിന്നിലുണ്ട്.
1: ഭയങ്കര സങ്കടമാണ്. നല്ലൊരു ഗായികല്ലേ, പാട്ടിനൊക്കെ.
0: എന്നാലും അവരതൊക്കെ നമുക്ക് വേണ്ടി തന്നിട്ട് പോയല്ലോ എന്നുള്ളത് ഒരു ആശ്വാസം നമുക്കുണ്ട് അല്ലേ.
1: അതെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയത് നമുക്ക് വലിയൊരു
0: സന്തോഷമായിട്ട് കരുതാം. ഓക്കെ, അപ്പൊ മോനോട് ഒന്ന് ഒരിക്കൽ കൂടി ഞങ്ങളെ സ്നേഹാന്വേഷണം കേട്ടോ. അവന്റെ പേര് പറഞ്ഞില്ല.
1: അതിൽ കൃഷ്ണ.
0: ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ, ശരി, താങ്ക് യു.

0: ഹലോ സനൂജ്.
1: ഹലോ,
0: ആ സനൂജേ, നമസ്കാരം.
1: ആ
0: സനൂജേ,
1: നമസ്കാരം.
0: ആ എവിടുന്നാണ് സനൂജ്?
1: ഇത് അയനിക്കാടുന്നാണ്, പയ്യോളിക്കടുത്ത്.
0: ആ ഓ, എന്നൊക്കെയുണ്ട്
1: സുഖമായിട്ടിരിക്കുന്നു
0: സനൂജ്? കുറച്ചുമായി, ഇതുവരെ ആദ്യമായിട്ടിട്ടാന്ന് തോന്നുന്നു അല്ലേ?
1: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
0: അപ്പം അങ്ങനെയും വേണമല്ലോ.
1: ആ,
0: അപ്പം തൊട്ട് മുമ്പ് കോളേജ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ? പ്രോഗ്രാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അല്ലേ?
1: ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് കോൾ വന്നപ്പോൾ അപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല.
0: ഓക്കെ, എന്തൊക്കെയാ വേറെ? വീട്ടിൽ തന്നെയാണോ?
1: ആ, വീട്ടിൽ തന്നെ, സുഖം തന്നെ.
0: ആ, എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ അതോ പഠിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആണോ?
1: വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു IT ഫീൽഡിൽ, ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്.
0: എവിടെ? കേരളത്തിന് പുറത്തായിരുന്നോ?
1: ആ, ബാംഗ്ലൂരായിരുന്നു.
0: അപ്പം അതിനെന്താ പിന്നെ, അവിടുത്തെ ഒരു പ്രഷറാണോ അല്ലെങ്കിൽ കുറച്ചൊരു ചേഞ്ച് ഓഫ് പ്ലേസ് ആഗ്രഹിക്കുകയാണോ, എങ്ങനെയാണ് സനൂജ്? എന്തെങ്കിലും പറയാനുണ്ടോ?
1: കുറേ വർഷം വർക്ക് ചെയ്തു, പിന്നെ നാട്ടിലേക്ക് വരണം തോന്നി.
0: ആ ഹാ ഹാ, അതിനിക്കാട്ടെ കാറ്റ്, കാറ്റാണ് കാറ്റ്. ഓക്കെ, ഇപ്പൊ പലരും ഇപ്പൊ ഇങ്ങനെ ഈ കോർഡിനേഷൻ, അതിന്റെ ഒരു കൺസെപ്റ്റ്, വർക്കിംഗ് കൺസെപ്റ്റ് ഒക്കെ മാറിയില്ലേ അല്ലേ? വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാർ മാറുന്നുണ്ട്. ആ രീതിയിലൊക്കെ ആലോചിക്കാവുന്നതാണ് അല്ലേ? കൂടുതൽ പേരെ പ്രൊഫഷണൽസിന് ആവശ്യമായിട്ടുള്ള സമയമാണോ ഇപ്പോ? പരിചയമുള്ളവരെ, അതെ, അപ്പൊ ഫ്രഷേഴ്സിനല്ല കൂടുതൽ അവസരം തോന്നുന്നു
1: അല്ലേ?
0: ഓക്കേ, അപ്പോൾ എന്തായാലും അവസരങ്ങൾ വന്ന് വാതിൽക്കൽ വന്ന് മുട്ടുന്നു. അപ്പോൾ ഈ പാട്ട് കേട്ടതിനുശേഷം തീരുമാനം എടുക്കാം.
1: ഓക്കെ,
0: എന്തായാലും ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് താങ്കൾ കാണിച്ചതിൽ സന്തോഷം. നമുക്ക്

0: പരിചയപ്പെടാൻ അവസരമായല്ലോ. അപ്പോൾ വീട്ടിലെല്ലാവരോടും ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂ കേട്ടോ.
1: ഞാൻ പറയാം പറയാം എല്ലാവരും പറയാം.
0: നരസിംഹത്തിലെ പഴനിമല ഉത്സവമാണ് സനോജന്റെ വക ഹോസ്റ്റ്. ഓക്കെ, അപ്പൊ മുന്നിലുണ്ടാവണം ഡാൻസിനും.
1: ഓക്കെ
0: ഓക്കെ.

0: ഹാഷിത, ഹാഷിത എന്തൊക്കെയാ വിശേഷം? ഹാഷിത ഉഷാറായിരിക്കുന്നു? ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടിയിട്ടാണ് ഹാഷിതയുടെ ഒരു മെസ്സേജ് രണ്ടു മൂന്ന് പ്രാവശ്യം ഇടുന്നു അല്ലേ? ഓ അതെയോ? ഓ
1: ഉപ്പ ഒരു 10-23 വർഷത്തോളായി വിളിക്കാൻ ശ്രമിക്കുന്നു.
0: എന്താണ് ഹാഷിത ഈ പറയുന്നത്? ഇതുവരെ ഹാഷിതക്ക് ഇതിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ലേ?
1: ഇല്ല, ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരാളാണ്.
0: ഇതിപ്പോ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കുറെ പ്രിയ ശ്രോതാക്കളാണല്ലോ ബുദ്ധിമുട്ടിക്കാന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാലം കാത്തിരുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കുമ്പോ ഒരു വിഷമല്ലേ?
1: ഞാൻ ആദ്യം ലാൻഡ് ഫോണിൽ ഇങ്ങനെ വിളിച്ചിരുന്നു, പിന്നെ ഈ അടുത്ത് റേഡിയോ കേടാ ഇപ്പൊ പുതിയ റേഡിയോ വാങ്ങിയപ്പോ ഇപ്പൊ ഇങ്ങനെ വാട്സാപ്പ് കൂടെ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ഫോൺ കിട്ടും എന്ന് പറഞ്ഞപ്പോ അങ്ങനെ മെസ്സേജ് അയച്ചു
0: നോക്കിയതാണ്. എന്തായാലും വിളിക്കാൻ തോന്നിച്ചത് നന്നായി അല്ലേ? ഞാൻ എന്നോട് പറയാണ് വിളിക്കാൻ തോന്നിച്ചത് നന്നായിരുന്നു. കാരണം ഇത്രയും കാലം കാത്തിരുന്ന ഒരാളെ നഷ്ടപ്പെട്ടു പോയി, ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടും സംസാരിക്കാൻ കഴിയാതെ പോകാന്ന് പറഞ്ഞാൽ അതിൽ പരം സങ്കടം വേറെ ഉണ്ടോ?
1: പിന്നെ എന്റെ വല്യപ്പ ഒരു റേഡിയോ ആർട്ടിസ്റ്റ് ആയിരുന്നു.
0: എന്താ പേര്? പിന്നെ അദ്ദേഹത്തെ അറിയാം, നമ്മള് അത് കൊറേ നാടകങ്ങൾ ആകാശവാണിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള
1: ആളല്ലേ?
0: അത് വല്യപ്പായിരുന്നു അല്ലേ?
1: അതെ അതെ.
0: അദ്ദേഹം നല്ല ഒരുപാട് നാടകരംഗത്ത് കോഴിക്കോട്ട് അറിയപ്പെടുന്ന ഒരാളല്ലേ? അതിന്റെ എന്തെങ്കിലൊക്കെ താല്പര്യങ്ങൾ ആർക്കെങ്കിലും ഹാഷിതയ്ക്കോ ആർക്കെങ്കിലും
1: കിട്ടിയിട്ടുണ്ടോ?
0: അതെയോ? ഉമ്മ എഴുതോ? ഉമ്മയുടെ പേരെന്താ? സീനത്തോ?
1: സീനത്ത്.
0: ഉമ്മക്ക് എഴുത്തിൽ താല്പര്യമുണ്ടോ?
1: ഉമ്മ എഴുതും നല്ലോണം, പിന്നെ അതേപോലെ സംസാരിക്കാനൊക്കെ പ്രസംഗം പറയാനൊക്കെ നല്ല കഴിവുണ്ട്, ക്ലാസ് എടുക്കാനുള്ള കഴിവുണ്ട്.
0: അപ്പൊ അതൊക്കെയാണ് കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത്. ഹാഷിത മുതിർന്ന ആളാണോ? അപ്പൊ പഠിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പഠിപ്പൊക്കെ കഴിഞ്ഞോ?
1: ഇല്ല, ഇപ്പൊ ആദ്യം ഞാൻ കുറച്ച് വർക്ക് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് ഒരു കമ്പനി ഉണ്ട് ഫുഡിന്റെ, ഉമ്മാലി റൊട്ടിന്റെ. അതിന്റെ പിന്നെ പോക്കൊക്കെ ഉണ്ട്. ഇപ്പൊ കുറച്ച് പണിക്കാരൊക്കെ ആയപ്പോ പിന്നെ ഞാൻ പോക്കം കൊടുക്കുന്നത്.
0: അതൊരു പുതിയ ബിസിനസ് ആണല്ലോ അല്ലേ?
1: അതെ, ഞാൻ അതിന്റെ കണക്കും കാര്യമൊക്കെ നോക്കി.
0: കൗണ്ടിങ് ബാക്കപ്പ്, ബാക്കപ്പില് നമ്മളുണ്ട്.
1: അതെ,
0: ബാക്ക് സ്റ്റേജിൽ അല്ലേ? മറ്റ് ജോലിക്കാരെ ഏൽപ്പിച്ചു.
1: അതെ.
0: എന്തായാലും സന്തോഷമുള്ള കാര്യം. അതൊരു പുതിയ ബിസിനസ്, ഇങ്ങനത്തെ ഓരോ സംരംഭങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഒരു നല്ല കാര്യം. നമ്മുടെ നാട്ടിൽ അങ്ങനെ കുറെ ആൾക്ക് തൊഴിലുണ്ടാവുന്നു, ആൾക്കാർക്ക് നല്ല രുചികരമാവും, വിശ്വസനീയമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പൂമുഖവാതിൽക്കലിന്റെ ഓർമ്മ എന്താണ്?
1: അത് ഉപ്പ ഉമ്മനെ കൊണ്ട് ഇങ്ങനെ പാട്ട് പാടിപ്പിക്കും, കുട്ടികാലം മുതലേ കേൾക്കലുണ്ട്. ഉമ്മനെ കൊണ്ട് ഇങ്ങനെ ഉപ്പ ഇങ്ങനെ ഉപ്പക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ പാടിപ്പിക്കും. അപ്പൊ ഉപ്പ ഇങ്ങനെ എപ്പോഴും കൂടുതലും പറയുന്നത് ഉമ്മനോട് ഈ പാട്ട്
0: പാടാനാണ്.
1: ഞങ്ങൾ രാത്രി ഇരുന്നിട്ട് നാടകം കേൾക്കും. 10 മണിക്ക് ശേഷമൊക്കെ ചെറുതാകുമ്പോ രാത്രി ആ നാടകങ്ങളൊക്കെ കേട്ടിട്ടാ ഞങ്ങള് കിടന്നുറങ്ങാ.
0: എത്ര പേരാ നിങ്ങള് മക്കള്?
1: രണ്ടാളാണ്. എനിക്ക് മുതിർന്ന ഒരാള് എന്റെ കാക്ക അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ടൗണില് കോഴിക്കോട്.
0: എന്താ കാക്കയുടെ പേര്?
1: ഹാഷിർ അഹമ്മദ്.
0: ഹാഷിറും ഹാഷിദയും അല്ലേ?
1: അതെ.
0: ഓക്കെ, എന്തായാലും കാക്ക വരുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയും. ഉമ്മ എന്നിട്ട് ഇവിടെ ഇപ്പൊ വീട്ടിലാണോ ഉള്ളത് അതോ പുറത്താണോ?
1: അതാ, ഉമ്മ ഉണ്ട് കൂടെ. ഉണ്ട്
0: ആണോ? ഉമ്മയ്ക്കും കൂടെ ഒരു മിനിറ്റ് കൊടുക്കൂ.
2: ഹലോ.
0: ഹലോ സിനിത്താത്ത, സന്തോഷം.
2: സന്തോഷം.
0: ഇങ്ങനെ മോള് ഇങ്ങനെ ഒരു എഫർട്ട് ഇട്ടപ്പോഴാണ് ഞങ്ങൾക്ക് നമുക്ക് തമ്മിൽ സംസാരിക്കാൻ ഒരു അവസരമായത്.
2: എനിക്ക് ഒരു 10 വർഷം മുമ്പേ കിട്ടിയിരുന്നു.
0: അതെ അല്ലേ? മോൾക്കാണ് കിട്ടാതെ പോയത് അല്ലേ?
2: അതെ, അന്ന് മോള് ഭർത്താവിന്റെ വീട്ടിലായിരുന്നു. ഞാനൊരു പാട്ടൊക്കെ ആവശ്യപ്പെട്ടിട്ട് ഞാനൊക്കെ
0: കേട്ടു.
2: നമ്മള് ജന്മനായി റേഡിയോ ആയിട്ട്
0: പറഞ്ഞു പറഞ്ഞു വിശേഷങ്ങളൊക്കെ മോള് പറഞ്ഞു. ഞാൻ അത്രയും താല്പര്യത്തോടെ ഇരിക്കുന്ന ഉമ്മയായിട്ട് രണ്ടു വാക്ക് പറയാലോ എന്ന് വിചാരിച്ചു.
2: അന്നൊക്കെ റേഡിയോ എന്ന് പറഞ്ഞാൽ പറയണ്ട പഠിച്ചോനെ, പറ്റത് കാണ പോലെ എന്താണ് ബാറ്ററി വാങ്ങിക്കല കരണ്ട് പോയി.
0: ഒരു കാലത്തിന്റെ ഓർമ്മ നമ്മൾ ഒരിക്കൽ കൂടി ഈ പാട്ടിലൂടെയും ഈ സംസാരത്തിലൂടെയും തിരിച്ചു പിടിക്കുകയാണ് അല്ലേ? അപ്പൊ
2: എന്തായാലും
0: അതെ, എനിക്കറിയാം അദ്ദേഹത്തെ പറ്റി ആ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന അല്ലേ, കോഴിക്കോട്ടുകാർക്ക് മറക്കാൻ പറ്റാത്തൊരു പേര് കൂടിയാണത്. എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷം.
2: ഒരുപാട് നാടകം ഞാൻ
0: പകർത്തി എഴുതി കൊടുക്കും. മനസ്സിലായി, നല്ല കാര്യം. എന്തായാലും എല്ലാവർക്കും വേണ്ടി നമുക്ക് ആ പാട്ട് കേട്ടാലോ, നമ്മുടെ സമയം അവസാനിച്ചതുകൊണ്ടാട്ടോ. അപ്പോ ആഷിറിനോടൊക്കെ ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂട്ടോ.
2: ഓക്കെ,
0: ശരി. ഓ താങ്ക് യു, താങ്ക് യു.

0: ചിദംബരോ, ഞാൻ ഇത്തിരി മുൻപ് ഓർത്തതേ ഉള്ളൂ.
1: എന്താണ് ലേഖ വാഷിംഗ്ടൺ ഓർത്തത്?
0: ഞാൻ വാഷിംഗ്ടണിന് ന്യൂയോർക്കൊന്നും അല്ല, വെറും ലേഖ മാത്രം. ആട്ടെ, പറഞ്ഞേൽപ്പിച്ച കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ?
1: അത് പറയാനാണ് ഞാനിപ്പോ വിളിച്ചത്. താങ്കളുടെ ഓഫീസിലെ ഇന്ത്യൻ കിളിയും കൂടെ ഒരു ചങ്ങാതി കിളിയും ഇപ്പോ എന്നെ കാണാൻ വന്ന് പോയതേ ഉള്ളൂ.
0: ഹാ, ഹൈ സ്പീഡിലാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്.
1: അതെ, എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫയൽ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.
0: ഗുഡ്, ദാറ്റ് ഈസ് ചിദംബരം.
1: വേറെന്തോ ചോദിക്കാൻ ഓർത്തതാണ്, ഇപ്പൊ ഓർമ്മ വരുന്നില്ല. ശരി, അത്ര തന്നെ.
0: ഓക്കെ, ദെൻ ഓർമ്മ വരുമ്പോ മൊബൈൽ എടുത്ത് വിളിക്കൂ. ബൈ
1: ബൈ ലേഖ.
2: ലേഖ, എന്താ ഈ ഹാൻഡ്ബുക്കിന്റെ വർക്ക്? ഫിലിം ഫെസ്റ്റിവലിന്റെ തീയതി എടുക്കാറായി, പ്രിന്റിങ്ങിന് പോകാനുള്ള ഡേറ്റ് ഈ ആഴ്ച അവസാനമാ.
0: ചന്ദ്രു, അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. മാറ്റർ തയ്യാറാക്കാൻ ഏൽപ്പിച്ച പാനൽ അടുത്ത ദിവസം തന്നെ കണ്ടന്റ് മുഴുവനായും തരും. പിന്നെ ലേഔട്ട് നമ്മുടെ ടീം തന്നെ ആയതിനാൽ ഡേ ആൻഡ് നൈറ്റ് ഇരുത്തി ചെയ്യിക്കാം.
2: ഫെസ്റ്റിവൽ കോർഡിനേറ്ററുമായി ഇന്ന് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. വർക്കിന്റെ പുരോഗതി അവർ തിരക്കി.
0: പറഞ്ഞല്ലോ, നോ ടെൻഷൻ, കൃത്യം ഡേറ്റിന് തന്നെ ബുക്ക് ഡെലിവറി ചെയ്യാം.
2: അത് മതി. ആ, പിന്നെ വേറൊരു കാര്യം,

0: നിന്റെ ഓപ്പറേഷൻ എവിടെ എത്തി? എന്തെങ്കിലും വിവരം കിട്ടിയോ?
1: അക്കാര്യം നന്നായി നടക്കുന്നുണ്ട്. ഇവിടെ സ്പൈവർക്ക് ചെയ്യാൻ വന്നവളെ തന്നെ നമുക്ക് വിവരം ചോർത്താനുള്ള സോഴ്സായി എന്ന് പറഞ്ഞാ മതിയല്ലോ.
0: എന്നിട്ട് എന്തൊക്കെ ചോർത്തി?
1: പറയാം, ഓപ്പറേഷൻ അവസാന ഘട്ടത്തിലാണ്. വെയിറ്റ്.

0: അന്ന ഇവിടെ ആ കയറൂ.
1: എന്താ ചിദംബരം അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞത്?
0: അന്ന എന്തെങ്കിലും വർക്കിലാണോ? ആണെങ്കിൽ നമുക്ക് പിന്നീട് കാണാം, കാരണം എനിക്ക് കുറച്ചധികം സമയം വേണം.
1: തിരക്കിലൊന്നുമല്ല, ചിദംബരം വിളിച്ച ഉടനെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. വൈകുന്നേരം ചിലപ്പോൾ ബെന്നിച്ച് വീഡിയോ കോളിൽ വരും, അത്രേ ഉള്ളൂ.
0: ബെന്നിച്ച് എന്ന് പറയുമ്പോൾ അന്നയുടെ ഹസ്ബൻഡ് അല്ലേ?
1: അതെ, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകും. ബെന്നിച്ചൻ എവിടെയാ?
0: ഓ അങ്ങനെയാണോ?
1: എന്തിനാ കാണണമെന്ന് പറഞ്ഞേ?
0: പറയാം, പക്ഷേ എൻ്റെ ചോദ്യങ്ങൾക്ക് അന്ന മറുപടി പറയണം, കൃത്യമായും സത്യസന്ധമായും.
1: അതെന്താ ചിദംബരം അങ്ങനെ പറഞ്ഞത്? തമ്മിൽ പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളെങ്കിലും ഞാനെന്തെങ്കിലും ഒളിക്കുന്നതായി ചിദംബരത്തിന് തോന്നിയോ?
0: ഒരിക്കലും തോന്നിയിട്ടില്ല.
1: പിന്നെ
0: അന്ന ഒരു നല്ല സുഹൃത്താണെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു, പ്രത്യേകിച്ച് ചിത്ര ഗോവിന്ദ് എന്ന വെബ് പോർട്ടൽ കണ്ടന്റ് ക്രിയേറ്ററുടെ.
1: അതെ, ചിത്രയെ എനിക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് അറിയാം.
0: ചിത്രയ്ക്ക് വേണ്ടിയാണ് അന്ന ഈ റിസ്ക് നിറഞ്ഞ ഓപ്പറേഷൻ ഇറങ്ങിയതെന്നും ഞാൻ മനസ്സിലാക്കുന്നു.
1: അതെ, ചിത്ര ഒരു ആവശ്യം ഉന്നയിച്ച എനിക്ക് ഒരിക്കലും നിരാകരിക്കാൻ പറ്റില്ല.
0: അതെന്തുകൊണ്ട്?
1: എന്തുകൊണ്ടെന്ന് ചോദിച്ചാ എന്താ ചിദംബരം ഒരുമാതിരി പോലീസ് മുറയിൽ ഒരു ചോദ്യം ചെയ്യല്?
0: അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ കൃത്യമായ സത്യസന്ധമായ ഉത്തരങ്ങൾ എന്ന നിബന്ധന. കാരണം എന്റെ ചോദ്യങ്ങൾ കൂടുതലും ചിത്രയുമായി ബന്ധപ്പെട്ടതായിരിക്കും.
1: ആഹാ, കൊള്ളാലോ. മേഘ എന്ന പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കാനാ ഞാൻ ചിദംബരത്തിന്റെ സഹായം തേടിയത്. എന്നിട്ടിപ്പോ ചിദംബരം എന്നോട് തിരക്കുന്നത് ചിത്രയുടെ കാര്യങ്ങൾ. ഇവ രണ്ടും തമ്മില് എന്താ ബന്ധം?
0: ബന്ധമുണ്ടെങ്കിലോ?
1: എങ്ങനെ?
0: മേഘയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ചിത്രയിൽ നിന്നും തുടങ്ങേണ്ടി വരും. ചിത്രയിൽ തുടങ്ങി ഡേവിഡ് ആരോഗ്യസ്വാമിയിലൂടെ സഞ്ചരിച്ച് മേഘയിലേക്ക് എത്താൻ കഴിയും.
1: ഡേവിഡ് ആരോഗ്യസ്വാമി, ആ പേര് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി?
0: അന്നയ്ക്കറിയാമല്ലോ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ് എന്റെ ഏരിയ.
1: അങ്ങനെ ഒറ്റ വാക്കി പറയരുത്. നമ്മുടെ സംഭാഷണത്തെ ഒരിക്കൽ പോലും ഞാൻ ആ പേര് പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഡേവിഡിന്റെ പേര് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി?
0: അന്നയ്ക്കറിയാത്തതല്ലോ. 2 വർഷം മുമ്പ് വരെ ഈ ബാംഗ്ലൂർ മഹാനഗരം മുഴുവൻ ദിവസേന ആഘോഷിക്കുന്ന ഒരു നാമമായിരുന്നു ഡേവിഡ് ആരോഗ്യസ്വാമിയുടേത് അല്ലേ?
1: അതെ,
0: 2 വർഷം മുമ്പ് തന്നെയായിരുന്നു അന്നയുടെ കൂട്ടുകാരി ചിത്ര ബാംഗ്ലൂർ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോയതും. ശരിയല്ലേ?
1: അതെ.
0: എങ്കിൽ പറയൂ, കൂട്ടുകാരിയെ രക്ഷിക്കാൻ ഒന്നും മറച്ചു വെക്കാതെ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാമെന്ന്.
1: ചിദംബരം, കാർ നിർത്തൂ.
0: അന്നാ, എന്റെ ചോദ്യങ്ങൾ തുടങ്ങിയിട്ടേയില്ല. അതിനു മുമ്പേ
1: ചിദംബരം, പ്ലീസ് കാർ നിർത്തൂ, ഞാൻ ഇവിടെ ഇറങ്ങുക.
0: അന്നാ പറയട്ടെ, നിക്ക് അന്നാ.

ഗോപുരം, മർദഹള്ളി, വൈൽഫീൽഡ് ജംഗ്ഷൻ. ഇറ്റ്സ് സ്ലോ മൂവിംഗ് അക്രോസ് ഓൾ മേജർ സ്ട്രെച്ചസ്. എ ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റ് ഫോർ യു. ട്രാഫിക് പോലീസ് റിപ്പോർട്ടഡ് ട്രക്ക് ബ്രേക്ക് ഡൗൺ ഓൺ ദി തേർഡ് ഫ്ലൈഓവർ വൈൽ ട്രാവലിംഗ് ഫ്രം ഹോസൂർ റോഡ് ടുവേർഡ്സ് ഇലക്ട്രോണിക് സിറ്റി. ഇഫ് യു ആർ ഓൺ ദിസ് റോഡ്, പ്ലീസ് ഡ്രൈവ് കെയർഫുള്ളി, സ്ലോ ഡൗൺ ആൻഡ് കോഓപ്പറേറ്റ് വിത്ത് അതോറിറ്റീസ്. This is the heartbeat of Bengaluru, live on 99.9 FM Radio Jolly. And now, let's turn the mood lighter. Let's rewind time and soak in the sweetness of classic 90s Hindi melody.

0: അന്ന, അന്ന, ഹലോ. നീ എന്താ ഈ ഓർത്തിരിക്കുന്നത്? കുറെ നേരമായി ഞാൻ വിളിക്കുന്നു. നീ ഇത് ഏത് ലോകത്താ?
1: ചിത്ര, ഞാൻ എന്തോ ഓർത്തുപോയി. അതാ, സോറി.
0: നീ ഇപ്പോ മിക്കവാറും ചിന്താലോകത്തിൽ തന്നെ ആണല്ലോ. എന്താ കാര്യം? നീ ചിദംബരത്തിനെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയില്ലേ?
1: പോയി, പക്ഷേ പെട്ടെന്ന് തന്നെ ഞാനിങ്ങ് തിരികെ പോന്നു.
0: അതെന്താ, എന്തു പറ്റി?
1: ചിദംബരം എന്നോട് ഡേവിഡിനെ പറ്റി തിരക്കി. ഡേവിഡ് ആരോഗ്യസ്വാമിയെ കുറിച്ച്.
0: ചിദംബരത്തിന് ആ പേരെങ്ങനെ കിട്ടി?
1: അറിയില്ല, ഞാനും ചോദിച്ചു, പക്ഷേ വ്യക്തമായി അതിനുത്തരം പറഞ്ഞില്ല. മേഘയിലേക്ക് എത്തണമെങ്കിൽ ഡേവിഡിലൂടെ സഞ്ചരിക്കണമെന്നും പറഞ്ഞു.
0: വെറും അസംബന്ധം. 7 വർഷം മുമ്പ് കാണാതായ മേഘയും ആർജെ ഡേവിഡും തമ്മിൽ എങ്ങനെ കണക്ട് ആകുമെന്നാണ്?
1: അതാണ് എനിക്കും മനസ്സിലാവാത്തത്.
0: ചിദംബരം ഡേവിഡിനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡേവിഡ് ഇപ്പോ ജീവിച്ചിരിപ്പില്ല എന്നതും അയാൾക്ക് അറിയാമായിരിക്കും.
1: ഡേവിഡിന്റെ മരണത്തെപ്പറ്റി അയാൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരിക്കുമോ?

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം പതിനൊന്നാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ചിദംബരം ജിജിൻ അതിയന്നൂർ, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 12-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: The Real FM 103.6
1: 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. ഗുലാമലി പാടിയതാണ്.

ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:07. 438.6 മീറ്ററിൽ 684 kHz സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇനി കേൾക്കാം ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം.

ഫ്രാൻസിനെയും സ്പെയിനിനെയും വേർതിരിക്കുന്ന പിരണീസ് പർവ്വതനിരകൾ പ്രകൃതി രമണീയമായ കാഴ്ച മാത്രമല്ല, അത് ഇരു രാജ്യങ്ങളുടെയും രക്തം ചിന്തിയ പോരാട്ടത്തിന്റെ നിശബ്ദ സാക്ഷി കൂടിയാണ്. ആണ്ടുകൾക്കിപ്പുറത്ത് സ്പെയിനും ഫ്രാൻസും തമ്മിൽ ആഗോളതലത്തിൽ വൈരമൊന്നുമില്ലെങ്കിലും ഐബീരിയൻ ഉപദ്വീപിന്റെ അതിരുകളിൽ അലതല്ലുന്ന കടൽ തിരമാലകൾക്ക് പകയൊടുങ്ങാത്ത കാൽപന്ത് ചരിത്രം പറയാനുണ്ട്. സ്പാനിഷ് ടിക്കി ടാക്ക കൊടുങ്കാറ്റ് ഫ്രഞ്ച് കോട്ടക്കൊത്തളങ്ങളെ തകർത്തെറിഞ്ഞും ലാ റോജാസിന്റെ ശൌര്യത്തെ ഉരുക്കിക്കളഞ്ഞ് ഫ്രാൻസിന്റെ ലെസ് ബ്ലൂസ് പോരാളികൾ വിജയഭേരി മുഴക്കിയതും കൊണ്ടും കൊടുത്തും കാലം മുന്നോട്ടു പോവുകയാണ്. ഇതിനിടെയാണ് വിശ്വ ഫുട്ബോൾ മേളയുടെ മഹാമൈതാനത്ത് ഫ്രാൻസും സ്പെയിനും ഒരിക്കൽ കൂടി മുഖാമുഖം വരുന്നത്. പട ജയിക്കുന്നവർക്ക് ലോക കിരീടത്തിന് തൊട്ടരികിലെത്താം. അവിടെ ലയണൽ മെസ്സിയുടെ അർജന്റീനയോ ഹാരി കെയ്നിന്റെ ഇംഗ്ലണ്ടോ കാത്തിരിപ്പുണ്ടാവും. അറ്റ്ലാന്റയിലെ മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയത്തിൽ ഇന്ന് ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30 മത്സരം തുടങ്ങുക. നേട്ടങ്ങളെ പൈതൃകങ്ങളായി ഒപ്പം കൂട്ടിയ ഫ്രാൻസിന്റെയും സ്പെയിനിന്റെയും ഷെൽഫിൽ വിശ്വകിരീടങ്ങളും ഫുട്ബോളിലെ ഏറ്റവും വലിയ വൻകരയുടെ ചാമ്പ്യൻ പട്ടങ്ങളുമുണ്ട്. കിലിയൻ എംബാപ്പയും ഉസ്മാനെ ഡംബലയും ഉൾപ്പെടെ സമകാലിക ഫുട്ബോൾ സൂപ്പർ താരങ്ങളടങ്ങിയ ഫ്രഞ്ച് പടയ്ക്ക് ലമീൻ യമാലും മൈക്കൽ ഒയർസബാലും ഡാനി ഒൽമോയും സൂപ്പർ സബ് മൈക്കൽ മെറിനോയുമെല്ലാം അണിനിരക്കുന്ന നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ സ്പാനിഷ് സംഘത്തെയാണ് എതിരിടേണ്ടത്. ആധുനിക ഫുട്ബോളിലെ മികച്ച തന്ത്രജ്ഞരായ ദിദിയർ ദംഷാംസും ലൂയി ഡാലാ ഫുവന്റെയും ടച്ച് ലൈനിന് പുറത്തുണ്ടാവും. ഹാട്രിക് ഫൈനലാണ് ഫ്രാൻസിന്റെ ലക്ഷ്യം. 2010 കിരീട നേട്ടത്തിന് ശേഷം ലോകകപ്പിൽ ക്ലച്ച് പിടിക്കാതെ പോയ സ്പെയിനിന് കടങ്ങൾ ഒരുപാട് വീട്ടാനുണ്ട്. ഗ്രൂപ്പ് റൌണ്ട് മുതൽ ഫ്രാൻസ് ഒരു കളി പോലും തോറ്റില്ലെന്ന് മാത്രമല്ല, എല്ലാം ജയിച്ചാണ് വരുന്നത്. തുടർച്ചയായി 6 സെനഗാളിനെ 3-1 തോൽപ്പിച്ചായിരുന്നു തുടക്കം. തുടർന്ന് ഇറാഖിനെ 3-0 നോർവേയെ 4-1 തരിപ്പണമാക്കി. നോക്കൌട്ടിൽ സ്വീഡനെ 3-0 പരാഗ്വേയെ 1-0 മൊറോക്കോയെ 2-0 മടക്കി അവസാന 4. 6 അടിച്ചുകൂട്ടിയത് 16, വഴങ്ങിയത് 2 മാത്രം. നോക്കൌട്ടിലെ 3 ക്ലീൻ ഷീറ്റ്. സ്പെയിനിന്റെ സമ്പാദ്യം 6-1 സമനിലയും 5 ഗ്രൂപ്പ് റൌണ്ടിൽ കാംബോ വർദ്ധയ്ക്കെതിരെ ഗോൾരഹിത സമനിലയിൽ കുരുങ്ങിയത് അപവാദം. പിന്നെ സൗദി അറേബ്യയെ 4-0 ഉറുഗ്വേയെ 1-0 തോൽപ്പിച്ചു. റൌണ്ട് ഓഫ് 32 ഓസ്ട്രിയയെ 3-0 പ്രീ ക്വാർട്ടറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ 1-0 ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ 2-1 മറികടന്നു. ഒരു ഗോളും വഴങ്ങാതെയാണ് ഇവർ ക്വാർട്ടറിലെത്തിയതെന്ന് ഓർക്കണം. അടിച്ചത് 11. സ്പെയിൻ ഒരു തവണയാണ് ലോക ജേതാക്കളായത്, 2010. ഫ്രാൻസ് 1998 2018 കിരീടം ചൂടി. ഇരുവരും ഇതുവരെ 38 മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ 18 ജയം സ്പെയിനിനൊപ്പം നിന്നു. ഫ്രാൻസിന് 13 വിജയമുണ്ടായി. 7 സമനിലയിൽ പിരിഞ്ഞു. അവസാനമായി നടന്ന 5 2 ഫ്രാൻസും 3 സ്പെയിനും നേടി. 2024 യൂറോപ്പ് കപ്പ് സെമിയിൽ യമാലിന്റെ സ്പെയിൻ എംബാപ്പയുടെ ഫ്രാൻസിനെ 2-1 തോൽപ്പിച്ചത്. പിറ്റേ വർഷം യുവേഫ നാഷൻസ് ലീഗ് സെമിയിൽ സ്പെയിൻ 5-4 ജയം ആവർത്തിച്ചു. സെമിഫൈനലിനെ കുറിച്ച് ഫ്രഞ്ച് കോച്ച് ദിദിയർ ദംഷാംസ് പ്രതികരിച്ചത് ഇങ്ങനെ: സ്പെയിനിനെ ഞങ്ങൾക്ക് നന്നായി അറിയാം. അവർ യൂറോപ്യൻ ചാമ്പ്യന്മാരാണ്. കഴിഞ്ഞ നാഷണൽ ലീഗ് സെമിഫൈനലിൽ ഞങ്ങൾ അവരെ നേരിട്ടിരുന്നു. ലോകകപ്പിന് മുൻപ് ഞങ്ങളായിരുന്നു കിരീട ഫേവറിറ്റുകൾ. ഇപ്പോൾ സ്പെയിനാണ്. നാഷൻസ് ലീഗ് ഫൈനലിൽ പോർച്ചുഗലിനോട് തോറ്റെങ്കിലും മറ്റെല്ലാം നേടിയതിനാൽ സ്പെയിനിന് സമ്മർദ്ദം കൂടുന്നുണ്ട്. എന്തായാലും അവർ ഏറെ മികച്ച ടീമാണ്. ഫൈനലിന് മുമ്പുള്ള ഫൈനലാണ് ഇതെന്നായിരുന്നു സ്പാനിഷ് കോച്ച് ലൂയിസ് ഫ്യുവന്റെയുടെ പ്രതികരണം. അസാധാരണ മികവുള്ള ടീമാണ് ഫ്രാൻസ്, എപ്പോഴും ഫേവറിറ്റുകൾ. ഞങ്ങൾക്കുള്ള പോലെ ഫ്രാൻസിനും ആശങ്കയുണ്ട്. തുടർച്ചയായ യൂറോ 2024, നാഷൻസ് ലീഗ് 2025 എന്നീ 2 ഞങ്ങൾ അവരെ തോൽപ്പിച്ചത് ഓർക്കുക. ആരെയും പരാജയപ്പെടുത്താൻ കെൽപ്പുള്ള സംഘമാണ് സ്പെയിനെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതേസമയം ലോകകപ്പ് സെമിയിൽ സ്പെയിനും ഫ്രാൻസും ഏറ്റുമുട്ടാനിരിക്കെ ഫ്രഞ്ച് ടീമിനെതിരായ മുൻ സ്പാനിഷ് പ്രധാനമന്ത്രിയുടെ വംശീയ പരാമർശം വിവാദത്തിലായി. ടീമിലെ താരങ്ങളുടെ കുടിയേറ്റ പശ്ചാത്തലം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മരിയാനോ റയോയുടെ വാക്കുകൾ. ഫ്രഞ്ചുകാരില്ലാത്ത ഫ്രാൻസ് ടീം എന്നായി ലോകകപ്പ് മത്സരത്തിന് മുമ്പായി ഒരു മാധ്യമത്തിൽ എഴുതിയ കുറിപ്പിൽ അദ്ദേഹം എഴുതി: 2 ലോക ചാമ്പ്യന്മാരും കഴിഞ്ഞ ഫൈനലിസ്റ്റുമായ മികച്ച ടീമാണ് ഫ്രാൻസ്. ഈ ലോകകപ്പിൽ കളിച്ച എല്ലാ മത്സരങ്ങളും ജയിച്ചാണ് അവരുടെ വരവ്. എന്നാൽ ഒരു ഫ്രഞ്ചുകാരനുമില്ലാത്ത ടീമാണവർ, അദ്ദേഹം തുടർന്നു. 2011 മുതൽ 2018 സ്പാനിഷ് പ്രധാനമന്ത്രിയായിരുന്ന മരിയാനോയുടെ വംശീയ പരാമർശത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. എന്നാൽ മരിയാനോയെ നിലവിലെ സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് തള്ളി. നിറത്തിനും വംശത്തിനും ജനിച്ച നാടിനും അതീതമായി എല്ലാവരെയും ഒന്നായി കാണുന്ന നാടാണ് സ്പെയിനെന്നും വിദ്വേഷം പടർത്തുന്നവർക്കൊപ്പമല്ല രാജ്യമെന്നും അദ്ദേഹം പറഞ്ഞു.

ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി ലോറസ് നുനസ്, അറോർ ബെർജ് ഉൾപ്പെടെ പ്രമുഖരും വിമർശനവുമായി രംഗത്തുവന്നു. ലോകകപ്പിലെ രണ്ടാം സെമിഫൈനലിൽ നാളെ അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30 മുതൽ അറ്റ്ലാന്റയിലാണ് മത്സരം. നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് അർജന്റീനയെങ്കിൽ ഇംഗ്ലണ്ട് ആദ്യവും അവസാനവുമായി കിരീടം നേടിയത് 60 വർഷം മുമ്പ്, അതായത് 1966. താൻ ആഗ്രഹിക്കുന്ന ലോക ചാമ്പ്യന്മാരെക്കുറിച്ച് മനസ്സ് തുറന്ന് നോർവീജിയൻ സ്ട്രൈക്കർ എർലിംഗ് ഹാലാൻഡ്. ഇംഗ്ലണ്ട് ലോക ചാമ്പ്യന്മാരാകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും മാഞ്ചസ്റ്റർ സിറ്റിയിലെ തന്റെ സഹതാരങ്ങൾ ആ ടീമിൽ കളിക്കുന്നുണ്ടെന്നും ഹാലാൻഡ് വ്യക്തമാക്കി. ക്ലബ് തലത്തിൽ ഒപ്പമുള്ള താരങ്ങൾ ലോകവേദിയിൽ ജേതാക്കളാകുന്നത് കാണാൻ താൻ അതിയായി ആഗ്രഹിക്കുന്നുവെന്നും അവരുമായുള്ള ആത്മബന്ധം വളരെ വലുതാണെന്നും താരം കൂട്ടിച്ചേർത്തു. ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് തോറ്റാണ് നോർവേ പുറത്തായത്. ടൂർണമെന്റിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഹാലാൻഡ് 7 ഗോൾ നേടി. അതേസമയം അർജന്റീനയ്ക്കെതിരെ വെല്ലുവിളിയുമായി മുൻ ഇംഗ്ലണ്ട് താരം ജോകോൾ രംഗത്തെത്തി. ഇംഗ്ലീഷ് മുന്നേറ്റ നിരയ്ക്ക് മുന്നിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന തകരുമെന്നാണ് ജോകോൾ പറയുന്നത്. ലയണൽ മെസ്സിയെ ഞങ്ങൾക്ക് ഉറക്കേണ്ടതുണ്ട്. ഈ മത്സരത്തിൽ ഞങ്ങൾ മെസ്സിയെ ഉറക്കുക തന്നെ ചെയ്യും. ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റ നിരയ്ക്ക് മുന്നിൽ അർജന്റീന തകരും. ദ റെസ്റ്റ് ഇസ് ഫുട്ബോൾ പോഡ്കാസ്റ്റിൽ ജോകോൾ അവകാശപ്പെട്ടു. ലോകകപ്പ് ഗ്രൂപ്പ് റൌണ്ടിൽ പുറത്തായതിനു പിന്നാലെ പുതിയ പരിശീലകനെ നിയമിച്ചിരിക്കുകയാണ് ഉറുഗ്വേ. ഇതിഹാസ താരം ഡീഗോ ഫോർലാൻ ആയിരിക്കും അടുത്ത ദൌത്യം. നിലവിൽ അണ്ടർ 20 ടീമിന്റെ പരിശീലകനാണ് ഫോർലാൻ. അടുത്ത മാർച്ച് വരെ സീനിയർ ടീം കോച്ചിന്റെ ചുമതലയും അദ്ദേഹം വഹിക്കും. ഫോർലാൻ 2010 ലോകകപ്പിൽ ടീമിനെ സെമിഫൈനൽ വരെയും 2011 കോപ്പ കിരീടത്തിലേക്കും നയിച്ചിരുന്നു. പരിശീലകൻ മാർസലോ BSLക്ക് കീഴിൽ ടീം നിരാശപ്പെടുത്തിയതോടെയാണ് ഫോർലാനെ കൊണ്ടുവന്നത്. ആന്ദ്രെ എസ്കോബാറിനെ വെടിവെച്ച് കൊലപ്പെടുത്തി വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു കൊളംബിയൻ താരത്തിന് വധഭീഷണി. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിനെതിരായ മത്സരത്തിനിടെ ഗോളവസരം നഷ്ടമാക്കിയ മധ്യനിര താരം ജാമിന്റൺ കാമ്പസിനാണ് ആരാധകരുടെ വധഭീഷണി ഉയർന്നത്. ഇതിനു പിന്നാലെ താരം ഒളിവിൽ പോയതായി റിപ്പോർട്ടുകളുമുണ്ട്. അമേരിക്കയിൽ നിന്നും താരം നാട്ടിലേക്ക് മടങ്ങിയിട്ടില്ലെന്നാണ് സൂചന. വധഭീഷണിയെ കൊളംബിയൻ ഫുട്ബോൾ അസോസിയേഷൻ അപലപിച്ചു. പ്രീ ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിന് എതിരെ നടന്ന മത്സരത്തിലാണ് പകരക്കാരനായി ഇറങ്ങിയ ജാമിന്റന് ഗോളിലേക്ക് സുവർണാവസരം ലഭിച്ചത്. എന്നാൽ കാമ്പാസ് എടുത്ത ഷോട്ട് പോസ്റ്റിൽ നിന്നും മാറി പുറത്തേക്ക് തെറിച്ചു. കളി ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കൊളംബിയ പുറത്താവുകയായിരുന്നു. 1994 ലോകകപ്പിൽ കൊളംബിയയുടെ തോൽവിക്ക് കാരണക്കാരനെന്ന് പറഞ്ഞ് ആന്ദ്രെ എസ്കോബാറിനെ അക്രമികൾ വെടിവെച്ചു കൊന്നതിന്റെ നടുക്കുന്ന ഓർമ്മയിലാണ് കാമ്പാസിനെതിരായ ഭീഷണിയും വാർത്തകളിൽ നിറയുന്നത്.

0: ഫിഫ ലോകകപ്പ് അവലോകനം. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ KPM റിയാസ്.
1: ഇനി കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ഒ എൻ വി കുറിപ്പ് രചിച്ച് ഉത്തം സിംഗ് ഈണമിട്ട് യേശുദാസ് പാടിയത്. ചിത്രം പ്രേം പൂജാരി.

0: ഇനി കേൾക്കാം മംഗലം മണികണ്ഠനും സംഘവും അവതരിപ്പിക്കുന്ന അയ്യപ്പൻ പാട്ട്.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അയ്യപ്പൻ പാട്ട് കേൾക്കാം. പാടുന്നത് മംഗലം മണികണ്ഠൻ. കൂടെ പാടുന്നത് സുബ്രഹ്മണ്യൻ കെ, കൃഷ്ണൻകുട്ടി കെ പി, മാധവൻ കെ എന്നിവർ.

0: അയ്യപ്പൻ പാട്ട് സമാപിക്കുന്നു. പാടിയത് മംഗലം മണികണ്ഠൻ, കൂടെ പാടിയത് സുബ്രഹ്മണ്യൻ കെ, കൃഷ്ണൻകുട്ടി കെ പി, മാധവൻ കെ കെ എന്നിവർ.
1: ആകാശവാണി കോഴിക്കോട്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അശോക എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയത്. ഗുൽസാറിന്റെ വരികൾക്ക് അനു മാലിക്കിന്റെ ഈണം.

ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത് ദിൽസേ എന്ന ചിത്രത്തിനു വേണ്ടി ലതാ മങ്കേഷ്കറും എം ജി ശ്രീകുമാറും പാടിയത്. ഗുൽസാറിന്റെ വരികൾക്ക് എ ആർ റഹ്മാന്റെ ഈണം.

ഹിന്ദി ചലച്ചിത്രഗാനങ്ങളിൽ അടുത്തതായി ജവാൻ എന്ന ചിത്രത്തിനു വേണ്ടി അർജിത് സിംഗ്, ശിൽപ റാവു എന്നിവർ ആലപിച്ചത്. കുമാറിന്റെ വരികൾക്ക് അനിരുദ്ധ് രവിചന്ദ്രന്റെ ഈണം.

ഗുൽസാറിന്റെ വരികൾക്ക് എ ആർ റഹ്മാൻ ഈണമിട്ട് ബെന്നി ദയാൽ, ശ്രേയ ഘോഷാൽ, എ ആർ റഹ്മാൻ എന്നിവർ പാടിയത്. ചിത്രം യുവരാജ്.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനങ്ങൾക്കാം സൂപ്പർ സ്റ്റാർ എന്ന ചിത്രത്തിൽ രാജ് ആലപിച്ചത്. രചന ഷാബിർ അഹമ്മദ്.

0: ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം ഐക്യഭാരതി. പഴയതും പുതിയതുമായ തലമുറയെക്കുറിച്ച് സംസാരിക്കുന്നു റാണിയ റഹീം.
1: ആകാശവാണി കോഴിക്കോട്. ഐക്യഭാരതി

ഐക്യഭാരതി സമാപിച്ചു. ഇനി കേൾക്കാം ചലച്ചിത്രഗാനം. കിരീടം എന്ന ചിത്രത്തിൽ ബാലഗോപാലൻ തമ്പി ആലപിച്ചത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു ജോൺസൺ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പി എം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
1: ഭാരത സർക്കാർ പൗരന്മാരുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് പ്രത്യേക ഊന്നൽ നൽകി വരികയാണ്. കാരണം ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് നിർണായകമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. എല്ലാവർക്കും വളർച്ചയുടെയും വികസനത്തിൻ്റെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ പൗരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ഒരു പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്ന സാഹചര്യത്തിലാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായി ഇന്നറിയപ്പെടുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. 2014 ഓഗസ്റ്റ് 28 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ അവസരത്തെ പാവപ്പെട്ടവരുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിൻ്റെ ആരംഭമായി ആഘോഷമായി വിശേഷിപ്പിച്ചു. സുഖസ്യ മൂലം ധർമ്മധർമ്മസ്യ മൂലം അർത്ഥ അർത്ഥസ്യ മൂലം രാജ്യം എന്ന പുരാതന സംസ്കൃത ശ്ലോകത്തെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ പരാമർശിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ ശ്ലോകം പറയുന്നു. സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാമ്പത്തികമായി വിവേചനം ഇല്ലാതാക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഏകദേശം 7.25 ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യം നടപ്പിലാക്കുക, പണമിടപാടുകൾ സുഗമമാക്കുകയും സാമ്പത്തിക സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുക, പാവപ്പെട്ടവരുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നു. സൗജന്യമായി ഏത് ഇന്ത്യൻ പൗരനും ബാങ്ക് അക്കൗണ്ട് തുറക്കാം. അക്കൗണ്ട് എടുക്കുന്നവർക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാം. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. കൂടാതെ വായ്പാ സൗകര്യങ്ങളും ലഭ്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ബാങ്ക് അക്കൗണ്ട് തുറക്കാനായി അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ചു നൽകുക. കൂടാതെ ആവശ്യമായ രേഖകൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവ ഹാജരാക്കുകയും വേണം. ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് pmjdy.gov.in സന്ദർശിക്കുക. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ ഒരാഴ്ച കൊണ്ട് 1,98,96,130 ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതിന് ഭാരത സർക്കാരിൻ്റെ ധനകാര്യ സേവന വകുപ്പിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്ര ധനമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളതുപോലെ പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റിയിരിക്കുന്നു. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. സബ്സിഡികളിലെ ചോർച്ചകൾ ഒഴിവാകുന്നു. അതുവഴി പൊതു ഖജനാവിന് ലാഭമുണ്ടാകുന്നു.
0: പി എം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം സംഘടിപ്പിക്കുന്നത്. ഓണത്തിൻ്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന രീതിയിലുള്ള അനുഭവമാക്കിയാകും ഇത്തവണത്തെ ഓണം വാരാഘോഷം സംഘടിപ്പിക്കുക. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനുമുള്ള അവസരം ഇത്തവണ ഉറപ്പാക്കും. നിശാഗന്ധിയിൽ 1 മണിക്കൂർ സമയം പടയണി, തെയ്യം, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവെക്കാനും യോഗത്തിൽ തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. തിരുവനന്തപുരം അരുവിക്കര നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി തിളക്കം 2026 സംഘടിപ്പിച്ചു. മന്ത്രി എൻ ഷംസുദ്ദീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SSLC വിഭാഗത്തിൽ 131 വിദ്യാർത്ഥികൾക്കും +2 വിഭാഗത്തിൽ 126 വിദ്യാർത്ഥികൾക്കും മന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. ജി സ്റ്റീഫൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നെയ്യാറ്റിൻകര അതിയന്നൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരം നാടിന് സമർപ്പിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സ്പെഷ്യൽ അസിസ്റ്റൻസ് സ്കീം ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയുടെ ധനസഹായത്തോടെ 45 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ സ്മാർട്ട് വില്ലേജ് മന്ദിരം പൂർത്തിയാക്കിയത്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. ആകെ 984 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടത്തിൽ വില്ലേജ് ഓഫീസർ റൂം, റെക്കോർഡ് റൂം, ഓഫീസ് ഹാൾ, വെയിറ്റിംഗ് ഏരിയ, ബാരിയർ ഫ്രീ ടോയ്ലറ്റ്, ഡൈനിങ് ഏരിയ, വാഷ് ഏരിയ, റാമ്പ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇലക്ട്രിക് പ്രവൃത്തികൾക്കായി 4 ലക്ഷം രൂപയും ഇലക്ട്രോണിക്സ് പ്രവൃത്തികൾക്കായി 1.50 ലക്ഷം രൂപയും ചെലവായി. ലോഡ് ബിയറിംഗ് സ്ട്രക്ചറായിട്ടാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും PN പണിക്കർ ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ അരുവിക്കര മൈലം ഗവൺമെന്റ് GV രാജ സ്പോർട്സ് സ്കൂളിൽ വായന മാസാചരണം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായന മാസാചരണത്തോടനുബന്ധിച്ച് സ്കൂളിൽ സംഘടിപ്പിച്ച വായന മത്സരങ്ങളിൽ വിജയികളായവർക്ക് ജില്ലാ കളക്ടർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വായനയും കരുത്തും എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ അൻസാർ S. രാജ് കുട്ടികളുമായി സംവദിച്ചു. മന്ത്രി KA തുളസിയെ തിരുവനന്തപുരം തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ഓഫീസിലെത്തി ആദരിച്ചു. അടുത്തിടെ മന്ത്രി തൊളിക്കോട്, പൊൻപാറ, ചെറുവക്കോണം ഉന്നതികൾ സന്ദർശിക്കുകയും പ്രദേശത്തെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. കൂടാതെ തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലും പ്രദേശത്തെ അങ്കണവാടി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലും മന്ത്രി നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടെത്തി മന്ത്രി അന്വേഷിച്ച സാഹചര്യത്തിൽ അതിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് ഹരിതകർമ്മ സേന അംഗങ്ങൾ സെക്രട്ടേറിയറ്റിലെത്തിയത്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കോഴിക്കോട്. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. 6:40 8:40 10:30 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും. ക്ഷീരമേഖലയിലെ യന്ത്രവൽക്കരണത്തെക്കുറിച്ച് കെ ഉഷാദേവി സംസാരിക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി. 8:00 സാഹിത്യരംഗം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 പ്രഭാകരൻ പുന്നശ്ശേരിയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ. 10:00 നിശാസുരഭി. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 ലളിതഗാനങ്ങൾ. 2026 ജൂലൈ 15 നാളെ രാവിലെ 6:00 വചനാമൃതം.

0: സുനിൽകുമാർ കാട്ടാടശ്ശേരി തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. ഇടശ്ശേരിയുടെ കവിത നീർപ്പോളകൾ. ആലാപനം KM ഭാരതി. തുടർന്ന് പ്രഭാതഗീതം. ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം, സ്മൃതി, സാക്ഷ്യം. തുടർന്ന് ആരോഗ്യം അമൂല്യം. യു ബാജിഷ പങ്കെടുക്കുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, പട്ടുനൂൽപ്പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയനില. 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 വാർത്താജാലകം, തുടർന്ന് സുവർണമലരുകൾ. 9:30 ലളിതഗാനങ്ങൾ. 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പ്രോഗ്രാം. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:00 ചാക്യാർ കൂത്ത്, കലാമണ്ഡലം, മാണി വാസുദേവ ചാക്യാർ അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭീമയോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:10 ലക്ഷദ്വീപ് ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, വിളകളുടെ മഴക്കാല കുമിൾ രക്ഷയ്ക്ക് ബോഡോ മിശ്രിതവും കുഴമ്പും. അടുക്കളമുറ്റത്തെ കോഴി വളർത്തലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ഷസ്ന മുഹമ്മദ് അലി. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി. 8:00 റിയൽ FM പോഡ്കാസ്റ്റ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ഖരീഫ് കല്യാൺ യോജന. 8:40 10:30 ചലച്ചിത്രഗാനങ്ങൾ. 8:45 സമാചാർ സന്ധ്യ. 9:15 വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ പ്രത്യേക പരിപാടി തുടങ്ങാം ചെറുതായി. 9:30 രവിവാസരീയ അഖിൽ ഭാരതീയ സംഗീതസഭ, PT കൈലാഷ് ചന്ദ് ശർമ്മ ഫ്ലൂട്ട്. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 ലളിതഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.

0: കെപിജി റൂഫിംഗ്സ് ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: ഒരിക്കലും നിറമങ്ങാത്ത കെപിജി സിറാമിക് മേച്ചിലോടുകൾ നിങ്ങളുടെ വീടിനെ എന്നും പുതുമോടിയോടെ നിലനിർത്തുന്നു. കെപിജി റൂഫിംഗ്സ്.
2: കെപിജി റൂഫിംഗ്സ് ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്.
1: ഒരിക്കലും നിറമങ്ങാത്ത കെപിജി സിറാമിക് മേച്ചിലോടുകൾ നിങ്ങളുടെ വീടിനെ എന്നും പുതുമോടിയോടെ നിലനിർത്തുന്നു. കെപിജി റൂഫിംഗ്സ്.
0: സ്റ്റൈലോ ഓപ്റ്റിക്സ് പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്.
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്.
4: സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

വാചിക നിധി ഝാഹ. ആദൌ മുഖ്യാഃ വാർത്താഃ. ഹോർമുസ് ജലസന്ധൌ ത്രിംശത് ഭാരതീയ നാവികയുക്തയോഃ ദ്വയോഃ പോതയോഃ ഉപരി ജാതം ആക്രമണം ഭാരതേന ദൃഢം വിനിന്ദിതം. വ്യാഹൃതം ച യത് ഈദൃശി ഹിംസാ അന്താരാഷ്ട്രീയ ജലമാർഗേഷു മുക്ത സുരക്ഷിത നൗപരിവഹനം ബാധതെ. സംയുക്തരാഷ്ട്രസംഘെ പാലസ്റ്റീൻ ദേശസ്യ പൂർണ്ണ സദസ്യതായൈ ഭാരതേന ദൃഢം സമർത്ഥനം ഘോഷിതം. ഇസ്രായേൽ പാലസ്റ്റീൻ വിവാദസ്യ സമാധാനായ ദ്വിരാഷ്ട്ര സിദ്ധാന്തം പുനഃ സമർത്ഥിതവത് ഭാരതം. ഭാരത് സംയുക്തരാഷ്ട്രയോഃ സംബന്ധേഷു നൂതനഃ അധ്യായഃ. ഉഭയോഃ രാഷ്ട്രയോഃ മധ്യേ നിഷ്പാദിതഃ വ്യാപക ആർത്ഥിക അഥ വ്യാപാര സന്ധിഃ ശ്വഃ ആരഭ്യ പൂർണ്ണതഃ ക്രിയാൻവിതോ ഭവിഷ്യതി. വസ്ത്രക്ഷേത്രേ ദേശസ്യ വർധമാനം നേതൃത്വം പ്രദർശയിതും നവദെഹല്യാഃ ഭാരതമണ്ഡപെ സുവിശാലതമസ്യ വൈശ്വിക വസ്ത്രമഹോത്സവസ്യ ഭാരത് ടെക്സ് വിംശതിഃ ഷഡ്വിംശതിഃ ഇത്യസ്യ മംഗളമയഃ ശുഭാരംഭഃ. ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന അദ്യ ബീഹാർ ഒഡീസ രാജ്യയോഃ അതിവൃഷ്ടേഃ പ്രകടിതം പൂർവാനുമാനം. അപി ച ഫീഫ വിശ്വചഷക പാദകന്ദുക ക്രീഡായാം ടെക്സസ് രാജ്യസ്യ ഡലാസ് ക്രീഡാംഗണെ അദ്യ രാത്രൌ പ്രഥമായാം ഉപാന്ത്യ ക്രീഡായാം ഫ്രാൻസ് ദലം സ്പെയിൻ ദലം സമ്മുഖീകരിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രശാസനേന നിഗദിതം യത് തൈഃ പശ്ചിമേഷ്യാക്ഷേത്രസ്യ ഘടനാക്രമസ്യ സൂക്ഷ്മാവലോകനം വിധീയതേ. ഭാരതേന ഹോർമുസ് ജലസന്ധി മധ്യസ്ഥാത് സുരക്ഷിത അബാധിത നൗവഹനസ്യ അഥ വാണിജ്യ പ്രവാഹസ്യ ആഹ്വാനം പുനഃ വിഹിതം. അദ്യ സായങ്കാലേ നവദില്യാം വാർത്താഹരാൻ സംബോധയൻ വിദേശമന്ത്രാലയസ്യ പ്രവക്താ രണധീര ജയസവാലഃ പ്രാവോചത് യത് വൈശ്വികസ്തരേ ജനാനാം ആർത്ഥിക ഊർജാ സുരക്ഷാം സുനിശ്ചേതും ഏതത് പരമാവശ്യകം വർത്തതേ. മന്ത്രാലയേന ഇറാൻ ദേശസ്യ ഉപാഭിയാന പ്രമുഖം സമാഹൂയ ഏകം വക്തവ്യം പ്രകാശിതം. ശ്രീ ജയസവാലഃ പ്രോക്തവാൻ യത് പ്രശാസനേന തെഹരാൻ പ്രശാസനായ സ്വകീയ ഗഭീരാ ചിന്ത പ്രകടയ്യ തത്ര ദുരാപന്നാനാം ഘടനാക്രമാണാം തീവ്രാ നിന്ദ കൃത. അസ്മിൻ കാര്യക്രമേ ഏകസ്യ ഭാരതീയസ്യ അമൂല്യം ജീവനം വിനഷ്ടം ബഹവഃ ഭാരതീയാഃ നാഗരികാഃ ച വ്രണിതാഃ സഞ്ജാതാഃ യേഷു കേചന ഗംഭീരാഃ സന്തി. പ്രവക്താ അവോചത് യത് ഭാരതേന ഇറാനം വിരുദ്ധ്യ സ്വകീയഃ ദൃഢ വിരോധഃ പ്രകടിതഃ സഹൈവ ഏതാദൃശാനാം ആക്രമണാനാം സദ്യഃ രോധനായ ബലം പ്രദത്തം. അനേനൈവ സഹ തേനോദീരിതം യത് ക്ലേശസ്യ ശമനായ ഉഭയപക്ഷാഭ്യാം വാർത്താമഞ്ചെ സമാഗത്യ സംവാദരാജനയോഃ മാർഗം അനുസരണീയം യേന പശ്ചിമേഷ്യാക്ഷേത്രേ പുനഃ ശാന്തിഃ സ്ഥിരതാ ച സംഭവേത്. ഭാരതേന ദ്വിരാഷ്ട്രസിദ്ധാന്തസ്യ സഹൈവ സംയുക്തരാഷ്ട്രേ ഫലസ്തീൻ ദേശസ്യ പൂർണ്ണ സദസ്യതായൈ സ്വകീയം അവിരത സമർത്ഥനം പുനഃ ദൃഢീകൃതം. വിദേശമന്ത്രാലയസ്യ സചിവയാ ശ്രീ പ്രിയാ രംഗനാഥൻ ഇത്യനയാ ന്യഗദ്യത യത് ഭാരതം ഫലസ്തീൻ ജനാനാം സുദീർഘകാലീനഃ സഹയോഗീ ദേശോ വർത്തതേ. ഹ്യഃ ബ്രസൽസ് നഗരെ ആയോജിത്തെ പാലസ്റ്റീൻ ദാത്രി സമൂഹസ്യ ദ്വിതീയ മന്ത്രിസ്തരീയ ഉപവേശനെ സംബോധനാവധൌ തയാ ഇദം പ്രതിപാദിതം. തയാ പാലസ്റ്റീൻ ജനാനാം കൃതെ ക്ഷമതാ നിർമ്മാണ കാര്യക്രമാണാം മാനവീയ സഹായതായാഃ ച സഹ ഭാരതസ്യ പ്രചലന്ത്യാഃ വികാസാത്മക സഹായതായാഃ വിശേഷരൂപേണ ഉല്ലേഖോ വിഹിതം.

0: ജില്ലയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. MT അൽ ബഹിയ, MT മൊംബാസ എന്നീ കപ്പലുകളിലുണ്ടായിരുന്ന 46 ജീവനക്കാരിൽ 30 പേർ ഇന്ത്യക്കാരായിരുന്നു. ഇതിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ മേഖലയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായതിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഇന്ത്യ നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഹോർമൂസിലൂടെ സുരക്ഷിതമായ ചരക്ക് ഗതാഗതം ഉറപ്പുവരുത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ കേരളം മാത്രം വിചാരിച്ചാൽ സാധിക്കില്ലെന്നും 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇതിനായി കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ കാർഷിക പ്രദർശന മേളയുടെയും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനവും എൽനിനോ പ്രതിഭാസവും കാർഷിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭ്യമാക്കാനുള്ള സമീപനം കൃഷിവകുപ്പ് സ്വീകരിക്കും. കേന്ദ്ര കൃഷിമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ച് പാലക്കാട് ജില്ലയിൽ വിതരണം പുനരാരംഭിക്കാൻ സപ്ലൈകോ നടപടി തുടങ്ങി. 90.91 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ഈ തുക ഉടൻ കൺസോർഷ്യം ബാങ്കുകൾക്ക് നൽകി അടുത്ത ആഴ്ച പകുതിയോടെയെങ്കിലും വില വിതരണം പുനരാരംഭിക്കാനാണ് ശ്രമം. കേന്ദ്ര താങ്ങുവില ഇനത്തിലെ തുകയിൽ നിന്നുള്ള വിഹിതമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. കേരളം കണക്ക് സമർപ്പിക്കുന്നതിനനുസരിച്ചാണ് നെല്ലെടുപ്പിനുള്ള കേന്ദ്ര വിഹിതം അനുവദിക്കുക. കഴിഞ്ഞ 2ാം വിളയിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ നെല്ലെടുത്തത്. ഇതിൽ 23.69 രൂപ കേന്ദ്ര വിഹിതമാണ്. നിലവിൽ ജൂൺ 20 വരെ അംഗീകരിച്ച PRS-കളിലാണ് വില വിതരണം നടക്കുന്നത്. ഇത് ജൂലൈ 10 വരെയാക്കി ദീർഘിപ്പിക്കണമെന്നാണ് ജില്ലയിലെ കർഷകരുടെ ആവശ്യം.
0: സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്ത് കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള സമയങ്ങളിലാവും നിയന്ത്രണം. മഴക്കുറവും വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതുമാണ് ഇതിന് കാരണമായി പറയുന്നത്. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ TTJ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. മുംബൈയിൽ നിന്നും വിമാനമാർഗം ഇന്ന് തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ ഏറ്റുവാങ്ങി. നാളെ രാവിലെ 10 മണിക്ക് ജൂബിലി മന്ദിര ചാപ്പലിൽ നടക്കുന്ന പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 3 കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: യാക്കോബായ സുറിയാനി സഭ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപ്പോലിത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലിസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നാളെ വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ്

0: പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. തുടർന്ന് നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കമുള്ളവർ പങ്കെടുക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലർ ആർ സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ വി വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. ശിക്ഷ റദ്ദാക്കാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. രാമായണ മാസം ആരംഭിക്കാനിരിക്കെ തീർത്ഥാടകരെ വരവേൽക്കാൻ കോട്ടയം രാമപുരത്തെ 4 അമ്പലങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം 17-നാണ് കർക്കടകം 1. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കർക്കിടക മാസത്തിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് നാലമ്പല ദർശന സമിതി ഒരുക്കിയിരിക്കുന്നത്. വാഹന പാർക്കിംഗ് സൌകര്യം, ഇൻഫർമേഷൻ സെന്ററുകൾ, വോളണ്ടിയർമാരുടെ സേവനം, ശുദ്ധജലം, മെഡിക്കൽ സഹായം, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ 4 ക്ഷേത്രങ്ങളിലും ലഭ്യമാണ്. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 7:30 വരെയുമായിരിക്കും ക്ഷേത്രങ്ങളിൽ ദർശന സമയം. രാമപുരം പഞ്ചായത്തിൽ വെറും 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 4 മഹാക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്.
0: 18-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേള ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. കൈരളി, ശ്രീ, നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. KSEB വൈദ്യുത പോസ്റ്റുകളിലും മറ്റു പോസ്റ്റുകളിലും സ്ഥാപിച്ചിരിക്കുന്ന കേബിൾ ടിവി, ഇന്റർനെറ്റ് കേബിളുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. അനധികൃത കേബിളുകൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട കേബിൾ ടിവി ഓപ്പറേറ്റർക്കോ ഇന്റർനെറ്റ് സേവനദാതാവിനോ 15 ദിവസത്തിനകം നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകും. നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ നീക്കം ചെയ്തില്ലെങ്കിൽ KSEB തന്നെ കേബിളുകൾ മുറിച്ചുമാറ്റും. പൊതുജനങ്ങൾക്ക് ഇവ സൃഷ്ടിക്കുന്ന സുരക്ഷാ ഭീഷണി സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 മാസം നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. പ്രദർശനം ഈ മാസം 17 സമാപിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 41 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് എന്ന നിലയിൽ. 2020 പരമ്പരയിലെ തോൽവി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും വിജയവഴിയിൽ തിരിച്ചെത്താൻ ഉറപ്പിച്ചാണ് ടീം ഇന്ത്യ ഇന്ന് മത്സരത്തിന് ഇറങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6 തമ്പുരാൻ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

ആകാശവാണി കോഴിക്കോട്. വയലും വീടും, ക്ഷീരമേഖലയിലെ യന്ത്രവൽക്കരണത്തെക്കുറിച്ച് കെ ഉഷാദേവി സംസാരിക്കുന്നു. വയലും വീടും

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. മൃഗസംരക്ഷണവും കന്നുകാലി വളർത്തലും നമ്മുടെ കാർഷിക വൃത്തിയുടെ ഭാഗമാണ്. കാർഷിക മേഖലയിലേക്ക് കടന്നു വന്ന യന്ത്രവൽക്കരണം നമ്മുടെ ജോലി ആയാസകരമാക്കുന്നതിനും അതോടൊപ്പം തന്നെ ഉൽപാദന മികവിനും സഹായകമായിട്ടുണ്ട്. കാർഷിക മേഖലയിൽ എന്ന പോലെ ക്ഷീരമേഖലയിലുണ്ടായ യന്ത്രവൽക്കരണവും ഈ രംഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾക്ക് മുതൽക്കൂട്ടാണ്. ഇന്ന് വയലും വീടും പരിപാടിയിൽ ക്ഷീരമേഖലയിലെ യന്ത്രവൽക്കരണത്തിന്റെ സാധ്യതകളെക്കുറിച്ച് കൂടുതൽ അറിയാം. ഈ അഭിമുഖ സംഭാഷണത്തിലൂടെ പങ്കെടുക്കുന്നത് ക്ഷീരവികസന വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി കെ ഉഷാദേവി.
1: നമസ്കാരം.
0: മാറ്റത്തിന്റെ കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ക്ഷീരമേഖലയിലുള്ള യന്ത്രവൽക്കരണത്തിന്റെ പ്രാധാന്യം?
1: മറ്റേതൊരു തലത്തിലെടുത്തു നോക്കിയാലും യന്ത്രങ്ങൾ ഈ കാലത്ത് അനിവാര്യമായി തന്നെ ഉള്ളതാണെന്ന് അറിയാം. കാലങ്ങൾ മാറുന്നതിനനുസരിച്ചുള്ള മാറ്റം നമ്മുടെ ജീവിതത്തിൽ ജീവിതശൈലികളിലെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് മേഖല എടുത്തു നോക്കിയാലും കാണാം. അതുപോലെ തന്നെയാണ് ക്ഷീരമേഖലയും. ഇപ്പോൾ കാർഷിക മേഖലകളിൽ പണ്ട് കലപ്പയായിരുന്നു ഉപയോഗിച്ചിരുന്നത്, അത് ട്രാക്ടറിലേക്ക് മാറി. അതുപോലെ തന്നെ ക്ഷീരമേഖലയിൽ വിവിധ തലങ്ങളിൽ ക്ഷീര സംബന്ധമായ ഓരോ തലത്തിലും പലതരം യന്ത്രങ്ങൾ ഇപ്പോൾ ഉപയോഗത്തിലുണ്ട്. അതിനൊരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഉയർന്ന കൂലി ചെലവാണ്. കൂലി ഏതാണ്ട് ഒരു സാധാരണ കർഷകൻ, ക്ഷീര കർഷകന് എത്താത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു പണിച്ചെലവ്. എന്നാൽ പോലും ചില സഹായികളെ നിർത്തേണ്ട ആവശ്യം വരുമെങ്കിൽ പോലും യന്ത്രവൽക്കരണം കൊണ്ട് ഒരു വലിയ അളവ് വരെ അതിൽ മാറ്റം വരുത്താൻ പറ്റും. മാത്രമല്ല, ഈ ഫാമിന്റെ സാഹചര്യങ്ങളിൽ കുറേ കൂടി വൃത്തി നമുക്ക് ലഭ്യമാവും. ഈ യന്ത്രങ്ങൾ വരുമ്പോൾ കുറേ കൂടി പെർഫെക്ഷൻ വരും.
0: അസുഖങ്ങളെയൊക്കെ മാറ്റി നിർത്താൻ,
1: അതെ അതെ, തീർച്ചയായിട്ടും. അസുഖങ്ങളെ മാത്രമല്ല, പ്രൊഡക്ഷൻ കൂടുതൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഈ ക്ഷീരമേഖലയിലെ പല കാര്യങ്ങളിലും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ഈ തരം യന്ത്രവൽക്കരണം കൊണ്ട് സാധ്യമാവും. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള പ്രയാണത്തിൽ അനിവാര്യമാണെന്ന് പറയാതെ വയ്യ.
0: ക്ഷീരമേഖലയിലുള്ള ഒരു യന്ത്രവൽക്കരണം എന്ന് പറയുമ്പോൾ അതൊരു കറവയന്ത്രം എന്ന് മാത്രമേ ആ രീതിയിലേക്കാണ് നിൽക്കുന്നത്. പക്ഷെ അതിനേക്കാളും അപ്പുറം വിപുലമായ ഒരു ലോകമുണ്ട് എന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട തരംതിരിവുകൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാം.
1: വളരെ വിപുലമായ ഒരു ലോകം തന്നെയുണ്ട്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ കറവയന്ത്രം മാത്രമാണ് ഒരു പുറമേന്ന് കാണുന്ന ഒരാൾക്ക് കണ്ണിൽ കാണുക, അല്ലെങ്കിൽ ശ്രദ്ധേയമാവുക. എങ്കിലും അടിസ്ഥാനപരമായ കർമ്മങ്ങൾക്കനുസൃതമായിട്ട് ഒരുപാട് യന്ത്രങ്ങൾ ക്ഷീരമേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട്. യന്ത്രങ്ങൾ പലതും വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നവയായിരിക്കും. എങ്കിൽ പോലും ജനറേറ്റർ ബാക്കപ്പ് അടക്കമുള്ള യന്ത്രങ്ങൾ തൊഴുത്തിലും തൊഴുത്തിതര മേഖലകളിലും ആവശ്യമായിട്ട് വരും. ഒന്നാമത് പറയുകയാണെങ്കിൽ ആദ്യത്തത് തൊഴുത്തിലെ തന്നെ കാര്യങ്ങൾ എടുക്കാം അല്ലെ. തൊഴുത്തിലെ യന്ത്രങ്ങളായിട്ട് പറയുന്നത് ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള യന്ത്രങ്ങൾ, അല്ലെങ്കിൽ ഉൽപാദനം ആയിട്ട് ബന്ധപ്പെട്ട യന്ത്രങ്ങളാണ്. ഒന്നാമത് കറവയന്ത്രം തന്നെ എടുക്കാം. കറവക്കാരനെ ആശ്രയിക്കുന്നതുകൊണ്ടുള്ള പല പല നെഗറ്റീവുകൾ മാറ്റാൻ വേണ്ടിയിട്ട്,
0: പാല് കേടാവാതിനൊരു
1: ചാൻസ് ഉണ്ട്. വൃത്തിയായ രീതിയിൽ കറവ നടന്നില്ലെങ്കിൽ പോലും അതിന് പ്രശ്നങ്ങളുണ്ട്. പിന്നെ കറവക്കാരന്റെ സൗകര്യം, സമയം, ഇതെല്ലാം തന്നെ ഒരു പ്രശ്നം ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ അതും അസുഖങ്ങളെ മാറ്റി നിർത്താനും വേണ്ടിയാണ് കറവയന്ത്രം, ശരിയായ രീതിയിൽ വൃത്തിയാക്കപ്പെട്ട കറവയന്ത്രം ഉപയോഗിക്കാവുന്നത്. കറവയന്ത്രം മാത്രമല്ല, അടുത്തൊരു തലത്തിലേക്ക് പോവാണെങ്കിൽ വലിയൊരു ഫാമാണ്. ഇപ്പോൾ 1000 പശുക്കളുടെ ഒരു ഫാം പലപ്പോഴും കേരളത്തിൽ അത് വളരെ വിരളാണ്. അത്രയൊന്നും പശുക്കൾ ഈ കേരളത്തിൽ ഇല്ലതാനും. എങ്കിൽ പോലും ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ പല മിൽക്കിംഗ് പാർലറുകൾ അടക്കമുണ്ട് ഇപ്പോൾ. അതായത് പശുവിനെ ഒരു പാർലറിൽ കയറ്റി നിർത്തി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രമാണ്, റൊട്ടേറ്റ് ചെയ്യുന്ന യന്ത്രമാണ്. അതുപോലും യന്ത്രവൽക്കരണത്തിന്റെ ഒരു അങ്ങേയറ്റമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ പശുവിനെ കറക്കാൻ കാല് തട്ടാതിരിക്കാൻ പോലും ആന്റി കിക്ക് ഗാർഡ് ഉണ്ട്. അതായത് ഒരു കറവക്കാരനോ അല്ലെങ്കിൽ മിൽക്കിംഗ് പെയിലാണെങ്കിലും താഴെ വെച്ചിട്ട് കറക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി ആന്റി കിക്ക് ഗാർഡ്സ് ഉണ്ട്. അപ്പൊ യന്ത്രം എന്ന് പറഞ്ഞുകൂടെങ്കിൽ പോലും ടെക്നോളജിയാണ് അവിടെയും ഉപയോഗിക്കപ്പെടുന്നത്. പണ്ട് കാല് കെട്ടുന്നതിന് പകരം കിക്ക് ഗാർഡുകൾ ഉണ്ട്. മാത്രമല്ല, അതുപോലത്തെ ഒരുപാട് സംവിധാനങ്ങൾ, എഫിഷ്യന്റ് ആയിട്ട് കറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഈ തൊഴുത്ത് വൃത്തിയാക്കലാണ്. തൊഴുത്ത് വൃത്തിയാക്കാൻ വേണ്ടിയും യന്ത്രങ്ങളുണ്ട്. ഒന്നാമത് പ്രഷർ ക്ലീനർ, നമുക്ക് എല്ലാവർക്കും അറിയാം വൃത്തിയാക്കലിന്റെ ഒരു പ്രധാന ഇത് പ്രഷർ ക്ലീനറാണ്. അത് മാത്രമല്ല, പശുവിനെ വൃത്തിയാക്കാൻ വേണ്ടി ഗ്രൂമിംഗ് ബ്രഷുകൾ നിലവിലുണ്ട്. അത് തന്നെ ഓട്ടോമാറ്റിക് ബ്രഷുകളുണ്ട്. അവർക്കത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള മസാജിങ് ഒരു തലത്തിലും കൂടി വരും. അത് ആരോഗ്യ സംരക്ഷണം

0: ത്തിനും ഉപയോഗിക്കും. അതുമാത്രമല്ല, തറ വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൗഡങ് സ്ക്രീപ്പർ അഥവാ ചാണകം മാറ്റാൻ വേണ്ടിയിട്ട് യന്ത്രങ്ങളുണ്ട്. അതൊക്കെ കുറച്ചുകൂടി വലിയ ഫാമുകളിൽ സ്വാഭാവികമായിട്ട് വേണ്ട കാര്യങ്ങളായിട്ട് മാറുകയാണ് ഇപ്പോൾ. കൂലി കൂടുതലും പിന്നെ എഫിഷ്യൻസി കുറവുള്ള പണ്ടത്തെ ഒരു രീതിയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അത്യാവശ്യം തന്നെയാണ്. തീറ്റ നൽകാൻ വേണ്ടിയും യന്ത്രങ്ങളാവാം.
1: പുല്ല് കട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പുല്ല് കട്ട് ചെയ്യുന്ന ചാഫ് കട്ടർ ഉണ്ട്, അത് പൾവറൈസർ ഉണ്ട്. അങ്ങനെ തീറ്റ പൊടിക്കാനും അരയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള യന്ത്രങ്ങളുണ്ട്. അതിൽ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ
1: തീർച്ചയായിട്ടും
0: എല്ലാത്തിനും യന്ത്രങ്ങളുണ്ട്. അപ്പൊ തീറ്റ നൽകുന്നതിന് തന്നെ തൊഴുത്തിലേക്ക് വന്ന് ഡെലിവറി ചെയ്യുന്ന വണ്ടികളുണ്ട്. നമ്മൾ ചിലപ്പോൾ വീഡിയോകളിലൊക്കെ കാണും, അതായത് ട്രാക്ടർ പോലത്തെ സാധനങ്ങളായിരിക്കും, പക്ഷെ അത് നടുക്കെ ഒരു ചാനൽ കൊടുത്ത് അവിടേക്ക് നേരിട്ട് വന്ന് സൈഡിൽ നിന്ന് തട്ടാവുന്ന രീതിയിൽ പശുവിന് ആവശ്യമുള്ള ക്വാണ്ടിറ്റി, അത് ആവശ്യമുള്ള അളവ് തീറ്റ ഓരോ പശുവിന്റെ മുമ്പിൽ ഇടാവുന്ന സംവിധാനം വരെ ഉണ്ട്.
1: ഓരോ പശുവിന് എത്രത്തോളം ആവശ്യമുണ്ടോ അത് കൃത്യമായിട്ട് അവിടെ കൊടുക്കുക.
0: തീർച്ചയായിട്ടും അത് ആവശ്യമുണ്ട്. പിന്നെ അത് ഒരു വീൽ ബാരോ ഒക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു, ഇപ്പൊ അതിന്റെ ഒരു കൂടിയ തലത്തിലാണ് ഈ പറഞ്ഞ വണ്ടികളുള്ളത്. മാത്രമല്ല അപ്പോൾ ഡ്രിങ്കിങ് ബൗളുകൾ നിലവിലുണ്ട്, അതായത് തനിയെ കുടിച്ചു കഴിഞ്ഞാൽ തനിയെ തന്നെ നിറയുന്ന ബൗളുകളാണ്.
1: അതിന് വേറെ ഇപ്പൊ നമ്മുടെ ഇവിടെ കർഷകർ
0: വളരെ പ്രചാരത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നെ പശുവിന് നിൽക്കാൻ വേണ്ടി തെന്നാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കവ് മാറ്റുകളുണ്ട്. പശുവിന് തൊഴുത്ത് വൃത്തിയായി ഇടാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടിയാണത്. പിന്നെ പശു കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടി കാഫ് ഫീഡിംഗ് ബക്കറ്റ് ഉണ്ട്, അത് പ്രത്യേക ബക്കറ്റാണ് അവർക്ക് ചപ്പി ചപ്പി കുടിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അത് മാത്രമല്ല അപ്പൊ പശുവിനെയൊക്കെ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുട്ടിയെ മാറ്റണം എന്നാണ് സയൻസ് പറയുന്നത്. അപ്പൊ അതിനുള്ള ഒരു സംവിധാനം കൂടിയാണ് ഈ കാഫ് ഫീഡിംഗ് ബക്കറ്റ്. പിന്നെ പശുവിന്റെ തല അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ നേരെ ഭക്ഷണത്തിലേക്ക് മാത്രം വെക്കാൻ വേണ്ടി ഡിവൈഡർ അല്ലെങ്കിൽ ഹെഡ് ലോക്ക് എന്നൊക്കെ പറഞ്ഞുള്ള സംവിധാനങ്ങളും ഉണ്ട്. ഇനി തൊഴുത്തിലെ കാലാവസ്ഥയ്ക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ യന്ത്രങ്ങളും ഉണ്ട്, അതായത് തൊഴുത്തില് ഒരു ഇന്റേണൽ അറ്റ്മോസ്ഫിയർ പ്രധാനമാണ്.
1: പോരാത്തിന് നമുക്ക് ഇവിടെ കിട്ടുന്ന എല്ലാം വിദേശ ഇനങ്ങളായിട്ടുള്ള ാണ് നമ്മുടെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ടു.
0: വളരെ വളരെ ശരിയാണ്. കാര്യം എന്താ വെച്ചാല് വിദേശ ഇനം പശുക്കള് മിക്കവാറും തണുപ്പ് രാജ്യങ്ങളിലുള്ളവയാണ്. തണുപ്പ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഐഡിയൽ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില ഉഷ്ണം എന്ന് പറയുന്നത് അറൌണ്ട് ഒരു 15 ഡിഗ്രി ഒക്കെ ആണെങ്കിലാണ് വളരെ സന്തോഷമായിട്ട് അവർ ജീവിക്കുക. ഇവിടെ വരുമ്പോ കേരളത്തിന്റെ ചൂട് നമുക്ക് അറിയാലോ, ഈ കഴിഞ്ഞ വർഷമൊന്നും നമുക്ക് താങ്ങാൻ പറ്റാത്ത ചൂടായിരുന്നു. അങ്ങനെ വരുമ്പോൾ പശുക്കളുടെ പാലുൽപാദനം തന്നെ കുറയും, ആരോഗ്യം നഷ്ടപ്പെടും. ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് താപനില നിയന്ത്രിക്കാനും കാലാവസ്ഥ നിയന്ത്രിക്കാനും ഈർപ്പം നിയന്ത്രിക്കാനും ഒക്കെയുള്ള യന്ത്രങ്ങൾ ഇന്ന് മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അതിലൊന്നാമത് പറയുകയാണെങ്കിൽ ഈ സ്പ്രിംഗ്ലേഴ്സ് പോലെ തൊഴുത്തിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യാവുന്ന മെഷീനുകളുണ്ട്. അതേപോലെ ഉള്ളിൽ തന്നെ മഞ്ഞിന്റെ ഒരു പ്രതീതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫോഗുകളായിട്ട് വെക്കാവുന്ന യന്ത്രങ്ങളുണ്ട്. പിന്നെ അത് പോരാത്തതിന് ഫ്യൂമിഗേഷൻ നടത്താൻ വേണ്ടി, അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്യൂമിഗേഷൻ നടത്താൻ വേണ്ടിയുള്ള യന്ത്രങ്ങളുണ്ട്.
1: മിക്കവാറും ഈ ഈർപ്പം നമ്മൾ കൊടുക്കുന്നതാവുമ്പോൾ അതിനുള്ള സാധ്യത കൂടുതലാണ്.
0: തീർച്ചയായിട്ടും
1: അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ളതും വേണം.
0: അതെ അതെ. പിന്നെ ഫാനുകളുണ്ട്. സാധാരണഗതിയിലുള്ള ഫാൻ പണ്ടും ഉപയോഗിച്ചിരുന്നു, പക്ഷെ ഫാനിന്റെ കൂടിയ തലങ്ങളിൽ ാണ് ഇപ്പൊ കർഷകർ അതിലേക്കാണ് നോക്കുന്നത്. പശുവിനെ എത്രത്തോളം ഭംഗിയായിട്ട് ജീവിപ്പിക്കാമോ അത്രയും ഭംഗിയായിട്ട് കൊണ്ടു നടക്കാനാണ് മിക്കവാറും കർഷകരിപ്പോ. നമ്മളൊരു ഫാമിലൊക്കെ പോയി നോക്കിയാൽ അറിയാം, അത്രയ്ക്ക് ഭംഗിയായിട്ടാണ്, നമ്മുടെ സ്വന്തം വീടിനേക്കാൾ ഭംഗിയായിട്ടാണ് പശുവിനെ വളർത്തുന്നത് പല കർഷകരും.
1: ഫാം ടൂറിസത്തിന് പ്രാധാന്യം ഉണ്ടല്ലോ.
0: അതെ അതെ, വളരെ പ്രാധാന്യമുള്ള മേഖലയായിട്ട് മാറുകയാണ്. ഇപ്പൊ ഒരു തൊടി ഉണ്ടെങ്കിൽ അത് എല്ലാ തരത്തിലും ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് കർഷകർക്കാണെങ്കിലും. അതുകൊണ്ട് ഫാനുകളടക്കമുള്ള യന്ത്രങ്ങളെല്ലാം തന്നെ ഇപ്പോ ക്ഷീരമേഖലയിൽ പ്രചാരത്തിലുള്ളതാണ്. ഇനി ശുചിത്വം നിലനിർത്താൻ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഫോഗിങ് മെഷീൻ, ഫ്യൂമിഗേഷന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഫ്ലൈറ്റ് ട്രാപ്പുകൾ, എന്താച്ചാ ഈച്ച വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്താ വെച്ചാൽ എപ്പോഴും വൃത്തിയാക്കി വെക്കാൻ തൊഴുത്തില് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം.
1: പിന്നെ പാലിന്റെ ഒക്കെ
0: അതെ അംശങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം മാറ്റാൻ പ്രഷർ ക്ലീനർ ഉപയോഗിക്കാം. അതിന്റെ കൂടെ ഈ ഫ്ലൈറ്റ് ട്രാപ്പ് യൂസ് ചെയ്താൽ ഈച്ച അങ്ങനത്തെ ചെറിയ പ്രാണികളൊക്കെ വലിയ പരിധി വരെ നമുക്ക് അടക്കി നിർത്താൻ പറ്റും. അതേപോലെ UV റേഡിയേഷൻ കൊണ്ട് UV ലൈറ്റുകളുണ്ട്. UV ലൈറ്റിനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തൊഴുത്തിൽ ആന്റി ബാക്ടീരിയൽ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി, അതായത് അണു വിമുക്തമാക്കാനുള്ള സംവിധാനമായിട്ടാണ്
1: ഈ
0: അൾട്രാവയലറ്റ് രശ്മികൾ എപ്പോഴും അണു വിമുക്തമാക്കാനുള്ള സംവിധാനത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതും ചെയ്യാം. പിന്നെ ഉള്ളത് എന്താ വെച്ചാല് പശുവിന് അകിടുവീക്കം വരാം. അകിടുവീക്കം ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റുകൾ അടക്കം, അത് പക്ഷേ ഒരു യന്ത്രമായിട്ട് പറഞ്ഞുകൂടെങ്കിൽ തന്നെയും ചെറിയ തോതിൽ തന്നെ
1: അഡ്വാൻസ്ഡ്
0: ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ്. അപ്പം അതൊക്കെ തന്നെ കർഷകർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് തന്നെ പറയാം. നമ്മൾ ഫീൽഡിലൊക്കെ പോയി നോക്കുമ്പോൾ ഇതിലൊക്കെ തിളക്കം വന്ന കർഷകരുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ ഇപ്പൊ കറവയന്ത്രം തൊട്ട് ഇങ്ങോട്ട് തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾക്ക് വൈദ്യുതി ആവശ്യമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു.
1: കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്.
0: അതെ.
1: അപ്പൊ അവിടെ നോക്കുമ്പോൾ ഈ ഉപകരണങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് വൈദ്യുതിയിലൂടെയാണ്. അപ്പൊ ഇത് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും?
0: എന്ത് തന്നെയായാലും ജനറേറ്ററുകൾ അത്യാവശ്യമായിട്ട് വരും, ബാക്കപ്പ് ജനറേറ്ററുകൾ അത്യാവശ്യമായിട്ട് വരും. വിപണിയിൽ ഇഷ്ടം പോലെ ജനറേറ്ററുകൾ കിട്ടാണ്ട് അത് വൈദ്യുതി കണക്ഷനുള്ളതും അതെ, ഈ ഡീസൽ പോലത്തെ സാധനങ്ങൾ കുറേ

0: കൂടി ലാഭകരമല്ലാതെ വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വൈദ്യുതി തന്നെയാണ് നല്ലത്. പിന്നെ സ്ലാബുകൾ അനുസരിച്ച് ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരുത്താം.
1: സബ്സിഡി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു.
0: സബ്സിഡി വലിയ കാര്യമായിട്ട് ഇപ്പൊ സബ്സിഡികൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നില്ലെങ്കിൽ പോലും നമ്മളൊന്ന് ശ്രദ്ധ ചെലുത്തി നോക്കുകയാണെങ്കിൽ ഫാമിന്റെ കാര്യങ്ങളിൽ കെ എസ് ഇ ബിക്ക് തന്നെ ഗ്രിഡുകളുണ്ട്. അത് കെ സി ബി കാരോട് അന്വേഷിച്ചാൽ തന്നെ ആ ഗ്രിഡുകളിൽ ഫാം ആ സ്ലോട്ടിൽ വീണു കഴിഞ്ഞാൽ ഒരു ഗണ്യമായ പരിധി വരെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മളതിനെ കൈകാര്യം ചെയ്യേണ്ടത്. എന്ത് ബിസിനസ് ആയാലും ശരി, നമുക്ക് ലാഭം ഉണ്ടാക്കി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ബിസിനസ് എല്ലാം തന്നെ ചെയ്യുന്നത്. അതിലാണ് ഈ ഫാമും വരുന്നത്. അപ്പം
1: സോളാർ പാനലുകൾക്കുള്ള
0: സോളാർ പാനലിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതും ഈ പറഞ്ഞ പോലെ വേണ്ട കിലോ വാട്ട് അനുസരിച്ച് വേണ്ട എക്സ്പേർട്ട് അഡ്വൈസ് വെച്ച് വേണ്ട പോലത്തെ സോളാർ പാനലുകൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് തന്നെ മതി. അപ്പൊ സെൽഫ് സഫിഷ്യന്റ് ആയി. ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ വരൂ. അപ്പൊ അതും വലിയ കാര്യമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അത് അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളതേ ഉള്ളൂ. അതായത് ആ ചെലവ് ആദ്യത്തെ മൂലധനം എടുക്കാനുള്ള കപ്പാസിറ്റി കർഷകന് ഉണ്ടാവണം. അതാണ് ഒരു പ്രശ്നം വരിക. അത് അതൊന്ന് ശ്രദ്ധിച്ചാൽ ബാക്കിയെല്ലാം തന്നെ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്നത് സോളാർ തന്നെ ആയിരിക്കും.
1: ഇപ്പൊ മാം പറഞ്ഞിരുന്നു നമ്മുടെ പുല്ല് കൊണ്ടുപോയിട്ട് പശുക്കൾക്ക് ആവശ്യമുള്ള തോതിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തീറ്റ ഉൽപ്പാദിപ്പിക്കാനുള്ള യന്ത്രങ്ങളും ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഈ പറഞ്ഞ പോലെ തീറ്റ അൾട്ടിമേറ്റ് ആയിട്ടാണ് പശുവിന് വരുന്നത്. അതിൽ തന്നെ രണ്ട് മെയിൻ ആയിട്ടുള്ള തീറ്റകളുണ്ട്. അതായത് പുല്ല് വൈക്കോല് മുതൽക്കുള്ള ആഹാരങ്ങൾ, അതേപോലെ കാലിത്തീറ്റ. ഈ രണ്ടും സന്തുലിതമായ രീതിയിൽ കൊടുത്താൽ മാത്രമേ പശുവിന് അത് പാലുൽപാദനത്തിന് ഗുണം നൽകൂ. അപ്പൊ തീറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം പുൽകൃഷിയെ പറ്റി പറയണം. പശു വളർത്തൽ മേഖലയിൽ അനിവാര്യമായ ഒരു കാര്യമാണ് തീറ്റ പുൽകൃഷി. തീറ്റപ്പുൽ കൃഷി വരുമ്പോൾ ബുഷ് കട്ടർ അല്ലെങ്കിൽ കട്ടേഴ്സ് മുതൽക്ക് അങ്ങോട്ട് തുടങ്ങാം. അതായത് തീറ്റ പുല്ല് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യാൻ യന്ത്രങ്ങളുണ്ട്. അത് കട്ട് ചെയ്താൽ അതിനെ തന്നെ കുഞ്ഞ് പീസസ് ആയിട്ട് കട്ട് ചെയ്യാൻ, കുഞ്ഞ് കഷ്ണങ്ങൾ
1: തീർച്ചയായിട്ടും
0: ദഹനത്തിന് സഹായിക്കും. അല്ലെങ്കിൽ തണ്ടും മറ്റ് കാര്യങ്ങളൊക്കെ അവിടെ കിടക്കും, വല്ലാത്ത ലോസും ഉണ്ടാവും. പുല്ലൊക്കെ കൊടുക്കുമ്പോൾ
1: ചെറുതാക്കി കൊടുക്കുന്ന പകുതി അവിടെ കിടക്കും,
0: ഏതാണ്ട് 2 ഇഞ്ചോളം നീളത്തിലാണ് കട്ട് ചെയ്യുന്നതാണ് നമ്മൾ പറയാറ്. അപ്പോൾ ആ തരത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടി ചാഫ് കട്ടുകൾ ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല ഇപ്പൊ സൈലേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതും തീറ്റപ്പുല്ല് അച്ചാറിട്ട് സൂക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് സൈലേജ്. സൈലേജ് മേക്കിംഗ് മെഷീൻസ് ഉണ്ട്. ഇപ്പോൾ സൈലേജ് പാക്ക് ചെയ്ത് ബ്ലോക്കുകളായിട്ട് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ, അത് ലഭ്യമാണ്. അതുപോലത്തെ മെഷീനുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ വിപണിയിൽ ഓരോ ബിസിനസിന്റെ സാധ്യതകളാണ് തുറന്നു കൊടുക്കുന്നത്. ഈ മെഷീനുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു തലം ക്ഷീരമേഖലയുടെ സൈഡ് ബിസിനസ് ആയിട്ട് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞു വരുന്നത്. പിന്നെ മാത്രമല്ല ഇതിൽ തന്നെ ടില്ലറുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ബുഷ് കട്ടറുകളും ഒക്കെ നമ്മൾ കർഷകർ തന്നെ ചിലപ്പോൾ പുല്ല് വെട്ടാൻ ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ ഏരിയ അല്ലാച്ചാൽ ഇത് തന്നെയാണ് നമുക്ക് സാധ്യമാകുന്ന കാര്യം. പിന്നെ ജലസേചനം നോക്കുകയാണെങ്കിൽ പമ്പ് സെറ്റുകളുണ്ട്. ഇതെല്ലാം യന്ത്രങ്ങളിലാണ് നമ്മൾ വിസ്മരിക്കരുത്. ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള സ്പ്രിംഗ്ലറുകളുണ്ട്, അതേപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ ഫെസിലിറ്റികൾ ഉണ്ടാവും. ഇതെല്ലാം തന്നെ യന്ത്രങ്ങളാണെന്നുള്ളത് ആണ് പറയാനുള്ളത്. ഇപ്പൊ യന്ത്രവൽക്കരണം കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇറിഗേഷന് തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും ടൈമറുകൾ പോലും ഉണ്ട്. അതും ഈ ടെക്നോളജിയുടെ ഒരു വലിയ അഡ്വാൻസ് ആണ്. ഓരോ സമയം ഇടവിട്ടുകൊണ്ട് പുൽകൃഷിക്ക് വേണ്ട ടൈം സെറ്റ് ചെയ്തുകൊണ്ട് നനയ്ക്കാൻ വേണ്ടിയുള്ള ഫെസിലിറ്റി പോലും ഇപ്പോഴത്തെ കാലത്ത് ലഭ്യമാണ്. ഇനി കാലിത്തീറ്റയിലേക്ക് വരികയാണെങ്കിൽ കാലിത്തീറ്റയ്ക്കും ഇതേപോലെ തന്നെ മിക്സറുകളൊക്കെ അത്യാവശ്യമാണ്. എന്താ വെച്ചാൽ പലതരം സാധനങ്ങൾ, ഇപ്പൊ ചോളം, തവിട്, അങ്ങനെ കുറേയധികം സാധനങ്ങൾ, പിണ്ണാക്കുകൾ, ഇതെല്ലാം കൂട്ടിയാണ് നമ്മൾ കാലിത്തീറ്റ ഉണ്ടാക്കുന്നത്. കമ്പനികളാണെങ്കിലും ഇപ്പൊ കർഷകർക്കും സാധാരണ ഗതിയിൽ പണ്ടൊക്കെ നമ്മൾ അങ്ങനെയാണ്
1: കൊടുക്കുന്നതും. അങ്ങനെ തന്നെ ഇത്ര ഇത്ര അളവിൽ ഓരോന്ന് എടുത്തിട്ടാണ് ഒരു സാധാരണ കർഷകൻ, വലിയ ബിസിനസ് എന്നല്ല, ചെറിയ ചെറുകിട കർഷകർ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്.
0: അതെ. അപ്പോ അതിന് പോലും നമുക്ക് കർഷകന് വേണമെങ്കിൽ എളുപ്പം ആക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അതിന് കാലിത്തീറ്റ ഫീഡ് മിക്സർ ഉണ്ട്. പിന്നെ ടോട്ടൽ മിക്സ്ഡ് റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൂട്ടിയ കാലിത്തീറ്റയാണ്. അത് മിക്സ് ചെയ്യാൻ ടി എം ആർ മെഷീനുകളുണ്ട്. ടി എം ആർ മിക്സർ എന്ന് പറയുന്ന മെഷീൻസ് ഉണ്ട്. എന്തൊക്കെ തരത്തിൽ അടിസ്ഥാനപരമായിട്ട് ഇത് ചെയ്യണം എന്നുള്ളത് ഈവൻ ഇന്റർനെറ്റിൽ പോലും പലതും കിട്ടാറുണ്ട്. അതുകൊണ്ട് അത് ഒരു കർഷകന് എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇപ്പൊ യൂട്യൂബിലും മറ്റുള്ള വീഡിയോകളിലും നല്ലോണം ഇതെല്ലാം തന്നെ പ്രചാരത്തിലുള്ളതുകൊണ്ട് കർഷകന് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. എവിടുന്നും പോയി അന്വേഷിക്കേണ്ട കാര്യം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ തിരുത്തീറ്റാന്ന്
1: കേട്ടിട്ടുണ്ടാവും.
0: ആ പെല്ലറ്റ്സ്, അപ്പൊ പെല്ലറ്റ് മേക്കിംഗ് മെഷീനുകളും ഉണ്ട്. അതായത് അങ്ങനെ ആക്കിയെടുക്കണല്ലോ, റോ മെറ്റീരിയലുകളിൽ നിന്നാണ് ഈ പറഞ്ഞ പെല്ലറ്റുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പെല്ലറ്റ് മേക്കിംഗ് മെഷീനും ഒരു മെഷീനാണ്. പിന്നെ കാലിത്തീറ്റ കേടുകൂടാതിരിക്കാൻ പൊക്കത്തിൽ വെക്കാൻ വേണ്ടി പാലറ്റുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ആ പാലറ്റുകൾ യന്ത്രങ്ങൾ അല്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ കാലത്ത് അതും വളരെ കാര്യമായിട്ട് ക്ഷീരമേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ പൂപ്പൽ ഒരു വലിയ പ്രശ്നമാണ്. കാലിത്തീറ്റ കേടുവന്ന് പോവാൻ പൂപ്പലുകൾ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കാലത്ത് കർഷകരടക്കം, അത് വലിയ കുഴപ്പമില്ലാത്ത ഫാമുകളിലെ കർഷകരടക്കം പാലറ്റുകൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്.
1: ക്ഷീര കർഷകന് മിക്കപ്പോഴും ഇങ്ങനെ ഡയറി ഫാമുകളിൽ നിന്നും അല്ലെങ്കിൽ സൊസൈറ്റി സംബന്ധമായിട്ടൊക്കെ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ടല്ലോ.
0: അതെ.
1: അത് പശു വളർത്തലിനെ കുറിച്ചും രോഗങ്ങൾ വന്നാൽ എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ചും ആണ് അവിടെ കൂടുതലായിട്ട്.

0: പറയാറുള്ളത്. ഇത്രയ്ക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അറിവുകൾ കർഷകർക്ക് നൽകാറുണ്ടോ?
1: തീർച്ചയായിട്ടും.
0: അതിന് എന്ത് ക്ലാസ്സുകളാണ് സംഘടിപ്പിക്കുന്നത്?
1: നമുക്ക് ക്ഷീര പരിശീലന കേന്ദ്രങ്ങളുണ്ട് കേരളത്തിൽ പലയിടത്തായിട്ട്. കോഴിക്കോട് ബേപ്പൂരിൽ അത് പ്രവർത്തിച്ചു വരുന്നത് നടുവട്ടത്ത്. അപ്പം അവിടെ പല പ്രോഗ്രാമുകളിൽ ഇപ്പോൾ ശാസ്ത്രീയ പശുപരിപാലനം എന്ന വിഷയത്തെ അധികരിച്ച് 7 ദിവസത്തെ ക്ലാസ് ഇപ്പോഴും ഉണ്ട്. അത് സ്ഥിരമായിട്ടല്ല, അത് അവിടുത്തെ കോണ്ടാക്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും നമ്മൾ പത്രങ്ങളിലടക്കം പരസ്യം കൊടുത്തിട്ട് ക്ലാസ്സിലേക്ക് ട്രെയിനീസിനെ എടുക്കാറുണ്ട്. അപ്പോൾ ട്രെയിനീസിന് അവിടെ വന്ന് പശു വളർത്തലിൻ്റെ എല്ലാ തലങ്ങളെ പറ്റിയും ക്ലാസ്സുകളുള്ള സമൂലമായ ഒരു പഠന പദ്ധതിയാണ് അതിലുള്ളത്. അപ്പോൾ അത് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്.
0: അല്ല, അത് അറ്റൻഡ് ചെയ്യണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേക്കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം. ഒരു മേഖലയിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെ അതിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റും, അറിവ് പൂർണ്ണമായി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അവസരങ്ങൾ കർഷകർക്ക് കിട്ടുമ്പോൾ അതിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യാൻ നോക്കുകയാണ് ചെയ്യേണ്ടത്.
1: ഇതിൽ തന്നെ പരിശീലന കേന്ദ്രത്തിൽ തീറ്റപ്പുൽ കൃഷിയെ പറ്റിയും ശുദ്ധമായ പാലുൽപാദനം അങ്ങനെ പല വിഷയങ്ങളെ കുറിച്ചും

0: വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും നമ്മൾ പത്രങ്ങളിലടക്കം പരസ്യം കൊടുത്തിട്ട് ക്ലാസ്സിലേക്ക് ട്രെയിനീസിനെ എടുക്കാറുണ്ട്. അപ്പോൾ ട്രെയിനീസിന് അവിടെ വന്ന് പശു വളർത്തലിൻ്റെ എല്ലാ തലങ്ങളെപ്പറ്റിയും ക്ലാസ്സുകളുള്ള സമൂലമായ ഒരു പഠന പദ്ധതിയാണ് അതിലുള്ളത്. അപ്പോൾ അത് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്.
1: അല്ല, അത് അറ്റൻഡ് ചെയ്യണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേക്കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം. ഒരു മേഖലയിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെ അതിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റും, അറിവ് പൂർണ്ണമായി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അവസരങ്ങൾ കർഷകർക്ക് കിട്ടുമ്പോൾ അതിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യാൻ നോക്കുകയാണ് ചെയ്യേണ്ടത്.
0: ഇതിൽ തന്നെ പരിശീലന കേന്ദ്രത്തിൽ തീറ്റപ്പുൽ കൃഷിയെ പറ്റിയും ശുദ്ധമായ പാലുൽപാദനം അങ്ങനെ പല വിഷയങ്ങളെ കുറിച്ചും ഷോർട്ട് ടേം കോഴ്സസ് 2 ദിവസത്തേക്കൊക്കെയുള്ള കോഴ്സസും ഉണ്ട്. കർഷകന് എന്താണോ ആവശ്യം അത് അവിടെ
1: കിട്ടുന്നുണ്ട്.
0: അതാണ്,
1: അതെ, അതപ്പോ എല്ലാരും അത്
0: സ്വീകരിക്കാം.
1: ചൂടിനെ മാത്രം സംരക്ഷിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞുള്ളൂ, പക്ഷെ അതല്ലാതെ പല അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളെ കുറിച്ച് കൂടെ
0: എപ്പോഴും നമ്മൾ കുട്ടികളെ നോക്കുന്ന പോലെ തന്നെ പശുവിനെ നോക്കണം എന്നാണ് പറയുക. നമുക്ക് പശുവിന്റെ വികാരങ്ങളും വിചാരങ്ങളും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാൻ ഇന്നത്തെ കാലത്ത് കവ് ബെൽറ്റുകൾ അടക്കമുണ്ട്. അതിൽ ഇമോഷൻ സെൻസേഴ്സ് ഉണ്ട്, അവൈലബിൾ ആണ് മാർക്കറ്റില്. പക്ഷെ വലിയ ഫാമുകളിൽ ഈ പറഞ്ഞ, അതായത് പശുവിന്റെ ഈ സെൻസറുകളിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തി പരിചരിച്ച് മുമ്പത്തെ പോലെ ആക്കിയിട്ട് മറ്റുള്ള പശുക്കളുടെ കൂടെ നിർത്തുന്ന ഒരു സംവിധാനം പോലും 1200 പശുക്കൾ മുതലുള്ള ഫാമുകളിൽ നിലവിലുണ്ട്. മാത്രമല്ല, പറഞ്ഞ പോലെ ഹെൽത്ത് മോണിറ്ററിംഗ് സിസ്റ്റംസ് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് പലപ്പോഴും. അങ്ങനത്തെ സിസ്റ്റംസ് ഇപ്പോൾ ഗവൺമെന്റിന്റെ പല ഫാമുകളിലും ഉണ്ട്, ഇപ്പോൾ ചില പ്രൈവറ്റ് ഫാംസിലും ഉണ്ട്. അങ്ങനെ വലിയ ഒരു മുതൽ മുടക്കുള്ളതുകൊണ്ട് സാധാരണ ഒരു 10, 30, 40 പശുക്കളുടെ ഒരു ഫാമിൽ ഇത് ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ അതുപോലും ഇനി ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് നമുക്ക് പ്രതീക്ഷ. മാത്രമല്ല, ചെവിയിൽ കമ്മലിടുക എന്ന് പണ്ടത്തെ കർഷകർ പറയും, ഇയർ ടാഗ്. ഇപ്പൊ ഇയർ ടാഗ് അപ്ലിക്കേറ്റർ വരെ ഈ യന്ത്രത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്, പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നതെന്ന് മാത്രം.
1: ഈ വാക്സിനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് കുളമ്പ് രോഗത്തിനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വന്ന് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത്, ചെവിയിൽ കമ്മലിട്ടിട്ടും.
0: അല്ലെങ്കിൽ ആ കമ്മലാണ് പശുവിന്റെ ഐഡന്റിഫിക്കേഷൻ, അതാണ്
1: പേര് പോലെ. ഇൻഷുറൻസ് ചെയ്യുന്ന പശുക്കൾക്കും അങ്ങനെ,
0: ഇൻഷുർ ചെയ്യുന്ന പശുക്കൾക്ക് നിർബന്ധമായിട്ടും ഈ ഇയർ ടാഗ് വേണം. അപ്പൊ ഈ ഇയർ ടാഗിങ്ങിന് വേണ്ട മെക്കാനിസം കൂടി അപ്ലിക്കേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ചെവിയിൽ ഇത് അടിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി തന്നെ ഇയർ ടാഗ് അപ്ലിക്കേറ്റർ അടക്കം ഈ ആരോഗ്യത്തിന്റെ ഭാഗമായി തന്നെ വരുന്ന കാര്യങ്ങളാണ്. ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ആ ഇയർ ടാഗ് കാണിച്ചേ മതിയാവും. അങ്ങനെയാണ്. ഇനി പാൽ ഉൽപാദന മേഖലയിൽ ഉള്ള യന്ത്രങ്ങളെ പറ്റി പറയാം, അതായത് ഉൽപ്പന്ന നിർമ്മാണത്തെ പറ്റി. ഇതും ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്കല്ല, അടുത്തൊരു തലത്തിലേക്ക് കടക്കണമല്ലോ. പാല് വന്നാൽ പാല് വിപണിയിലെത്തണം. വിപണിയിലെത്തുന്നതിനും പാല് പാലായിട്ട് വിൽക്കാനും കുറെ പ്രോസസ്സിംഗ് ഉണ്ട്. അതേപോലെ പാൽ ഉൽപ്പന്നങ്ങളായിട്ട് ഇപ്പൊ നമുക്കറിയാം, തൈര്, നെയ്യ്, വെണ്ണ മാത്രമല്ല, ഇപ്പൊ ഐസ്ക്രീമുകളുണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, പേട ഉണ്ട്, അങ്ങനെ എത്രയെത്ര വിഭവങ്ങളാണ് ഇന്നത്തെ കാലത്ത് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കാണുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇതിനെല്ലാം തന്നെ യന്ത്രങ്ങളുടെ ഒരു ബാക്കപ്പ് ഉണ്ട്. അതായത് യന്ത്രങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് ഇവയൊക്കെ അവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതുപോലും ഒരു പുതിയ സംരംഭകനെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതയാണുള്ളത്.
1: പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീടുകളിൽ തന്നെ നെയ്യ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കാറുണ്ട് യന്ത്രങ്ങൾ അത് യൂസ് ചെയ്തിട്ട്. അതിന് വല്യൊരു യൂണിറ്റിന്റെ ആവശ്യമൊന്നും ഇല്ല.
0: ഒരു ഗീ വാറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതായത് അതും ഈ യന്ത്രങ്ങൾ തന്നെയാണ്. പലപ്പോഴും കുറച്ചും കൂടി വലിയൊരു തലത്തിലേക്ക് പോകണം, കുറച്ചധികം പാലുണ്ടെങ്കിൽ നെയ്യിന് വേണ്ടി അങ്ങനത്തെ ഓട്ടോമാറ്റിക് യന്ത്രങ്ങൾ വാങ്ങിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പണ്ടത്തെ ഇതനുസരിച്ച്
1: കടകോലയുഗത്തിൽ നിന്ന് മാറി,
0: അതെ, തൈര് കടഞ്ഞിട്ടാണ് വെണ്ണ ഉണ്ടാക്കുക. ഇന്നത്തെ കാലത്ത് ചുരുങ്ങിയത് മിക്സി എങ്കിലും ഉപയോഗിക്കും. മിക്സി പോലും യന്ത്രമാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ക്രീം സെപ്പറേറ്ററുകൾ ഉണ്ട്, അതിൽ നിന്നാണ് പിന്നീട് വെണ്ണയാക്കി മാറ്റുന്നത്. വെണ്ണയാണ് പിന്നെ നെയ്യാക്കി മാറ്റുന്നത്. അപ്പം ചെറിയ തലങ്ങളിലടക്കം ആവശ്യത്തിനനുസരിച്ചുള്ള യന്ത്രങ്ങൾ ഇപ്പൊ മാർക്കറ്റിൽ ലഭ്യമാണ്. നമുക്ക് വിപണിയിൽ കിട്ടുന്ന പാക്കറ്റ് പാലുകളെല്ലാം തന്നെ പാസ്ചറൈസ്ഡ് പാലുകളാണ്. പാസ്ചറൈസർ എന്നുള്ള യന്ത്രത്തിലൂടെ കടത്തി വിട്ടിട്ടാണ് പാസ്ചറൈസേഷൻ നടത്തിയിരിക്കുന്നത്. അതായത് ഈ പാസ്ചറൈസേഷൻ യൂണിറ്റുകളുടെ ഭാഗമായിട്ട് സ്റ്റീം ജനറേറ്ററുകൾ, അതിന്
1: ചൂടുവെള്ളം
0: കൂളിയാണ്. അപ്പോൾ 72 ഡിഗ്രിയാണ് പറയാറ്. 72 ഡിഗ്രി ഒരു കണിക പാലിനെ 15 സെക്കൻഡ് അങ്ങനെ വെക്കണം എന്നാ പറയുക. അപ്പം അതിനൊക്കെ തന്നെ യന്ത്രങ്ങളുടെ പിൻബലമാണുള്ളത്. മാത്രമല്ല, തുടക്കത്തിൽ തന്നെ പാലിപ്പോൾ ഒരു ഡയറിയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ മിൽക്ക് പമ്പുകളിലൂടെയാണ് അത് പമ്പ് ചെയ്ത് പാസ്ചറൈസറിലേക്കോ അല്ലെങ്കിൽ ചില്ലർ അല്ലെങ്കിൽ തണുപ്പിക്കാനുള്ള യന്ത്രങ്ങളിലേക്ക് വരിക. പിന്നെ മാത്രമല്ല, ഇതെല്ലാം കഴിഞ്ഞ് പാസ്ചറൈസ് ചെയ്ത പാല് തണുപ്പിച്ച് പാക്കറ്റായിട്ട് സൂക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? പാക്കിംഗ് മെഷീനുകൾ വേണം. അപ്പോൾ ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനുകൾ അടക്കം പാലിന് വേണം, നെയ്യിന് വേണം, തൈരിന് വേണം, എല്ലാത്തിനും വേണം. നെയ്യൊക്കെ ബോട്ടിലായിരിക്കും, ബോട്ടിലിംഗ് മെഷീൻസ് അടക്കം നമുക്കുണ്ട്. എല്ലാം തിരി അടച്ച് മുറുക്കാൻ വരെ യന്ത്രങ്ങൾ അവൈലബിൾ ആണ് ഇപ്പോൾ. അത് മാത്രമല്ല, അപ്പോൾ എന്താ വെച്ചാൽ പനീറിന് പ്രസ്സുകളുണ്ട്, പനീർ പ്രസ്സും യന്ത്രം തന്നെയാണ്. പിന്നെ അതേപോലെ ഐസ്ക്രീം മേക്കിംഗ് മെഷീൻസ് ഉണ്ട്, പക്ഷെ കുറച്ചും കൂടി വില കൂടിയ കാര്യങ്ങളാണ്. അപ്പം അതിനനുസരിച്ചുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടി വരുന്നു മാത്രം. പക്ഷെ ഇതെല്ലാം തന്നെ ക്ഷീരമേഖലയിലെ സൈഡായിട്ടുള്ള ബിസിനസ് സാധ്യതകളാണ് തുറന്നു വരുന്നത്.
1: കർഷകനൊരു പാല് കൊടുത്താൽ തന്നെയും അതിന്റെ റീഡിങ്ങും ഫാറ്റ്

0: ഇതെല്ലാം നോക്കിയിട്ടാണ് അതിനെത്രയാണ് വില എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അവിടെ ലാക്ടോമീറ്ററും അത് എല്ലാം, അപ്പൊ ഈ ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള യന്ത്രങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന്.
1: കർഷകൻ തൊട്ടടുത്ത കടയിലേക്കാണ് പാല് കൊടുക്കുന്നതെങ്കിൽ പാലിന് വെള്ളമൊഴിച്ചിട്ടുണ്ടെന്ന് കടക്കാരൻ പറയുന്ന പോലെ ഇരിക്കും. പക്ഷേ എന്ത് തന്നെയായാലും പാലിന് അടിസ്ഥാനപരമായിട്ടുള്ള ഗുണനിലവാരം വേണം, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് പ്രകാരം. അതിന് അത് ടെസ്റ്റ് ചെയ്യാനുള്ള യന്ത്രവും അനിവാര്യം തന്നെയാണ്. ഇപ്പൊ പാൽ സൊസൈറ്റികളിലേക്കാണ് പോകുന്നതെങ്കിൽ സൊസൈറ്റികളിൽ ഇതെല്ലാം നോക്കി തന്നെയാണ് പാല് എടുക്കുക. അതിൽ കൊഴുപ്പ്, കൊഴുപ്പിതര ഘടകങ്ങള്, പിന്നെ ഗുണനിലവാരം നോക്കിയിട്ടാണ് എടുക്കുക. അപ്പൊ അതിനുവേണ്ടി സൊസൈറ്റികളിൽ ലാക്ടോമീറ്ററോ അല്ലെങ്കിൽ ബ്യൂട്രോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഗ്ലാസിന്റെ ഒരു സാധനമുണ്ട്,
0: അത്
1: സെൻട്രിഫ്യൂഗ് വഴി ചെയ്യുന്നത്, അത് ചെയ്യാം. സെൻട്രിഫ്യൂഗും പണ്ടത്തെ കാലത്ത് ഈ ഇതായിരുന്നു ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യം, അത് നിന്നാ കിട്ടുക. പക്ഷെ ഇപ്പൊ എളുപ്പപ്പണിക്ക് വേണ്ടി അനലൈസറുകളുണ്ട്, എല്ലാ സംഘങ്ങളിലും അനലൈസറുകൾ ഉണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് ആണ് പലതും. പാലിന്റെ ഗുണനിലവാരം അനുസരിച്ചാണ് പാലിന് വില കിട്ടുക കർഷകന്. അതുപോലും യന്ത്രങ്ങളാണ് അടിച്ചു കൊടുക്കുക. ഇപ്പൊ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ മിക്കവാറും സംഘങ്ങളിൽ അങ്ങനെ തന്നെയാണ് വില വരുന്നത്. അത് മാത്രല്ല, അപ്പൊ ഇതിന്റെ ഒരു മൈക്രോബിയൽ തലമുണ്ട്, അതായത് അണുഗുണനിലവാരം കൂടിയുണ്ട്. അത് പക്ഷെ സംഘങ്ങളിൽ നടക്കില്ല, ഇപ്പൊ ഡയറികളിലോ മറ്റുള്ള കാര്യങ്ങളിലോ എടുക്കുന്ന സാമ്പിളുകളിൽ നിന്നാണ് എടുക്കുന്നത്. നമ്മുടെ വകുപ്പിനും പലയിടത്തായിട്ട് ഇതേപോലെ ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റികളുണ്ട്. സ്റ്റേറ്റ് ഡയറി ലാബ് അടക്കം റീജിയണൽ ഡയറി ലാബുകളുണ്ട് എല്ലായിടത്തും തന്നെ. ഈ പറഞ്ഞ ക്ഷീരമേഖലയിലെ യന്ത്രങ്ങൾ പറയുമ്പോൾ അതും കൂടി വേണം. സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഓട്ടോ ക്ലേവുകൾ അടക്കം, പിന്നെ ഹോട്ട് എയർ ഓവനുകൾ, ഇങ്ങനെയെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടാണ് അവിടെ അണു ഗുണനിലവാരം, പാലിന്റെ ഓരോ ഡ്രോപ്പ് പാലും ശുദ്ധമാണോ, എത്രത്തോളം ഗുണമുണ്ട്, അണുക്കളുടെ ലോഡ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ യന്ത്രങ്ങൾ വരെ നമുക്ക് മുമ്പ് കാലം മുതൽക്കേ ഉപയോഗിച്ചു വരുന്നുണ്ട്. പക്ഷെ പുറമേ നിന്ന് കാണുന്ന ഒരാൾക്ക് ഇതിനെ പറ്റിയൊന്നും അത്ര അറിവ് ഉണ്ടാവണമെന്നില്ല. അത് ആ വിഭാഗം പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ചിലപ്പോൾ അറിയുന്നുള്ളൂ എന്ന് മാത്രം. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ സംഘങ്ങളിലാണെങ്കിലും MBRT അല്ലെങ്കിൽ മെത്തിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പാലിന്റെ നല്ല ക്വാളിറ്റി നോക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്, അണുഗുണ നിലവാരത്തിന്റെ പെട്ടെന്നുള്ള ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട്. അത് ചെയ്യുന്നതും ഇളം ചൂടുള്ള വെള്ളം ആണ് വെക്കുക. അപ്പം ക്ഷീരമേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ മേഖലയും തന്നെ യന്ത്രങ്ങൾക്ക് വലിയ റോളുകൾ ഉണ്ട് എന്നാണ് പറയാനുള്ളത്. ഇനി അതൊന്നും പോരാഞ്ഞിട്ട് സൈഡ് ഉൽപ്പന്നമാണ് ചാണകം.
0: അതെ,
1: ചാണകം വരെ ഉണക്കി പൊടിച്ച് പാക്കറ്റിലാക്കി വിറ്റാൽ വലിയ വിലയാണ് പലപ്പോഴും കിട്ടുന്നത്. അതിനും ഈ പറഞ്ഞ പാക്കിംഗ് അടക്കം ഉള്ള യന്ത്രങ്ങൾ ആവശ്യമാണ്. മാത്രമല്ല, ബയോഗ്യാസ് പ്ലാന്റ് അടക്കമുള്ള സബ്സിഡിയറി വെള്ളം പോലും ഇപ്പോൾ ജൈവകൃഷിക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതും വളം തന്നെയാണ്. എല്ലാ കാര്യങ്ങൾക്കും ഇടയ്ക്കൊരു യന്ത്രം ആവശ്യമാണ് എന്നുള്ളതായിരിക്കണം മനസ്സിലാക്കേണ്ടത്.
0: ഇപ്പൊ മാം പറഞ്ഞപ്പോൾ എല്ലാ മേഖലയിലേക്കും യന്ത്രവൽക്കരണം കടന്നു ചെന്നിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ പ്രത്യേക പദ്ധതികളോ സബ്സിഡികളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
1: സ്കീമുകൾ ഒരു വലിയ തലം വരെയുണ്ട്. ക്ഷീരവികസന വകുപ്പിന്റെ കർഷകരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്കീമുകളും തന്നെ ക്ഷീരശ്രീ എന്നുള്ള ഒരു പോർട്ടലിലാണ്, അത് ക്ഷീരവികസന വകുപ്പിന്റെ പോർട്ടലാണ് അതിലുണ്ടാവുക. അപ്പോൾ കർഷകന് ഒരു ലോഗിൻ ഐഡിയും പാസ്വേഡും കിട്ടിയിട്ടുണ്ടാവും. അതുവഴിയാണ് അവർക്ക് അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ അക്ഷയ സെന്ററുകളിൽ നിന്നോ അവരവരുടെ മൊബൈലിൽ നിന്നോ ഒക്കെ തന്നെ അപേക്ഷിക്കാം, കമ്പ്യൂട്ടർ വഴിയോ ഒക്കെ അപേക്ഷിക്കാം. അതിൽ kshree.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറി അവർക്ക് അവരുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ആ കർഷകന്റെ ഡീറ്റെയിൽസ് നമ്മൾ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നികുതി അടച്ച റെസിപ്റ്റ്, ആധാർ, ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ് ഇതെല്ലാം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് അവിടുന്ന് തന്നെ അറിയാൻ പറ്റും. സോഫ്റ്റ്വെയർ ആണ് മുഴുവൻ തീരുമാനിക്കുന്നത്. അപ്പം എത്ര പശുവിന്റെ യൂണിറ്റ് വേണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ വരും. അത് പോരാത്തതിന് യന്ത്രങ്ങളുടെ കേസിൽ യന്ത്രങ്ങൾക്ക് മെക്കനൈസേഷൻ ആൻഡ് മോഡേണൈസേഷൻ എന്നൊരു വിഭാഗമുണ്ട്. അപ്പം അതിൽ ഉള്ള പദ്ധതികൾ ഉണ്ടാവും. അത് ടാർഗറ്റ് താഴെയുള്ള തലത്തിലേക്ക് ബ്ലോക്ക് തല ഓഫീസുകളിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ചാണ് ഈ സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതനുസരിച്ച് കർഷകന് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു അപേക്ഷയ്ക്കാണ് അല്ലെങ്കിൽ രണ്ട് അപേക്ഷയ്ക്കാണ് പറ്റുക വെച്ചാൽ അതനുസരിച്ച് അപേക്ഷിക്കാം. പക്ഷേ അത് കർഷകൻ കൊടുക്കുന്ന ഡാറ്റ പ്രകാരം എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ, അയാൾ ഇതിന് പറ്റുന്ന ഒരാളാണെങ്കിൽ സോഫ്റ്റ്വെയർ തന്നെ തീരുമാനിച്ച് പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക ചെയ്യുക. മുൻഗണനാ ക്രമത്തിൽ ആളുടെ ആ കൊടുക്കുന്ന ഇത്ര പശുണ്ട്, ഇത്ര പറമ്പുണ്ട്, പാടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഡാറ്റ വെച്ചിട്ട്, അതായത് മുൻ കാലങ്ങളിൽ സബ്സിഡി ലഭ്യമായിട്ടുണ്ടോ ഇതെല്ലാം നോക്കിക്കൊണ്ട് ആണ് പ്രയോറിറ്റി ലിസ്റ്റ് ജനറേറ്റ് ചെയ്യുക. ഈ പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യമുള്ള കർഷകനാണ് എലിജിബിലിറ്റി ഉണ്ടാവുക. കർഷകന് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ ഇറിഗേഷൻ അസിസ്റ്റൻസുകളുണ്ട്, അതായത് സ്പ്രിംഗ്ലർ പോലത്തെ കാര്യങ്ങൾ വെക്കാൻ, പമ്പുകൾ പോലത്തെ കാര്യങ്ങൾ വെക്കാൻ. അപ്പം ഡിപ്പാർട്ട്മെന്റ് കർഷകന്റെ കൂടെ എപ്പോഴും കൈകോർത്ത് തന്നെ ഉണ്ടാവുന്നുണ്ട്.
0: അതിൽ ഈ മാറ്റുകളും അതെല്ലാം ഉൾപ്പെടുന്നുണ്ടോ?
1: ആവശ്യാനുസരണം വാങ്ങിക്കാം. ആവശ്യാധിഷ്ഠിത ധനസഹായം എന്ന് പറയുന്ന ഹെഡിൽ കർഷകന് കൊടുക്കാവുന്നതിൽ കൗ മാറ്റ് അടക്കം വരുന്നുണ്ട്. പാൽ ക്യാനുകളൊക്കെ വേണ്ടി വന്നാൽ അതിനും സബ്സിഡികളുണ്ട്. ഏതാണ്ട് 60% മുതൽക്ക് 75% വരെ, അതായത് ഗുണനിലവാരം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ സബ്സിഡി 75% വരെ വരും, അല്ലാത്തതിന് 60%.
0: അതെങ്ങനെ ഇന്ന ജില്ലയ്ക്ക് പ്രയോറിറ്റി കൂടുതൽ അങ്ങനെയൊന്നുമില്ല, എല്ലാ ജില്ലകളിലും,
1: കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ ഇവയെല്ലാം തന്നെ ഉണ്ട്. പിന്നെ ചില പ്രത്യേക സ്കീമുകൾ ചിലപ്പോൾ ചില ജില്ലകൾക്ക് കൊടുക്കാം. അധികം ഇല്ലാത്ത സ്കീമുകളുണ്ടല്ലോ, വലിയ സ്കീമുകളിൽ ചിലപ്പോൾ

0: ചില ജില്ലകളെ മാത്രമേ ചൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ ഗവൺമെന്റ്. അതല്ലാത്ത എല്ലാ കാര്യങ്ങളിലും കർഷകന് ഈ തരം കാര്യങ്ങൾ, യന്ത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉള്ള സബ്സിഡികൾ അവൈലബിൾ ആണ്. എല്ലാവർക്കും കിട്ടും എന്നല്ല പറഞ്ഞത്,
1: പറഞ്ഞല്ലോ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്.
0: മുൻഗണനാക്രമത്തിൽ
1: കിട്ടുന്നതനുസരിച്ച് അത് നോക്കുമ്പോൾ ആർക്കാണോ മാച്ച് ആവുന്നത് അവർക്കായിരിക്കും പ്രയോറിറ്റി കൂടുതലായിട്ട്.
0: ക്ഷീരകർഷകൻ കണ്ണൊന്ന് തുറന്നിരുന്നാൽ, ക്ഷീരകർഷകൻ മാത്രമല്ല ക്ഷീരമേഖലയുമായിട്ട് അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇഷ്ടം പോലെ സാധ്യതകൾ ഇപ്പോഴും നിലവിലുണ്ട്. മറ്റൊരിടത്തേക്ക് തൊഴിലിന് പോവാതെ, ഇപ്പം കോവിഡിന്റെ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് തൊഴിൽ നഷ്ടപ്പെട്ടു, അന്നും പിടിച്ചു നിന്നത് ക്ഷീരമേഖലയാണ്. എന്നും കാശ് അവർക്ക് കയ്യിലുണ്ടായിരുന്നു, വലിയ എമൗണ്ട് അല്ലെങ്കിൽ പോലും. പലരും ഇത് നഷ്ടമാണെന്ന് പറഞ്ഞാൽ പോലും അവർ ഈ മേഖലയിൽ തന്നെ പിടിച്ചു നിൽക്കാനുള്ള കാരണവും അതാണ്.
1: കൃത്യമായി നമ്മൾ അതിനെ പരിപാലിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരു നിത്യ വരുമാനമാണത്.
0: അതെ,
1: അത് ഒരു പീരീഡ് ഉണ്ടല്ലോ, ഇത്ര നാൾ കഴിയുമ്പോൾ കുത്തിവയ്ക്കുക, അതൊക്കെ നമ്മൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, അതിപ്പോൾ ഏത് മേഖല എടുത്താലും അവിടെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്.
0: അതെ,
1: പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആണ്, നമ്മളെ സഹായിക്കാനായിട്ടുള്ള കൈകൾ ചുറ്റുപാടും ഉണ്ട്. അപ്പം അത് മനസ്സിലാക്കി വേണം ഓരോ കർഷകനും ആ ഒരു മേഖലയിലോട്ട് ഇറങ്ങി തിരിക്കാൻ.
0: അതെ അതെ അതെ, കർഷകർ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ വെച്ചാൽ ക്ഷീര മേഖലയോട് അനുബന്ധിച്ച പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഒന്ന് ക്ഷീര വികസന വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമയുടെ കുറേ ധനസഹായങ്ങളുണ്ട്, KLDB, പിന്നെ വെറ്റിനറി യൂണിവേഴ്സിറ്റികൾ. എല്ലാം തന്നെ കർഷകന് പലതരത്തിൽ സഹായകഹസ്തവുമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഒന്ന് ട്രെയിനിങ് ആയിക്കോട്ടെ, അല്ലാത്ത മേഖലകളിലായിക്കോട്ടെ, എല്ലാവരും തന്നെ എല്ലാ നേരവും സബ്സിഡി കിട്ടുമെന്നല്ല പറയുന്നത്, പക്ഷേ എപ്പോഴും എന്ത് കാര്യത്തിനും ഞങ്ങളെല്ലാവരും ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.
1: അപ്പൊ നമ്മുടെ കാർഷിക മേഖല നമ്മുടെ നാടിന്റെ നട്ടെല്ലാണെന്ന് പറയുന്നത്, അപ്പൊ ആ നട്ടെല്ലിന്റെ ഒരു ഭാഗമാണ് ക്ഷീരമേഖല എന്ന് പറയുന്നത്. മാമിനോട് സംസാരിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതേക്കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ ഉണ്ട്, ഈ യന്ത്രവൽക്കരണവുമായി ബന്ധപ്പെട്ട്. പക്ഷെ നമ്മുടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതിന്റെ വിവിധ വശങ്ങളാണ് പറഞ്ഞത്, ഏതൊക്കെ എവിടെയൊക്കെ നമുക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ കർഷകർക്ക് ലഭ്യമാണ് എന്നുള്ളത്. അപ്പൊ പലതും പുതിയ അറിവുകളായിരിക്കാം. എന്തായാലും ക്ഷീരമേഖലയിലെ യന്ത്രവൽക്കരണം എത്രത്തോളം ഒരു കർഷകന് സഹായകമാണ് എന്നതിനെക്കുറിച്ച് വളരെ വിലപ്പെട്ട അറിവുകളാണ് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് മാം പങ്കുവച്ചത്. ഒരുപാട് നന്ദി.
0: നന്ദി.
1: ക്ഷീരമേഖലയിലെ യന്ത്രവൽക്കരണം അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തത് ക്ഷീരവികസന വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി കെ ഉഷാദേവി. വയലും വീടും

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
2: ആ പറയൂ.
1: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
2: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
1: എങ്ങനെ ചെയ്യേണ്ടത്?
2: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക, അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
1: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിൽ
2: ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
1: ഇത്രയുള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
2: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലേക്ക്

0: ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡലിന് കോഴിക്കോട് 24,100, വടകര 25,030, മാനന്തവാടി 26,800 രൂപ. കൊപ്ര കിൻഡലിന് കോഴിക്കോട് എടുത്തപടി 14,000 രൂപ, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 24,500 രൂപ, പൊന്നാനി 16,500 രൂപ, കോഴിക്കോട് 17,400 രൂപ, മഞ്ചേരി കിൻഡലിന് 4,700 രൂപ, മാനന്തവാടി കിൻഡലിന് 5,600 രൂപ. കയർ കിൻഡലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ, കോഴിക്കോട് കൊയിലാണ്ടി 9,000 രൂപ. റബ്ബർ കിൻഡലിന് കോഴിക്കോട് 27,000 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000 രൂപ, മാനന്തവാടി 3,600 രൂപ. പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1,700 രൂപ. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,500 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് കിൻഡലിന് 7,000 രൂപ, മഞ്ചേരി കിൻഡലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് കിൻഡലിന് കോഴിക്കോട് പഴയത് 36,000 രൂപ, കോഴിക്കോട് പുതിയത് 36,000 രൂപ. പുകയില മിനപാളയം കിൻഡലിന് പാലക്കാട് 21,000 രൂപ, കോഴിക്കോട് 8,300 രൂപ, മാനന്തവാടി 38,000 രൂപ. കുരുമുളക് കിൻഡലിന് മഞ്ചേരി നാടൻ 68,000 രൂപ, കോഴിക്കോട് നാടൻ 67,000 രൂപ, കോഴിക്കോട് ചേട്ടൻ 67,500 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് കിൻഡലിന് പാലക്കാട് 28,500 രൂപ, കോഴിക്കോട് 26,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി കിൻഡലിന് കോഴിക്കോട് പുതിയത് 19,800 രൂപ, മാനന്തവാടി പുതിയത് 11,600 രൂപ. പച്ചക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,500 രൂപ, മാനന്തവാടി 2,200 രൂപ. ഉണക്കക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,700 രൂപ. ശർക്കര കിൻഡലിന് പാലക്കാട് 4,200 രൂപ, കോഴിക്കോട് 5,400 രൂപ, മാനന്തവാടി പാണ്ടി 4,800 രൂപ. നിലക്കടല കിൻഡലിന് പാലക്കാട് 17,000 രൂപ, ചിറ്റൂർ 16,500 രൂപ, കോഴിക്കോട് 13,500 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 740 രൂപ, മാനന്തവാടി ലഗോൺ 750 രൂപ. വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40 രൂപ. കൈതച്ചക്ക കിൻഡലിന് കോഴിക്കോട് 4,500 രൂപ, മാനന്തവാടി 4,500 രൂപ. പഞ്ചസാര കിൻഡലിന് പാലക്കാട് 4,700 രൂപ, കോഴിക്കോട് 4,400 രൂപ, മാനന്തവാടി 4,750 രൂപ. മഞ്ഞൾ കിൻഡലിന് കോഴിക്കോട് 16,500 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ കിൻഡലിന് പാലക്കാട് 3,800 രൂപ, മഞ്ചേരി 4,000 രൂപ, കോഴിക്കോട് 4,000 രൂപ, മാനന്തവാടി 2,600 രൂപ. മീഡിയം ജീവിതശാല 18,300 രൂപ, പാലക്കാട് മട്ട 4,700 രൂപ, ബോധന 3,750 രൂപ. അരിമാനന്തവാടി ഗന്ധകശാല 18,700 രൂപ, മട്ട 4,700 രൂപ, കുറുവ 4,500 രൂപ. റീജിയണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇപ്പോൾ കേട്ടത്. കാലാവസ്ഥ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ ദുർബലമാണ്. കേരളത്തിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മഴ പെയ്തു. ലക്ഷദ്വീപിൽ മഴ പെയ്തില്ല. വരും ദിവസങ്ങളിൽ കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ മഴയോ ഇടിമിന്നലോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റ് മുന്നറിയിപ്പുകളില്ല. മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
3: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമുസ് കടലിടുക്കിലെ കപ്പലാക്രമണം. ഇറാൻ പ്രതിനിധിയെ വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല.

0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യു കെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്തു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കേണ്ടത് അതിർത്തികളിൽ മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലും മൂല്യങ്ങളിലുമാണെന്ന് വരും തലമുറയെ ഓർമ്മിപ്പിക്കാൻ ഈ യാത്രയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: കാർഗിൽ യുദ്ധവിജയം ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിരോധ വീര്യത്തിന്റെ പ്രതീകമാണെന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യവേ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഒരു സവാരി, ഒരു രാഷ്ട്രം, ഒരു സല്യൂട്ട് എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിക്കുന്ന റാലിയിൽ 28 ബൈക്ക് യാത്രികരാണ് പങ്കെടുക്കുന്നത്. 13 ദിവസം കൊണ്ട് 1900 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ മാസം 26 ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ യുദ്ധസ്മാരകത്തിൽ റാലി സമാപിക്കും. വഴിമധ്യേ വിവിധ യുദ്ധസ്മാരകങ്ങളിൽ ആദരവർപ്പിക്കുന്ന സംഘം വീരമൃത്യു വരിച്ച സൈനികരുടെ പത്നിമാരെ ആദരിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭക്ഷ്യധാന്യ സംഭരണ വ്യവസ്ഥ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ന്യൂഡൽഹിയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർദ്ദിഷ്ട സംഭരണ നയവും പ്രൈവറ്റ് എന്റർപ്രണേഴ്സ് ഗ്യാരണ്ടി സ്കീമും വിലയിരുത്തിയ യോഗത്തിൽ പ്രാദേശിക സംഭരണ അസന്തുലിതാവസ്ഥ, അധിക സ്റ്റോക്ക് കൈകാര്യം ചെയ്യൽ, സംഭരണശേഷി കാര്യക്ഷമമാക്കൽ, സംഭരണ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്തു. നിർമ്മിത ബുദ്ധിക്ക് യുവാക്കളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഹൈദരാബാദിൽ ബ്രിക്സ് ട്രേഡ് യൂണിയൻ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക മാറ്റങ്ങൾക്കനുസരിച്ച് നൈപുണ്യം മെച്ചപ്പെടുത്തി തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭയം മറികടക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനായി സ്കിൽ ഇന്ത്യ മിഷൻ വഴി പുതിയ കോഴ്സുകൾ ആരംഭിക്കും. ഇന്ത്യക്കാർക്ക് അന്താരാഷ്ട്ര തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി കരാറുകളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി സർവകലാശാല കർണാടകയിൽ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ബംഗളൂരുവിൽ ഗൂഗിൾ കണക്ട് ഇന്ത്യ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകോത്തര നിലവാരമുള്ള പ്രതിഭകളെ വാർത്തെടുക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായ മേഖല, സർക്കാർ എന്നിവ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതിലും നിർദ്ദിഷ്ട സർവകലാശാല നിർണായക പങ്ക് വഹിക്കുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. സ്റ്റാർട്ടപ്പുകൾക്കും കമ്പനികൾക്കും നിർമ്മിത ബുദ്ധി മേഖലയിൽ ഗവേഷണം നടത്തുന്നതിനുള്ള AI ഹബ്ബ് സ്ഥാപിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചു വരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ആക്രമിക്കപ്പെട്ട MT അൽ ബഹിയ, MT മൊംബാസ എന്നീ കപ്പലുകളിലെ 30 ഇന്ത്യൻ ജീവനക്കാരിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിച്ചു. ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിലെ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3rd പതിപ്പാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി മാറിയതായും അദ്ദേഹം പറഞ്ഞു. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ

0: ിലെ മുഖ്യമന്ത്രിമാർ കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫിഫ ലോകകപ്പിലെ ആദ്യ സെമി ഫൈനലിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ഇന്ന് അർദ്ധരാത്രി 12:30 ടെക്സസിലെ ഡാലസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. തുടർച്ചയായ 3-ാം വട്ടം ലോകകപ്പ് ഫൈനലിൽ ഇടം നേടാൻ ലക്ഷ്യമിട്ടാണ് ഫ്രാൻസ് ഇറങ്ങുന്നത്. അതേസമയം 2010 കിരീട നേട്ടത്തിന് ശേഷമുള്ള ആദ്യ ലോകകപ്പ് ഫൈനലിൽ പ്രവേശനത്തിനായാണ് സ്പെയിൻ പൊരുതുക. വ്യാഴാഴ്ച നടക്കുന്ന 2-ാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20-നാണ് ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന ഫൈനൽ പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 259 റൺസ് വിജയലക്ഷ്യം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. റെയിൽവേ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നതിനായി റെയിൽ ഭൂമി പോർട്ടൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇനി മുതൽ വളങ്ങൾ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകാൻ ആകുമെന്നും അന്തരീക്ഷ മലിനീകരണം തടയാൻ താപനിലയങ്ങളിലുണ്ടാകുന്ന ഫ്ലൈ ആഷ് കണ്ടെയ്നറുകളിൽ മാത്രമേ കൊണ്ടുപോകാവൂവെന്നും അദ്ദേഹം അറിയിച്ചു.
1: അഗർ ഫ്ലൈ ആഷ് കാ ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ബനാ സക്തേ വി കെൻ യൂസ് ഫ്ലൈ ആഷ് ഇൻ ഇക്കണോമിക് വേ സിമെന്റ് മേ പ്രൊഡക്ഷൻ മേ യൂസ് കർ സക്തേ യാ ഫിർ റോഡ് കൺസ്ട്രക്ഷൻ യാ കിസി ദൂസരെ കൺസ്ട്രക്ഷൻ മേ ഹം കാം മേ ലേ സക്തേ. റെയിൽ ട്രാൻസ്പോർട്ടേഷൻ മേ ജബ് ഉസ്കോ വാഗൻ മേ ഭർത്തേ ഹൈ തോ ഫ്ലൈ ആഷ് ബഹുത് ഫൈൻ ഹോനെ സേ ഉസ്കോ ലോഡ് കർനേ കേ ടൈം മേ ബഡാ പൊല്യൂഷൻ ഹോ. സോ ദാറ്റ്സ് വൈ വി ബ്രോട്ട് ദിസ് റിഫോം.
0: തൊഴിൽ ശക്തിയും യുവശക്തിയുമാണ് ദേശീയ പുരോഗതിയുടെ നിർണായക ഘടകങ്ങളെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യത്തെ 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് ഹൈദരാബാദിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സനാത് നഗർ ESIC ആശുപത്രിയിലെ അത്യാധുനിക OPD ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി മറ്റ് 6 ESI പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. ഖസക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഇന്ത്യ മാലദ്വീപ് സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. മാലദ്വീപിന്റെ 2-ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2025-26 വർഷത്തിൽ 771 മില്യൺ US ഡോളറിൽ അധികമായിരുന്നു. നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ FTA ഇരുരാജ്യങ്ങളിലെയും സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുമെന്നും ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 561 പോയിന്റ് കുറഞ്ഞ് 77,054, നിഫ്റ്റി 158 പോയിന്റ് നഷ്ടത്തിൽ 24,052 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,04,720 രൂപയും ഗ്രാമിന് 13,090 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലാക്രമണം. ഇറാൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: യുവവാണി.

0: യുവസാഹിത്യം.
1: എല്ലാ ശ്രോതാക്കൾക്കും യുവസാഹിതിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.

0: യുവസാഹിതിയിൽ ഇന്നാദ്യം ഒരു കവിതയാണ്. എഴുതി അവതരിപ്പിച്ചത് ശ്രീകുമാർ ചേർത്തല.
1: ഗംഗാനിമന്ത്രണം. ഇനിയെത്ര ദൂരം ഗമിക്കേണ്ടു ജീവിത ചുടലക്കളങ്ങളിൽ കുളിർവിടർത്താൻ, ഇനിയെത്ര കാതം താണ്ടണം ആഴിതൻ അന്തരാളങ്ങളിൽ തലചായ്ക്കുവാൻ, ഇനി എത്ര ദൂരം ഗമിക്കേണ്ടു ജീവിത ചുടലക്കളങ്ങളിൽ കുളിർവിടർത്താൻ, ഇനി എത്ര കാതം താണ്ടണം ആഴിതൻ അന്തരാളങ്ങളിൽ തലചായ്ക്കുവാൻ. പുലരികളായിരം മന്ദാരകുസുമങ്ങൾ ഇക്ഷിതീ നികടത്തിലുതിർത്തു ചിരിക്കവേ, സന്ധ്യകൾ അമ്പരക്കാവതിൽ മേഘശില്പങ്ങൾ അർക്കനുമായി ചമയിച്ചൊരുക്കവേ, രാവും നിലാവിൻ്റെ വെൺചേല ചുറ്റിയ വിണ്ണതിയോരത്തു താരമാല്യങ്ങളണിയവേ, ഇനി എത്രയാമങ്ങൾ കാതോർത്തിരിക്കണം ഇക്കളിത്തട്ടിൽ വിളക്കണയാൻ, ഇനി എത്രയാമങ്ങൾ കാതോർത്തിരിക്കണം ഇക്കളിത്തട്ടിൻ വിളക്കണയാൻ. ഹിമവാന്റെ മടിയിലന്നിത്തിരി തീർത്ഥമായുലയുന്ന കാർമേഘച്ചുരുളിലെ ജീവനായി കരുണയായി കാമമായി ചാരിത്രിശക്തിയായി വരളുന്ന മണ്ണിൻ്റെ നെഞ്ചിൽ സാന്ത്വനവുമായി

മുറിവുകൾ കനത്തൊര ഭാരതമാറിലെ ഉണങ്ങാത്ത വ്രണമാണീ ഗംഗ. കണ്ടു ഞാൻ എത്രയോ പൊയ്മുഖങ്ങൾ, പിന്നെ ഉപനിഷത്താളിൽ മയങ്ങുന്ന സത്യങ്ങൾ. മനസ്സിൻ്റെ ജാലക പഴുതുമറച്ചും പടുന്തിരിയെരിയുന്ന പാതകക്കാഴ്ചകൾ കെട്ടുകൾ. ഒരു ചാൺവയറിലെ വിശപ്പുറങ്ങാൻ തൊലിവിറ്റുറങ്ങുന്ന രാസ്ത്രീത്വവും ബാല്യവും. മുറിവുകളിതളിടും ഭാരതമാറിലെ കൊഴിയാത്ത ദലമാണീ ഗംഗ. മുറിവുകൾ

കണ്ടു. എതിർ ചേരിക്കൂട്ടിലെ എണ്ണം കുറയ്ക്കുവാൻ മൃതിക്കോട്ട കെട്ടുന്ന ഭാവനകൾ കണ്ടു. ഇനിയും മരിക്കാത്ത ഭൂമിയെ കണ്ടു, ഇനിയും മരിക്കാത്ത ഭൂമിയെ കണ്ടു. വീഴുന്ന സോദരൻ പടുത്തൊര കോവിലുകൾ കണ്ടു. തെരുവിൽ മൃത്യുതൻ തടവറ തീർക്കുവാൻ ക്രോധം വിഷം ചീറ്റും തോക്കുകൾ കണ്ടു. എവിടെയോ പുറം മൂടികളിലാളുകൾ ചിഹ്നങ്ങളായുറഞ്ഞലറുന്നതും കണ്ടു. കനിവിൻ്റെ ഒരു കണം തേടിയായലയുന്ന ദൈന്യം വിടരുന്ന മിഴികളും കണ്ടു ഞാൻ. കനിവിൻ്റെ ഒരു കണം തേടിയായലയുന്ന ദൈന്യം വിടരുന്ന മിഴികളും കണ്ടു ഞാൻ. ഇനി എനിക്കാവില്ല നടനം തുടരുവാൻ ഇവിടെ ഈ പൊന്മുളം ബാംസുരി കേൾക്കുവാൻ. ഇനി എനിക്കാവില്ല നടനം തുടരുവാൻ ഇവിടെ ഈ പൊന്മുളം ബാംസുരി കേൾക്കുവാൻ. അനങ്കമങ്കനയ്ക്കായി ഒരു തുണ്ടു ഭൂവിനായി ഉയരുന്ന യുദ്ധങ്ങൾ കണ്ടു. ഞാനേ ലോകം, ഞാനേ ലോകമെന്നു ഘോഷിച്ചു കൂടപ്പിറപ്പുകൾ ചേതന തല്ലിക്കെടുത്തുന്നതും കണ്ടു. ഇരുളിൽ ചുടുചോരമണക്കുന്ന തെന്നലിൽ കുട്ടികൾ ഒരു വറ്റുതുണ്ടിനായി അലയുന്നതും കണ്ടു. ഇരുളിൽ ചുടുചോരമണക്കുന്ന തെന്നലിൽ കുട്ടികൾ ഒരു വറ്റുതുണ്ടിനായി അലയുന്നതും കണ്ടു. ഇനി എത്ര കാതം താണ്ടണം ശാന്തിതൻ ശുഭ്രതീർത്ഥങ്ങളിൽ വിലയിക്കുവാൻ. ബാണങ്ങൾ പായുന്നു ചിരിച്ചുള്ളിലെ കാളിയൻ പണം വിടർത്തുന്നു. ദാഹമാറ്റാൻ കഠാരകൾ രുതിരപാനം നടത്തുന്നു. ധർമ്മങ്ങളേതോ കോമരം കെട്ടുന്നു വഴിതെറ്റിയാടിച്ചിതറുന്നു കർമ്മങ്ങൾ. മുറിവുകൾ കനത്തൊര ഭാരതമാറിലെ ഉണങ്ങാത്ത മുറിവാണി ഗംഗ. എവിടെയെന്നുത്തമ ശാന്തിമന്ത്രങ്ങൾ, എവിടെയെന്നുജ്വല വേദാന്തസാരങ്ങൾ, എവിടെ

0: ഇതാ എവിടെയാ ബൈബിൾ, എവിടെയാണ് എവിടെയാണ് ആ മാനിഷാതകൾ? ഇനി എത്രയാമങ്ങൾ കാതോർത്തിരിക്കണം ഇക്കളിത്തട്ടിൻ വിളക്കണയാൻ. കടും വർണ്ണക്കുപ്പായമണിയിച്ചൻ മിഴിനേരിനെ കടും വർണ്ണക്കുപ്പായമണിയിച്ചൻ മിഴിനീരിനെ വിൽക്കുന്നു വാണിഭം തഴയ്ക്കുന്നു. പിന്നെയും നിറം കെട്ട മദ്യക്കുപ്പികളുമായി പൈതൽ കൈതവക്കെട്ടുകൾ അണിയാൻ തുടങ്ങുന്നു. ഇനി എനിക്കാവില്ല ഭാരം ചുമക്കുവാൻ, ഇനി എനിക്കാകില്ല മിഴി തുറക്കാൻ. പിന്നെ സൗമ്യ സഹിഷ്ണുതാ മന്ത്രങ്ങൾ ഉരുവിട്ടു നിസ്വയായി നിസംഗയായി ജീവൻ കഴിക്കുവാൻ. മുറിവുകൾ മരിക്കാത്ത ഭാരതമാറിലെ നിറയാത്ത മനമാണീ ഗംഗ. ഇന്നു ഞാൻ ഓർക്കുന്നിന്ദ്രലോകത്തെ ബാല്യവും ഭാഗീരഥിയായ ശിവമുടിയിൽ അന്നാടിയ ലാസ്യവും. കാശിയിൽ ആയിരം ആരതി ചൂടി ഞാൻ ഋതുമതി നാണമണിഞ്ഞു നടന്നതും. പിന്നെ ശന്തനു പത്നിയായി ഭീഷ്മർദ്ദൻ മാതാവായി ഭാരതഭൂവിൽ കളിയാടി രസിച്ചതും. ഇനി എനിക്കാവില്ല ജാഹ്നവിയാകുവാൻ, ഇവിടെ പുനരൊരു സംസ്കൃതി രചിക്കുവാൻ. കാൺമു ഞാൻ രാമനെ അഗ്നിതീർത്ഥങ്ങളിൽ പത്നിശുദ്ധിയളന്നതും. കാൺമു ഞാൻ കൃഷ്ണനെ ധർമ്മയുദ്ധങ്ങളെ. കാൺമു ഞാൻ ബുദ്ധനെ ഹരിശ്ചന്ദ്രനെ പാണ്ഡയെ കയ്യിലഹിംസാമൃതമേന്തി ഗാന്ധിയെ. ഇനി എത്ര കാതം താണ്ടണം ആഴിതൻ ശുഭ്രതീർത്ഥങ്ങളിൽ വിലയിക്കുവാൻ. വിറച്ചുപോയി ഭീതിയാൽ വിമോചനമധുരം രുചിക്കവേ വെടിയുണ്ട ഹൃദന്തമധുതിരയവേ. ഇനി എനിക്കാവില്ല നടനം തുടരുവാൻ ഇവിടെ ഈ പൊന്മുളം ബാംസുരി കേൾക്കുവാൻ. ഇനി എൻ്റെ ഉയിരിൻ്റെ അവസാന കണികയും പകലോൻ്റെ സ്നേഹത്തിൻ നെരുതിയിലുന്നതിപ്പാടുകൾ തീർത്തിന്ദ്രധനുസ്സുകൾ തീർത്ത് ഗഗനസ്ഥലികളിൽ അനന്തമായായിരം ചിതച്ചാലുകൾ ചാർത്തിയടങ്ങുവതെന്നെന്നു നോറ്റു ഞാനുഴറുന്നു. ഏതോ കർമ്മദോഷമായി ജന്മപാപമായി ഗംഗ ഞാൻ അലയുന്നു മിഴിയടച്ചിടാതെ കണ്ണീർ തുടയ്ക്കാതെ. ഏതോ കർമ്മദോഷമായി ജന്മപാപമായി ഗംഗ ഞാൻ അലയുന്നു മിഴിയടച്ചിടാതെ കണ്ണീർ തുടയ്ക്കാതെ.
1: ശ്രീകുമാർ ചേർത്തല എഴുതി അവതരിപ്പിച്ച കവിതയാണ് ഇപ്പോൾ കേട്ടത്.
2: അടുത്തതായി ശ്രുതി എസ് എഴുതി അവതരിപ്പിക്കുന്ന കഥ പുള്ളിക്കുപ്പായം.
3: പുള്ളിക്കുപ്പായം. ദീർഘദൂര യാത്രയ്ക്ക് ശേഷം ആ മഹാനഗരത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ അവൾ ഇറങ്ങി. നട്ടുച്ചയായിരുന്നതിനാലാവാം അല്പം ക്ഷീണം തോന്നി. പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഗൈഡ് ഉൾപ്പെടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ അവളെ സ്വീകരിച്ചാനയിച്ച് സർക്കാർ വാഹനത്തിൽ കയറ്റി. വീതിയേറിയ നഗരവീഥിയിലൂടെ സഞ്ചരിച്ച് ഗസ്റ്റ് ഹൗസിലെത്തി. ആ നഗരം ആദ്യമായി കാണുകയാണ്. IAS എന്ന ബിരുദം ചാർത്തിയതിനാലാവാം ഇതുപോലുള്ള പല നഗരങ്ങളും അവൾ സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നിരീക്ഷകയായാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഗസ്റ്റ് ഹൗസിലെത്തിയ ഉടനെ ഉച്ചഭക്ഷണം കഴിച്ചു. മാഡം, ഇന്ന് നമുക്ക് വിശ്രമമാണ്, നാളെ മുതൽ പ്രോഗ്രാം ആരംഭിക്കാം, ഗൈഡ് അറിയിച്ചു. മലയാളം നന്നായി സംസാരിക്കുന്ന ഗൈഡ് തനിക്ക് അനുയോജ്യയാണെന്ന് തോന്നി. ശരി, നമുക്ക് വൈകുന്നേരം 5 മണിക്ക് കാണാം. ഓക്കെ മാഡം. ഗസ്റ്റ് ഹൗസിലെ 4-ാം നമ്പർ മുറിയിൽ അവൾ വിശ്രമിക്കാനായി കയറി. മുറിയിൽ AC ഉണ്ടായിരുന്നെങ്കിലും പ്രകൃതിയുടെ കാറ്റ് ഇഷ്ടമായതിനാൽ ജനാലകളെല്ലാം തുറന്നിട്ടു. പിറ്റേ ദിവസത്തെ പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ബെഡിൽ കിടന്നു. എങ്ങു നിന്നോ ഒരിളം കാറ്റ് അലയടിച്ചുകൊണ്ട് ആ മുറിയിലെത്തി അവളെ തഴുകി. പാരിജാത പൂക്കളുടെ സുഗന്ധം പേറിക്കൊണ്ടാണ് ആ കാറ്റ് അവിടെ എത്തിയത്. ആ സുഗന്ധം അവൾ ആവോളം നുകർന്നു. അത് അവളെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുട്ടിക്കാലത്ത് അച്ഛൻ എന്നും പാരിജാത പൂക്കളുടെ മാല കോർത്ത് അവളെ ചൂടിക്കുമായിരുന്നു. തനിക്ക് 7 വയസ്സുള്ളപ്പോൾ അച്ഛൻ വീടുവിട്ടു പോയതാണ്. പിന്നീടിന്നേ വരെ അദ്ദേഹത്തെപ്പറ്റി വിവരങ്ങളൊന്നുമില്ല. അന്നുവരെയെല്ലാം അവൾക്ക് അച്ഛനായിരുന്നു. ഒറ്റ മകളായതുകൊണ്ടാവാം അമ്മയ്ക്ക് അവളെ വിട്ടുകൊടുക്കാറില്ല. അവൾക്കും അങ്ങനെ, എല്ലാത്തിനും അച്ഛൻ വേണം. കളിക്കാനും കുളിക്കാനും ഭക്ഷണം കഴിക്കാനും അങ്ങനെ എല്ലാത്തിനും. സ്കൂൾ വിട്ടു വരുമ്പോൾ അച്ഛൻ ഉമ്മറത്ത് കാണും. അങ്ങനെ ഒരു നാൾ അച്ഛനോടൊപ്പം ടൗണിലൂടെ നടക്കുകയായിരുന്നു.

0: ഒരു തുണിക്കടയ്ക്ക് മുന്നിൽ ഒരു പാവയെ ഉടുപ്പിച്ച് അലങ്കരിച്ചിരുന്ന പുള്ളിയുടുപ്പ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വെള്ളയിൽ മഞ്ഞയും ചുവപ്പും പുള്ളികളുള്ള ഒരുടുപ്പ്. അച്ഛാ, എനിക്കത് വാങ്ങിത്തരാമോ?
1: വാങ്ങിത്തരാം മോളെ, കുറച്ചു ദിവസം കഴിഞ്ഞോട്ടെ.
0: മകളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ ആ പിതൃഹൃദയം വെമ്പി. ആ ഉടുപ്പ് വാങ്ങുവാനുള്ള പണം അയാളുടെ കൈവശമില്ലായിരുന്നു. രണ്ടു നേരത്തെ ഭക്ഷണത്തിനുള്ള വക തന്നെ ഉണ്ടാക്കുന്നത് രാപ്പകലില്ലാതെ അയാളുടെ ഭാര്യ ഒരു പൊടിമില്ലിൽ ജോലി ചെയ്താണ്. പോളിയോ ബാധിച്ച് കൈകാലുകൾക്ക് ചെറുപ്പത്തിലെ വന്ന സ്വാധീനക്കുറവ് മൂലം കഠിനാധ്വാനം ചെയ്യുവാൻ അയാൾക്ക് കഴിയാതെ പോയി. തന്റെ മകൾക്ക് ഒരു കുപ്പായം പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അയാൾ വ്യസനിച്ചു. അന്ന് രാത്രി അയാൾക്കുറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ അമ്മ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ മകളെ അടുത്തു വിളിച്ച് മൂർധാവിൽ നുകർന്നുകൊണ്ട് പറഞ്ഞു, മോൾ ഇന്നലെ കാണിച്ച പുള്ളിക്കുപ്പായം വാങ്ങിക്കൊണ്ടുവരാം. ഇതു പറഞ്ഞ് അദ്ദേഹം നടന്നകന്നു. പിന്നീട് ആ മനുഷ്യനെ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അച്ഛന്റെ തിരോധാനം അവളെ വല്ലാതെ അലട്ടി. ആ അമ്മയും മകളും തിരക്കാവുന്നിടത്തോളം തിരക്കി. വർഷങ്ങൾ കടന്നുപോയി. മോൾ നന്നായി പഠിച്ച് ഉന്നതിയിലെത്തണമെന്ന അച്ഛന്റെ ഉപദേശം അവൾ പാലിച്ചു. സ്കൂൾ ഫൈനൽ പരീക്ഷ 1-ാം റാങ്കോടെ പാസായി. സർക്കാർ സ്കോളർഷിപ്പോടെ ഉപരിപഠനവും പൂർത്തിയാക്കി. അങ്ങനെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി. ഓരോ പടവുകൾ ചവിട്ടിക്കയറുമ്പോഴും അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മ ഒരു നിഴലായി അവളെ പിന്തുടർന്നു. തന്റെ മകളുടെ വിജയത്തിൽ അമ്മ അഭിമാനം കൊണ്ടു, ഒപ്പം നിരാശയും. 3 വർഷങ്ങൾക്ക് മുൻപ് അമ്മ ഇഹലോകവാസം വെടിഞ്ഞു. താൻ എത്തുന്ന നഗരങ്ങളിലെല്ലാം അച്ഛന്റെ മുഖം അവൾ പരതി നടന്നു. കഴിഞ്ഞ 31 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ ഒരിടത്തും ആ മുഖം കണ്ടെത്താൻ അവൾക്കായില്ല. മാഡം, ചായ കൊണ്ടുവരട്ടെ? ഗൈഡിനൊപ്പം വന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ശബ്ദം കേട്ടാണ് അവൾ ചിന്തയിൽ നിന്നും ഉണർന്നത്. നേരം പോയതറിഞ്ഞില്ല. 5 മണിയായല്ലേ?
1: അതെ മാഡം, ഇവിടെ അടുത്തൊരു ദുർഗാക്ഷേത്രമുണ്ട്, നമുക്ക് അവിടെ വരെ പോയാലോ?
0: ഗൈഡ് ചോദിച്ചു. ശരി, ഞാനൊന്ന് ഫ്രഷായി വരാം. അരമണിക്കൂറിനകം കുളിച്ച് ഫ്രഷായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരാൽമരം ക്ഷേത്രനടയിൽ തണലേകി നിൽക്കുന്നു. സായാഹ്ന വേളയായതിനാൽ ഭക്തജനങ്ങൾ നന്നെ കുറവാണ്. ക്ഷേത്രനടയിലെത്തിയപ്പോൾ തന്നെ പൂജാരി പൂർണ്ണ കുംഭവുമായി സ്വീകരിച്ചു. ദേവീ ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിനു ചുറ്റും ഒരു വലം വെച്ചു. ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ചും ദേവി മഹാത്മ്യത്തെക്കുറിച്ചും ഗൈഡ് വിവരിച്ചു. ആൽത്തറയിൽ 5 മിനിറ്റ് വിശ്രമിക്കണമെന്ന് തോന്നി. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ കാഷായ വസ്ത്രധാരിയായ ഒരു സന്യാസി അവളുടെ മുന്നിലൂടെ കടന്നുപോയി. താടിയും മുടിയും നീട്ടി വളർത്തിയിട്ടുണ്ട്. നല്ല പ്രസരിപ്പുള്ള മുഖം. കൈകാലുകൾക്ക് സ്വാധീനമില്ലാത്തതിനാലാവാം നടപ്പ് മന്ദഗതിയിലാണ്. ആ രൂപം ഒരു മിന്നൽ പിണർ പോലെ അവളുടെ മനസ്സിൽ പതിച്ചു. ഏതോ ഒരു വികാരത്താൽ അവൾ അദ്ദേഹത്തിന്റെ പുറകെ ഓടി. അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ അച്ഛൻ, മനസ്സ് മന്ത്രിച്ചു. അച്ഛാ എന്നുറക്കെ വിളിച്ചുകൊണ്ട് ആ ചുമലിലേക്ക് ചാഞ്ഞു. തന്റെ മകളെ തിരിച്ചറിഞ്ഞ ആ പിതാവ് നിർനിമേഷനായി ഒരു നിമിഷം നിന്നുപോയി. തുടർന്ന് തന്റെ സഞ്ചി തുറന്ന് ഒരു പൊതിയെടുത്ത് അവളുടെ നേർക്ക് നീട്ടി. പൊതി തുറന്നപ്പോൾ അവൾ ഞെട്ടിത്തരിച്ചു. മഞ്ഞയും ചുവപ്പും പുള്ളികൾ നിറഞ്ഞ ഒരു കുഞ്ഞുടുപ്പ്. 2 വ്യാഴവട്ടക്കാലമായി കൊണ്ടു നടന്ന ആ നിധി മകളെ ഏൽപ്പിച്ചു. അച്ഛനും മകളും ആലിംഗനബദ്ധരായി.
2: ശ്രുതി എസ് എഴുതി അവതരിപ്പിച്ച പുള്ളിക്കുപ്പായം എന്ന കഥയാണ് ഇതുവരെ കേട്ടത്.
3: അടുത്തതായി ശരണ്യ വിജയൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
4: യാത്ര.

0: ശരണ്യ വിജയൻ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ഇനി ജിഷാകൃഷ്ണൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ്
0: അസ്തമിക്കാത്ത

0: ജിഷാകൃഷ്ണൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ് ഇപ്പോൾ കേട്ടത്.
1: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നന്ദി. ശുഭരാത്രി.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495654321, 9496593321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സാഹിത്യരംഗം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അക്ഷരങ്ങൾ അനുഭൂതികളുടെ ഭാഷയാകുമ്പോൾ അവ സാഹിത്യമായി വിരിയുന്നു. കാലത്തെയും മനുഷ്യജീവിതത്തെയും ഹൃദയസ്പർശിയായി ആവിഷ്കരിക്കുന്ന കഥയും വികാരങ്ങളുടെ നേർത്ത സ്പന്ദനങ്ങൾ പകർത്തുന്ന കവിതകളും ചിന്തകൾക്ക് പുതുവെളിച്ചം പകരുന്ന പ്രഭാഷണവും കോർത്തിണക്കിയ സാഹിത്യരംഗം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹാർദ്ദമായ സ്വാഗതം.

0: കാത്തിരിപ്പുകൾക്ക് പല നിറങ്ങളുണ്ട്. ചിലത് സന്തോഷത്തിലേക്കുള്ള വാതിലുകൾ തുറക്കും, ചിലത് ഒരു നിമിഷം കൊണ്ട് ജീവിതത്തിന്റെ അർത്ഥം തന്നെ മാറ്റിമറിക്കും. അച്ഛന്റെ സാമീപ്യം കൊതിച്ചു വളർന്ന ഒരു കൗമാരക്കാരിയുടെ ഹൃദയത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ഒരു സത്യത്തിന്റെ കഥയാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒരു നിമിഷം നിശബ്ദമാക്കുകയും ഏറെ നേരം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന GS മനോജ് കുമാർ എഴുതി അവതരിപ്പിക്കുന്ന എന്റെ അച്ഛന്റെ മകൻ എന്ന കഥ കേൾക്കാം.
1: കോളേജിന്റെ മുകളിലത്തെ വരാന്തയിൽ നിന്ന് അവൾ അകലെയുള്ള റോഡിലേക്ക് നോക്കി നിന്നു. അതിവേഗം പായുന്ന വാഹനങ്ങൾ ഒന്നിനോടൊന്ന് മത്സരിച്ച് മറ്റൊന്നിനെ പിന്നിലാക്കി അതിവേഗം പായുകയാണ് ഓരോന്നും. പെട്ടെന്ന് അവളുടെ കണ്ണുകളിൽ ഒരു നീല മാരുതി പ്രത്യക്ഷപ്പെട്ടു. അവൾ സൂക്ഷിച്ചു നോക്കി. ആ വാഹനം റോഡിന്റെ അരികിൽ കൂടി മത്സരങ്ങളിൽ നിന്ന് താനേ ഒഴിഞ്ഞു മാറി വളരെ പതുക്കെ വരികയാണ്. ആ പഴയ മാരുതി. ആകാംക്ഷയോടെ അവൾ വീണ്ടും വീണ്ടും നോക്കി. അതെ, അച്ഛൻ വരുന്നു. ഇന്ന് ഏത് ദിവസമാണ്? അവൾ ആലോചിച്ചു. 3ാം തീയതി. അച്ഛന്റെ പതിവ് വരവാണതെങ്കിലും അന്ന് 3ാം തീയതിയാണെന്ന് അവൾ മറന്നിരുന്നു. ആ പഴയ മാരുതി വളരെ പതുക്കെ കോളേജിന്റെ പടികടന്ന് അകത്തേക്ക് വന്നു. കലാലയത്തിന്റെ മുറ്റത്തെ വാകത്തണലിൽ പതിവുപോലെ വണ്ടി പാർക്ക് ചെയ്ത് അച്ഛൻ പടികടന്ന് അവളുടെ ക്ലാസിന്റെ അരികിലേക്ക് നടന്നടുത്തു. ഇന്നും പതിവുപോലെ അച്ഛനോട് എന്തെല്ലാമോ ചോദിക്കണമെന്ന് അവൾ ഉറച്ചു. മെഴ്സി, അരികിൽ വന്ന് അച്ഛൻ വിളിച്ചപ്പോൾ അവളുടെ ധൈര്യം താനേ ചോർന്നുപോയി. പതിവുപോലെ അച്ഛൻ തന്ന പൊതികൾ രണ്ടും വാങ്ങി. എന്തുണ്ട് മോളെ വിശേഷം? സുഖം തന്നെയല്ലേ? അതെ. പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? പരീക്ഷ എന്നാണ്? മാർച്ചിൽ. നന്നായി പഠിക്കണം കേട്ടോ. അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? ഒരു നിശബ്ദതയ്ക്ക് ശേഷം ശിരസാട്ടം കൊണ്ടോ മൂളൽ കൊണ്ടോ അതേ എന്ന് അവൾ ഉത്തരം നൽകി. തോളിൽ തൊട്ട് യാത്ര പറഞ്ഞ അച്ഛൻ മടങ്ങിപ്പോയി. എല്ലാ മാസവും 3ാം തീയതി മാത്രം കാണുന്ന ഈ മനുഷ്യൻ, ഈ രണ്ടു പൊതികൾ, ഈ ചോദ്യങ്ങൾ, ഇതെല്ലാമാണ് അവളുടെ അച്ഛൻ. 4ാം ക്ലാസ് മുതൽ എല്ലാ 3ാം തീയതികളിലും ലഭിക്കുന്ന ഈ രണ്ടു പൊതികൾ ആദ്യമാദ്യം തപാലിൽ അയച്ചു തരുമായിരുന്നു, പിന്നീട് നേരിട്ട് സ്കൂളിലും. അന്ന് അവധി ദിവസമാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം. ഇന്നുവരെ പതിവ് തെറ്റിയിട്ടില്ല. ഒന്നിൽ പണമാണ്. വിവാഹമോചന സമയത്ത് അമ്മ കോടതിയോട് ആവശ്യപ്പെട്ടത് പ്രകാരം കൽപ്പിച്ചനുവദിച്ചതാണ് മകളുടെ ചിലവിനുള്ള പണമായി 2200 രൂപ. പിന്നീട് അച്ഛൻ സ്വമേധയാ 3500 ആക്കി ഒരു കവറിൽ. മറ്റൊന്നിൽ 6 ലഡു അടങ്ങുന്ന ഒരു പെട്ടി. പണം അവളോടുള്ള കടപ്പാടാണെന്ന് അവൾക്കറിയാം. പക്ഷേ മധുരപ്പെട്ടി എന്താണ്? എപ്പോഴും സ്വയം ചോദിക്കുന്നൊരു ചോദ്യമാണ്. എന്നോടുള്ള സ്നേഹമാണോ? ഈ പൊതിയും മധുരപ്പെട്ടി വാങ്ങലും മറുപടിയും അവളെ സംബന്ധിച്ച് യാന്ത്രികമാണ്. കുട്ടിക്കാലത്ത് അവൾ സ്കൂൾ വിട്ട് ഈ മധുരപ്പെട്ടിയുമായി അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോകുമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് 1 ലഡു പോലും അമ്മ എടുക്കാറില്ല. മധുരം അമ്മയ്ക്കിഷ്ടമാണെങ്കിലും അതിൻ്റെ മധുരം അമ്മ നുകർന്നിട്ടില്ല. അമ്മ അവളെ വിലക്കിയിട്ടുമില്ല. പണത്തിന് പ്രയാസമുള്ള സമയത്ത് പോലും അതവളുടെ പേരിൽ നിക്ഷേപിക്കും. അതിൽ നിന്നൊരു പണം പോലും അമ്മ വാങ്ങിയിട്ടില്ല. കോളേജിൽ ചേർന്നപ്പോൾ ബാങ്കിൻ്റെ പാസ്ബുക്കും അവളെ ഏൽപ്പിച്ചു. ആ പണത്തെക്കുറിച്ചോ കണക്കിനെക്കുറിച്ചോ അവൾ സംസാരിക്കുമ്പോൾ അമ്മ ഒഴിഞ്ഞു മാറുമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ പല പ്രാവശ്യം മേഴ്സി അമ്മയോട് അച്ഛനെക്കുറിച്ച് തിരക്കിയിട്ടുണ്ട്. അച്ഛൻ എവിടെയാണ്? അച്ഛൻ എന്താണ് അമ്മയെ കാണാൻ വരാത്തത്? അച്ഛൻ അമ്മയോട് പിണക്കമാണോ? പക്ഷേ അമ്മ അതിനൊന്നും മറുപടി തന്നില്ല. നിന്റെ അച്ഛന് എന്നെയും നിന്നെയും വേണ്ട, പക്ഷേ എനിക്ക് നിന്നെ വേണം. നീ അച്ഛനെക്കുറിച്ച് ചോദിക്കരുത്. നീ വളർന്ന് വലുതാകുമ്പോൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. പിന്നീടവൾ അച്ഛനെക്കുറിച്ച് അമ്മയോട് തിരക്കാറില്ല. അച്ഛനെക്കുറിച്ച് ചോദിക്കുന്നത് അമ്മയ്ക്ക് വെറുപ്പാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അമ്മയെ ദേഷ്യം പിടിപ്പിക്കും. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതമാണ്. അച്ഛനെന്ന ശബ്ദം അവളിൽ നിന്ന് വന്നാൽ ഉറഞ്ഞുതുള്ളുന്നൊരു കോമരമായി അവർ മാറും. 28 ഒക്ടോബർ കൂട്ടുകാരി സ്റ്റെല്ലയുടെ ജന്മദിനമായിരുന്നു. പിറന്നാൾ ആഘോഷങ്ങൾക്ക് അവളും സ്റ്റെല്ലയുടെ വീട്ടിലെത്തി. അവളെ സ്റ്റെല്ല വീട്ടുകാർക്ക് പരിചയപ്പെടുത്തി. അച്ഛൻ, അമ്മ, അനുജൻ, അതിഥിയായി അവൾ മാത്രം. പക്ഷേ അവർ മെഴ്സിയെ അതിഥിയായി അംഗീകരിച്ചില്ല. സ്റ്റെല്ലയുടെ ജന്മദിനമാണെങ്കിലും ഇന്ന് ഞങ്ങൾക്ക് അതിഥികൾ ആരുമില്ല മെഴ്സി. നിന്നെ ഞങ്ങൾ അതിഥിയായി കൂട്ടിയിട്ടുമില്ല. സ്റ്റെല്ലയുടെ അച്ഛൻ അത് പറഞ്ഞപ്പോൾ മെഴ്സിയുടെ മനസ്സിൻ്റെ താളം തെറ്റി വിങ്ങിപ്പോയി. കണ്ണുകൾ ഈറനണിയുന്നത് അവരുടെ ആനന്ദലഹരിയിൽ ആരും തന്നെ കണ്ടില്ല. സ്റ്റെല്ലയുടെ അനുജൻ ചേച്ചിക്കായി 18 മെഴുകുതിരികൾ കേക്കിൻ്റെ മുകളിൽ കത്തിച്ചു വെച്ചു. അതിനു ചുറ്റും സ്റ്റെല്ലയുടെ അച്ഛനും അമ്മയും അനുജനും ഞാനും. ഹാപ്പി ബർത്ത്ഡേ ടു

എന്ന് അച്ഛൻ ഉച്ചത്തിൽ പാടി. ഞങ്ങളത് ഏറ്റുപാടി. മെഴുകുതിരികൾ ഊതിക്കെടുത്തി സ്റ്റെല്ല കേക്കിൻ്റെ ആദ്യ കഷ്ണം മുറിച്ച് അച്ഛന് നൽകി, പിന്നെ അമ്മയ്ക്കും, അതിനുശേഷം എനിക്കും. മാംസം ഞാൻ കഴിക്കാത്തതിനാൽ നേരത്തെ തന്നെ അവർ സദ്യ ഒരുക്കിയിരുന്നു. തീൻമേശയിൽ ഞങ്ങൾക്ക് സദ്യ വിളമ്പിയതും സ്റ്റെല്ലയുടെ അച്ഛനായിരുന്നു. ആ സദ്യയ്ക്ക് മുമ്പൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത കുടുംബബന്ധത്തിൻ്റെ സ്വാദ് അവൾ നുകർന്നു. മെഴ്സി വീട്ടിലേക്ക് മടങ്ങിയിട്ടും ആ നിമിഷങ്ങൾ അനുവാദം കൂടാതെ തന്നെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടിരുന്നു. സ്റ്റെല്ലയും അനുജനും പലപ്പോഴും അവളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം കുറച്ചു നേരത്തേക്കെങ്കിലും മിഴ്സിയുടെ വീടിൻ്റെ ശ്മശാനമൂകതയെ മാറ്റിയിട്ടുമുണ്ട്. ദിനരാത്രങ്ങൾ കടന്നുപോയി. മറ്റാരും അറിയാതെ അവൾ അച്ഛനെ കാത്തിരുന്നു. നാളെ അച്ഛൻ വരും. ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പതിവ് പോലെ അവൾ അച്ഛനോട് എന്തെല്ലാമോ ചോദിക്കണമെന്നുറച്ചു. അച്ഛൻ എവിടെയാണ് താമസിക്കുന്നത്? അച്ഛൻ എന്താണ് അമ്മയെ കാണാൻ വരാത്തത്? എന്തിനാണ് അമ്മയെ പിരിഞ്ഞത്? പക്ഷേ

0: അച്ഛൻ വരും. ആ രാത്രി അവൾക്കുറങ്ങാൻ കഴിഞ്ഞില്ല. പതിവ് പോലെ അവൾ അച്ഛനോട് എന്തെല്ലാമോ ചോദിക്കണമെന്നുറച്ചു. അച്ഛൻ എവിടെയാണ് താമസിക്കുന്നത്? അച്ഛൻ എന്താണ് അമ്മയെ കാണാൻ വരാത്തത്? എന്തിനാണ് അമ്മയെ പിരിഞ്ഞത്? പക്ഷേ വീണ്ടും അവളുടെ മനസ്സിൽ ആശയങ്ങൾ തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. ഈ ചോദ്യങ്ങൾക്കുള്ള അധികാരം തനിക്കുണ്ടോ? അതിനുള്ള സമയമായോ? അച്ഛൻ അതിന് എങ്ങനെ പ്രതികരിക്കും? ഈ ചോദ്യങ്ങൾ അച്ഛന് ഇഷ്ടമാകുമോ? എന്നെ വെറുക്കുമോ? അതോ അച്ഛൻ എന്നോട് കൂടുതൽ അടുക്കുമോ? ഒരു കാര്യം തീർച്ചയാണ്, അച്ഛൻ എൻ്റേതു മാത്രമാണ്. അച്ഛനെ എനിക്ക് വേണം. അമ്മ എന്തിനാണ് അച്ഛനെ വെറുക്കുന്നത്? അച്ഛൻ പാവമല്ലേ? ഉത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങൾ അവളെ നോക്കി കൊഞ്ഞണം കുത്തുന്നുണ്ടായിരുന്നു. അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു, നാളെ എൻ്റെ അച്ഛൻ വരും. ജനാലയിലൂടെ കടന്നു വന്ന കാറ്റ് അവളുടെ മുന്നിലിരുന്ന പുസ്തകത്താളുകളെ അലസമായി മറിച്ചുകൊണ്ടിരുന്നു. അവൾ ചിന്തയുടെ ചിറകുകൾ കടുപ്പിച്ച് എവിടേക്കോ പറന്നു നടന്നു. ഘടികാരത്തിൽ 12 കഴിഞ്ഞു. ജനാലകൾ അടച്ച് അവൾ ഉറങ്ങി. അവൾ അതിരാവിലെ ഉണർന്ന് ഉന്മേഷവതിയായി പള്ളിയിലേക്ക് പോയി. യേശുവിൻ്റെ മുന്നിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. ഉണ്ണിയേശുവിനെ കയ്യിലേന്തി നിൽക്കുന്ന കന്യാമറിയത്തിൻ്റെ മുന്നിൽ തിരികൾ കത്തിച്ചു പ്രാർത്ഥിച്ചു. ഇന്ന് എൻ്റെ അച്ഛൻ വരും. 11 കഴിഞ്ഞു. അച്ഛനെ കണ്ടില്ല. കോളേജിൻ്റെ വരാന്തയിൽ നിന്ന് അവൾ ദൂരെ റോഡിലേക്ക് നോക്കി നിന്നു. അച്ഛൻ വരാൻ വൈകുന്നതെന്താണ്? ജീവിതത്തിലൊരിക്കലും അവൾ അച്ഛനെ കാത്തിരുന്നിട്ടില്ല. വാച്ചിൻ്റെ സൂചി പതിവിലും പതുക്കെയാണ് നീങ്ങുന്നതെന്ന് അവൾക്ക് തോന്നി. ആദ്യമായി അച്ഛൻ്റെ സാന്നിധ്യം അവൾ സ്വപ്നം കാണാൻ തുടങ്ങി. ഇതുവരെ അവൾ അച്ഛനെ കാണുന്നതും മധുരപ്പെട്ടി വാങ്ങുന്നതും എല്ലാം തികച്ചും യാന്ത്രികമായിരുന്നെങ്കിലും ജീവിതത്തിൽ ആദ്യമായി ആ ദൈവസാന്നിധ്യം മോഹിച്ചു. അച്ഛൻ മടങ്ങിപ്പോകാതിരുന്നിരുന്നെങ്കിൽ നിഴലുകളുടെ നീളം കുറഞ്ഞു. കൂട്ടുകാരുടെ ഇടയിൽ നിന്നൊഴിഞ്ഞു മാറി അവൾ അച്ഛനെയും പ്രതീക്ഷിച്ച് റോഡിലേക്ക് കണ്ണുനട്ടു അവൾ ആദ്യമായി കാത്തുനിന്നു. അങ്ങ് അകലെ നിന്ന് നീലമാരുതി കാണാൻ തുടങ്ങി. അവൾ ആവേശത്തോടെ പടിയിറങ്ങി താഴെ എത്തിയപ്പോഴേക്കും കാറ് വാഗമരത്തിൻ്റെ തണലിൽ എത്തിക്കഴിഞ്ഞിരുന്നു. പതിവ് പോലെ അച്ഛൻ അവളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ആ വിരൽ തുമ്പിൽ പിടിച്ച് ഒരു 4 വയസ്സുകാരൻ കൂടി. ആരാണത്? അച്ഛനോട് ചോദിക്കാൻ മനസ്സിൽ കരുതി വെച്ച ചോദ്യങ്ങളെല്ലാം എവിടേക്കോ ഓടിമറന്നു. അച്ഛൻ അടുത്തെത്തി. എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്, പക്ഷേ അതൊന്നും ശബ്ദമായി പുറത്തു വന്നില്ല. അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ആ കുട്ടി കയ്യിലിരുന്ന 2 പൊതികൾ അവൾക്കു നേരെയും നീട്ടി. ഇത് ആരാണെന്ന് നിനക്കറിയില്ലല്ലോ. എൻ്റെ മകൻ. അവൾ മനസ്സിൽ മെനഞ്ഞെടുത്ത സ്വപ്നങ്ങളെല്ലാം നിമിഷം കൊണ്ട് അഗാധഗർത്തത്തിൽ വീണ് തകർന്നുപോയി. ഇതിനായിരുന്നു ഞാൻ വർഷങ്ങളായി അച്ഛനെ കാത്തിരുന്നത്. അച്ഛൻ മടങ്ങിപ്പോകാതിരുന്നെങ്കിൽ എന്നു മോഹിച്ചത്? ഇവൻ ആരാണ്? മറ്റാരും കേൾക്കാതെ അവൾ അവളുടെ മനസ്സിനോട് പറഞ്ഞു, ഇതാണ് എൻ്റെ അച്ഛൻ്റെ മകൻ.
1: ചില കണ്ടുമുട്ടലുകൾ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച സ്വപ്നങ്ങളെ നിശബ്ദമായി തകർത്തുകളയും. ചില സത്യങ്ങൾ ഒരു നിമിഷം കൊണ്ട് ബാല്യത്തെയും വിശ്വാസത്തെയും മാറ്റിമറിക്കും. സാഹിത്യരംഗത്തിൽ അടുത്തതായി ശ്രീമതി എൽ ശ്രീരഞ്ജിനി മാന്നാറിന്റെ കവിതകളാണ്. ആദ്യ കവിത വിദ്യാലയത്തിലേക്ക്. വിദ്യാഭ്യാസം എന്നത് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് മനുഷ്യനെ ജീവിതത്തിലേക്ക് ഒരുക്കുകയും മൂല്യങ്ങൾ പകർന്നു നൽകുകയും ചെയ്യുന്നു.
2: വിദ്യാലയ കാലഘട്ടം ഏതൊരു മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം മറക്കുവാനാവാത്ത സുവർണ കാലഘട്ടമാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഗ്രാമീണത ചോർന്നു പോകാത്ത ഗ്രാമങ്ങളിലെ വിദ്യാലയങ്ങൾ ഒന്ന് വേറെ തന്നെയാണ്. വിദ്യാലയപ്പൂക്കൾ വിടരുമുഷസിൽ വിമല

ചിരിച്ചു മിഴിയിൽ മഷിയെഴുതി കുട്ടികൾ. മഴയത്തു കുടയായി ചേമ്പിലയും കഴിവൊത്തു വസ്ത്രവും അവർ ചൂടി. ചെറുചാലുകൾ തീർത്തു മഴ ചാറിക്കൊ

0: അറിവും അച്ചടക്കവും മനുഷ്യസ്നേഹവും പകർന്നു നൽകുന്ന ഇടമാണ് വിദ്യാലയമെന്ന് ഈ കവിത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തിന്റെ ഓരോ ചുവടിലും ആ പാഠങ്ങൾ വെളിച്ചമായി കൂടെയുണ്ടാവട്ടെ. ഓരോ നവോത്ഥാനവും ആരംഭിക്കുന്നത് മനുഷ്യന്റെ ഉള്ളിലെ ചിന്തയിൽ നിന്നാണ്. പഴമയുടെ നന്മകൾ ഉൾക്കൊണ്ട് പുതുമയുടെ വെളിച്ചത്തിലേക്ക് മുന്നേറാൻ ആഹ്വാനം ചെയ്യുന്ന കവിതയാണ് നവോത്ഥാനം.
1: മതം മനുഷ്യനെ വേറിട്ട് നിൽക്കുന്ന ഒരു തലത്തിലേക്ക് നയിക്കുന്നു. മനുഷ്യർ തമ്മിൽ സ്പർദ്ധയും വിരോധവും എല്ലാം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും മതഭ്രാന്തിൻ്റെ പരിണിത ഫലമായിട്ടാണ്. ജാതി മതഭേദമന്യേ ജീവിക്കുവാനും അതുപോലെ മതമേതായാലും മനുഷ്യർ തമ്മിൽ സാഹോദര്യത്തോടുകൂടി കഴിയുവാനും സാധിക്കുന്ന ഒരു നാളെ നാം എല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മതത്തിൻ്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളും അതുപോലെ മറ്റ് ആക്ഷേപകരമായ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയില്ലെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ അനാചാരങ്ങൾക്കെതിരെ നാം പോരാടുകയും നാം എല്ലാം ഒരമ്മ പെറ്റ സന്തതികളെ പോലെ ഒരുമയോടുകൂടി ഒരൊറ്റ ജാതി ഒരു മതം എന്ന വിശ്വാസത്തോടുകൂടി മുന്നോട്ടു പോവുകയാണെങ്കിൽ സമൂഹത്തിലെ അനാചാരങ്ങളെ തുടച്ചു മാറ്റുവാൻ സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല.

0: നവോത്ഥാനം എന്നത് കാലത്തിന്റെ മാറ്റം മാത്രമല്ല, മനസ്സിന്റെ ഉണർവ് കൂടിയാണ് എന്ന് ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുതുചിന്തയും പ്രത്യാശയും നമ്മുടെ ജീവിതത്തെ എന്നും മുന്നോട്ട് നയിക്കട്ടെ. ശ്രീമതി എൽ ശ്രീരഞ്ജിനി മാന്നാറിന്റെ കവിതകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സമകാലിക മലയാള കഥാസാഹിത്യത്തിൽ ശ്രദ്ധേയനായ കഥാകൃത്ത് വി പി ശിവകുമാറിന്റെ രചനാ ലോകത്തെ ആസ്പദമാക്കിയുള്ള 12 മണിക്കൂറിൽ ഒടുങ്ങുന്ന ആധുനിക കഥ എന്ന വിഷയത്തിൽ ഇ വി റെജി നടത്തിയ പ്രഭാഷണമാണ് സാഹിത്യരംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
1: നമ്മുടെ കഥാസാഹിത്യത്തിലെ നിർണായകമായ ഒരു ഘട്ടം പൂർത്തീകരിച്ച ചെറുകഥാകൃത്താണ് വി പി ശിവകുമാർ. ഏതാണ്ട് 3 പതിറ്റാണ്ടോളം മലയാളിയുടെ ഭാവനാഭൂപടത്തിന്റെ കൊടിയടയാളമായിരുന്ന ആധുനികതയുടെ കാലദൈർഘ്യം തന്നെയായിരിക്കുന്നു ഇപ്പോൾ ശിവകുമാറിന്റെ വിയോഗത്തിനും. മൗലിക രചനകളായി തിരുവിതാംകൂർ കഥകൾ, കരയോഗം, ഒറ്റ എന്നീ 3 കഥാസമാഹാരങ്ങൾ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ടാണ് 1993 ജൂലൈ 27 ഈ എഴുത്തുകാരൻ വിടവാങ്ങിയത്. കർക്കിടകത്തിലെ മൂടിക്കെട്ടിയ മേഘപാളികൾക്കിടയിൽ നിന്ന് ഒരു കോമാളിയെപ്പോലെ മരണം ഇറങ്ങി വന്നപ്പോൾ അത് ശിവകുമാറിന്റെ തന്നെ കഥകളിലെ മൃത്യുദേവതയെപ്പോലെയായി. ഏത് കാലത്തിൻ്റെയും ഓരം ചേർന്നാണ് എവിടെയും ലോവർ മിഡിൽ ക്ലാസ് ജീവിതം കടന്നുപോകുന്നത്. അത് ഒരു നൂൽപാലത്തിലൂടെയുള്ള യാത്ര പോലെയാണ്. കലയുടെയും സാഹിത്യത്തിൻ്റെയും യഥാർത്ഥ രാഷ്ട്രീയത്തിൻ്റെ പോലും പിറവിയുടെ സമ്പുഷ്ടമായ ജൈവതലം അവിടമാണ്. അസ്തിത്വത്തെ സ്വയം വിമർശനം ചെയ്യേണ്ടി വരുന്ന മനസ്സും മസ്തിഷ്കവും അവിടെയാണുള്ളത്. അത്തരം ജീവിതങ്ങളെ വേട്ടയാടുന്ന അർത്ഥനിരർത്ഥ

കഥകൾ സൃഷ്ടിക്കുന്ന തെളിയാത്ത ചിരിയാണ് ശിവകുമാറിൻ്റെ കഥകളെ കാലാതീതമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കഥകൾ നമ്മുടെ ദുസ്സാമർഥ്യങ്ങളെ കാക്കക്കണ്ണുകളെന്ന പോലെ ഇടയ്ക്കിടെ നോക്കുന്നുണ്ട്. പാരയും കുളിയും പ്രതിഷ്ഠയും പരദേശി മോക്ഷയാത്രയുമൊക്കെ വായിക്കുമ്പോൾ മനുഷ്യാവസ്ഥയെ ചൂഴ്ന്നു നിൽക്കുന്ന ദുരന്തബോധത്തിൻ്റെ ഇരുണ്ട ഊടുവഴികളിലൂടെ നാം കടന്നുപോവുകയും അതിനപ്പുറത്തെ വെൺമേഘങ്ങളെ സ്വപ്നം കാണുകയുമാണ്. രക്തപങ്കിലമായ ആത്മബലിയുടെയും ശുദ്ധീകരണത്തിൻ്റെ ആത്മസ്നാനത്തിൻ്റെയും വേർപെടുത്താനാവാത്ത ഒരനുഭവമാണത്. അതിൻ്റെ മുന്നിൽ നിൽക്കാനുള്ള നിർഭയമായ മനസാന്നിധ്യമാണ് നമുക്ക് വേണ്ടത്. കാക്കനാണലിലും ഒ വി വിജയനിലുമൊക്കെ പ്രാരംഭം കുറിച്ച ആധുനിക കഥ അതിൻ്റെ സർവാലങ്കാരങ്ങളും കൊഴിച്ച് നഗ്നമായി രക്തവും രേതസ്സും വീഴ്ത്തി ഒടുങ്ങുന്നത് വാസ്തവത്തിൽ ശിവകുമാറിൻ്റെ കഥകളിലാണ്. വന്യമായ ഒരു ബലിയുടെ ആഭിചാര തീവ്രത അതിനുണ്ട്. ഏതാണ്ട് 3 ദശാബ്ദം കൊണ്ട് കുറുകി കുറുകി വീര്യമേറിയ ആധുനികതയുടെ നിഷേധ ലാവണ്യത്തിൻ്റെ വിഷനീലിമ കൊണ്ട് ഇരുണ്ടുപോയതാണ് ഈ എഴുത്തുകാരൻ്റെ കഥാഭൂമിക. എന്നാൽ ആ ഇരുട്ടിലേക്ക് പ്രലോഭനത്തിൻ്റെ ഒരു നേർത്ത നിലാവ് പോലെ വീണുകിടക്കുന്ന ലാളിത്യത്തിന് വായനക്കാരെ വല്ലാതെ വലിച്ചടിപ്പിക്കാൻ കഴിയുന്ന ആകർഷകത്വമുണ്ട്. കഥാസരിസാഗരത്തിനും പഞ്ചതന്ത്ര കഥകൾക്കും നമ്മുടെ നാട്ടിൻപുറത്തുണ്ടായിരുന്ന അമ്മൂമ്മ കഥകൾക്കുമൊക്കെ സമാനമായ ലളിതാഖ്യാനത്തിൻ്റെ ഒരു മാന്ത്രികാനുഭവമാണത്. മൺപുറ്റിൻ്റെ കവചം കടന്ന് പുറത്തേക്ക് വന്ന് രാത്രിയും പകലുമല്ലാത്ത സന്ധ്യയുടെ കെട്ടനേരത്തിൻ്റെ നിരർത്ഥകമായ അന്തരീക്ഷത്തിൽ നീന്തിത്തുടിച്ച് ക്ഷണനേരം കൊണ്ട് മരണത്തിലേക്ക് കൊഴിഞ്ഞു വീഴുന്ന ഈയാമ്പാറ്റകളുടെ ജീവിതത്തിന് പ്രാപഞ്ചികമായ ദുഃഖവും ലാളിത്യവുമുണ്ട്. മരണത്തിലേക്ക് ആവേശത്തോടെ ജനിക്കുന്ന അവയുടെ പുറ്റിന് നിയതമല്ലാത്തതെങ്കിലും ഒരു ഘടനയുണ്ട്. സമാനമായ ആധുനികതയുടെ ഘടനാശില്പത്തിൽ നിന്നാണ് ശിവകുമാറിൻ്റെ കഥകൾ പുറത്തേക്ക് വന്നത്. ആധുനിക മനുഷ്യൻ്റെ ഏകാഗ്രതയ്ക്കും ദാർശനിക വ്യഥകൾക്കും തത്വചിന്താപരമായ വൈജ്ഞാനിക തലവും സൗന്ദര്യാത്മകമായ ശില്പഘടനയും തീർക്കുകയായിരുന്നു ആധുനികത. അതിൻ്റെ സത്ത എന്ന് പറയുന്നത് അതിനുള്ളിലെ ജീവിത വിഹ്വലതയായിരുന്നു. നിയതമായ ഘടനയെ തന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് നിഷേധിക്കും. ഒരു അസംബന്ധ നാടകത്തിൻ്റെ അവസാനമെന്ന പോലെ വേദി എന്ന ഘടനയ്ക്ക് പുറത്തേക്ക് വരും ജീവിതാനുഭവമെന്ന കോമാളി, വ്യവസ്ഥകളൊന്നുമില്ലാത്ത ജീവിതത്തിലേക്ക്. ഇത് സാഹിത്യ വിമർശനത്തിൻ്റെ അക്കാദമിക് മര്യാദകൾക്കപ്പുറമുള്ള കാര്യമാണ്. ഒരർത്ഥത്തിൽ അവരുടെ സൈദ്ധാന്തികവൽക്കരണത്തിന് എത്തിപ്പിടിക്കാനാവാത്ത ഒരു ജീവിതാവസ്ഥയാണത്. ഈ വിധം പുറത്തേക്ക് വന്ന ശിവകുമാറിൻ്റെ കഥയ്ക്ക് മുന്നിൽ നിന്ന് മുഖം തിരിക്കുകയായിരുന്നു നമ്മുടെ നവീന വിമർശനം. വാസ്തവത്തിൽ വി പി ശിവകുമാർ എന്ന മനുഷ്യൻ ദൈവത്തിനൊപ്പം ചേർന്ന് ഓണാട്ടുകര എന്ന കടുപ്പമില്ലാത്ത മണ്ണിൽ തൻ്റെ സർഗാത്മകതയുടെ വിധി സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ഒരിക്കലും പുറത്തു കടക്കാനാവാത്തതുപോലെ അടച്ചിട്ടതായിരുന്നു അതിൻ്റെ കോട്ടവാതിലുകൾ. അതിൻ്റെ ഇടുങ്ങിയ ഓട്ടകളിലൂടെ പുറത്തേക്ക് ചെരിഞ്ഞു നോക്കിയ ഈ എഴുത്തുകാരന് ലോകത്തെ നോക്കി ഒന്ന് വക്രിച്ച് ചിരിക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. ആ കയ്പൻ ചിരിയുടെ വായിലെ മുറുക്കാൻ ഒന്ന് നീട്ടി തുപ്പാനും. കാലവും ലോകവുമൊക്കെ മാറുകയും മനുഷ്യജീവിതം വല്ലാത്തൊരു ദുസ്സാമർഥ്യത്തോടെ മത്സരിച്ച് ഒരു മഹാശൂന്യതയിലേക്ക് മുന്നേറുകയുമൊക്കെ ചെയ്യുമ്പോൾ സ്വയം നവീകരിക്കുക എന്നുള്ളത് ഈ കഥാകൃത്തിന് ഒരസംബന്ധമായി തന്നെ തോന്നിക്കാണും. ആദ്യ കഥാസമാഹാരമായ തിരുവിതാംകൂർ കഥകൾ തിരുവിതാംകൂർ എന്ന ഒതുങ്ങിയ മനോഭാവത്തിൻ്റെ അതിരുകൾ സൃഷ്ടിച്ചതും രണ്ടാമത്തെ സമാഹാരം കരയുടെ അതിരുകൾക്കുള്ളിലെ നിയോഗം പോലെ കരയോഗവും അവസാനം ഒറ്റപ്പെടലിൻ്റേതുപോലെ ഒറ്റയും. പുസ്തകങ്ങളുടെ പേരുകളിൽ തന്നെ ഒഴിഞ്ഞു നിൽക്കുന്ന മനോഭാവത്തിൻ്റെ ആഴമുള്ള ധ്വനിയുണ്ട്. ഒപ്പം അതിൻ്റെ സ്ഥലപരമായ ജൈവ സവിശേഷതകളും ആധുനികതയുടെ ഘടനാപരമായ വാദങ്ങളെയും അതിൻ്റെ തന്നെ യാഥാസ്ഥിതികതയെയുമൊക്കെ അതേ മനോഭാവത്തിൻ്റെ ഇരയായി നിന്നുകൊണ്ട് ശിവകുമാർ നിഷേധിക്കുകയായിരുന്നു. നാഗരികതയിലെ ആരുടെയും ആരുമല്ലാത്ത വിഹ്വലതകളുടെ അനുഭവങ്ങളും വ്യക്തി, സമൂഹം, രാഷ്ട്രീയം എന്നിങ്ങനെയുള്ള ക്രമികമായ ഘടന സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ ലോകവും ഈ എഴുത്തുകാരൻ്റെ പരിഗണനയിൽ ഇല്ലായിരുന്നു. എന്നാൽ അതിരുകളുള്ള തലത്തിൻ്റെ ഒരു ജൈവതലം കൊണ്ട് ആധുനികതയെ പ്രതിരോധിക്കുകയുമായിരുന്നു. സ്വാഭാവികമായും അതിൻ്റെ യാഥാസ്ഥിതികതയോട് കലഹിക്കുകയും. ഓണാട്ടുകര എന്ന പ്രദേശം ശിവകുമാർ കഥകളിൽ അത്തരം ഒരു പ്രതിരോധം കൂടി സൃഷ്ടിച്ചിട്ടുണ്ട്. ചില സാങ്കല്പിക സ്ഥലങ്ങളല്ലാതെ അദ്ദേഹത്തിൻ്റെ പിൽക്കാല ജീവിത വ്യവഹാരങ്ങൾക്കിടയായിട്ടുള്ള ചങ്ങനാശ്ശേരിയോ പട്ടാമ്പിയോ തൃശ്ശൂരോ തിരുവനന്തപുരമോ പോലും കഥയിലേക്ക് ഒരു സ്ഥലമായി കടന്നു വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. കാലം കടന്നുപോകുന്ന എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയുമൊക്കെ ജീവിതത്തെപ്പറ്റി കലയും ജീവിതവുമെന്ന് വൈകാരികമായി എഴുതുന്നവർ നമ്മുടെ ഭാഷയിൽ ഏറെയുണ്ട്. വാസ്തവത്തിൽ കലയും ജീവിതവും ഒന്നു തന്നെയാകുന്നവരെ പറ്റിയാണ് എഴുതേണ്ടത്. കലയും ജീവിതവുമെന്ന ദ്വിമാന തലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് രണ്ടും ഒന്നാകുന്ന സർഗാത്മക ജീവിതങ്ങൾ അപൂർവമാണെന്ന് കാണാം. അത്തരം അപൂർവാനുഭവങ്ങളിൽ ഒന്നാണ് വി പി ശിവകുമാർ നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതവും കലയും വേർപെടുത്താനാവാത്തത്ര ഏകാത്മകമാണ്. ലിംഗഭേദമോ പ്രായഭേദമോ ഇല്ലാതെ ശിവകുമാർ സൃഷ്ടിച്ച ഏത് കഥാപാത്രത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിതമുണ്ട്. തിരഞ്ഞെടുത്ത കഥകൾക്കൊരാമുഖം, മസാലദോശ അഥവാ ഒരു സൗഹൃദം, അമ്മ

0: വന്നു, കുളി തുടങ്ങിയ കഥകളിൽ ആ പ്രത്യക്ഷ ജീവിതത്തിൻ്റെയും പരോക്ഷ ജീവിതത്തിൻ്റെയും പകർന്നാട്ടങ്ങൾ കാണാം. കുട്ടിക്കാലത്ത് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള പുരാണ കഥകളും തീപ്പെട്ടിപ്പടം ശേഖരിക്കലും മാവേലിക്കര കറക്ക് കമ്പനിയും അരവിന്ദൻ്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും തുടങ്ങിയ കൗതുകങ്ങൾ മാത്രമടങ്ങിയ ശിവകുമാറിൻ്റെ ബാല്യകൗമാരങ്ങൾ ഏറെക്കുറെ ഏകാന്തവും പ്രസരിപ്പില്ലാത്തതുമായിരുന്നു. പിന്നീട് ആധുനികതയുടെ ആത്മസംഘർഷങ്ങൾ, അതുമായി തന്നെയുള്ള ഏറ്റുമുട്ടലുകൾ, മാരകരോഗം എന്നിങ്ങനെ പോകുന്ന അനുഭവങ്ങളുടെ കയ്പും കമർപ്പുമൊക്കെയായിരുന്നു അദ്ദേഹത്തെ കാത്തിരുന്നത്. അനുഭവിച്ച ഏക സ്വാതന്ത്ര്യം പ്രജ്ഞയിൽ നിന്ന് പറഞ്ഞു വരുന്നതുപോലെയുള്ള ക്രൂരമായ എഴുത്തിൻ്റെ സർഗാത്മകതയായിരുന്നു. കാലവും ലോകവും ദയാരഹിതമായി പെരുമാറിയ ആ ജീവിതം ഒടുക്കം കണ്ടാൽ തിരിച്ചറിയാനാകാത്ത രൂപത്തിൽ രോഗശയ്യയിൽ മരണദേവതയെ കാത്തുകിടന്നു. കലയിലും ജീവിതത്തിലും ഒരുപോലെ വിളയാടിയ മൃത്യുദേവത കാലാതീതമായി ശിവകുമാറിൽ സൃഷ്ടിച്ച രചനയാണ് 12 മണിക്കൂർ. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥകളിലൊന്ന്. മലയാളിയുടെ ബൗദ്ധിക ജീവിതത്തിലെ കാൽപ്പനിക ദൗർബല്യങ്ങളാണ് ശിവകുമാറിനെ പോലെ ഒരു എഴുത്തുകാരനെ വേണ്ട പോലെ അടയാളപ്പെടുത്താൻ കഴിയാതെ പോയതിൻ്റെ കാരണം. ലോകത്തിലുള്ള ഏത് ചിന്താധാരയെയും നാം സമർത്ഥമായി പിടിച്ചെടുക്കും, അത് നമ്മുടേതാക്കും. എന്നാൽ ഒന്നിൻ്റെയും ആഴങ്ങളിലേക്ക് പോകാനുള്ള സമചിത്തതയോ ധീരതയോ നാം പ്രകടിപ്പിക്കാറില്ല. നാലായി പിളർന്ന തലയുടെ ഓരോ കഷ്ണത്തിലും ഒരു പാതിച്ചിരി വീതം മയങ്ങിക്കിടന്നുവെന്നും തല പിളർന്നിറങ്ങിയ രക്തം കൂടാതെ ഒരിറ്റ് സ്കലന ബീജവും അയാളുടെ അവസാന ശ്വാസത്തിനൊപ്പം പുറത്തേക്ക് വന്നു എന്നും 12 മണിക്കൂറിൻ്റെ അവസാന ഖണ്ഡികയായി ഈ മനുഷ്യൻ എഴുതി. മൃത്യുവിനെ ഈ വിധം സർഗാത്മകമാക്കിയപ്പോൾ നമ്മുടെ മരണബോധത്തിൻ്റെ യാഥാസ്ഥിതികമായ കോടിത്തുണി വല്ലാതെ കീറിപ്പോയി. അതുണ്ടാക്കിയത് കേവലം പേടിയായിരുന്നില്ല, വേട്ടയാടുന്ന ഭയമായിരുന്നു. സ്വാഭാവികമായും ശിവകുമാറിൻ്റെ കഥകളെ കറുത്ത ഹാസ്യമെന്നും വക്രിച്ച ചിരി എന്നുമൊക്കെ എളുപ്പത്തിൽ ക്രിയ ചെയ്ത നമ്മുടെ ആധുനിക സാഹിത്യ വിമർശകർ ആ കഥകൾ സൃഷ്ടിച്ച ലാളിത്യത്തിൻ്റെയും ആഴമുള്ള ആത്മനിന്ദയുടെയും ഇരുണ്ട പഞ്ചവൻകാടിൻ്റെ ഓരം ചേർന്ന് ഭീരുക്കളെപ്പോലെ ഒഴിഞ്ഞു നടന്നു. ഇടയ്ക്കിടെ പേടി മാറാൻ അവർ ബോർഹസ് എന്നും സക്കറിയ എന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു.
1: 12 മണിക്കൂറിലൊടുങ്ങുന്ന ആധുനിക കഥ എന്ന വിഷയത്തിൽ ഇ.വി. രജി അവതരിപ്പിച്ച പ്രഭാഷണമാണ് കേട്ടത്. സാഹിത്യത്തിന്റെ ഈ സുന്ദര യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. കഥകളുടെ ചിന്തയും കവിതകളുടെ നാദവും പ്രഭാഷണത്തിന്റെ ആശയ വെളിച്ചവും മനസ്സിൽ തുടർന്നൊഴുകട്ടെ. മറ്റൊരു സാഹിത്യരംഗം പരിപാടിയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും സ്നേഹത്തോടെ നമസ്കാരം.
2: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

0: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
2: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 June 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ്ങ് പിന്തുണ നൽകുന്നതിനായി ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്ര മേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ് വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗര

0: പ്രവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ ULB നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് ഒന്നാം സ്ഥാനം നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം രണ്ടാം സ്ഥാനത്താണ്. ബെസ്റ്റ് പെർഫോമിംഗ് UL മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി ഒന്നാം സ്ഥാനവും മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും രണ്ടാം സ്ഥാനം നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം ഒന്നാം സ്ഥാനം നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോനുൾപ്പെട്ട മൂന്നംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചു. കസക്സ്ഥാനിലെ ബൈക്യുനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൗത്യത്തിന്റെ വിക്ഷേപണം അല്പം മുൻപ് നടന്നു. ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. ആദ്യ സമുദ്രോൽപ്പന്ന കയറ്റുമതി ദൌത്യം ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കേണ്ടത് അതിർത്തികളിൽ മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലും മൂല്യങ്ങളിലുമാണെന്ന് വരും തലമുറയെ ഓർമ്മിപ്പിക്കാൻ ഈ യാത്രയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ആക്രമിക്കപ്പെട്ട കപ്പലുകളിലെ 30 ഇന്ത്യൻ ജീവനക്കാരിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 42 ദിവസം കൊണ്ട് ജനങ്ങളേറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതി

0: ആയി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ തിരുവനന്തപുരത്ത് ചേരാനിരുന്ന വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗം മാറ്റിവെച്ചു. ഈ മാസം 22-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് യോഗം നടക്കുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ കാർഷിക പ്രദർശനമേളയുടെയും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. സംസ്ഥാനത്തിനും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരം കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള സമയങ്ങളിലാവും നിയന്ത്രണം. 18-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. കൈരളി ശ്രീ നീള തിയേറ്ററുകളിലായാണ് മേള നടക്കുക. മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. യാക്കോബായ സുറിയാനി സഭ പുതിയതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപ്പൊലീത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നാളെ വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. ഫിഫ ലോകകപ്പിലെ ആദ്യ സെമിഫൈനലിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ഇന്ന് അർദ്ധരാത്രി 12:30 ടെക്സസിലെ ഡാലസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 259 റൺ വിജയലക്ഷ്യം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. സാഹിത്യ അക്കാദമി ഉൾപ്പെടെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളിലെ അനധികൃത നിയമനങ്ങൾ പരിശോധിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ്. വിശദമായി പരിശോധിച്ച് ആവശ്യമുള്ളവ മാത്രം നിലനിർത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗവ് എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്രഗാനം കേൾക്കാം. കളിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചിച്ച് ഈണമിട്ടത്.

0: വിദ്യാഭ്യാസ രംഗം.
1: മാതേ വന്ദനം, വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ ചിത്രീകരണം.

0: ഭാരതത്തിന്റെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിക്കപ്പെട്ടതിന്റെ 150th വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണല്ലോ നമ്മൾ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ തൂലികയിൽ പിറന്ന ഗാനം ഇന്ത്യയുടെ ഹൃദയം നിറച്ച ചരിത്രമാണ് ഈ ഒരു വർഷത്തെ ആഘോഷ പരിപാടികളിലൂടെ നാം അനുസ്മരിക്കുന്നത്. ഭാരതമാതാവിന്റെ സൗന്ദര്യം, ശക്തി, ദിവ്യസത്ത എന്നിവയെ പ്രകീർത്തിക്കുന്ന ഈ ഗാനം മാതൃരാജ്യത്തോടുള്ള അദമ്യമായ സ്നേഹവും ഭക്തിയും പ്രകടമാക്കുകയും ദേശീയ ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും ആത്മത്യാഗത്തിന്റെയും പൊതുബോധത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു.
1: ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ കുറിച്ച് കേൾക്കാത്ത ഭാരതീയർ ഉണ്ടാവില്ല. ബംഗാളി ഭാഷയിലെ കവിയും നോവലിസ്റ്റും പത്രപ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. വന്ദേ മാതരത്തിന്റെ രചയിതാവ് എന്ന പേരിലാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്തനായത്. പാശ്ചാത്യ ചിന്തയുടെ മായിക ലോകത്ത് അന്താളിച്ചു നിന്ന ബംഗാളി ഭാഷയെയും ബംഗാളികളുടെ പാരമ്പര്യത്തെയും തനിമയിലേക്ക് കൊണ്ടുവരാനായി അദ്ദേഹം ആരംഭിച്ച ബംഗദർശൻ എന്ന ബംഗാളി പത്രം ജനങ്ങൾക്കിടയിൽ വലിയ ചലനം സൃഷ്ടിക്കുകയുണ്ടായി. 18th ഒടുവിൽ നടന്ന സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ആനന്ദമഠം എന്ന നോവൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള ഇന്ത്യക്കാരുടെ വിമോചന സമരത്തിന്റെ കഥയ്ക്ക് സമാനമായി പരിഗണിക്കപ്പെട്ടു.

0: എന്നതിനാൽ ബ്രിട്ടീഷുകാർ ആ കൃതി നിരോധിക്കാനിടയായി. സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ ഗീതമായി വന്ദേമാതരം ആദ്യം വെളിച്ചം കണ്ടത് ഈ നോവലിലാണ്. 1875 നവംബർ 7 ബങ്കിംചന്ദ്ര ചാറ്റർജി വന്ദേമാതരം രചിക്കുന്നത്. ബംഗാളി ഭാഷയിലാണ് ഈ കൃതിയെങ്കിലും സംസ്കൃതത്തിന്റെ സ്വാധീനം വേണ്ടുവോളമുണ്ട്. 1875 ബംഗദർശൻ എന്ന സാഹിത്യ മാസികയിലാണ് ഈ ഗീതം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. പിന്നീട് 1882 അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന നോവലിൽ ഈ ഗീതം ഉൾപ്പെടുത്തുകയാണുണ്ടായത്. ഈ ഗീതം എഴുതുമ്പോൾ അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് കീഴിൽ ജോലി നോക്കുകയായിരുന്നു എന്ന വസ്തുത പ്രത്യേകം പരാമർശമർഹിക്കുന്നു. ബ്രിട്ടീഷ് രാജ്ഞിയെ സ്മരിക്കുന്ന ദൈവം രാജ്ഞിയെ രക്ഷിക്കട്ടെ എന്ന ഗാനം എല്ലാവരും നിർബന്ധമായും ആലപിക്കണമെന്ന ബ്രിട്ടീഷ് നിബന്ധനയോടുള്ള പ്രതിഷേധമായിട്ടാണ് അദ്ദേഹം ഈ ഗാനം രചിച്ചത്. ആ കാലഘട്ടത്തിൽ ഭാരതം വലിയ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്നു. ദേശീയതയെയും കൊളോണിയൽ ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിനെയും പറ്റിയുള്ള അവബോധം ഭാരതീയരിൽ വളർന്നുകൊണ്ടിരുന്നു. അതിനാൽ തന്നെ കവിതയുടെ ആകർഷണം കേവലം ബംഗാളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. 19 അവസാനത്തോടെ പത്രങ്ങൾ, ലഘുലേഖകൾ, വാമൊഴി, ഗ്രാമഫോൺ റെക്കോർഡിംഗുകൾ എന്നിവ വഴി വന്ദേമാതരം രാജ്യത്തുടനീളം പ്രചുര പ്രചാരം നേടി. 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോറാണ് ഈ ഗാനം ആദ്യമായി ആലപിച്ചത്. ഒരു രാഷ്ട്രീയ പൊതുവേദിയിൽ വന്ദേമാതരം ആലപിക്കപ്പെട്ട ആദ്യത്തെ സന്ദർഭമായിരുന്നു അത്. എന്നാൽ ജതുനാഥ് ഭട്ടാചാര്യ ഈ ഗാനത്തിനെ ചിട്ടപ്പെടുത്തിയപ്പോഴാണ് ഇതിന് ജനസമ്മതി വർദ്ധിച്ചത്. ഇന്ത്യൻ ദേശീയവാദിയും പണ്ഡിതനും കവിയുമായ അരബിന്ദോ ഘോഷ് ഈ ഗീതം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായി.
1: വന്ദേമാതരം സ്വാതന്ത്ര്യ സമരത്തിന് ഒരു ഊർജ സ്രോതസ്സായി വർദ്ധിച്ചു. ഈ ഗാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ഭാരതത്തിന്റെ പ്രതിഷേധത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും മുറവിളിയായി മാറി. വന്ദേമാതരത്തിന്റെ ശക്തി രാജ്യത്തിന്റെ നാനാദേശത്തു നിന്നുമുള്ള ആളുകളെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നായി അണിചേർത്തു. രാജ്യസ്നേഹം ആളിക്കത്തിച്ച ഈ ഗാനം ബ്രിട്ടീഷുകാരോടുള്ള പ്രതിഷേധ ജ്വാലകളിലും സമരവേദികളിലും അലയടിക്കാൻ തുടങ്ങി. ഈ ഗീതത്തിന്റെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ വന്ദേമാതരം നിരോധിക്കുകയുണ്ടായി. പക്ഷേ അത് ഭാരതീയ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകിയ രാജ്യസ്നേഹത്തിന്റെ തീ ആളിക്കത്തിക്കുക തന്നെ ചെയ്തു. അത് ജനഹൃദയങ്ങളിലും ജയിലുകളിലും പ്രതിഷേധങ്ങളിലും രാജ്യവ്യാപകമായി പ്രതിധ്വനിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമായി തന്നെ മാറി വന്ദേമാതരം. ഇന്ത്യൻ ദേശീയവാദികൾക്ക് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടത്തിന് അത് പ്രചോദനമേകി. ബംഗാൾ വിഭജനത്തിനെതിരായുള്ള സമരകാലത്ത് ഈ മുദ്രാവാക്യം ജനങ്ങൾക്കിടയിൽ വൻ ആവേശമുണർത്തി. ഭാരതീയരുടെ ഐക്യത്തിന്റെയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിന്റെയും പ്രതീകമായി ഈ ഗീതം ഭാരതത്തിലുടനീളം അലയടിച്ചു.

0: ഭാരതഭൂമി പവിത്രമാണെന്നും സ്വരാജ്യത്തെ സേവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് ജാതിമത രാഷ്ട്രീയത്തിനതീതമായി ഓരോ പൗരന്മാരുടെയും കടമയാണെന്ന് ഭാരതീയരെ ഉദ്ബോധിപ്പിക്കാൻ ബങ്കിംചന്ദ്ര ചാറ്റർജിക്ക് കഴിഞ്ഞു. ഭാഷയ്ക്കതീതമായി വന്ദേമാതരം സ്വാതന്ത്ര്യ സമരത്തിന്റെ വിജയമന്ത്രമായി മാറി. ഭാരതമാതാവിനോടുള്ള ആദരവ് തുളമ്പുന്ന വരികളിലൂടെ, സ്വാതന്ത്ര്യത്തിനായി ദാഹിച്ച മനുഷ്യ സിരകളിലൂടെ വന്ദേമാതരം പടർന്നുകയറി. വിവിധ ജാതി മത ഭാഷാ വിഭാഗങ്ങളിലെ ജനങ്ങളെ ഒരൊറ്റ വികാരത്തിനു കീഴിൽ അണിനിരത്താൻ ഈ ഗീതത്തിന് സാധിച്ചു. രഹസ്യ റാലികളിലും ജയിലുകളിലും രഹസ്യ യോഗങ്ങളിലുമെല്ലാം സ്വാതന്ത്ര്യസമര സേനാനികൾ വന്ദേമാതരം ഏറ്റുപാടി. സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത വിപ്ലവകാരികളുടെ മരണത്തിന് മുൻപുള്ള അവസാന വാക്കായി വന്ദേമാതരം. ദേശഭക്തി വളർത്തുന്നതിനൊപ്പം രക്തസാക്ഷികളുടെ അവസാന പ്രാർത്ഥനയുമായി മാറി ഈ വരികൾ. ഭാരതത്തിന്റെ ഐക്യത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ഉണർവിന്റെയും കാവ്യാത്മക ആവിഷ്കാരമായ ഈ വരികൾ രാഷ്ട്രത്തോടുള്ള സമർപ്പണത്തിന്റെ പ്രതീകമായി മാറി. സ്വാതന്ത്ര്യസമര സേനാനികൾ തങ്ങൾ സ്വപ്നം കണ്ട സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടി ആത്മസമർപ്പണം ചെയ്ത് ജീവത്യാഗം വരെ ചെയ്യാൻ തയ്യാറായി. ചുരുക്കത്തിൽ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളിൽ ജനതയെ ഒന്നിപ്പിച്ച ഏറ്റവും ശക്തിയേറിയ രാഷ്ട്രീയ ഉപകരണമായി മാറി വന്ദേമാതരം.
1: സ്വാതന്ത്ര്യാനന്തരം 1950.

ജനുവരി 24 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ വന്ദേമാതരം ഭാരതത്തിന്റെ ദേശീയ ഗീതമായി അംഗീകരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചപ്പോൾ തതുല്യ പ്രാധാന്യം വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിനും നൽകപ്പെട്ടു. സാംസ്കാരികവും മതപരവുമായ വൈവിധ്യത്തിന് ഇടം നൽകിക്കൊണ്ട് ദേശീയ ഗാനത്തിന് തുല്യമായ സ്ഥാനം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു. വന്ദേമാതരം രാഷ്ട്രീയ ചിഹ്നമെന്ന നിലയിൽ പല വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട്. നോവലിൽ നിന്നുള്ള പൂർണമായ രൂപത്തിൽ രാജ്യത്തെ ഒരു ഹിന്ദു ദേവതയായി ചിത്രീകരിക്കുന്നു എന്ന വാദം ചില ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. ഇതിനെ തുടർന്ന് ഗീതത്തിലെ ആദ്യത്തെ 2 ചരണങ്ങൾ, അതായത് ദേശത്തെ സ്തുതിക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഔദ്യോഗികമായി ദേശീയ ഗീതമായി അംഗീകരിക്കുകയും പൊതുപരിപാടികളിൽ ആലപിക്കുകയും ചെയ്യുന്നത്. വന്ദേമാതരത്തിന്റെ 150-ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വന്ദേമാതരത്തിന്റെ കർണാട്ടിക് ഹിന്ദുസ്ഥാനി വകഭേദങ്ങൾ പ്രകാശനം ചെയ്തു. ഉസ്താദ് ജോഹർ അലിയാണ് ഈ 2 വകഭേദങ്ങൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചത്. 2026 മാർച്ച് 26 മുതൽ ആകാശവാണിയുടെ പ്രഭാത പ്രക്ഷേപണത്തിൽ ചന്ദ്രശേഖർ വാസെ ആലപിച്ച് വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം പ്രക്ഷേപണം ചെയ്തു തുടങ്ങി. ചരിത്രപരവും സാംസ്കാരികവുമായി വന്ദേമാതരത്തിനുള്ള സ്ഥാനത്തിന്റെ അനുസ്മരണാർത്ഥം നാണയവും സ്റ്റാമ്പും പുറത്തിറക്കുകയുണ്ടായി.

ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം വന്ദേമാതരത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. രാജ്യത്താകമാനമുള്ള ശ്രോതാക്കളുടെ പ്രഭാതത്തെ ചൈതന്യധന്യമാക്കാൻ, പുതിയ പുലരികളെ ഊർജ്ജസ്വലമാക്കാൻ വന്ദേമാതരത്തിന്റെ പ്രക്ഷേപണത്തിലൂടെ ആകാശവാണിക്ക് സാധിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 രാജ്യം സ്വതന്ത്രമായപ്പോൾ രാവിലെ 6:30 പണ്ഡിറ്റ് ഓംകാർനാഥ് താക്കൂർ തന്റെ ശ്രുതിമധുരമായ ശബ്ദത്തിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ കൂടി വന്ദേമാതരം ആലപിച്ചു. സിത്താർ വിദഗ്ധനായ പണ്ഡിറ്റ് രവിശങ്കർ ചിട്ടപ്പെടുത്തിയ വന്ദേമാതരമാണ് ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്.

0: എത്രയോ തലമുറകളുടെ കാതിൽ ഗാനാമൃതമായി വന്ദേമാതരം പകർന്നു നൽകാൻ ആകാശവാണിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അഭിനന്ദനീയവും അഭിമാനാർഹവുമാണ്.
1: ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150th വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങ് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. 2025 നവംബർ 7 ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്തുത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഭാരതത്തിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് പ്രചോദനമാകുകയും ദേശീയ ഐക്യവും അഭിമാനവും വാനോളമുയർത്തുകയും ചെയ്ത വന്ദേ മാതരം എന്ന ഈ കാലാതീത രചനയുടെ 150th വാർഷികാഘോഷ പരിപാടികൾക്ക് ഔപചാരികമായ തുടക്കമായി. നവംബർ 7 വരെ നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷ പരിപാടികളിൽ നമ്മുടെ ദേശീയ ഗീതത്തെ ആദരിക്കുകയും ദേശസ്നേഹത്തിന്റെയും കൃതജ്ഞതയുടെയും കൂട്ടായ പ്രകടനമായി ഭാരതീയരെ എല്ലാവരെയും വലിയ തോതിൽ പങ്കെടുപ്പിക്കുവാനും ലക്ഷ്യമിടുന്നുണ്ട്.
0: വന്ദേ മാതരത്തിന്റെ പല സംഗീത വകഭേദങ്ങളും ഇന്ന് നിലവിലുണ്ട്. കർണാടക സംഗീത ശൈലിയിലും ഹിന്ദുസ്ഥാനി സംഗീത ശൈലിയിലും വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ വാദ്യോപകരണങ്ങളാൽ നിരവധി സംഗീത വകഭേദങ്ങളും നിലവിലുണ്ട്.

ഇതെല്ലാം നമ്മുടെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ പ്രകടനമാണ്. 1997 പ്രശസ്ത സംഗീത സംവിധായകനായ A.R. റഹ്മാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ മാ തുഝേ സലാം എന്ന വന്ദേമാതരത്തിന്റെ വകഭേദം ലോകശ്രദ്ധ ആകർഷിക്കുകയും ലോകമെമ്പാടുമുള്ള യുവജനങ്ങളിൽ ദേശസ്നേഹം എന്ന വികാരം ഉണർത്തുകയും ചെയ്തു.

സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിൽ ആവേശമായി പ്രതിധ്വനിച്ച ഗീതം, ജനഹൃദയങ്ങളിൽ രാജ്യസ്നേഹവും അഖണ്ഡതയും വളർത്തിയ ഗീതം, ഭാരതാംബയോടുള്ള അചഞ്ചലമായ സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, ഭക്തിയുടെ വികാരം പകർന്നു തന്ന ഗീതം, പോരാട്ട വീര്യം ജ്വലിപ്പിച്ച വന്ദേ മാതരം ഇന്ന് ദേശീയ ഐക്യത്തിന്റെ പ്രതീകമായി ഭാരതമൊട്ടാകെ അലയടിക്കുകയാണ്. വന്ദേ മാതരം വെറുമൊരു ഗീതമല്ല, മറിച്ച് കാലങ്ങളെ അതിജീവിച്ച് തലമുറകളിലൂടെ പകർന്നു നൽകപ്പെടുന്ന അമരഗീതമാണ്. അത് സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷുകാർക്കെതിരായ പ്രതിഷേധ സ്വരമായിരുന്നുവെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം ദേശസ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും അമൃതവാണിയായി മാറി. രാജ്യത്തിനകത്തും പുറത്തും ലോകത്തിലെവിടെയും ഭാരതത്തിന്റെ സ്വരമായി മാറി വന്ദേ മാതരം. രാജ്യസ്നേഹം പ്രകടിപ്പിക്കാൻ ഓരോ ഭാരതീയന്റെയും മാധ്യമമാണ് ഇത്. ഓരോ ഭാരത പൗരനും ആത്മപ്രകാശനത്തിന്റെ പ്രസരണിയായ ഈ ഗീതം നന്മയുടെ വെളിച്ചം പകർന്ന് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഈ വരികളുടെ സർഗസൗന്ദര്യം ദേശസ്നേഹത്തിന്റെ കെടാവിളക്കായി മാനവ ഹൃദയങ്ങളിൽ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ഇത്രയധികം തലമുറകളേറ്റുപാടിയ വന്ദേ മാതരത്തിന്റെ ശബ്ദവീജികൾ ഇനിയും ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിന്റെ മഹാമന്ത്രമായി മാറട്ടെ.

0: ഇതുവരെ കേട്ടത് മാതേ വന്ദനം, വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. ചിത്രീകരണം,
1: ശബ്ദസാന്നിധ്യം സുകന്യ മെജോ, രചന നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം പ്രഭാകരൻ പുന്നശ്ശേരിയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻ തുള്ളൽ.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഓട്ടൻ തുള്ളൽ കേൾക്കാം. അവതരിപ്പിക്കുന്നത് പ്രഭാകരൻ പുന്നശ്ശേരി. കൂടെ പാടുന്നത് പി എസ് അരുൺ പ്രഭാകർ. മൃദംഗം കലാമണ്ഡലം കൃഷ്ണപ്രസാദ്. ഇടയ്ക്ക് കലാമണ്ഡലം ജിനീഷ്.

0: കളിപുതുമ തുടങ്ങിയൊരുത്തി
1: കളിപുതുമ തുടങ്ങിയൊരുത്തി
0: കനികൂടു തുടർന്നിതു വടുതരമൊഴുവകതാളവും ചില മേളവും ചില കൊട്ടുകൾ പാട്ടുകളും
1: കനിവോടു തുടർന്നി

0: കോട്ടൻ തുള്ളലാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് പ്രഭാകരൻ പുന്നശ്ശേരി, കൂടെ പാടിയത് PS അരുൺ പ്രഭാകർ, മൃദംഗം കലാമണ്ഡലം കൃഷ്ണപ്രസാദ്, ഇടയ്ക്ക കലാമണ്ഡലം ജിനീഷ്.
1: ഓട്ടൻതുള്ളൽ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം പ്രേമലു എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും ഉണ്ണികൃഷ്ണനും ആലപിച്ചത്. MD രാജേന്ദ്രൻ്റെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു കീരവാണി.

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
1: കാവാലം നാരായണപ്പണിക്കരുടെ ഭാവനയ്ക്ക് രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസ് പാടിയത്. ചിത്രം അഹം.

ചലച്ചിത്രഗാനങ്ങളിൽ അടുത്തതായി അപ്പു എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, സുന്ദരരാജൻ.

0: കെപിജി റൂഫിംഗ്സ് ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: ഒരിക്കലും നിറമങ്ങാത്ത കെപിജി സിറാമിക് മേച്ചിലോടുകൾ നിങ്ങളുടെ വീടിനെ എന്നും പുതുമോടിയോടെ നിലനിർത്തുന്നു. കെപിജി റൂഫിംഗ്സ്.
2: പി ഭാസ്കരന്റെ ഭാവനയ്ക്ക് ദക്ഷിണാമൂർത്തി ഈണമിട്ട് യേശുദാസും ജാനകിയും പാടിയത്. ചിത്രം അശ്വതി.

0: കെ പി ജി റൂഫിംഗ്സ് ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്.
1: ഒരിക്കലും നിറമങ്ങാത്ത കെ പി ജി സിറാമിക് മേച്ചിലോടുകൾ നിങ്ങളുടെ വീടിനെ എന്നും പുതുമോടിയോടെ നിലനിർത്തുന്നു. കെ പി ജി റൂഫിംഗ്സ്.
2: അഴിയാത്ത ബന്ധങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. കെ ജയകുമാറിന്റെ വരികൾക്ക് ഇണമിട്ടിരിക്കുന്നു ശ്യാം.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ഭരതം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ ഭാവന, രവീന്ദ്രന്റെ ഈണം.

ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത് ആകാശവാണി കോഴിക്കോട്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനം കേൾക്കാം, ബട്ടർഫ്ലൈസ് എന്ന ചിത്രത്തിൽ നിന്ന്, രവീന്ദ്രൻ, മോഹൻലാൽ, പ്രദീപ് എന്നിവർ പാടിയത്. കെ ജയകുമാറിൻ്റെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു രവീന്ദ്രൻ.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.
2: പഴവിള രമേശൻ നായരുടെ വരികൾക്ക് ജോൺസൺ ഈണമിട്ട് വേണുഗോപാലും സുജാതയും പാടിയത്. ചിത്രം മാളൂട്ടി.

ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത് ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണമിട്ട് യേശുദാസും ചിത്രയും പാടിയ ഗാനമാകട്ടെ അടുത്തത്. ചിത്രം ഗമനം.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും.

0: ക്ഷേത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
1: ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം കേൾക്കാം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി, ആലപിച്ചിരിക്കുന്നു യേശുദാസ്, സബിത ചൗധരി.

അയൽക്കാരി എന്ന ചിത്രത്തിൽ നിന്നുള്ള ഒരു ഗാനമാകട്ടെ അടുത്തത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു ജി ദേവരാജൻ, ആലാപനം യേശുദാസ്.

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
1: കൈതപ്രത്തിന്റെ ഭാവനയ്ക്ക് ജോൺസൺ ഈണമിട്ട് ചിത്രപാടിയത്. ചിത്രം പിൻഗാമി.

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം ലളിതഗാനം. ഹൃദയം നിറയെ പാടും, ക്ഷമിക്കണം, ഹൃദയം നിറയെ സ്വപ്നങ്ങൾ എന്നു തുടങ്ങുന്ന ഗാനം ആലപിച്ചിരിക്കുന്നു മീര പ്രേമാനന്ദ്. പി ശ്രീധരൻ ഉണ്ണിയുടെ വരികൾക്ക് കെ കുഞ്ഞിരാമന്റെ ഈണം.